ആകാശവാണി ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 14, കൊല്ലവർഷം 1201 ഇടവം 21, 2026 ജൂൺ 4 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 32 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 ഈ മീറ്ററുകളിൽ 1161 576 കിലോ ഹെഡ്സിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം തോമസ് കുറ്റിയിൽ അവതരിപ്പിക്കുന്നു.
1: വിശുദ്ധ ബൈബിളിൽ സുഭാഷിതങ്ങൾ എന്ന പുസ്തകം 22:6 സുന്ദരമായ ഒരു വാക്യമുണ്ട്. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. മൂല്യങ്ങളുള്ള ബോധ്യങ്ങളും ദർശനങ്ങളുമുള്ള ശാസ്ത്രസാങ്കേതിക വളർച്ച സ്വപ്നം കാണുന്ന തലമുറയെ വാർത്തെടുക്കുക എന്നത് പരമപ്രധാനമാണ്. പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടന്റെ കുട്ടിക്കാലത്തെ വിനോദങ്ങളിൽ മുഖ്യമായത് തുറസായ സ്ഥലത്ത് മലർന്നു കിടന്ന് ആകാശത്തെ നിരീക്ഷിക്കുക എന്നതായിരുന്നു. സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് എങ്ങനെയെന്നും എല്ലാ സാധനങ്ങളും ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുന്നതുമൊക്കെ ആ കൊച്ചുബാലന്റെ പഠന വിഷയമായി. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ന്യൂട്ടന്റെ നീക്കങ്ങൾ പലതും വലിയ ശാസ്ത്രീയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കി. 12 ന്യൂട്ടൻ തൻ്റെ തോട്ടത്തിൽ സ്വന്തമായൊരു സൂര്യ ഘടികാരമുണ്ടാക്കി. ഉന്നത വിഹായസിൽ വിരാജിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ തന്നെ അന്വേഷണ ഗവേഷണങ്ങളുടെ ഫലമായി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന് സമ്മാനിച്ച് 84 ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ശാസ്ത്ര നഫസിലെ ഒരു ഉജ്ജ്വല താരമായി സർ ഐസക് ന്യൂട്ടൻ ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. ഈ ഭൂമുഖത്ത് പിറന്നു വീണിട്ടുള്ള കോടാനുകോടി ജനങ്ങളിൽ ഓരോരുത്തർക്കും ഒരു ചലനപഥമുണ്ട്, പ്രവർത്തന മേഖലയുണ്ട്. അവിടെ കടന്നു ചെല്ലാനും ഉയർന്നു പറക്കാനും ശ്രമിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. കുട്ടിക്കാലം മുതൽ വളരാനും ഉയരാനുമുള്ള ശ്രമങ്ങൾ നടക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരേ ആകാശവും ഒരേ ഭൂമിയുമാണ് സൃഷ്ടാവ് നൽകിയിരിക്കുന്നത്. താൻ എവിടെയായിരിക്കുന്നുവോ എന്തായിരിക്കുന്നുവോ അതിൽ നിന്ന് ഉയരാനുള്ള ശ്രമമാണ് ഓരോ വ്യക്തിയും നടത്തേണ്ടത്. ഉത്സാഹിയായ മനുഷ്യന് ഉയരാൻ ഏതൊരു ദിവസവും ഏതൊരു നിമിഷവും പര്യാപ്തമാണ്. ആകാശം പോലെ വിശാല വിസ്തൃതമാണ് നമ്മുടെ പ്രവർത്തന മേഖല. ഒരു പ്രത്യേക രാജ്യത്തും കുടുംബത്തും ജനിച്ചുവെന്ന് കരുതി ഇന്നതേ ആകാവൂ എന്ന് വിചാരിക്കരുത്.

0: പ്രസിദ്ധനായ കൊളംബസ് നെയ്ത്തുകാരനായിരുന്നു. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അച്ചടി ജോലിക്കാരനായിരുന്നു. കവി സാമ്രാട്ടായ ബേൺസ് ഒരു കർഷകനായിരുന്നു. കഥാകൃത്തായ ഈസോപ്പ് അടിമയായിരുന്നു. അങ്ങനെ നോക്കിയാൽ എത്രയെത്ര നിസ്സാരന്മാർ വിശ്വോത്തര മണ്ഡലങ്ങളിലേക്ക് ഉയർന്നിട്ടുള്ളതായി കാണാം. ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് സമയബന്ധിതമായ പദ്ധതികളും പ്രവൃത്തികളും അനിവാര്യമാണ്. അതില്ലാതെ സ്വയം പഴിച്ചും ശവിച്ചും അവരനെ നോക്കി അസൂയപ്പെട്ടും അമർഷം കൊണ്ടും ജീവിച്ചാൽ ജീവിതം മുഴുവൻ പാഴായിപ്പോയെന്ന് വരാം. നമ്മുടെ ഭാവി നമ്മെ ആശ്രയിച്ചാണിരിക്കുന്നത്. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പ്രേമസംഗീതം എന്ന കവിതയിൽ ഇപ്രകാരം കുറിച്ചിട്ടുണ്ട്: നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമ്മളുണ്ടാക്കുന്ന ശബ്ദത്തിൻ്റെ പ്രതിധ്വനികളാണ് നാം കേൾക്കേണ്ടി വരിക. പഴിച്ചുകൊണ്ടിരിക്കുന്നവൻ ലോകത്തിൻ്റെ പഴി കേൾക്കേണ്ടി വരും. പ്രവാചകൻ്റെ പുസ്തകം 14:20 പറയുന്നു: ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. അഴമേറിയ പോസിറ്റീവ് ചിന്തയിൽ നിന്നാണ് സുഭാഷിതങ്ങൾ രൂപം കൊള്ളുക. 1491 ഡിസംബർ മാസത്തിൽ കൊളംബസ് സ്പെയിനിലെ രാജാവായ ഫെർഡിനാൻഡിനോട് കപ്പൽ യാത്രയ്ക്ക് സാമ്പത്തിക സഹായം ചോദിച്ചപ്പോൾ രാജാവ് ചോദിച്ചു: ഈ കപ്പൽ യാത്ര പരാജയപ്പെടുന്ന പക്ഷം സ്പെയിനിനുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? കൊളംബസിൻ്റെ മറുപടി ധീരോചിതമായിരുന്നു: മഹാരാജാവെ, ഈ യാത്ര വിജയിച്ചാൽ സ്പെയിനിനുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. കപ്പൽ യാത്ര വിജയിച്ചു എന്നത് ചരിത്രമാണ്. വിജയിക്കണമെന്ന് തീർച്ചപ്പെടുത്തുകയാണ് പരാജയപ്പെടാതിരിക്കാനുള്ള എളുപ്പവിദ്യയെന്ന് പ്രശസ്ത എഴുത്തുകാരനായ റിച്ചാർഡ് ഷെറിഡൻ പറഞ്ഞ വാക്കുകൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. നന്മയുടെ നല്ല തലമുറ ഉദിച്ചുയരട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഫാദർ തോമസ് കുട്ടിയിൽ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി.
2: ഉഷമലരിയിൽ ഇന്ന് ജി കുമാരപ്പിള്ളയുടെ മഴക്കാലം എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് എസ് ജയ.

0: will be present at the meeting. Varanasi. The parliamentary constituency of Prime Minister Narendra Modi and one of the world's oldest living cities is once again set to witness a historic international event. After successfully hosting G20 meetings, Varanasi will now host the second meeting of the BRICS Culture Working Group today and tomorrow. Representatives from 11 countries, including China, Brazil, Egypt, Ethiopia, and Indonesia, will take part in this meeting. The meeting will bring together senior diplomats, policy makers, and cultural experts. A total of 21 people lost their lives after a fire broke out at a guest house in the Malviya Nagar area of New Delhi yesterday. Delhi police said the deceased includes 9 Indian nationals and 12 foreign nationals. The police informed that a total of 49 persons were admitted to various hospitals for treatment, of which 21 succumbed to their injuries. The police said a case has been registered and an investigation is underway. They further informed that Lovekesh Bajaj, the owner of the building in which the fire broke out, has been detained. Meanwhile, Delhi Chief Minister's office said the lapses that culminated in the tragic fire at the guest house will be examined with utmost seriousness and accountability will be fixed wherever it lies. External Affairs Minister Dr. S. Jaishankar co-chaired the 10th India-Lao PDR Joint Commission meeting with Deputy Prime Minister and Minister of Foreign Affairs of the Lao People's Democratic Republic, Thongsavan Phumihan, in New Delhi yesterday. In his remarks, Dr. Jaishankar said India and the Lao PDR share close civilizational ties reflected in their common heritage of Buddhism and the Ramayana. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി: 6:15 ഉദയഗീതം കല്ലറ ഗോപൻ പാടിയത്, 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മുതൽ 8 വരെ പുലർവേട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, മുറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 38 ഭാഗം, 8:35 ശ്രുതിമധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9 വാർത്താ തരംഗിണി, 9:15 ഹലോ സന്ദേശഗാനം, 10 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 രാഗാമൃതത്തിൽ പുഷ്പ ആനന്ദ് പാടിയ കൃതികൾ, 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് മറുപടി നൽകുന്നു. 12 ശാസ്ത്രലോകം. ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു. 12:20 ആശാ ജയ് പാടിയ ലളിതഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 ഒരു വട്ടം കൂടി, 2:15 തുടർനാടകം കുറ്റവും ശിക്ഷയും, ദസ്തോവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, 37 ഭാഗം, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 3:35 വനം പരിസ്ഥിതി സംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ച ജി ദേവകി അമ്മയുമായ അഭിമുഖം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 4 മായാമുദ്രകൾ, 4:30 മഴവില്ല, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5 ഹിന്ദി പാഠം, 5:15 തുടിതാളം, ചെറിയഴീക്കൽ വിനുവും സംഘവും അവതരിപ്പിച്ച തായമ്പക. 5:30 സ്പോൺസേഡ് പരിപാടി സ്പൈസ്, 5:40 ചലച്ചിത്ര ഗാനം, 5:45 ശ്രീജകുമാരി ആർ പാടിയ ഭക്തിഗാനങ്ങൾ, 6 പദ്ധതികൾ ജനനന്മയ്ക്ക് രാഷ്ട്രീയ വയോശ്രീ യോജന, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 വയലും വീടും, നമ്മുടെ ഭാവി പ്രകൃതി സംരക്ഷണത്തിന് പ്രൊഫസർ തങ്കമണിയുമായ അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.

7:25 വാർത്തകൾ, 7:35 യുവവാണി, 8 മണിക്ക് നേർമൊഴി. ഭാരതത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ ശിവരാമൻ എയുമായി അഭിമുഖം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വതർ ഗൃഹ സ്കീം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, ഓപ്പൺ സോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഡോക്ടർ ജോൺ ടി എബ്രഹാം ദേവാരത്ത് സംസാരിക്കുന്നു. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടി. ഇതിൽ സൗമ്യ മിശ്ര അവതരിപ്പിക്കുന്ന മൈഥിലി നാടോടി ഗാനം, ബിജോയ് കുമാർ സമന്ത്രോയ് അവതരിപ്പിക്കുന്ന ഒഡിയ ഗാനം. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മഴയോ ഇടിയോടു കൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 34.1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 24 മില്ലിമീറ്റർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ കല്ലറ ഗോപൻ അലപിച്ച സ്തുതികൾ കേൾക്കാം. ശ്രീ നരദേവ സ്വരൂപം എന്ന് തുടങ്ങുന്നു.

0: പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്ക് അകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvmpm@gmail.com.

0: ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. ദക്ഷിണ ഡൽഹിയിലെ മാളവ്യ നഗറിലുള്ള ഹൌസ്റാണിയിലെ ഹോട്ടലിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ വിദേശികളടക്കം 21 പേർക്ക് ദാരുണാന്ത്യം. രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം 50 പേർക്കും പരിക്കേറ്റു. കുവൈത്ത് വിമാനത്താവളത്തിലേക്ക് ഇറാന്റെ ഡ്രോൺ ആക്രമണം. ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. 13 ഇന്ത്യക്കാരടക്കം 63 പേർക്ക് പരിക്ക്. ആരവലി മലനിരകളുടെ നിർവചനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കാനായി സുപ്രീംകോടതി ഇന്ത്യൻ കൌൺസിൽ ഫോർ ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ജനറൽ കാഞ്ചൻ ദേവിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയെ നിയമിച്ചു. ഓഗസ്റ്റ് 31 സമഗ്രമായ റിപ്പോർട്ട് നൽകാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. കർണാടകയിൽ മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നോർവേ ചെസിൽ ലോക 1 നമ്പർ താരം മാഗ്നസ് കാൾസനെതിരെ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക് ജയം. സാഫ് കപ്പ് വനിതാ ഫുട്ബോളിന്റെ സെമി ഫൈനലിൽ ഭൂട്ടാനെ എതിരില്ലാത്ത ഗോളിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു.
1: ഇന്ന് ജൂൺ 4 അക്രമത്തിനിരയാകുന്ന നിരപരാധികളായ കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനം. ഐക്യരാഷ്ട്രസഭ ഈ ദിനം ആചരിക്കുമ്പോൾ ഉയർന്ന സാക്ഷരതയും സാമൂഹിക ബോധവുമുള്ള നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം വീടുകളിലും വിദ്യാലയങ്ങളിലും സൈബർ ഇടങ്ങളിലും കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പോക്സോ കേസുകളും വർദ്ധിച്ചു വരുന്നു എന്നത് നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. കേവലം ശാരീരിക പീഡനങ്ങൾ മാത്രമല്ല, ഡിജിറ്റൽ ലോകത്തെ പുതിയ ചതിക്കുഴികളും വൈകാരിക ചൂഷണങ്ങളും നമ്മുടെ കുട്ടികൾ നേരിടേണ്ടി വരുന്നു. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് സുരക്ഷിതമായ കാവലൊരുക്കാനും നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ നിലവിലുള്ള വ്യവസ്ഥകളിലേക്കാണ് ഇന്നത്തെ പ്രഭാതഭേരി വിരൽ ചൂണ്ടുന്നത്.
2: ഞാൻ അഡ്വക്കേറ്റ് നഫീദ് കാലിയും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ മുൻ ആക്ടിംഗ് ചെയർപേഴ്സൺ. നമ്മുടെ രാജ്യത്ത് നിരവധി പീഡനങ്ങൾക്ക് കുട്ടികൾ വിനയന വിധേയമായി കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നിരവധി നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. 1989 അന്താരാഷ്ട്ര ചൈൽഡ് റൈറ്റ്സ് കൺവെൻഷനെ തുടർന്ന് അംഗരാഷ്ട്രങ്ങൾ കുട്ടികളുടെ സംരക്ഷണം, അവരുടെ പുരോഗതി, അവരുടെ വികസനം, ഇത് സംബന്ധിച്ച് നിരവധി നിയമങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ശക്തമായ ഇത്തരം നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ദിവസേനയെന്നോണം കുട്ടികൾ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്.

0: കുട്ടികൾക്ക് സംരക്ഷണം കിട്ടേണ്ടുന്ന അവരുടെ സ്വന്തം വീടുകൾ, അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള പീഡനങ്ങൾക്കും കുട്ടികൾ വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കുക, അതോടൊപ്പം അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് രാഷ്ട്രത്തിന്റെയും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന്റെയും അടിസ്ഥാനപരമായ ചുമതലയാണ്. അത്തരം ചുമതലകൾ പൂർണ്ണമായും നിർവഹിക്കാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മളുടെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കിയെന്ന് നമുക്ക് പറയാനാകൂ. കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി, അവർക്കെതിരെയുള്ള പീഡനങ്ങൾ തടയുന്നതിന് വേണ്ടി ഉള്ള നിയമങ്ങൾ, ഇനിയും ഒരുപാട് ആ നിയമ സംരക്ഷണം ആ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത്തരം നിയമ സംരക്ഷണങ്ങൾ കുട്ടികൾക്ക് നൽകുമ്പോൾ മാത്രമേ ഒരു സുശക്തമായ സംവിധാനത്തിലൂടെ നമ്മൾ കുട്ടികൾ സഞ്ചരിക്കുകയുള്ളൂ. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള പീഡനങ്ങൾ കുട്ടികൾക്കെതിരെ വ്യാപകമായി ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ ശക്തമായി നടപ്പാക്കി കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ദൗത്യം പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാനാകൂ.
1: അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനം എഴുത്തുകാരനാണ്, കേരള ഇസ്തിബാൽ സംഘത്തിന്റെ മുൻ ഭാരവാഹി. ജന്മിത്വ കാലത്തെ ചിത്രപടങ്ങളെയും അമ്പരപ്പിക്കുന്ന അരും കൊലകളാണ് സമകാലിക കേരളത്തിൽ അരങ്ങേറുന്നത്. കഴിഞ്ഞ 2-3 വർഷങ്ങളിലെ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ 2021 3,941, 4,536, 5,646, 2023 5,903, 2024 ഡിസംബർ വരെ 5,140 കേരളത്തിലെ ശിശുക്കൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കണക്കുകൾ. പോക്സോ കേസുകളുടെ വർധന 21%. 4,663 2023 കണക്ക്. വീട്ടിനുള്ളിലും നടക്കുന്ന കണക്കുകളും പ്രത്യേകം പ്രത്യേകം നമ്മൾക്ക് കാണാം. സ്വന്തം വീട്ടിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ല എന്നാണ് ശിശു നരഹത്യകൾ വ്യക്തമാക്കുന്നത്. അച്ഛനും സഹോദരനും അമ്മയുമൊക്കെയാണ് കൊലയാളികളായി മാറുന്നത്. എന്തുകൊണ്ട് എന്ന ചോദ്യം സമൂഹ മനസാക്ഷിയോടാണ് ചോദിക്കേണ്ടത്. പോലീസും ഭരണകൂടവും നിയമവ്യവസ്ഥയും കർശനമാക്കുന്നത് കൊണ്ട് പരിഹരിക്കാവുന്നതല്ല ഈ അത്യാചാരങ്ങൾ. ശാസ്ത്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ കാരണങ്ങളുണ്ട്. ജനിതകപരമായ പ്രശ്നങ്ങൾ, പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോസിയേഷൻ ഐഡന്റിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ ഒക്കെ ശാസ്ത്രീയമായ കാരണങ്ങളാണ്. മൊബൈൽ അഡിക്ഷൻ ഇതിന്റെ മുഖ്യ സ്രോതസ്സാണ്. ഇവർ ജീവിക്കുന്നത് തന്നെ വെർച്വൽ ലോകത്തിലാണ്, പ്രതീതി ലോകത്തിലാണ്. അതുകൊണ്ട് തന്നെ ജീവിത യാഥാർത്ഥ്യങ്ങൾ, അനുഭവങ്ങൾ ഒന്നും ഇവർക്ക് പ്രശ്നമാകുന്നില്ല. മദ്യവും മയക്കുമരുന്നും ഇതിനെ വർദ്ധിതമാക്കുകയും ചെയ്യുന്നു. രോഗാതുരമായ കുടുംബ സംവിധാനങ്ങൾ അനാരോഗ്യകരമായ കേരളത്തെ നിർമ്മിച്ചു കഴിഞ്ഞു. ധാർമ്മികതയും സ്നേഹവും സാഹോദര്യവും അന്യം നിന്ന ഗുണങ്ങളായി മാറിയിരിക്കുന്നു. അടിപൊളി ജീവിതം മാത്രം മതി എല്ലാവർക്കും. സ്വഭാവ രൂപീകരണ കേന്ദ്രങ്ങളായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. ടീച്ചിങ് കോച്ചിങ്ങും മത്സരവുമായി മാറിക്കഴിഞ്ഞു. കലയും സാഹിത്യവും കവിതയും അന്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. ശിശു സൗഹൃദ കേന്ദ്രങ്ങളല്ല സർവകാലിക ഗൃഹങ്ങളും പാഠശാലകളും. ആസക്തികളെയും കമ്പോളയിത്തിയെയും മാത്രം വളർത്തുന്ന മാധ്യമങ്ങളാണ് മറ്റൊരു അപകടം. മാനവികത എന്നത് അപ്രസക്തമായ ഒരു വിഷയമായി. എമ്പതി, സിമ്പതി, കരുണ, സ്നേഹം, സാഹോദര്യം തുടങ്ങിയ മനുഷ്യഗുണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നമുക്ക് പഴം കഥകളായത് തന്നെയാണ് യഥാ. അതുകൊണ്ട് സ്വാഭാവികമായും കുടുംബത്തിൽ തുടങ്ങി സ്കൂളുകളിലൂടെ വർദ്ധിതമാകേണ്ടിയിരുന്ന മാനോവികാസവും മാനവികതയും എമ്പതിയും സിമ്പതിയും എവിടെ നമുക്ക് അന്വേഷിക്കപ്പെട്ടു എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഇന്നത്തെ ഈ ദുരന്തത്തെ അതിജീവിക്കാൻ കഴിയൂ.
2: ഞാൻ എല്ലാർ മധുജൻ, സൈക്കോളജിസ്റ്റാണ്. ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരിൽ ഒരുപാട് സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടാകും. അത് ശരിക്കും വീട്ടുകാർ തിരിച്ചറിയുക, അധ്യാപകരൊക്കെ അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ചിലപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ആരോടും പറഞ്ഞില്ല എന്ന് വരും. ബിഹേവിയർ ചേഞ്ചസ്, അതായത് സ്വഭാവ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് മാതാപിതാക്കളും കുടുംബാംഗങ്ങളും അതീവ ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് സഡൻ ബിഹേവിയർ ചേഞ്ചസ് ആണ്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഉൾവലിയൽ എന്നുള്ളതാണ്. അതായത് അതുവരെ നല്ല രീതിയിൽ സംസാരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിരുന്ന കുട്ടി പെട്ടെന്ന് നിശബ്ദനാവുകയോ അല്ലെങ്കിൽ നിശബ്ദയാവുകയോ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുകയോ ചെയ്യുക എന്നതിനെയാണ് നമ്മൾ ഉൾവലിയൽ അല്ലെങ്കിൽ വിഡ്രോവൽ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ അമിതമായ ഭയമാണ്, എക്സ്ട്രീം ഫിയർ, ഇരുട്ടിനെ പേടിക്കുക, പെട്ടെന്ന് ആരെങ്കിലും അരികിലേക്ക് വരുമ്പോൾ ഞെട്ടുക. ചില കുട്ടികൾ ഇതൊന്നുമില്ലാതെ, ഉൾവലിയാതെ, അമിതമായ ഭയം കാണിക്കാതെ ചില കുട്ടികൾ ദേഷ്യവും അക്രമ സ്വഭാവവും കാണിക്കും. സാധനങ്ങൾ വലിച്ചെറിയുക, കൂടുതൽ കൂടെയുള്ള കുട്ടികളോട്, അത് ചിലപ്പോൾ അനിയനാവാം, അനിയത്തിയാവാം, ചേട്ടനാവാം, ചേച്ചിയാവാം, അല്ലെങ്കിൽ ഒപ്പം പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കാം, അവരോട് ക്രൂരമായിട്ടൊക്കെ പെരുമാറുക, ഇങ്ങനെയൊക്കെയാണ് സാധാരണ സ്വഭാവത്തിൽ അല്ലെങ്കിൽ

0: മാറാത്ത വയറുവേദന എന്ന് പറയുക, തലവേദന എന്ന് പറയുക, ശാരീരിക ബുദ്ധിമുട്ടുകൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും പറയുക, എന്നാൽ മെഡിക്കൽ പരിശോധനയിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക. ഇതൊക്കെ മാനസികമായ ആഘാതത്തിന്റെ ലക്ഷണമായിട്ട് നമുക്ക് കാണാവുന്നതാണ്.
1: ഞാൻ സന്ധ്യ, അഭിഭാഷകയാണ്, ബാലാവകാശ കമ്മീഷൻ മുൻ അംഗമാണ്. നമ്മുടെ മനസ്സിനെയാകെ വേദനിപ്പിക്കുന്ന കഥകളാണ് ദിവസവും ദിവസവും നമ്മൾ കേൾക്കുന്നത്. ഈ അടുത്ത ദിവസം തന്നെ നെടുമങ്ങാട് ഒരു 1.5 വയസ്സുള്ള കുട്ടിക്ക് അതിന്റെ ശരീരത്തിൽ 71-91 മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അടുക്കത്തോടെ കേട്ടത്. ഈ സാഹചര്യം തീർച്ചയായും മാറപ്പെടേണ്ടതാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ എണ്ണവും ജനന നിരക്കും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഓരോ കുഞ്ഞും നമ്മുടെ സ്വത്താണ്. അവനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ, അതിനെ ഉപദ്രവിക്കാതെ, അവരെ ചൂഷണം ചെയ്യാതെ ഉള്ളൊരു കരുതൽ കൊടുക്കേണ്ട ഉത്തരവാദിത്വം കേരള സമൂഹത്തിന് ഒട്ടാകെയുണ്ട്. ഈ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇത് പ്രിവെന്റബിൾ ആണ്. നമ്മുടെ കുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പാക്കാൻ നമുക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് സാധിക്കുന്നില്ല എന്നിടത്തുള്ളതാണ് നമുക്ക് നമ്മുടെ ഒരു പരാജയം. നമ്മൾ 10 വർഷം മുമ്പ് ഇടുക്കിയിൽ ഇതേപോലെ ഒരു ബാലൻസ് ഉണ്ടായ ഒരു ദുരവസ്ഥ വലിയ വാർത്തയായിരുന്നു. അന്ന് സർക്കാർ ഒരു 5-അംഗ കമ്മിറ്റിയെ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബാലസുരക്ഷാ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് തയ്യാറാക്കിയിരുന്നു. ബാലാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ വകുപ്പും എങ്ങനെയാണ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൈഡ് ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെയൊക്കെയോ നമ്മള് കേരളം പൊതുവെ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി സൊസൈറ്റി ആണ് എന്നൊക്കെ പറയുമെങ്കിലും കരുതൽ എവിടെയൊക്കെ നഷ്ടപ്പെടുന്നു പോകുന്നു എന്നുള്ളതാണ് പുതിയ സംഭവങ്ങൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ അന്നത്തെ പ്രോട്ടോകോളിലൊക്കെ പറഞ്ഞിരുന്നത് ഇങ്ങനെ പ്രിവെന്റബിൾ ആണ് അബ്യൂസ് എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊരു മാസീവ് അവയർനെസ് കാര്യങ്ങളിലൊക്കെ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നത് ഒരു ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് എന്തിന്റെ പേരിലായാലും പലപ്പോഴും നമ്മളുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് കുട്ടികളെ അത്യാവശ്യം അടി കൊടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, നന്നാകണമെങ്കിൽ അടി കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മനസ്സിലിരിക്കുന്നത്. പക്ഷെ കുഞ്ഞു ദേഹത്തുണ്ടാകുന്ന അടികൾ മുറിവുകൾ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും അത് ഫാറ്റലായി. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒരു കാരണവശാലും ഒരു കുട്ടിക്കും ദേഹോപദ്രവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തരത്തിൽ അതൊരു കുട്ടികളുടെ അവകാശ ലംഘനമാണ്, അത് ഗൗരവമായൊരു പ്രശ്നമാകും, അതൊരു കുറ്റകൃത്യമാണ് എന്നുള്ള തരത്തിൽ കൃത്യമായ ഒരു പൊതുജന ബോധവൽക്കരണം സർക്കാർ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മൾ അന്ന് പ്രോട്ടോകോളിലൊക്കെ പറഞ്ഞിരുന്നത്.
2: കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഒളിച്ചോടാതെ പ്രതികരിക്കുക എന്നത് ഓരോ പൌരന്റെയും ഭരണഘടനാപരമായ കടമയാണ്. കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതകൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് അതിക്രമം ചെയ്യുന്നതിനേക്കാൾ വലിയ തെറ്റാണ്. നമ്മുടെ ചുറ്റിലും ഏതെങ്കിലും കുട്ടി പീഡനങ്ങളോ അവഗണനയോ നേരിടുന്നുണ്ടെന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും മടിക്കാതെ 1098 എന്ന ചൈൽഡ് ലൈൻ നമ്പറിലോ 112 എന്ന പോലീസ് സഹായ നമ്പറിലോ വിവരമറിയിക്കുക. വിവരങ്ങൾ നൽകുന്നവരുടെ പേരുവിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. മാതാപിതാക്കൾ ദിവസവും കുറച്ചു സമയമെങ്കിലും കുട്ടികളുമായി സൌഹൃദപരമായി സംസാരിക്കാൻ നീക്കിവയ്ക്കണം. അവർക്ക് എന്ത് പ്രശ്നവും തുറന്നു പറയാനുള്ള ഒരു സുരക്ഷിത അന്തരീക്ഷം വീടുകളിൽ ഉണ്ടാകണം. ഭയമില്ലാത്ത, കണ്ണീരില്ലാത്ത, സുരക്ഷിതമായ ഒരു നാളെ നമ്മുടെ കുട്ടികൾക്ക് സമ്മാനിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്.
3: പ്രഭാതഭേരി സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ 6:30.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9499564321, 9499565321 ഒരു നമ്പർ കൂടിയുണ്ട്. 9499565321. ഓർക്കുക, ഹലോ ആകാശവാണി പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 47 സെക്കൻഡും. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. 2nd ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
6: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. ഇന്ന് നന്ദി പ്രമേയ ചർച്ച പുനരാരംഭിക്കുന്നതിന് മുൻപായി സർക്കാരിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയുടെ മേശപ്പുറത്ത് വെക്കും. പുതിയ മന്ത്രിസഭ അധികാരമേറ്റ ഉടൻ തന്നെ ഇങ്ങനെ ഒരു ധവളപത്രം അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. വടക്കൻ ജില്ലകളിൽ KSRTC സേവനം വിപുലമാക്കുന്നതിനെ കുറിച്ച് വി ടി ബൽറാമും, ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് കെ പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.
5: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു. വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ MLA യോഗമാണ് ചേർന്നത്. യോഗത്തിൽ മന്ത്രിമാരായ സണ്ണി ജോസഫ്, ടി സിദ്ദിഖ്, മുൻമന്ത്രി കെ രാജൻ എന്നിവരുൾപ്പെടെ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി യോഗത്തിൽ പ്രഖ്യാപിച്ചു. വന്യജീവി ശല്യം രൂക്ഷമായ വയനാട്, ആറളം, കോതമംഗലം മേഖലകൾക്ക് അടിയന്തര മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇരുളത്ത് വിജയകരമായി നടപ്പാക്കിയ 3-ടയർ ഡിഫൻസ് സിസ്റ്റം വന്യജീവി ശല്യം നേരിടുന്ന മേഖലകളിൽ വ്യാപിപ്പിക്കുമെന്നും ഷിബി ബേബു ജോൺ പറഞ്ഞു. കാട്ടുപന്നികളെ ഉപദ്രവകാരികളായ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയില്ലെന്ന് യോഗത്തിൽ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വന്യജീവി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2nd ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ ചേരും. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ആഗോളതലത്തിലെ മുതിർന്ന നയതന്ത്രജ്ഞർ, നയരൂപീകരണ വിദഗ്ധർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരാണ് വാരണാസിയിൽ ഒത്തുചേരുന്നത്. 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ ശ്രദ്ധേയ പരിവർത്തനങ്ങളാണ് രാജ്യത്തുണ്ടായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി സംരംഭങ്ങൾ നടപ്പാക്കി. പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടപ്പാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
7: രാജ്യത്തെ ബിസിനസ് നിയന്ത്രണ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും എളുപ്പമാക്കുന്നതിനും സുസ്ഥിര പരിഷ്കാരങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തത്. നിക്ഷേപകരുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്താനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും കഴിഞ്ഞു. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബിസിനസ് കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിച്ചു. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭം നവീകരണത്തെ പരിപോഷിപ്പിച്ച് നിക്ഷേപാധിഷ്ഠിത വളർച്ച സാധ്യമാക്കി. 2016 വെറും 500 സ്റ്റാർട്ടപ്പുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഈ വർഷം മാർച്ചിൽ അത് 223,000 ഉയർന്നു. നികുതിദായക സൌകര്യം ആധുനികവും സുഗമവുമാക്കുന്നതിന് ആദായനികുതി വകുപ്പ് 2021 ജൂണിൽ പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചു. 2017 രാജ്യം GST നടപ്പാക്കി.
5: റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന സമിതി യോഗ തീരുമാനം നാളെ പ്രഖ്യാപിക്കും. 3 ദിവസത്തെ യോഗം ഇന്നലെയാണ് മുംബൈയിൽ ആരംഭിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണികളിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകന യോഗം ചേരുന്നത്. കർണാടകയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന ഗവൺമെന്റ് സൌജന്യ ബസ് പാസുകൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത DK ശിവകുമാറിന്റെ ആദ്യ മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാസുകൾ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ബംഗളൂരുവിൽ മാധ്യമങ്ങളെ അറിയിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ എത്തും. ചരിത്രപ്രസിദ്ധമായ പുഷ്പബന്ധ കൊട്ടാരത്തെ ഹെറിറ്റേജ് 5-സ്റ്റാർ ഹോട്ടലാക്കി മാറ്റുന്ന നവീകരണ പദ്ധതിക്ക് അമിത്ഷാ തറക്കല്ലിടും. സമുദ്രോൽപ്പന്ന കയറ്റുമതിയെക്കുറിച്ച് 2 ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ വിശാഖപട്ടണത്ത് തുടക്കമാകും. കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ന്യൂഡൽഹി മാൽവിയ നഗർ ഹോട്ടലിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 21. ഇതിൽ 9 ഇന്ത്യക്കാരും 12 വിദേശികളും ഉൾപ്പെടുന്നതായി ഡൽഹി പോലീസ് അറിയിച്ചു. 49 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ന്യൂഡൽഹി തീപിടുത്ത സംഭവത്തിൽ UAE വിദേശകാര്യമന്ത്രാലയം അനുശോചനം അറിയിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ UAE ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ നടപ്പാക്കുന്ന കതിർ പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുയർന്ന കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മന്ത്രി രമേശ് ചെന്നിത്തല പുനരന്വേഷണം പ്രഖ്യാപിച്ചു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി T ഫറാഷിന്റെ നേതൃത്വത്തിൽ 9-അംഗ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിച്ച വാട്സാപ്പ് സന്ദേശങ്ങളാണ് കേസിനിടയാക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ കണ്ണൂർ സർവകലാശാല അധ്യാപക ബാങ്ക് ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാല അധ്യാപക ബാങ്കിന് രൂപം നൽകുന്നത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
8: ഗവൺമെന്റ് കോളേജുകൾക്കും എയ്ഡഡ് സ്വാശ്രയ കോളേജുകൾക്കും താൽക്കാലിക നിയമനത്തിന് അധ്യാപകരെ കണ്ടെത്തുന്നതിനായാണ് സർവകലാശാല അധ്യാപക ബാങ്ക് രൂപീകരിക്കുന്നത്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യരായ അധ്യാപകരെ കണ്ടെത്തുന്നതിന് കോളേജുകൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആശയം നടപ്പാക്കുന്നത്. ഇതിനായി പ്രത്യേക പോർട്ടലിന് രൂപം നൽകിയിട്ടുണ്ട്. സർവകലാശാലയിൽ അഫിലിയേറ്റഡ് ചെയ്തിരിക്കുന്ന കോളേജുകൾക്ക് അധ്യാപകരുടെ ആവശ്യമുണ്ടാകുന്ന പക്ഷം ഈ പോർട്ടലിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാവും. UGC നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യതയുള്ള ആർക്കും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. വിവിധ വിഷയങ്ങളിൽ അധ്യാപക യോഗ്യതയുള്ളവരുടെ വിശദാംശങ്ങൾ ഏകോപിപ്പിക്കാൻ ഈ പോർട്ടലിലൂടെ സാധിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു അറിയിച്ചു.
5: പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെർച്വലായി പങ്കെടുക്കും. ലോകമെമ്പാടും യോഗയ്ക്ക് ജനപ്രീതി വർദ്ധിച്ചു വരികയാണെന്ന് ഇതോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ നൽകിയ കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. USA, ജപ്പാൻ, നെതർലാൻഡ്സ്, ഒമാൻ, മൌറീഷ്യസ്, ഉഗാണ്ട, സാംബിയ, ശ്രീലങ്ക, നേപ്പാൾ, കെനിയ ഉൾപ്പെടെ 70-ലധികം രാജ്യങ്ങളിൽ നിന്ന് 400-ലധികം പേരാണ് 5 ദിവസത്തെ പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഗോവയിൽ സാഫ് വനിതാ ഫുട്ബോളിൽ സെമിഫൈനലിൽ ഭൂട്ടാനെ പരാജയപ്പെടുത്തി ആതിഥേയരായ ഇന്ത്യ ഫൈനലിലെത്തി. എതിരില്ലാത്ത 1 ഗോളിനാണ് ഇന്ത്യയുടെ ജയം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 14 വൈകിട്ട് തുറക്കും. വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി ദർശനത്തിന് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. June 28 പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 5-ൽ താഴെ പ്രായക്കാരായ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ മക്കളായ 1260 കുട്ടികളും ഇതിൽ ഉൾപ്പെടും. ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിലായി 2,187 ബൂത്തുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, ക്യാമ്പുകൾ എന്നിവ കേന്ദ്രീകരിച്ച് 27 മൊബൈൽ യൂണിറ്റുകളാണ് തുള്ളിമരുന്ന് നൽകുക. വിദ്യാലയങ്ങളിലും പരിസരങ്ങളിലും പുകയില ഉൾപ്പെടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും നിയന്ത്രിക്കുന്നതിന് കോഴിക്കോട്ട് ജില്ലാതല ഏകോപന യോഗം ചേർന്നു. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, കോട്ട്പ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ്, വിദ്യാലയങ്ങളിലും പരിസരത്തും ജാഗ്രതാ സമിതികളുടെ നിരീക്ഷണം തുടങ്ങിയവ ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു. കോട്ടയം ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലാതല ഇന്റർ സെക്ടറൽ യോഗം വിലയിരുത്തി. പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്താൻ യോഗം തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
9: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. अथ वार्ताः. केन्द्रीय मन्त्रिमण्डलेन विमानन परिवहन मार्ग आधारभूत संरचना क्षेत्रेषु महत्वपूर्णाः योजनाः अनुमोदिताः. पश्चिम एशिया संकट कारणेन वर्धितेषु इंधन मूल्येषु भारतीय विमान सेवानां कृते विमान इंधनस्य अर्थात ATF मूल्यस्य स्थिरीकरणार्थं तैल विपणन समवायेभ्यः सहस्रकोटि रूप्यकाणां आय व्यय सहायतां प्रदातुं प्रशासनं निर्णयं कृतवत्. सूचना प्रसारण मंत्री अश्विनी वैष्णव अवोचत यत् एतेन विमानन क्षेत्र संबद्धाः प्रायः 77,00,000 आजीविकाः सुरक्षिताः भविष्यन्ति. सहायता योजनेयं 36 मासपर्यन्तं प्रवर्तयिष्यते. मन्त्रिमण्डलेन दिल्ली निकटवर्ति क्षेत्रे वायु प्रदूषण नियन्त्रणार्थमपि एकस्याः योजनायाः अनुमोदनं कृतम्. द्विवर्षीय योजनायां प्रायः 2,00,000 ट्रक यानानि 16,000 बस यानानि च प्रतिष्ठापयितुं लक्ष्यं निर्धारितम्. मन्त्रिमण्डलीय समित्या ओडिशा राज्ये रामेश्वरात् पारादीपर्यन्तं 63,00,000 किलोमीटर परिमितस्य नूतन तटीय राजमार्ग निर्माणाय अनुमतिः प्रदत्ता. एतदतिरिच्य समित्या बिहार राज्ये राष्ट्रिय राजमार्गयोः 31 तथा 31,200 च इत्येतयोः खगड़िया पूर्णिया खण्डस्य चतुर्पथ परियोजनापि अनुमोदिता. प्रधानमंत्री नरेन्द्र मोदी अद्य नवदिल्ल्यां वेनेजुएला देशस्य राष्ट्रपतिना डेल्जी रोड्रिगेज इत्यनेन सह द्विपक्षीय वार्तां विधास्यति. अस्याम् उच्चस्तरीय चर्चायां भारत वेनेजुएला संबंधानां अशेषेषु पक्षेषु मंथनं भविष्यति. सहैव ऊर्जा सुरक्षा, व्यापार निवेश, स्वास्थ्य सेवा, परिवहनम्, नवीकरणीय ऊर्जा इत्यादिषु क्षेत्रेषु भविष्ये सहयोगस्य नूतन मार्गाणाम् अन्वेषणं च भविष्यति. रोड्रिगेज वर्यः भारतदेशस्य 5-दिवसीय यात्रायां ह्यः नवदिल्लीं समागच्छत्. प्रधानमंत्री नरेन्द्र मोदी अवोचत् यत् कृत्स्ने हि विश्वे योगस्य लोकप्रियता तीव्रगत्या वर्धमाना वर्तते. एकस्मिन् सामाजिक अन्तर्जालीय पटले एकेन सन्देशेन प्रधानमन्त्रिणा संसूचितं यत् अद्य प्रथम वैश्विक योगासन प्रतियोगितायां सः आभासीय माध्यमेन सम्मिलितो भविष्यति. केन्द्रीय गृहमन्त्री अमितशाहः अद्य सायंकाले त्रिपुरा राज्यस्य 2-दिवसीय यात्रायाम् अगरतला नगरं प्रति एष्यति. യാത്രാവധൌ ശ്രീ ഷാഹ പുഷ്പവന്ത് പാലസ് ഇത്യസ്യ ശിലാന്യാസ സമാരോഹെ ഭാഗം ഗ്രഹിഷ്യതി. ലങ്കാമുരാസ്ഥിതെ സീമാസുരക്ഷാബലസ്യ നിരീക്ഷണം ച കരിഷ്യതി. സഹൈവ രാജ്യ കേന്ദ്രീയ സുരക്ഷാ അധികാരിഭിഹ സഹ ഏകം ഉച്ചസ്തരീയ ഉപവേശനം കരിഷ്യതി. ഗൃഹമന്ത്രിണ യാത്രാം വീക്ഷ്യ ത്രിപുര പ്രശാസനേനാപി ഏകാ ഉച്ചസ്തരീയ പ്രാശാസനിക സുരക്ഷാ സീമാ സഭ ആയോജിത. രാഷ്ട്രീയ രാജധാന്യാം ദില്യാം മാലവീയ നഗരസ്യ എകസ്മിൻ വിശ്രാന്തി നിലയെ ഭീഷണാഗ്നികാണ്ഡേ ഏകവിംശതിഃ ജനാഃ മൃത്യുമുപഗതാഃ അനേകേ ച ജനാഃ വ്രണിതാഃ അഭവന്. ദക്ഷിണദില്യാരക്ഷിവിഭാഗസ്യ ഉപായുക്തഃ അനന്ത മിത്തലഃ അവോചത് യത് അഗ്നിശമന വിഭാഗസ്യ അഷ്ടഭിഃ വാഹനൈഃ സഹ അഗ്നിഃ നിയന്ത്രിതഃ. ആരക്ഷിണാം അഗ്നിശമനസ്യ തഥാ അന്യ ആപത്കാലിക സേവാനാം സംയുക്ത പ്രയത്നൈഃ ചത്വാരിംശദധികാഃ ജനാഃ സുരക്ഷിതരൂപേണ ഉദ്ധൃതാഃ ചികിത്സോപചാരാർത്ഥം ച ചികിത്സാലയേഷു പ്രേഷിതാഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഘടനാമുദ്ദിശ്യ ഗഹനം ദുഃഖം വ്യക്തീകൃതവാൻ. രാഷ്ട്രപതി ദ്രൗപദി മുർമുഹു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗൃഹമന്ത്രി അമിത്ഷാഹ തഥാ ദില്ലിരാജ്യസ്യ മുഖ്യമന്ത്രി രേഖാഗുപ്ത അപി അസ്മിൻ ദുഃഖദേ ഘടനാക്രമേ ശോകം പ്രകടിതവന്തഃ. സർവൈഃ നേതൃഭിഃ ശോക സന്തപ്ത പരിവാരാൻ പ്രതി ഗഹന സംവേദന വ്യക്തീകൃത. ഇതി വാർത്താഃ.
0: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, കവരത്തി 1182 കിലോഹെർട്സ്, ആലപ്പുഴ FM 103.5, കായംകുളം FM 100.1, പത്തനംതിട്ട FM 101 മെഗാഹെർട്സ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ പുലർവെട്ടത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ആദ്യം കേൾക്കാം കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നാളെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതല ഫലവൃക്ഷത്തൈ നടീൽ ഉദ്ഘാടന പരിപാടി മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുന്നു. കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നു. തദ്വസരത്തിൽ ഓണവിസ്മയം 2026 ഭാഗമായി സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ തയ്യാറാക്കുന്ന പച്ചക്കറിത്തോട്ടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നു. പ്രസ്തുത ഉദ്ഘാടന പരിപാടിയിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ, എംഎൽഎമാർ, ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്നു. എറണാകുളം ജില്ലയിലെ വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലക്കദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്കുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-2-8099-63. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ രണ്ട് ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ഓൺലൈനായി ജൂലൈ 2 വരെ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് www.admissions.ku.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-2-4381-39. റബ്ബർ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിവിധ തരം നടീൽ വസ്തുക്കൾ, അവയുടെ തെരഞ്ഞെടുപ്പ്, റബ്ബർ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധിച്ച് കർഷകർക്കുള്ള സംശയങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ഫേബ ജോസഫ് നാളെ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഫോണിലൂടെ മറുപടി നൽകും. കോൾ സെന്റർ നമ്പർ 0481-2-5-7-6-6-2-2. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി ലഭിക്കും. പ്രസ്തുത ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ അതായത് കരമടച്ച രസീത് അല്ലെങ്കിൽ പോക്കുവരവ് രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ഐഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ഐഡി ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഹൈബ്രിഡ് മുളക്, തക്കാളി, കത്തിരി എന്നിവയുടെ ഗുണമേന്മയുള്ള തൈകൾ തിരുവനന്തപുരത്ത് വെള്ളനാടുള്ള ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8281-5442-80. ഇനി കാർഷിക നിർദ്ദേശമാണ്. കുരുമുളകിന്റെ ചീയൽ രോഗത്തിന് മുൻകരുതലായി ട്രൈക്കോഡെർമ സമ്പുഷ്ടമാക്കിയ വേപ്പിൻ പിണ്ണാക്ക്, ചാണക മിശ്രിതം എന്നിവ 150 വീതം തടത്തിൽ വിതറി മണ്ണുമായി ചേർത്തിളക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ റെഡോമിൽ 2 ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തടത്തിലെ മണ്ണ് കുതിർക്കുക. ഇലകളിൽ ചീയൽ കാണുകയാണെങ്കിൽ ഇതേ മിശ്രിതം ഇലകളിലും തണ്ടിലും തളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു. ഇനി ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ക്ഷയരോഗം, കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ഡോക്ടർ അനിതകുമാരി സംസാരിക്കുന്നു.
2: ക്ഷയരോഗം ശരീരത്തിലെ ഏത് അവയവത്തെയും ബാധിക്കാം. പ്രധാനമായും ശ്വാസകോശങ്ങളെയാണ് ബാധിക്കുന്നത്. ക്ഷയരോഗാണുക്കൾ സാധാരണയായി വായുവിലൂടെയാണ് പകരുന്നത്. ക്ഷയരോഗം ബാധിച്ച ഒരു രോഗി ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായുവിലേക്ക് വ്യാപിക്കുന്ന കഫകണികകളിൽ ലക്ഷക്കണക്കിന് രോഗാണുക്കൾ നിറഞ്ഞിരിക്കും. ഈ കണികകൾ മറ്റൊരാൾ ശ്വസിക്കുമ്പോൾ അയാളുടെ ശ്വാസകോശത്തിൽ അണുബാധയുണ്ടാകുന്നു. രണ്ടാഴ്ചയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന ചുമ, നെഞ്ചുവേദന, രക്തം ചുമച്ചുതുപ്പൽ, ക്ഷീണം, വിശപ്പില്ലായ്മ, പനി, ശരീരഭാരം കുറയുക എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ. കഫത്തിലുള്ള രോഗാണുക്കളുടെ സാന്നിധ്യമാണ് ക്ഷയരോഗനിർണയത്തിന്റെ അടിസ്ഥാന ഘടകം. ഇതിന് സ്പ്യൂട്ടം AFB പരിശോധന ചെയ്യുന്നു. ഇതിനായി രണ്ടവസരത്തിലെ കഫമാണ് പരിശോധിക്കുന്നത്. ഒരു മില്ലിലിറ്റർ കഫത്തിൽ 10,000-ൽ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ ടെസ്റ്റ് പോസിറ്റീവായിരിക്കാം. ടെസ്റ്റ് പോസിറ്റീവ് അല്ല എന്നതുകൊണ്ട് മാത്രം ക്ഷയരോഗബാധയില്ല എന്ന് പറയാനാവില്ല. നെഞ്ചിന്റെ എക്സ്റേയും രോഗനിർണയത്തിന് സഹായകരമാണ്. പുതുക്കിയ ദേശീയ ക്ഷയരോഗ നിയന്ത്രണ പരിപാടി അഥവാ RNTCP പ്രകാരം നേരിട്ടുള്ള നിരീക്ഷണത്തിന് വിധേയമായ ഹ്രസ്വകാല ചികിത്സയാണ് നടപ്പിലാക്കി വരുന്നത്. രോഗി ഒരു ആരോഗ്യ പ്രവർത്തകന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ വേണം മരുന്ന് കഴിക്കാൻ. തുടർച്ചയായ 6 മാസമാണ് മരുന്ന് കഴിക്കേണ്ട ഏറ്റവും ചുരുങ്ങിയ കാലാവധി. 6 മാസത്തെ ചികിത്സ 2 ഘട്ടമായി തരംതിരിച്ചിരിക്കുന്നു. ആദ്യം തീവ്രഘട്ടം, ഇത് 2 മാസം നീണ്ടു നിൽക്കുന്നു. ഐസോനിയാസിഡ്, റിഫാംബിസിൻ, പൈറസിനമൈഡ്, ഇത്താംബ്യൂട്ടോൾ എന്നീ മരുന്നുകളാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. രണ്ടാമതായി തുടർച്ചാഘട്ടം, ഇത് അടുത്ത 4 മാസമാണ്. ഈ ഘട്ടത്തിൽ പൈറസിനമൈഡ് ഒഴികെയുള്ള മരുന്നുകൾ നൽകുന്നു. നിർദ്ദേശിക്കപ്പെടുന്ന മരുന്നുകൾ മുടക്കം വരുത്താതെ മുഴുവൻ കാലയളവും കഴിച്ചാൽ പൂർണ്ണമായും സുഖപ്പെടുന്ന രോഗമാണ് ക്ഷയം. മരുന്നുകൾ എല്ലാം സൗജന്യമായി എല്ലാ സർക്കാർ ആശുപത്രികളിലും ലഭ്യമാണ്. കുറ്റമറ്റ രോഗനിർണയ മാർഗങ്ങളും ഫലപ്രദമായ മരുന്നുകളും ചികിത്സാ രീതികളും ഉണ്ടെങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും ചികിത്സ പരാജയപ്പെടാറുണ്ട്. അതിന്റെ കാരണങ്ങൾ ഇനി പറയുന്നു. അപര്യാപ്തമായ മരുന്ന്, മരുന്നിന്റെ അളവ്, ചികിത്സയുടെ ദൈർഘ്യം എന്നിവ, മരുന്ന് ഉപയോഗിക്കുന്നതിലുള്ള ക്രമമില്ലായ്മ, രോഗലക്ഷണങ്ങൾക്ക് ശമനം കാണുമ്പോൾ രോഗി തന്നെ മരുന്ന് നിർത്തുക, പാർശ്വഫലങ്ങൾ കാരണം മരുന്നിന്റെ ഉപയോഗം നിർത്തിവെക്കുക, മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം, മാനസിക വൈകല്യങ്ങൾ എന്നിവ. രോഗിയും ബന്ധുക്കളും ആരോഗ്യ പ്രവർത്തകരും ശ്രമിച്ചാൽ ഈ കാരണങ്ങൾ ഒഴിവാക്കാൻ കഴിയും. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വരാതെ സൂക്ഷിക്കുന്നത്. ഇതിന് നമുക്ക് ചെയ്യാവുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നവജാത ശിശുവിന് BCG വാക്സിനേഷൻ നൽകുന്നത് ഒരു പരിധിവരെ രോഗത്തെ പ്രതിരോധിക്കാൻ സഹായിക്കും. തുറസായ സ്ഥലങ്ങളിൽ തുപ്പാതിരിക്കുക. കഫം ഒരടപ്പുള്ള പാത്രത്തിൽ ശേഖരിച്ച് ഫിനോൾ ഒഴിച്ച് നിർവീര്യമാക്കിയതിനു ശേഷം മണ്ണിൽ കുഴിച്ചുമൂടുകയോ കത്തിച്ചു കളയുകയോ ചെയ്യുക. ക്ഷയരോഗി ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരു തൂവാല കൊണ്ട് വായ, മൂക്ക് എന്നിവ പൊതിഞ്ഞുപിടിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ വിദഗ്ധ ചികിത്സ തേടുക എന്നതാണ് പ്രധാനം. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും പൂർണ്ണമായും സൗജന്യമാണ്. കാലതാമസമില്ലാതെ രോഗനിർണയം ചെയ്യുകയും ഫലപ്രദമായ ഔഷധങ്ങൾ ശരിയായ രീതിയിൽ സേവിക്കുകയും ചെയ്താൽ ക്ഷയരോഗം ഏതാണ്ട് 100% ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. ആരോഗ്യ പ്രവർത്തകരുടെയും സന്നദ്ധ സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനം ഉറപ്പുവരുത്തി ക്ഷയരോഗ ചികിത്സയും പ്രതിരോധ നടപടികളും കാര്യക്ഷമമാക്കിയാൽ ക്ഷയരോഗം പരത്തുന്ന അണുക്കളെ ലബോറട്ടറിയിൽ മാത്രം കാണാൻ കഴിയുന്ന ഒന്നായി 2035 മുമ്പ് തന്നെ മാറ്റാൻ കഴിയും. ക്ഷയരോഗം ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഒന്നിച്ച് നേതൃത്വം നൽകാം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ക്ഷയരോഗം, കാരണങ്ങളും പരിഹാരമാർഗങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനിതകുമാരി.
3: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
6: പത്രപ്രവർത്തനം, സാഹിത്യം, സംഗീതരചന എന്നിവയിലെ മികച്ച നേട്ടങ്ങൾക്ക് നൽകുന്ന പ്രശസ്തമായ പുലിസ്റ്റർ പുരസ്കാരം ആദ്യമായി വിതരണം ചെയ്തത് 1917 June 4 പ്രശസ്ത പത്രപ്രസാധകനായ ജോസഫ് പുലിസ്റ്ററുടെ വസ്യത്ത് പ്രകാരമാണ് കൊളംബിയ സർവകലാശാലയുടെ മേൽനോട്ടത്തിൽ ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ആദ്യവർഷം പത്രപ്രവർത്തനത്തിനും ജീവചരിത്രത്തിനുമായി ചുരുക്കം ചില മേഖലകളിലാണ് പുരസ്കാരം നൽകിയത്. ഇന്ന് ലോകമെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകർ ഏറ്റവും ആദരവോടെ ണുന്ന ഒരു പുരസ്കാരമായി ഇത് വളർന്നു കഴിഞ്ഞു. എഴുത്തിന്റെ നിലവാരവും നിഷ്പക്ഷതയും അളക്കുന്നതിനുള്ള വലിയൊരു മാനദണ്ഡമാണ് ഇത്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ ഇതിഹാസ ഗായകനായ എസ് പി ബാലസുബ്രഹ്മണ്യം 1946 June 4 ജനിച്ചത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഉൾപ്പെടെ 16 ഭാഷകളിലായി 40,000-ലധികം ഗാനങ്ങൾ പാടി അദ്ദേഹം ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം 6 നേടിയ അദ്ദേഹം ഒരു മികച്ച നടനും ഡബിംഗ് കലാകാരനും കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ വൈവിധ്യവും ഭാവതീവ്രതയും തലമുറകളെ സംഗീത പ്രേമികളാക്കി മാറ്റി. കോവിഡ് ബാധയെ തുടർന്ന് 2020 September 25 ഈ ഗായകൻ അന്തരിച്ചത്. പ്രശസ്ത ഇന്ത്യൻ ചരിത്രകാരനും മാർക്സിസ്റ്റ് ചിന്തകനുമായിരുന്ന കണ്ടിയൂർ നാരായണ പണിക്കർ എന്ന K.N. പണിക്കർ 1936 June 4 ജനിച്ചത്. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസർ, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ, കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ, കേരള ചരിത്ര ഗവേഷണ കൌൺസിൽ സ്ഥാപക ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. പ്രാചീന ഇന്ത്യയിലെ പ്രബലനായ ചക്രവർത്തിയും കനൌജ് ഭരണാധികാരിയുമായിരുന്ന ഹർഷവർദ്ധനൻ AD 590 June 4 ജനിച്ചത്. വർദ്ധന രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഹർഷൻ ഒരു മികച്ച ഭരണാധികാരി മാത്രമല്ല, പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. ഉത്തരേന്ത്യയെ ഒരു കുടക്കീഴിൽ നിർത്തിയ അവസാനത്തെ വലിയ ചക്രവർത്തിമാരിൽ ഒരാളായി ഹർഷവർദ്ധനൻ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നു. ചൈനയിലെ ബീജിംഗിലുള്ള ടിയാനൻമെൻ ചത്വരത്തിൽ ജനാധിപത്യത്തിനായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും നേരെ ചൈനീസ് സൈന്യം ടാങ്കുകളും ആയുധങ്ങളും ഉപയോഗിച്ച് ക്രൂരമായ കൂട്ടക്കൊല നടത്തിയത് 1989 June 4 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും പരിഷ്കർത്താവുമായിരുന്ന ഹുയാവോ ബാങ്ങിന്റെ മരണത്തെ തുടർന്ന് 1989 April വിദ്യാർത്ഥികൾ പ്രതിഷേധം ആരംഭിച്ചത്. ആവിഷ്കാര സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം, ജനാധിപത്യം, അഴിമതി നിർമാർജ്ജനം എന്നിവയായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ. ആഴ്ചകൾ നീണ്ട സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ June 3 രാത്രിയും June 4 പുലർച്ചെയുമായി ചൈനീസ് സർക്കാർ ബീജിംഗിൽ സൈനിക നിയമം പ്രഖ്യാപിക്കുകയും ടാങ്കുകളും സായുധ സൈന്യത്തെയും അയച്ച് പ്രക്ഷോഭകരെ അടിച്ചമർത്തുകയും ചെയ്തു. ലോകമെമ്പാടും നടക്കുന്ന യുദ്ധങ്ങളിലും അക്രമങ്ങളിലും ഇരയാക്കപ്പെടുന്ന കുട്ടികളുടെ ദുരിതങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും June 4 അക്രമത്തിന് ഇരയായ നിരപരാധികളായ കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നു. 1982 ലെബനൻ യുദ്ധത്തിൽ ഒട്ടേറെ പലസ്തീനിയൻ ലെബനീസ് കുട്ടികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് UN ഇങ്ങനെയൊരു ദിനം പ്രഖ്യാപിച്ചത്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. സായുധ സംഘട്ടനങ്ങളിൽ കുട്ടികൾ അനുഭവിക്കുന്ന ക്രൂരതകൾക്കെതിരെ ആഗോളതലത്തിൽ ശബ്ദമുയർത്താൻ ഇത് സഹായിക്കുന്നു. എല്ലാ കുട്ടികൾക്കും സുരക്ഷിതമായ ഒരു ലോകം ഉറപ്പാക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന സന്ദേശം.
7: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: തൊഴിൽ ദർശനം.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്രന്റിസ്ഷിപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. രാജ്യത്താകെ 7,150 പേരെയാണ് തിരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കുക. 403 പേർക്ക് കേരളത്തിൽ അവസരമുണ്ട്. കേരളത്തിലെ ഒഴിവുകൾ ജനറൽ 211, EWS 40, OBC 108, SC 40, ST 4. ആകെയുള്ളതിൽ 17 ഒഴിവ് ഭിന്നശേഷി വിഭാഗക്കാർക്ക് നീക്കിവച്ചിട്ടുണ്ട്. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ്. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണം. അപേക്ഷകർ അപ്രന്റിസ്ഷിപ്പിനുള്ള NAPS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. പ്രായം 2026 April 1 20-നും 28 വയസ്സിനും ഇടയിൽ. 300 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. ഫോട്ടോ, ഒപ്പ്, വിരലടയാളം, ലൈവ് ഫോട്ടോ, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങളും അപേക്ഷിക്കുന്നതിനുള്ള ലിങ്കും https://sbi.bank.in/careers അല്ലെങ്കിൽ https://www.sbi.co.in/careers എന്നീ വെബ്സൈറ്റുകളിൽ ലഭിക്കും. വെബ്സൈറ്റ് വിലാസങ്ങൾ ഒരിക്കൽ കൂടി https://sbi.bank.in/careers അല്ലെങ്കിൽ https://www.sbi.co.in/careers. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 8. കൊച്ചി അമ്പലമുകളിലുള്ള ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിൽ അപ്രന്റിസ്ഷിപ്പിന് അവസരം. 14 ഒഴിവുണ്ട്. ട്രേഡുകളും ഒഴിവും. ഫിറ്റർ 9, മെഷീനിസ്റ്റ് 1, വെൽഡർ 1, മെക്കാനിക് ഡീസൽ 1, ഇലക്ട്രീഷ്യൻ 1, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 1. യോഗ്യത ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI. യോഗ്യത 2022-നും 2026-നും ഇടയിൽ നേടിയതാവണം. പ്രായം 2026 June 1 18 വയസ്സിൽ കുറയരുത്. അപ്രന്റിസ്ഷിപ്പ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 8. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.hocl.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.hocl.com. ആർമി എയർഫോഴ്സ് നേവി പ്രവേശനത്തിനുള്ള നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി എക്സാമിനേഷൻ Grade 2 2026 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. 394 ഒഴിവുണ്ട്. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ 370, നേവൽ അക്കാദമിയിൽ 24 ഒഴിവുമാണ് ഉള്ളത്. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ 21 ഒഴിവും നേവൽ അക്കാദമിയിലെ 3 ഒഴിവും വനിതകൾക്ക് നീക്കിവച്ചതാണ്. പ്രായം അപേക്ഷകർ 2008 January 1 2011 January 10 ഇടയിൽ ജനിച്ചവരാകണം. യോഗ്യത 12 ക്ലാസ് ജയം അല്ലെങ്കിൽ തത്തുല്യം. നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ എയർഫോഴ്സ് നേവൽ വിംഗിലേക്കും നേവൽ അക്കാദമിയിലെ +2 കേഡറ്റ് എൻട്രി സ്കീമിലേക്കുമുള്ള അപേക്ഷകർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഉൾപ്പെട്ട +2 വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ് വേണ്ടത്. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. https://upssconline.nac.in വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://upssconline.nac.in. ഫോട്ടോയും ലൈവ് ഫോട്ടോയും ഒപ്പം അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 9. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://upssc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://upssc.gov.in.
0: തൊഴിൽ ദർശനം.
2: ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം വരികളെഴുതി ഭരതൻ ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം താഴ്വാരം.

ണിയെടു തകിലൊടു കുഴലെടു തണ്ടെടു തടയെടു തിരുവുടലഴകൊടു തിരുവുടലഴകൊടു പടയണി.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്തുവയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ്, ആരോഗ്യ സംരക്ഷണം, ഗതാഗതം, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിൽ ചർച്ച ചെയ്യും. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ശ്രീമതി റോഡ്രിഗസ് ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രാലയം പറഞ്ഞു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.05 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരാദീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ത്യയും ലാവോ പീപ്പിൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക നാഗരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 10-ാമത് ഇന്ത്യ ലാവോ PDR ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ലാവോ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: Our relations go back in history. It is based on deep cultural and people-to-people linkages. Our own Prime Minister visited Lao PDR in October 2024. On that occasion, a number of agreements and MOUs were signed. And today, we have an opportunity to review them, to explore a wide-ranging agenda.
1: മേഘാലയയിലെ ഷില്ലോങ്ങിൽ ഇന്ന് നടക്കുന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വികസനത്തിനായി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. 2 ദിവസത്തെ ത്രിപുര സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഗർത്തലയിലെത്തും. ലങ്കാമുറയിലെ അതിർത്തി സുരക്ഷാ സേനയുടെ അതിർത്തി ഔട്ട്പോസ്റ്റ് കേന്ദ്രമന്ത്രി സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഉന്നതതല യോഗം ചേരും. യോഗയ്ക്ക് ലോകമെമ്പാടും ഏറെ പ്രചാരം ലഭിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന 1-ാമത് ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കുമെന്നും സമൂഹമാധ്യമത്തിലൂടെ അദ്ദേഹം അറിയിച്ചു. ചാമ്പ്യൻഷിപ്പ് ലോകമെമ്പാടുമുള്ള യോഗാപ്രേമികളെ ഒന്നിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി UKയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അവറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അവർ കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. വടക്കൻ ജില്ലകളിൽ KSRTC സേവനം വിപുലമാക്കുന്നതിനെക്കുറിച്ച്, വി ടി ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് കെ പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. മാഹിയിലും ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
4: ഓറഞ്ച് ജാഗ്രതയാണ് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഉള്ളത്. 20 സെന്റിമീറ്റർ വരെ മഴയാണ് ഇവിടെ പ്രവചിക്കുന്നത്. കൊച്ചി, കാക്കനാട്, ആലപ്പുഴ, കുമരകം, കോട്ടയം എന്നിവിടങ്ങളിൽ പുലർച്ചെ മുതൽ 15 സെന്റിമീറ്റർ മഴയും 40 കിലോമീറ്ററിൽ താഴെ വരുന്ന വേഗത്തിലുള്ള കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. June 7 വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനാണ് സാധ്യത.
1: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്നലെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3rd സ്ഥാനം നേടി. പരിമിതികൾക്കുള്ളിൽ നിന്നു തന്നെ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ തങ്ങളുടെ പഞ്ചായത്തിന് സാധിച്ചതായി ദേശീയ പഞ്ചായത്ത് പുരസ്കാരം സ്വന്തമാക്കിയ പത്തനംതിട്ട നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
5: വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലെ ശ്രമകരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പുരസ്കാരം ഞങ്ങൾക്ക് ലഭിച്ചത്. ആരോഗ്യ മേഖലയിലെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ തുക ഞങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരെ, അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ, ജനപ്രതിനിധികളെ, ഞങ്ങളുടെ നാട്ടിലുള്ള അംഗങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ധാരാളം പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഇങ്ങനെയൊരു അവാർഡ് ലഭിക്കുവാൻ സാധിച്ചത്.
1: ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. 6 വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ത്യ സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടക്കുന്നത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. ഉലാൻ ബത്തർ ഓപ്പൺ റാങ്കിംഗ് സീരീസ് ഗുസ്തി ടൂർണമെന്റ് ഇന്ന് മംഗോളിയയിൽ ആരംഭിക്കും. 4 ദിവസമായി നടക്കുന്ന ടൂർണമെന്റിൽ പുരുഷ വനിതാ ഫ്രീ സ്റ്റൈൽ ഗ്രേക്കോ റോമൻ വിഭാഗങ്ങളിലായി ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500-ൽ നിന്ന് ഈ വർഷം മാർച്ചിൽ 2.23 ലക്ഷമായി ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ അന്തിമ കരാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വ്യക്തമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി പറഞ്ഞു.

0: ഇറാന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെയും ലെബനനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെയും പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനെയും ആശ്രയിച്ചായിരിക്കും തുടർ ചർച്ചകളെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള പ്രതിരോധ നടപടികൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസിസ്. വൈറസ് വലിയ തോതിൽ പടർന്നു പിടിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകർ ഇപ്പോഴും രോഗബാധിതരാണെന്നും അദ്ദേഹം പറഞ്ഞു. കോംഗോയിൽ എബോള ബാധിച്ച് 60 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73rd പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
1: മുണ്ടൂർ കൃഷ്ണൻകുട്ടി. നവോത്ഥാനത്തിന്റെ മൂല്യങ്ങളും കാൽപ്പനികതയുടെ ആശയങ്ങളും തന്റെ കൃതികളിൽ പകർത്തിയ മലയാള ചെറുകഥാകൃത്തും അധ്യാപകനുമായിരുന്നു മുണ്ടൂർ കൃഷ്ണൻകുട്ടി എന്നറിയപ്പെട്ടിരുന്ന അനുപുരത്ത് കൃഷ്ണൻകുട്ടി പിഷാരടി. 1935 ജൂലൈ 17 പാലക്കാട് മുണ്ടൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിൽ ക്ലർക്കായും അധ്യാപകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോട്ടയത്ത് നിന്നും പ്രസിദ്ധീകരിക്കുന്ന സഖി വാരികയുടെ പത്രാധിപരായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. 1957 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച അമ്പലവാസികൾ ആണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ. മാധുവിൻ്റെ കൃഷ്ണത്തണുപ്പ്, ഏകാകി, മനസ്സ് എന്ന ഭാരം എന്നീ നോവലുകളും ആശ്വാസത്തിൻ്റെ മന്ത്രച്ചരട്, മൂന്നാമതൊരാൾ, നിലാപിശുക്കുള്ള രാത്രിയിൽ തുടങ്ങിയ നിരവധി കഥാസമാഹാരങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആശ്വാസത്തിൻ്റെ മന്ത്രച്ചരട് എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും എന്നെ വെറുതെ വിട്ടാലും എന്ന കൃതിക്ക് ഓടക്കുഴൽ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അംഗമായും ലക്കിടി കുഞ്ചൻ സ്മാരകം ചെയർമാനായും പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം അഭിനയ മേഖലയിലും തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ സമ്മിശ്ര വികാരങ്ങളെ തന്റെ കഥകളിലൂടെ വരച്ചുകാട്ടി മലയാളി വായനക്കാരുടെ ഹൃദയത്തിൽ ഇടം നേടിയ മുണ്ടൂർ കൃഷ്ണൻകുട്ടി 2005 ജൂൺ 4 അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദം.
2: പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആലിന്റെ ചുവട്ടിൽ വെച്ചാണ് രാജു തന്റെ ഇംഗിതം സുധയോട് പറഞ്ഞത്. ഇംഗിതം എന്ന് പറയാമോ എന്നറിയില്ല. സുധേ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്നായിരുന്നു രാജു പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. രാജുവിന്റെ വാക്കുകൾ അതിൻപ്രകാരമായിരുന്നുവോ എന്ന് നിശ്ചയിക്കാൻ വയ്യ. പക്ഷേ സുധ ഒരു ചെറുചിരിയോടെ ഒന്നും മിണ്ടാതെ നിന്നു. ആലിൻചോട് സുധയുടെ ഭ്രാന്തായിരുന്നു. ഏതു വേനച്ചൂടിലും അവിടെ കാറ്റിന്റെ തണുപ്പുകൊണ്ടുള്ള വിളയാട്ടം, മുകളിൽ ആലിലകളുടെ ഇളകിയാട്ടം. ആലിൻചോട്ടിൽ മലർന്നുകിടന്ന് സുധ വിചാരിച്ചു, ഇലകൾക്കെന്താ ഭ്രാന്തിളകിയോ? ഇല്ലാത്ത ചോദ്യങ്ങൾക്ക് അവ ഉത്തരം പറയുകയാണോ? ഒരിക്കൽ രാജുവിനോട് അവൾ പറഞ്ഞു, രാജു, ഞാനും എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം തിരയുകയാണെന്ന് തോന്നുന്നു. ചോദ്യങ്ങളില്ലെങ്കിൽ ഉത്തരമുണ്ടോ രാജു? രാജു ചിരിച്ചു. അവൻ എപ്പോഴും അങ്ങനെയാണ്, ഉത്തരം മുട്ടിയാൽ ചിരിക്കുക. ഒരു ദിവസം ആലിൻചോട്ടിൽ രാജു എത്തിച്ചേർന്നില്ല. വരും വരും എന്ന് കരുതി സുധ കാത്തിരുന്നു. ആലിലകൾ കാറ്റിനോട് കലപില കൂട്ടുന്നതിൽ ശ്രദ്ധിക്കാൻ സുധയ്ക്ക് കഴിഞ്ഞില്ല. വളരെ നേരം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അവൾ തന്നെ സാന്ത്വനപ്പെടും.

0: എന്നാലോചിച്ച് കിടന്നു. രാജു ഒരു ചിത്രം കാണിച്ചു തന്നത് അവൾ ഓർത്തുപോയി. നോക്കൂ, ഇവർ പ്രേമികളാണ്. എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു കൂടിച്ചേരലാണിത്.
1: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദം.

പുലർവെട്ടത്തിൽ ഇനി നമുക്കു ചുറ്റും. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ ഇറങ്ങേണ്ടി വന്നവർ നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഗവൺമെന്റ് ആശുപത്രികളിൽ ഗുളിക സൌജന്യമായി ലഭിക്കും. ജോലിക്കായി മലിനജലത്തിൽ ഇറങ്ങുന്നവർ എലിപ്പനി ബാധിക്കാൻ സാധ്യത കൂടുതലായതിനാൽ കൈയുറകളും കാലുറകളും ധരിക്കണം. മുറിവുള്ളവർ മലിനജലത്തിൽ ഇറങ്ങരുത്. ഇറങ്ങിയാലും ഉടനടി സോപ്പ് ഉപയോഗിച്ച് മുറിവ് കഴുകി വൃത്തിയാക്കണം. രോഗലക്ഷണമുള്ളവർ സ്വയം ചികിത്സ ഒഴിവാക്കി ഡോക്ടറുടെ സേവനം തേടണം. കേരള ലോ അക്കാദമി ലോ കോളേജിൽ പ്രവേശനം ആരംഭിച്ചു. പഞ്ചവത്സര BA LLB, BCOM LLB, BBA LLB, BSc IT LLB, ത്രിവത്സര LLB, LLM, MBL എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. ഈ മാസം 15 മുൻപ് നേരിട്ടും ഓൺലൈനായും അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം www.thekeralalawacademy.in. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471-2-4-3-3-1-6-6. നമ്പർ ഒരിക്കൽ കൂടി 0471-2-4-3-3-1-6-6. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ 2 വർഷത്തെ PG ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് ഈ മാസം 10 വരെ അപേക്ഷിക്കാം. 50% മാർക്കോടെ BSc അല്ലെങ്കിൽ സൈക്കോളജിയിലോ ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്കാണ് അവസരം. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.lbscenter.kerala.gov.in. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്ങും സംയുക്തമായി തിരുവനന്തപുരത്തുള്ള ട്രെയിനിംഗ് ഡിവിഷനിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള 1 വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനിഷിംഗ് 2026-27 കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി നാളെയാണ്. അപേക്ഷകർ SSLC അഥവാ തത്തുല്യ യോഗ്യത പാസ്സായിരിക്കണം. അപേക്ഷാ ഫോറം 100 രൂപയ്ക്ക് സെന്ററിൽ നിന്ന് നേരിട്ടും മണി ഓർഡറായി 135 രൂപ മാനേജിംഗ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗ് ട്രെയിനിംഗ് ഡിവിഷൻ സിറ്റി സെന്റർ പുന്നപുരം പടിഞ്ഞാറേക്കോട്ട തിരുവനന്തപുരം 695024 എന്ന വിലാസത്തിൽ തപാലിലും വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ സി ആപ്റ്റിന്റെ പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന 100 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതവും അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471-2-4-7-4-7-2-0. ഒരു നമ്പർ കൂടിയുണ്ട്, 0471-2-4-6-7-7-2-8. വെബ്സൈറ്റ് വിലാസം www.capt.kerala.com. പൂരിപ്പിച്ച അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി നാളെയാണ്. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലുപാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ NRI.IHRD.AC.IN എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ മുൻപ് പറഞ്ഞ കോളേജുകളുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. www.ce3

ac.in/admission എന്ന കോളേജ് വെബ്സൈറ്റ് വഴി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ അപേക്ഷിക്കാവുന്നതാണ്. ഈ മാസം 8-ാം തീയതി വൈകിട്ട് 4 മണി വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. ഓരോ കോളേജിലെയും പ്രവേശനത്തിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കണം. ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റൌട്ട്, നിർദ്ദിഷ്ട അനുബന്ധങ്ങളും 1000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായോ ബന്ധപ്പെട്ട പ്രിൻസിപ്പലിന്റെ പേരിൽ മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം ഈ മാസം 10-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുൻപ് പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ ലഭിക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547005000. നമ്പർ ഒരിക്കൽ കൂടി 8547005000. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

ജാതകം എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറുപ്പ് വരികളെഴുതി ആർ സോമശേഖരൻ ഈണം നൽകി ചിത്രപാടിയ ഗാനമാണ് കേട്ടത്. ഈ ഗാനത്തോടെ ഇന്നത്തെ പുലർവിട്ടം സമാപിക്കുന്നു. പുലർവിട്ടം വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്.

0: The 14th Dalai Lama was presented with a Grammy Award won by his audiobook Meditations, The Reflections of His Holiness. And with that, it's back to you, Anuja.
1: Thank you, Tanvi. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to hold talks with acting President of Venezuela Delcy Rodriguez in New Delhi today. Union Home Minister Amit Shah to chair 73rd plenary session of Northeastern Council in Shillong. U.S. Secretary of State Marco Rubio says United States and India are only weeks away from concluding a long-awaited trade agreement. IMD issues orange alert for heavy rain in Keralam and Mahi today. First World Yogasan Sports Championship to begin today in Ahmedabad. Prime Minister Narendra Modi to join the event. And in football, India advanced to the final of SAF Women's Championship, beating Bhutan 1-0 in Goa. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി നോവൽ സഞ്ചാരം.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: പണിക്കർ നേരെ ചെന്നുപെട്ടത് സിംഗപ്പൂരിലാണ്. എണ്ണ കച്ചവടക്കാരൻ അവറാന്റെ മകനും അയാളും കൂടിയാണ് പോയത്. ഒരു കണിയാന്റെ മകൾക്ക് ഗർഭമുണ്ടായതിന്റെ പ്രത്യാഘാതത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയതാണ് ആ സുഹൃത്തുക്കൾ എന്ന് അന്നൊരു സംഭാഷണം കേട്ടിരുന്നു. പണിക്കരുടെ വീടും ലക്ഷ്മിക്കുട്ടിയുടെ വീടും രണ്ടു ദേശത്താണ്. ആറിൽ ചില്ലുവാനെന്ന അഴിക അകലമുണ്ട്. എന്നാലും ഇത്തരം കഥകൾ ബന്ധുഗ്രഹങ്ങളിലെ അന്തപ്പുരങ്ങളിലൂടെ അവിടെ എത്തിയിരുന്നു. കുറച്ച് ദിവസത്തിന് അതിനെപ്പറ്റി പിറുപിറുക്കലും കുശുകുശുക്കലുമെല്ലാം നടന്നു. അതിലും നല്ല കഥകൾ പണിക്കരുടെ കഥ മൂടിക്കളയുകയും ചെയ്തു. ലക്ഷ്മിക്കുട്ടിയും ആ കഥ വിസ്മരിച്ചു. അങ്ങനെ എത്ര ചെറുപ്പക്കാരുണ്ട്! ഇതിലും ഗൗരവപ്പെട്ട കാര്യങ്ങളെപ്പറ്റി അവൾക്ക് ആലോചിക്കാനുണ്ടായിരുന്നു. 16 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നിഗൂഢ അനുരാഗം ഹൃദയത്തിൽ തേൻകൂടുണ്ടാക്കി. അപ്രതീക്ഷിതമായിട്ടാണ് അത് സംഭവിച്ചത്. ഇഴുകിപ്പിടിച്ച ഇരുട്ടിൽ റാന്തൽ വെളിച്ചമുണ്ടാക്കുന്ന ഗുഹാദ്വാരത്തിലൂടെ അങ്ങനെ കടന്നുപോകുമ്പോൾ ലക്ഷ്മിക്കുട്ടിയുടെ ഹൃദയം ഭൂതകാലത്തിൻ്റെ അന്ധകാര വലയങ്ങളെ തിരനീക്കിക്കൊണ്ട് എന്തോ തേടിപ്പോയി. സ്വന്തം പൃഷ്ഠത്തിലെ വെളിച്ചവുമായി ഒരു ഗുഹാന്തർഭാഗത്തേക്ക് പോകുന്ന മിന്നാമിനുങ്ങുപോലെയായിരുന്നു ആ ഹൃദയം. അവിടെ ദൂരത്തത ഒരു ചൊല്ലിയാട്ടം നടക്കുന്നു. മുന്തിയ കഥകളിയാണ്, നളചരിതമാണ് ആടുന്നത്. ഗോപിക്കുറുപ്പാണ് നളൻ. ദൈതേ നീ കേൾ എന്ന പ്രസിദ്ധ പദം ആ ചെറുപ്പക്കാരനായ ആദ്യവസാന വേഷക്കാരൻ അഭിനയിക്കുന്നു. അരങ്ങു നിറഞ്ഞു നിൽക്കുന്ന വേഷം, ശൃംഗാരം തുളുമ്പി നിൽക്കുന്ന കണ്ണുകൾ, വാചാലങ്ങളായ വിരലുകൾ. ലക്ഷ്മിക്കുട്ടി അത് നോക്കിക്കൊണ്ടേയിരുന്നു. ഓരോ താളവട്ടം കഴിയുമ്പോഴും അവളുടെ ഹൃദയത്തിൽ നിന്ന് എന്തോ ഒന്ന് പതഞ്ഞു പൊന്തി. താനിരിക്കുന്ന ഇല്ലപ്പറമ്പ് അവൾ വിസ്മരിച്ചു. ചുറ്റുമുള്ള ആളുകളെയും വിസ്മരിച്ചു. അവളുടെ കരൽക്കൂമ്പ് ആ നടനൊപ്പം നിന്ന് ആടുകയായിരുന്നു. തിമിർത്താടി നളൻ അരങ്ങത്ത് നിന്ന് പോയപ്പോൾ അവളുടെ ഹൃദയം എരിഞ്ഞമർന്ന മണൽക്കട്ട പോലെയായി. ഹാ ഊ, ലക്ഷ്മിക്കുട്ടി നെടുവീർപ്പിട്ടു. എന്തൊക്കെയോ അനുഭവിച്ചതുപോലെ തോന്നി. ഗോപിക്കുറുപ്പിനെ അതിനു മുൻപും അവൾ കണ്ടിരുന്നു. പാച്ചു നായരും ഏച്ചപ്പൻ നായരും ഗോവിന്ദൻ നായരുമെല്ലാം ആ പുതുവേഷക്കാരനെ അഭിനന്ദിച്ച് സംസാരിക്കുന്നത് അവൾ കേട്ടിട്ടുണ്ട്. സഹോദരന്മാരുടെ കഥകളിക്കമ്പം അങ്ങനെയൊക്കെ സംസാരിപ്പിക്കുന്നുവെന്നേ അന്നവൾ നനച്ചുള്ളൂ. അവളുടെ കണ്ണിൽ സാധാരണക്കാരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ മാത്രമായിരുന്നു ഗോപിക്കുറുപ്പ്. ഈ ചൊല്ലിയാട്ടം കഴിഞ്ഞ് വേഷമഴിച്ചിട്ടും ലക്ഷ്മിക്കുട്ടിയുടെ കണ്ണിൽ കുറുപ്പ് ആ വേഷത്തിൽ തന്നെയായിരുന്നു. പണ്ട് ഉദാസീനമായി വിട്ടിരുന്ന ആ മുഖം മനസ്സിൽ നിന്ന് മായാതെയായി. അവൾക്കു ചുറ്റുമായി താളങ്ങളുടെ അലകൾ പ്രസരിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം അവൾ പശുവിനെ അഴിച്ചു കെട്ടുമ്പോൾ കുറുപ്പ് ഇടവഴിയിലൂടെ കടന്നുപോകുന്നുണ്ടായിരുന്നു. കുറുപ്പ് പരിചയം നടിച്ചു. ലക്ഷ്മിക്കുട്ടി കടന്നു ചോദിക്കുക തന്നെ ചെയ്തു. ഇനി എന്നാ കളി? ഉറച്ചിട്ടില്ല. കുറുപ്പ് നിന്നു. ഇല്ലപ്പറമ്പിലെ കളി അസലായി. കുറുപ്പ് കുറച്ച് വിനയം അഭിനയിച്ച് അവിടെ തന്നെ നിന്നു. ഇനി എന്താണ് പറയേണ്ടതെന്ന് ലക്ഷ്മിക്കുട്ടിക്ക് അറിഞ്ഞുകൂടാ. ഒരു മന്ദസ്മിതം തൂകി. കുറുപ്പും പുഞ്ചിരിക്കൊണ്ടു. ഏട്ടനെ കാണാൻ വരികയാണോ?

0: അല്ല, അതെ, എന്നാൽ പടിക്കലൂടെ വരൂ. അയാൾ വന്നു. ഏച്ചപ്പൻ നായരോട് കുറെ സംസാരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് ആ ഇടവഴിക്കരികെയായി ലക്ഷ്മിക്കുട്ടിയുടെ പയ്യന് തളയ്ക്കൽ. ആ ഇടവഴിയിലൂടെയായി കുറുപ്പിന്റെ നടത്തവും.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതി മധുരം. വീണ്ടും ഒരു മഴക്കാലമെത്തി. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രണയത്തിന്റെ കുളിരും വിരഹത്തിന്റെ നോവും പകരുന്ന രണ്ട് ഗാനങ്ങൾ കേൾക്കാം ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യം നമ്മൾ തമ്മിൽ. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

0: ഒരു പ്രോബ്ലം ഉണ്ട്.
1: എന്നാൽ ബാങ്കിന് കംപ്ലൈന്റ് കൊടുക്ക്.
0: ബാങ്കിനെ അറിയിച്ചിട്ട് ഒരു മാസമായി, അവര് ഗൂഗിളിക്ക് മേലെ ഗൂഗിളി അറിയുകയാ.
2: എന്നാൽ ആർബിഐയുടെ ബാങ്കിംഗ് ലോക്പാലിനെ ഇൻഫോം ചെയ്യും.
3: നിൽക്ക്, ഞാൻ വിശദമാക്കാം. ക്രിക്കറ്റിൽ തേർഡ് അമ്പയർ ഇല്ലേ, അതുപോലെയാ ആർബിഐയുടെ ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. ആർബിഐ പറയുന്നു, ബാങ്ക് ഒരു മാസത്തിൽ നിങ്ങളുടെ കംപ്ലൈന്റ് പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ആർബിഐയുടെ കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഓൺലൈൻ പരാതി നൽകാൻ കഴിയും. പരാതികൾ ആർബിഐ വഴി പരിഹരിക്കാൻ എളുപ്പമാണ്, അതും ഫ്രീ ആയി.
4: ആർബിഐ പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: സ്മൃതി മധുരത്തിൽ കേൾക്കാം. എന്ന് നിന്റെ മൊയ്തീൻ ഈ ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് വരികളെഴുതി രമേശ് നാരായണൻ ഈണം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനം.

0: സ്മൃതിബോധരം വീണ്ടും നാളെ രാവിലെ ഇതേ സമയം കേൾക്കാം. ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ പാദഹസ്താസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് യോഗ പരിശീലകനായ കെ മനോജ് സംസാരിക്കുന്നു.
3: പാദവും ഹസ്തവും ഒരേ നിരപ്പിൽ വരുന്നതിനാലാണ് ഇതിനെ പാദഹസ്താസനം എന്ന് പറയുന്നത്. പാദഹസ്താസനം സൂര്യ നമസ്കാരത്തിലെ അതിവിശിഷ്ടമായ ഒരു ഭാഗമാണ്. പാദഹസ്താസനം ചെയ്യുമ്പോൾ കൈപ്പത്തികൾ കാൽപാദത്തിന് വശങ്ങളിലായിട്ട് നിലത്ത് പതിച്ചു വെക്കുകയും നെറ്റി കാൽമുട്ടിനോട് ചേരുകയും ചെയ്യുന്നു. പാദഹസ്താസനം ചെയ്യുന്നതിൽ നിന്നും അരക്കെട്ടിന് നല്ല വഴക്കം, പ്രമേഹ രോഗവുമായി ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു ആസനമാണ് പാദഹസ്താസനം. പാദഹസ്താസനം ചെയ്യുന്നതിലൂടെ ശിരസിലേക്ക് നല്ല രക്ത സഞ്ചാരമുണ്ടാകുന്നു. നല്ല ഉറക്കം കിട്ടാനും വളരെ നല്ല ഒരു ആസനമാണ് പാദഹസ്താസനം. പാദഹസ്താസനം ചെയ്യുന്നതിലൂടെ വായു, മലബന്ധം, ദഹനക്കേട് എന്നിവ ശമിപ്പിക്കുന്നു. ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നു, ഏകാഗ്രത മെച്ചപ്പെടുത്തുന്നു, മൂക്ക്, തൊണ്ട തുടങ്ങിയ ഭാഗങ്ങളിലെ രോഗങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്നു. പാദഹസ്താസനം പരിശീലിക്കും വിധം: നീണ്ട് നിവർന്ന് നിൽക്കുക, കാൽപാദം ചേർത്ത് ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ തലയ്ക്ക് നേരെ മുകളിലേക്ക് ഉയർത്തി ശരീരത്തെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞ് നെറ്റി കാൽമുട്ടിനോടും കൈപ്പത്തി കാൽപാദത്തിന് വശങ്ങളിലായിട്ട് നിലത്ത് പതിച്ചു വെക്കുക. ഈ സ്ഥിതിയിൽ 7-8 തവണ വയറിലേക്ക് ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. സാവധാനം ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ തലയ്ക്ക് നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ശ്വാസം വിട്ട് കൈകൾ ശരീരത്തിന് വശങ്ങളിലൂടെ താഴേക്ക് കൊണ്ടുവരിക. സ്ഥിതി: താടാസനത്തിൽ വിശ്രമം. ഗുരുതരമായ നടുവേദന, സയാറ്റിക, ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, ഹെർണിയ എന്നിവയാൽ ബുദ്ധിമുട്ടുന്നവരും ഗർഭിണികളും പാദഹസ്താസനം പരിശീലിക്കാൻ പാടില്ല. ആർത്തവ സമയത്തും പാദഹസ്താസനം ഉപേക്ഷിക്കേണ്ടതാണ്.
2: പാദഹസ്താസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗ പരിശീലകനായ കെ മനോജ്.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹലോ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ വരികളെഴുതി അലക്സ് പോൾ ഈണം നൽകി ശ്വേത പാടിയ ഗാനം.

ചലച്ചിത്രഗാനങ്ങൾ ഇനി 9:15 ഹലോ സന്ദേശഗാനത്തിൽ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെയുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: ക്ലൈമറ്റ് ആക്ഷൻ പദ്ധതിയിലൂടെ ഭൂമിയിൽ നിന്ന് ഉയരുന്ന അടിയന്തര സന്ദേശങ്ങളായ കടൽ നിരപ്പുയരൽ, കാട്ടുതീ, ചൂടു തരംഗങ്ങൾ, വരൾച്ച എന്നിവയോട് പ്രതികരിക്കുന്നതിനായി റിന്യൂവബിൾ എനർജി, പരിസ്ഥിതി പുനഃസ്ഥാപനം, സുസ്ഥിര നഗരവികസനം തുടങ്ങിയ പരിഹാരമാർഗങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുവാനാണ് ലോകം ലക്ഷ്യമിടുന്നത്.
0: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
2: പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു.

0: അടുത്ത പരിപാടി അല്പസമയത്തിനകം. ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ഭൂമിക്കായി കൈകോർക്കാം, നാളെയുടെ നിലനിൽപ്പിനായി. കാറ്റിലുലയുന്ന പച്ചപ്പും ഒഴുകുന്ന അരുവികളും നമുക്ക് ശ്വസിക്കാൻ ജീവവായുവും നൽകുന്ന ഈ ഭൂമി നമ്മുടേത് മാത്രമാണോ? അല്ല, വരും തലമുറകൾക്ക് നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട ഒരു വലിയ നിധിയാണിത്. നാളെ നാം ഒരു പരിസ്ഥിതി ദിനം കൂടി ആഘോഷിക്കുമ്പോൾ വെറുമൊരു ഔദ്യോഗിക ചടങ്ങിനപ്പുറം പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ നിലനിൽപ്പിനെക്കുറിച്ചും ഗൌരവമായി ചിന്തിക്കേണ്ട നിമിഷമാണിത്. മനുഷ്യൻ പ്രകൃതിയുടെ യജമാനനല്ല, മറിച്ച് അതിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് ഓരോ പരിസ്ഥിതി ദിനവും കടന്നുവരുന്നത്. ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം ഭൂമിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാം, നമ്മുടെ കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള അടിയന്തര നടപടികൾക്കും പ്രകൃതിദത്തമായ പരിഹാരങ്ങൾക്കുമാണ് ഈ വർഷം മുൻഗണന നൽകുന്നത്. പ്രകൃതിയെ കേവലം ഒരു വിഭവമായി മാത്രം കാണാതെ പ്രപഞ്ചത്തിലെ ജീവന്റെ ഉറവിടമായി കാണുക. ജലാശയങ്ങളെ സംരക്ഷിക്കുന്ന കണ്ടൽക്കാടുകളും കാർബണാഗിരണം ചെയ്യുന്ന വനങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ആഗോളതലത്തിൽ അന്തരീക്ഷ താപനില അതിവേഗമുയരുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനം തടയാൻ ഉടനടി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് വ്യക്തമാക്കുന്നു. വരും തലമുറകൾക്കായി ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. 1974 ജൂൺ 5 മുതലാണ് പരിസ്ഥിതി ദിനാചരണം ആരംഭിച്ചത്. ഇന്ന് നമുക്ക് ചുറ്റും പാടശേഖരങ്ങളും വയലുകളും നികത്തി കോൺക്രീറ്റ് വനങ്ങൾ നിറയ്ക്കുന്നു. കടുത്ത വേനലും മാറിമറിയുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും വറ്റിവരളുന്ന ജലാശയങ്ങളും ഇന്ന് നമുക്ക് മുന്നിലെ യാഥാർത്ഥ്യങ്ങളാണ്. ഈ സാഹചര്യത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്നത് വെറുമൊരു ദിനാചരണത്തിനപ്പുറം നമ്മുടെ നിലനിൽപ്പിന്റെ പോരാട്ടമായി മാറിയിരിക്കുന്നു. തണൽ ട്രസ്റ്റ് എന്ന പരിസ്ഥിതി സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജയകുമാർ സി.
1: ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആരംഭം 1973 എടുത്ത ഒരു തീരുമാനത്തിന്റെ തുടർച്ചയായിട്ടാണ്. കാരണം 1972 ലോകത്തിൽ ആദ്യമായിട്ട് പരിസ്ഥിതിയും വികസനവും എന്ന വിഷയത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ സ്റ്റോക്ക്ഹോമിൽ ഒരു ഉച്ചകോടി വിളിച്ചു ചേർക്കുകയും ആ ഉച്ചകോടിയിലാണ് ലോക പരിസ്ഥിതി പരിപാടി എന്ന യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. അത് ജൂൺ 5 1974 ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനം തൊട്ട് 2026 നമ്മൾ എത്തി നിൽക്കുന്ന പരിസ്ഥിതി ദിന ആചരണമുള്ളത്. ഈ വർഷ പരിസ്ഥിതി ദിന ആചരണത്തിന്റെ പ്രധാന ഫോക്കസ് ഉള്ളത് കാലാവസ്ഥാ വ്യതിയാനത്തിന് അതിജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ 2015 പാരീസ് ഉച്ചകോടി ഒപ്പിട്ടപ്പോൾ ആഗോള സമൂഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന സാധ്യത വരുന്ന 100 വർഷങ്ങളിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തോത് 1.5 ഡിഗ്രിയിലേക്ക് നമ്മൾ നിർത്തുകയും അതിനനുസരിച്ചുള്ള ഉൽപാദനത്തിലും ഉപഭോഗത്തിലും മറ്റെല്ലാ മേഖലകളിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും ഈ ഒരു 1.5 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കാനാണ് 2015 തീരുമാനിച്ചത്. കേരളത്തിന്റെ ഒരു സവിശേഷ സാഹചര്യം ഉള്ളത്, കേരളവും ഒരുപക്ഷെ നമ്മുടെ പ്രദേശങ്ങളൊന്നും തന്നെ ഈ ആഗോള താപനത്തിന് കാരണമായ ഫോസിൽ ഫ്യൂൽ ഉപയോഗത്തിലോ മറ്റ് അല്ലെങ്കിൽ വളരെ വിസ്തൃതമായ വനഭൂമികൾ കത്തിച്ചോ കണ്ടൽക്കാടുകളെ പൂർണ്ണമായും നശിപ്പിച്ചിട്ട് കൂടുതൽ എമിഷൻസ് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്ത മേഖലകളല്ല. നിർഭാഗ്യവാന്മാരായി ഇതിൽ വലിച്ചെറിയപ്പെട്ട ലോകത്തിലെ മറ്റു പല സമൂഹങ്ങളെപ്പോലെ ഒരു സമൂഹമാണ് കേരള സമൂഹവും. പക്ഷെ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഈ വർഷത്തിൽ 2026 ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത് നമ്മുടെ മൺസൂൺ എപ്പോൾ വരുന്നുള്ളതിനെ കുറിച്ച് പോലും നമുക്ക് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ആഗോള കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരൊറ്റ ചരടിനാൽ പരസ്പരം ബന്ധിക്കപ്പെട്ട സാധനങ്ങളാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ചരട് വിലയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരും. നമ്മള് മോഡൽ അനുസരിച്ച് കാലാവസ്ഥ മേഘങ്ങളുടെ യാത്രയൊക്കെ വരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആൻഡമാനിന്റെ അടുത്ത് അത് തട്ടി നിൽക്കുകയാണ്, ഇങ്ങോട്ട് മുകളിലോട്ട് വരുന്നില്ല. അപ്പൊ അത്തരത്തില് പല പ്രതിസന്ധികളാണ് നമ്മൾ 2026 നമ്മുടെ മുന്നിലുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് 2026 കുറച്ച് വരൾച്ചയുടെ ഒരു കാലം അല്ലെങ്കിൽ ചൂട് കൂടിയ ഒരു വർഷമായിരുന്നു ഇതുവരെയായിട്ട്. ഇനി മൺസൂൺ കുറയും കൂടെ ചെയ്യുമ്പോൾ

0: നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക മേഖലയ്ക്കും കുടിവെള്ളം, മറ്റു തൊഴിൽ മേഖലകളിലെ വനത്തിന്റെ സംരക്ഷണത്തിലും പുഴയുടെ സംരക്ഷണത്തിലും. കാരണം പുഴയിൽ എന്നും നീതമായ ഒരു എൻവയൺമെന്റ് ഫ്ലോ ഉണ്ടാവണം. അത് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് കേരളത്തിൽ ഒരു എൻവയൺമെന്റ് ഫ്ലോ പുഴകളിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഒരു വളരെ കാലാവസ്ഥയുടെ പ്രതിസന്ധികളിൽ നിൽക്കുമ്പോഴാണ് ഈ പരിസ്ഥിതി ദിനം നമ്മൾ മുന്നോട്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന് അതിജീവിക്കാനുള്ള വലിയ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നും, അത് ആഗോളതലത്തിൽ മനുഷ്യരെല്ലാം, നമ്മളെ എല്ലാ രാജ്യങ്ങളും വ്യക്തികളും മനുഷ്യരും ഒരുമിച്ചുകൊണ്ട് പ്രകൃതിയുമായിട്ട് സമരസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള മാതൃകകളെക്കുറിച്ചും മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളെക്കുറിച്ചുമാണ് ഈ 2026 നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. കേരളത്തിൽ ഈ പുതിയ ഗവൺമെന്റിന്റെ മുന്നിൽ നമുക്ക് ഈ 2026 പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് വെക്കാനുള്ളത് എങ്ങനെയാണ് വരുന്ന 5 കൊണ്ട് കേരളത്തിന്റെ കാലാവസ്ഥ ആഘാതങ്ങളെ ലഘൂകരിക്കാനും, മാറുന്ന കാലാവസ്ഥയുടെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിന് എങ്ങനെയാണ് അതുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിലേക്ക് ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ള ഒരു വലിയ മാറ്റത്തിന്റെ ശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു പാരിസ്ഥിതിക അവബോധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ആക്ഷൻ പ്ലാനിലേക്ക് പോകേണ്ട ഒരു സമയമാണ്. ആ ആക്ഷൻ പ്ലാനിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സമഗ്രമായ കേരളത്തിന്റെ 5 എങ്ങനെയാണ് നമ്മൾ കാലാവസ്ഥ മാറ്റങ്ങളെ അതിജീവിക്കുന്ന ഒരു അതിജീവന കേരളം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട് ഈ ആഗോളതലത്തിൽ, അതുപോലെ കേരളത്തിന്റെ 2026-2031 ഒരു മാറ്റത്തിന്റെ ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ടാക്കാനായിരിക്കണം ഒരു പക്ഷേ ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു.
1: മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വ്യവസായങ്ങളും അഭൂതപൂർവമായ വളർച്ച കൈവരിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ പുരോഗതിയുടെ മറുവശം പരിശോധിച്ചാൽ നാം നൽകേണ്ടി വന്ന വില വളരെ വലുതാണെന്ന് കാണാം. വായുവും മണ്ണും ജലവും മലിനമാക്കിക്കൊണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിച്ചുകൊണ്ടാണ് മനുഷ്യൻ തന്റെ അധിനിവേശം നടത്തിയത്. ഓരോ വർഷവും കടന്നുവരുന്ന ലോക പരിസ്ഥിതി ദിനം വെറുമൊരു കലണ്ടർ തീയതിയോ മരം നടീൽ ചടങ്ങോ മാത്രമല്ല, മറിച്ച് ഭൂമിയുടെ നിലവിളി തിരിച്ചറിയാനും മനുഷ്യന്റെ അതിജീവനത്തിനായി പുനർചിന്തനം നടത്താനുമുള്ള അന്ത്യശാസനമാണ്. വ്യാവസായിക പുരോഗതിയുടെയും ആധുനികവൽക്കരണത്തിന്റെയും പേരിൽ നമ്മൾ പ്രകൃതിക്കുമേൽ ഏൽപ്പിച്ച ആഘാതങ്ങൾ ചെറുതല്ല. ആഗോളതാപനം മൂലം ഭൂമിയുടെ താപനില ക്രമാതീതമായി ഉയരുകയാണ്. അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗം നമ്മുടെ മണ്ണിനെയും ജലാശയങ്ങളെയും കടലുകളെയും വരെ ശ്വാസം മുട്ടിക്കുന്നു. കാടുകൾ വെട്ടിത്തെളിക്കുന്നതിലൂടെ അനേകം ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ് ഇല്ലാതാകുന്നത്. ഇതിന്റെയെല്ലാം അനന്തരഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അപ്രതീക്ഷിത പ്രകൃതി ദുരന്തങ്ങളും കടുത്ത ഉഷ്ണതരംഗങ്ങളും. സംസ്ഥാന വനം വകുപ്പ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശിവപ്രസാദ് ആർ.
2: മനുഷ്യന്റെ നിലനിൽപ്പും വികസനവും പരിസ്ഥിതിയുടെ ആരോഗ്യത്തോടും സമതുലിതാവസ്ഥയോടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശുദ്ധമായ വായുവും വെള്ളവും സമൃദ്ധമായ വനങ്ങളും ജൈവ വൈവിധ്യവും നമുക്ക് ലഭിക്കുന്നത് പ്രകൃതിയുടെ അമൂല്യമായ അനുഗ്രഹങ്ങളാണ്. എന്നാൽ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, ജലസ്രോതസ്സുകളുടെ ക്ഷയം തുടങ്ങിയ വെല്ലുവിളികൾ ലോകമെമ്പാടും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം പ്രകൃതി സമ്പന്നമായ ഒരു സംസ്ഥാനമാണ്. നമ്മുടെ വനങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, വന്യജീവികൾ എന്നിവ സംരക്ഷിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ പൗരന്റെയും കടമ കൂടിയാണ്. ഒരു മരം നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്നീ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനം ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ്. വികസനവും പരിസ്ഥിതി സംരക്ഷണവും കൈകോർത്ത് മുന്നേറുന്ന ഒരു ഭാവിയാണ് നമുക്ക് നിർമ്മിക്കേണ്ടത്. അതിനായി സർക്കാർ, സ്ഥാപനങ്ങൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. പരിസ്ഥിതി സംരക്ഷണം ഒരു ദിവസത്തെ പരിപാടിയല്ല, അത് ഒരു ജീവിത ശൈലിയാണ്. നമ്മുടെ കുട്ടികൾക്കും വരും തലമുറകൾക്കും സുരക്ഷിതവും ഹരിതാഭവുമായ ഒരു ഭൂമി കൈമാറേണ്ടത് നമ്മുടെ ബാധ്യതയാണ്.
1: ഇന്ന് പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികൾ ഏതെങ്കിലും ഒരു രാജ്യത്തോ പ്രദേശത്തോ ഒതുങ്ങി നിൽക്കുന്നതല്ല. അവ ആഗോളതലത്തിൽ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നവയാണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗം മൂലം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ് ഉൾപ്പെടെയുള്ള ഹരിതഗ്രഹ വാതകങ്ങൾ ഭൂമിയുടെ താപനില ക്രമാതീതമായി ഉയർത്തുന്നു. ഇതിന്റെ ഫലമായി ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകുകയും സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ പ്രളയങ്ങൾ, കടുത്ത വരൾച്ച, മുൻപില്ലാത്ത വിധം ആഞ്ഞടിക്കുന്ന ചുഴലിക്കാറ്റുകൾ എന്നിവയെല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങളാണ്. ആധുനിക മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയ പ്ലാസ്റ്റിക് ഇന്ന് ഭൂമിയുടെ ഏറ്റവും വലിയ ശാപമാണ്. നൂറ്റാണ്ടുകളോളം മണ്ണിൽ ലയിക്കാതെ കിടക്കുന്ന പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നശിപ്പിക്കുന്നു. അതിലും ഭയാനകമാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ. നമ്മുടെ കുടിവെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും ഇവ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. സമുദ്രജീവികൾ പ്ലാസ്റ്റിക് കഴിച്ച് ചത്തൊടുങ്ങുന്ന കാഴ്ചകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ എത്രത്തോളം തകർന്നു എന്നതിന് തെളിവാണ്. കൃഷിക്കും വ്യവസായങ്ങൾക്കും പാർപ്പിടങ്ങൾക്കുമായി കോടിക്കണക്കിന് ഹെക്ടർ വനങ്ങളാണ് ഓരോ വർഷവും വെട്ടിത്തെളിക്കുന്നത്. ഭൂമിയുടെ ശ്വാസകോശങ്ങളായ വനങ്ങൾ ഇല്ലാതാകുമ്പോൾ വന്യജീവികൾക്ക് അവയുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്നു. ഇത് മനുഷ്യമൃഗ സംഘർഷങ്ങളിലേക്ക് വഴിമാറുന്നു. ലക്ഷക്കണക്കിന് സസ്യജന്തുജാലങ്ങളാണ് ഇതിനകം ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ചുപോയത്. വികസനം പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നത് പ്രായോഗികമല്ല. എന്നാൽ പ്രകൃതിയെ തകർത്തുകൊണ്ടുള്ള വികസന രീതികൾക്ക് മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെയാണ് സുസ്ഥിര വികസനം എന്ന ആശയം പ്രസക്തമാകുന്നത്. ഭാവി തലമുറയുടെ ആവശ്യങ്ങളെക്കൂടി പരിഗണിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന മാതൃകകൾ നാം സ്വീകരിക്കണം. സംസ്ഥാന വനം വകുപ്പ് കോട്ടയം വൈൽഡ് ലൈഫ് സർക്കിൾ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ളെ.
3: പരിസ്ഥിതി ദിനാചരണത്തിൽ ഇന്ത്യയും കേരളവും എക്കാലവും ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. വൃക്ഷത്തൈ നടീൽ, കളനിർമാർജ്ജനം, പാരിസ്ഥിതിക പുനരുജ്ജീവനം, പ്ലാസ്റ്റിക് നിർമാർജ്ജനം, പൊതുജനാവബോധ ക്ലാസുകൾ, സെമിനാറുകൾ എന്നിങ്ങനെ ഒട്ടനവധി പരിപാടികൾ കേരളത്തിൽ വനംവകുപ്പ്, പരിസ്ഥിതി വകുപ്പ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാരേതര സംഘടനകൾ തുടങ്ങി പല ഏജൻസികളും പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കാറുണ്ട്. വനംവകുപ്പ് ഇത്തവണ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. വനമേഖലകളോട് ചേർന്നുള്ള തദ്ദേശ ജനവിഭാഗങ്ങൾ, വിദ്യാലയങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടും. വനംവകുപ്പിന്റെ സാമൂഹിക വനവൽക്കരണ വിഭാഗം, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, കടുവാ സങ്കേതങ്ങൾ, മറ്റു ഫോറസ്റ്റ് ഡിവിഷനുകൾ തുടങ്ങിയ ഘടകങ്ങളൊക്കെ വിശദമായി ആസൂത്രണം ചെയ്ത് പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ഇത്തരം പരിപാടികൾ ഇത്തവണ സംഘടിപ്പിക്കുന്നുണ്ട്. ഭൂമിയുടെ ഒന്നാകെയും നമ്മുടെ ചുറ്റുപാടുകളുടെയും ആരോഗ്യത്തെക്കുറിച്ചും നമ്മുടെ ഭൂമിയിലെ നിലനിൽപ്പിനെക്കുറിച്ചും ചിന്തിക്കാനും ക്രിയാത്മകമായി ഇടപെടാനും പരിസ്ഥിതി ദിനത്തിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ട് നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. പ്രതീകാത്മകമായുള്ള തൈനടിയിലിനപ്പുറം വ്യക്തികൾ സ്വന്തം ദിനചര്യകളും ജീവിതശൈലിയും ഭൂമിയുടെ മാറുന്ന കാലാവസ്ഥയ്ക്കും ചുരുങ്ങുന്ന വിഭവ സ്രോതസ്സുകൾക്കും അനുസൃതമായി പരുവപ്പെടുത്തേണ്ടതിന്റെ പ്രസക്തി ഇത്തവണ തിരിച്ചറിയേണ്ടതുമുണ്ട്.
1: പരിസ്ഥിതി സംരക്ഷണം എന്നത് ഭരണകൂടങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഓരോ വ്യക്തിക്കും ഇതിൽ വലിയ പങ്കുവഹിക്കാനുണ്ട്. നമ്മുടെ വീട്ടുപറമ്പിൽ സാധ്യമാകുന്ന ഇടങ്ങളിലെല്ലാം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും അവയെ സംരക്ഷിക്കുകയും വേണം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കി തുണിസഞ്ചികളും പരിസ്ഥിതി സൌഹൃദ ഉൽപ്പന്നങ്ങളും ശീലമാക്കുക. മഴവെള്ള സംഭരണവും ജലാശയങ്ങളുടെ സംരക്ഷണവും ഉറപ്പാക്കുക. ജലം അമൂല്യമാണ്, അത് പാഴാക്കാതിരിക്കുക. അനാവശ്യമായി ലൈറ്റുകളും ഫാനുകളും ഇട്ടുവെക്കാതിരിക്കുക. പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഗവൺമെന്റുകളോ വലിയ സംഘടനകളോ മാത്രം ചെയ്യേണ്ട ഒന്നല്ല. ഓരോ വ്യക്തിയുടെയും ചെറിയ മാറ്റങ്ങൾ വലിയ വിപ്ലവങ്ങൾക്ക് കാരണമാകും. ഇനിയൊരു മൺസൂൺ കാലം വരുമ്പോൾ, ഇനിയൊരു പരിസ്ഥിതി ദിനം കടന്നുവരുമ്പോൾ വെറുമൊരു ചടങ്ങിലൊതുക്കാതെ നമ്മൾ ശ്വസിക്കുന്ന വായുവിനോടും കുടിക്കുന്ന വെള്ളത്തോടും കാണിക്കുന്ന നീതിയായിരിക്കണം നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനം. വരും തലമുറയ്ക്ക് ജീവിക്കാൻ യോഗ്യമായ പച്ചപ്പും ശുദ്ധവായുവുമുള്ള ഒരു ഭൂമിയെ കാത്തുസൂക്ഷിക്കുമെന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ദൃഢപ്രതിജ്ഞ ചെയ്യാം. ഭൂമി നമുക്ക് തന്നത് വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇഷ്ടഗാന പരിപാടി ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരുടെ ആനന്ദ നിമിഷങ്ങളാകുന്ന നേരമാണ് ഇനി. ഒപ്പം പ്രിയപ്പെട്ടവരുടെ ഇഷ്ടഗാനങ്ങളും കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും കിട്ടിയിട്ടുള്ള സന്ദേശങ്ങളിൽ ഇന്ന് ആദ്യം ആരുടേതാണെന്ന് നോക്കാം. എന്റെ പേര് ശശികല ജോയ്. ഞാൻ വട്ടിയൂർക്കാവിലെ പാണാങ്കരയിൽ താമസിക്കുന്നു. എന്റെ മകൾ കൃപയുടെ സെക്കൻഡ് വെഡിംഗ് ആനിവേഴ്സറി മെയ് 30-നാണ്. ഞങ്ങളുടെ വെഡിംഗ് ആനിവേഴ്സറി മെയ് 24-നും. അവൾ ഡോക്ടറാണ്, ഇപ്പോൾ PG പഠിക്കുന്നു. അവളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഭർത്താവിന്റെ പേര് ജോയൽ. അവളെ ഞങ്ങൾ അമ്മു എന്ന് വിളിക്കും. അവൾ നന്നായി പാട്ടുപാടും, വിളിക്കണേ എന്ന്. ശശികല ജോയ്.
1: ഹലോ.
0: ഹലോ, ഇത് കൃപയാണോ?
1: അതെ.
0: കൃപ, ഈ കഴിഞ്ഞ ശനിയാഴ്ച ഒരു വലിയ ഇവന്റ് ഒക്കെ നടന്നിട്ട് ഞങ്ങളെ ആരെയും വിളിച്ചില്ലല്ലോ.
1: നടന്നില്ല.
0: അതെന്താ നടക്കാത്തത്?
1: നടന്നില്ല.
0: ഒരു കേക്ക് കട്ടിങ് പോലും നടന്നില്ല. അതെന്താ കേക്ക് കട്ടിയാത്തതാ? അന്നല്ലായിരുന്നോ വെഡിങ് ആനിവേഴ്സറി? എല്ലാം കൂടി കൺഫ്യൂഷൻ ആയല്ലോ. ആരായാലും 30-നോ 31-നോ ഒക്കെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു അറിയാന്നുള്ള ഒരാളാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ 31-നുള്ള ആഘോഷത്തിൽ എന്താ വിളിക്കാത്തത്?
1: വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു.
0: വളരെ കുറച്ചുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൃപയും ജോയലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ സ്വകാര്യമായി കാര്യങ്ങളങ്ങ് വളരെ ചെലവ് ചുരുക്കി അങ്ങ് ഒപ്പിച്ചു. മോശമല്ലേ അതൊക്കെ? ഞങ്ങളേക്ക് ഞാനൊരു വലിയ ഗംഭീര ട്രീറ്റ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ബ്രൗണിയും ഇച്ചിരി ഐസ്ക്രീമും എങ്കിലും. ആര് സംസാരിച്ചാലും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കിട്ടാൻ സാധ്യതയുള്ള ഒരു ഐസ്ക്രീമും ബ്രൗണിയും പോയി, ഒരു കേക്ക് പോയി, നല്ലൊരു ബിരിയാണി പോയി, എന്തെല്ലാം പോയി. ഇനി എല്ലാം പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ കൃപയുടെ ഒരു പാട്ടിലാണ് ഒരു പ്രതീക്ഷ. കൃപ ഒരു പാട്ട് പാടാൻ കൃപയുണ്ടാവണം. അത് ശരി, ഇത്രയൊക്കെ തരാതിരുന്നിട്ട് ഒരു പാട്ട് ചോദിച്ചത് അതെങ്കിലും തന്നൂടെ. അതും ഇനി ആരെന്നറിഞ്ഞാലേ പാടുള്ളൂ. വരട്ടെ വരട്ടെ, പാട്ട് പാടിയ
1: പറഞ്ഞുതരാം.
0: ഓക്കെ, മിടുക്കി. എവിടെ എവിടെയോ അങ്ങ് നിന്നു പോയല്ലോ, കട്ടായി പോയതാണോ? വട്ടിയൂർക്കാവിൽ എന്താണ് വിശേഷങ്ങൾ?
1: വട്ടിയൂർക്കാവിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എന്റെ പേരന്റ്സ് ആണ് അവിടെ ഉള്ളത്.
0: ശശികല അമ്മ എന്ത് പറയുന്നു?
1: സുഖമായിരിക്കുന്നു.
0: മമ്മി ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. എന്റെ മകൾ കൃപയുടെയും ജോയലിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്, വിളിച്ച് വിഷ് ചെയ്യണമെന്ന് പറഞ്ഞ്. ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ഇതിലൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം? ശ്രീരാഗമോ തന്നെ വെച്ചാ മതിയാ. പെട്ടെന്ന് അമ്മയുടെ അടുത്ത് പോകുമ്പോ പ്ലാവില പുന്തളികയിൽ പാൽ പായസ ചോറുണ്ടുവാൻ പിന്നെയും പൂ പൈതലായി കൊതി തുള്ളി നിൽക്കുന്നത് എന്തിനൊക്കെ ഓർമ്മ വന്നാ. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. പാട്ട് പാടിത്തുന്നതിന് നന്ദി. തുടർന്നുള്ള വർഷങ്ങളും ഗംഭീരാഘോഷങ്ങളൊക്കെ ആയിട്ട് ഗംഭീരമായിട്ടുള്ള ദാമ്പത്യം മുന്നോട്ട് പോട്ടെ. ഞങ്ങൾ ചോദിച്ച പാട്ട് ഓ എൻ വിയുടെ വരികൾ

0: ഹലോ സന്ദേശഗാനം പരിപാടി. ഞാൻ കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിൽ നിന്നും ഡോക്ടർ ബിജു കെ ആണ്. ഹലോ സന്ദേശഗാനം പരിപാടിയിൽ എന്റെ ഒരു സുഹൃത്തിനെ വിളിക്കാമോ? പിന്നെന്താ, വെറ്റിനറി സയൻസ് പഠിക്കുവാൻ വേണ്ടി കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ 1994 December 30 മണ്ണൂത്തി വെറ്റിനറി കോളേജിൽ ഒത്തുചേർന്നു. അവരെല്ലാം ഇന്ന് രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ജോലി നോക്കുന്നു. നമ്മുടെ 94 ബാച്ചിന്റെ ഗെറ്റ് ടുഗദർ June 6-7 തീയതികളിൽ കൊല്ലത്ത് വെച്ച് നടത്തുന്നു. കാനറീസ് അറ്റ് കൊയിലോൺ എന്നാണ് ഒത്തുചേരലിന് പേര് നൽകിയിരിക്കുന്നത്. 32 വർഷത്തെ അടുത്ത സൗഹൃദമാണ് നമ്മൾ തമ്മിൽ. ഔദ്യോഗികവും വ്യക്തിപരവുമായ സന്തോഷവും പരിഭവങ്ങൾ, ആശങ്കകൾ എന്നിവ പങ്കുവയ്ക്കുന്ന നമ്മുടെ ബാച്ചിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ നെടുംതൂണായിട്ടുള്ള എറണാകുളത്തുള്ള ഡോക്ടർ രജിത പി എ വിളിക്കാമോ? ഡോക്ടർ രജിത കഥകളി ആസ്വാദകയാണ്. ഗ്രൂപ്പിലെ അംഗങ്ങളുടെ ജന്മദിനം, വിവാഹവാർഷികം എല്ലാം ഓർത്തുവെച്ച് ഗ്രൂപ്പിൽ ആശംസ അറിയിക്കുന്നത് ആളാണ്. ഡോക്ടർ രജിത പി June 6-7 തീയതികളിൽ കൊല്ലത്ത് വെച്ച് നടക്കുന്ന ബാച്ചിന്റെ ഗെറ്റ് ടുഗദറുമായി ബന്ധപ്പെട്ട് ആശംസകൾ അറിയിച്ചാൽ നന്നായിരുന്നു. നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരം ആകാശവാണിയുടെ ശ്രോതാവാണ്. 42 വർഷങ്ങളായി എല്ലാ പരിപാടികളും മികച്ച നിലവാരം പുലർത്തുന്നു. സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ ദൃശ്യ നവ സാമൂഹിക മാധ്യമങ്ങളുടെ ഇടയിൽ വേറിട്ട് നിൽക്കുന്ന മാധ്യമമാണ് ആകാശവാണി. അഭിമുഖങ്ങൾ, ഫോണിൻ പ്രോഗ്രാം, പരിപാടികൾ നടത്തുമ്പോൾ അതിഥികളോട് സംസാരിക്കുന്ന രീതി വളരെ മഹത്തരമാണ്. അഭിനന്ദനങ്ങൾ. നമുക്ക് ഡോക്ടർ ബിജുവിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. നമുക്ക് ഡോക്ടർ രജിത പി എ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, ഡോക്ടർ രജിതയാണോ? 6-7 പരിപാടികള് എന്തൊക്കെയായി? കൊല്ലത്തെ പരിപാടി എന്തായി ഇന്ന്? ഏ എന്നോ ആദിശേരി എല്ലാ പരിപാടിയും ഏറ്റു വെച്ചിട്ട് ഏ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ നടക്കും കാര്യങ്ങളൊക്കെ? എന്താണ് ഡോക്ടറെ, ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ
1: ഞങ്ങള് 6-7 അടിച്ചുപൊളിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പറഞ്ഞത്.
0: ഡോക്ടർ കാത്തിരുന്നാ പറ്റൂലോ, ഡോക്ടറല്ലേ അതിന്റെ നെടും തൂൺ.
1: അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കൂടിയാണ് അറേഞ്ച് ചെയ്ത്, എല്ലാരും കൂടിയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്.
0: കൊല്ലത്തെ കാനറികൾ, ഈ കാനറീസ് എന്നുള്ള പേര് ആരായിട്ടത്?
1: അത് നടത്തിപ്പുകാരൻ കേട്ടത്, ഒരു യെല്ലോ ബേർഡ് ആണ്. ഞങ്ങളുടെ ടീം യെല്ലോ കളർ ആയത് കാരണം അങ്ങനെ ഇട്ടതാണ്.
0: അല്ല, പൊതുവെ കാനറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുട്ബോൾ 13-ാം തീയതി തുടങ്ങാനിരിക്കുന്നു.
1: ഞങ്ങള് വെറ്റിനറിയൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബേർഡിനെ വെച്ചാണ് ആദ്യം ഓർമ്മ വരിക.
0: അപ്പോ ഡോക്ടറിന് പക്ഷികള് മൃഗങ്ങളുടെയും കൊണ്ടേക്ക് അപ്പുറത്ത് കഥകളിയൊക്കെ ഉണ്ടല്ലോ?
1: അത് മിക്കല്ല, എന്റെ ഹസ്ബൻഡിനാണ് താല്പര്യം. ഇങ്ങനെ കഥ പറഞ്ഞിരുന്നു കൂടെ പോകുന്നു മാത്രമേ ഉള്ളൂ.
0: ആണോ? അപ്പൊ ഈ അടുത്ത കാലത്ത് കളി കാണാൻ എവിടെ പോയി?
1: അടുത്ത കാലത്ത് പോയത് പെരുമ്പാവൂര്.
0: അന്ന് ഏതായിരുന്നു?
1: അന്ന് മഴചരിതം 1-ാം ദിവസമായിരുന്നു.
0: ആരൊക്കെയായിരുന്നു വേദിയില്?
1: അതും പതിനേഴ് വാശാനായിരുന്നു. എനിക്ക് ആരെ വിളിച്ചെന്ന് മനസ്സിലായിരുന്നു.
0: അതൊക്കെ പറഞ്ഞുതരാം. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവരുടെയും ബർത്ത്ഡേയും വിവാഹ വാർഷികമൊക്കെ ഓർത്തുവെച്ച് ആശംസിക്കുന്ന ആള് ഈ 6-ാം തീയതി 7-ാം തീയതി എന്തെങ്കിലും സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്.
1: സർപ്രൈസ് എല്ലാം നടത്തിപ്പിക്കാറില്ലേ ചെയ്യണേ?
0: അല്ല, എന്നാലും പറയാൻ പറ്റൂല. ഈ നടത്തിപ്പുകാർ പറഞ്ഞിട്ടാണോ എല്ലാവരുടെയും ബർത്ത്ഡേയും വിവാഹ വാർഷികമൊക്കെ ഓർത്തുവെച്ച് അവർക്ക് ആശംസിക്കുന്നത്? എന്തോന്ന് ഡോക്ടറെ,
1: അത് സ്ഥിരമായിട്ട് കുറെ കൊല്ലങ്ങളായിട്ട് ചെയ്യാറുള്ളതാണ്.
0: കൂടെ ഉള്ള ആൾക്കാരെ അത്രയും കരുതലോടെ നോക്കുന്ന ഒരാള് അങ്ങനെ ചില സർപ്രൈസുകളൊക്കെ പ്ലാൻ ചെയ്ത് കൂടായികയില്ലല്ലോ?
1: ഇല്ല, അങ്ങനെ സർപ്രൈസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോകണമെന്ന് എല്ലാവരും പേഴ്സണൽ ആയിട്ട് വിളിക്കുകയും ചെയ്തു. എല്ലാവരും എല്ലാവരും കാണുമ്പോൾ.
0: ഡോക്ടർ ബിജുവിനെ വിളിച്ചായിരുന്നോ?
1: ബിജു കെ ആണോ? ബിജു കെ എന്നെ
0: വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അത് ശരി. പാട്ട് പാടാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ?
1: പാട്ടൊന്നും പാടാറില്ല.
0: പിന്നെ പാട്ട്? അപ്പൊ കൂടെ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഏതാ? എന്നാ ഇപ്പൊ കൂടെ പാടണമെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു പാട്ട് പറഞ്ഞേ. വൈബാവുമ്പോഴത്തേക്ക് പാടുന്ന പാട്ടിനെയാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയില്ലാതെ പിന്നെ എങ്ങനെയാണ് ഉള്ളത്? ആഹാ, അപ്പൊ പിന്നെ ഏത് പാട്ടാണ്? എന്നാൽ ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പാട്ട്.

0: നീൽമിഴിപ്പീലിയിൽ നിർമ്മണി തുളുമ്പി നീ എന്നരികിൽ നിന്നു. വചനം സിനിമയിലെ പാട്ടല്ലേ? അജ്ഞാതനാം സഹയാത്രികൻ, ഞാൻ നിന്റെ ഉൾപൂവിൻ തുടിപ്പുകൾ അറിയുന്നു. ആ സിറ്റുവേഷന് നല്ല ചേരുന്ന വരികളാണല്ലോ. അപ്പോ ഇതേ ഈ പാട്ടെ ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടിയിലങ്ങ് വെക്കട്ടെ. ഇത് ഡോക്ടർ ബിജു ഞങ്ങൾക്കൊരു സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ രജിതയെ വിളിക്കണം, ആശംസകൾ പറയണം. 6-ാം തീയതി 7-ാം തീയതി നടക്കുന്ന ഇവന്റിനും ആശംസകൾ പറയണമെന്ന് പറഞ്ഞ് ഡോക്ടർ ബിജു ഞങ്ങൾക്കൊരു സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ വിളിച്ചതാണ്. അപ്പൊ ഇത്രയൊക്കെ ആയസത്തേക്ക് രണ്ടുപേര് പാടാല്ലേ? അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചിരുന്നാ മതി, ഞാൻ പാടിയിട്ട് നിങ്ങൾ കേട്ടു. അപ്പൊ എന്തായാലും സന്തോഷം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി. യേശുദാസ് പാടിയ പാട്ടാണ് വചനം എന്ന സിനിമയിലെ. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കേ, താങ്ക് യു.
0: താങ്ക് യു.

0: പ്രിയപ്പെട്ട ആകാശവാണി, എന്റെ പേര് ഐശ്വര്യ എന്നാണ്. ഞാൻ ബിടെക്കിന് പഠിക്കുന്നു. എന്റെ മാമനെ വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ മെസ്സേജ് ഇടുന്നത്. മാമന് പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. മാമന്റെ പേർ അരുൺകുമാർ എന്നാണ്. ഞാൻ കുട്ടൻ മാമൻ എന്നാണ് വിളിക്കുന്നത്. മാമൻ കവിയൂർ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് മാമനാണ്. എന്നെ അമ്മു എന്നാണ് വിളിക്കുന്നത്. പിള്ളേരുടെ ഇഷ്ടത്തിനൊത്ത് നിൽക്കുന്ന ആളാണ് മാമൻ. മാമനെ വിളിച്ച് സംസാരിക്കുമോ? ജോലിയിലാണെങ്കിൽ ചിലപ്പോൾ സംസാരിക്കുമോ എന്ന് അറിയില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമോ? സ്നേഹപൂർവം, ഐശ്വര്യ. നമുക്ക് വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ, അരുൺ സാറാണോ? അരുൺ സാർ തിരക്കിലാണോ?
1: തിരക്കിലാണല്ലോ.
0: എന്നാലും ആ തിരക്കിനിടയിൽ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാനും പറയാനും ഒക്കെ സമയമുണ്ടാവും അല്ലേ?
1: അയ്യോ, പാട്ട് പാടുന്ന ആളല്ലല്ലോ ഞാൻ. ആരാ ഇതൊക്കെ പറഞ്ഞേ?
0: ആ, ഐശ്വര്യ എന്ന് പറഞ്ഞ ഒരാളെ എന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു.
1: ഐശ്വര്യ? അവളല്ലേലും വേണ്ടാത്തതൊക്കെ പറയത്തുള്ളൂ.
0: അതെന്താ, അവള് മിടുക്കി കുട്ടിയല്ലേ?
1: അവള് മിടുക്കിയാണ്, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്.
0: ആണ്. പക്ഷേ മാമൻ ഇഷ്ടമുള്ള ഏതൊരു പാട്ട് ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിൽ കൂടി പോയി.
1: ഏത് പാട്ടാ പറഞ്ഞേ?
0: അവളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അരുൺമാമൻ ഒരുപാട് പാട്ട്, കുട്ടമാമന് ഒരുപാട് പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു.
1: അതാണ്.
0: അപ്പൊ കുട്ടമാമൻ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ട് പറഞ്ഞാൽ ഞാൻ വെച്ചിട്ട് പൊക്കോളാം.
1: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ഉള്ളടക്കത്തിനകത്ത് അന്തിവയിൽ പുനരുള്ള പാട്ട് ഒത്തിരി ഇഷ്ടമാണ്.
0: ഏതൻ സ്വപ്നവുമായി അല്ലേ?
1: ഹൈദപ്രത്തിന്റെ
0: വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.
1: അതെ അതെ.
0: പാട്ട് തുടങ്ങുന്നതിന് മുന്നുള്ള ബെൽസ് നമ്മുടെ ഓർമ്മയിൽ വരുമല്ലേ, ആ പാട്ടിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോ. ഇതൊക്കെ ആരെടുത്താ പറഞ്ഞോണ്ടിരിക്കുന്നത്?
1: എനിക്കൊരു ക്ലൂ കിട്ടിയായിരുന്നു. കാരണം എനിക്ക് ഇതിനു മുമ്പ് രണ്ട് കോള് വന്നായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഇങ്ങനെ സംശയം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ രണ്ട് കോള് വന്ന് ട്രൂ കോളിൽ നോക്കിയപ്പോ ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ട്രൂ കോളിനകത്ത് എനിക്ക് പേര് കാണിച്ചായിരുന്നേ.
0: ഏത് പേര്?
1: എന്നെ അന്ന് അത് കാണിച്ചിരിക്കുന്ന ആകാശവാണി എന്നൊരു പേരാണ് തന്നെ കാണിച്ചിരിക്കുന്നത് ട്രൂ കോളിനകത്ത്.
0: ഇപ്പൊ ആരെങ്കിലും പേര് എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്ത് നോക്കിയാലും അതങ്ങനെ കാണിക്കൂലേ?
1: ആ ആയിരിക്കാം. പക്ഷെ എനിക്ക് ഇങ്ങനെ ഡൗട്ട് ഉള്ളത് ഞാൻ അതിങ്ങനെ അവരെ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ കോള് വന്നിട്ടുണ്ട്, രണ്ട് കോള് വന്നു, ഇവര് എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അയ്യോ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആരാ നിങ്ങൾ ഇതും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. പറഞ്ഞു ഞാൻ ഇങ്ങനെ രണ്ടു മൂന്ന് മെസ്സേജ് അവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, വിളിക്കുന്ന കരുതിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സസ്പെൻസ് പൊളിഞ്ഞിട്ടുണ്ട്.
0: എന്തായാലും താങ്കളുടെ തിരക്കിനിടയിൽ നമ്മളടുത്ത് സംസാരിക്കാൻ സമയം കണ്ടെത്തിയല്ലോ, അത് വലിയ സന്തോഷം.
1: അതെ അതെ, എന്നെ വിളിച്ചതിന് വളരെ സന്തോഷം. ഇഷ്ടപ്പെട്ട് പാട്ട് വെക്കുന്നതിൽ അതിലും സന്തോഷം.
0: ഓക്കെ. അപ്പോ ഐശ്വര്യയുടെ കുട്ടമാമൻ ഇഷ്ടപ്പെട്ട അന്തിവയിൽ പൊന്നുതിരും ഏതെൻ സ്വപ്നവുമായി എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. സംസാരിച്ചതിൽ വലിയ സന്തോഷം.
1: താങ്ക് യു.

0: ഹലോ ആകാശവാണി, ഹലോ സന്ദേശഗാനം. ഞാൻ തണ്ണീർമുക്കം സ്കൂൾ കവലയിൽ നിന്നുമാണ് ഈ കത്തെഴുതുന്നത്. എൻ്റെ മകൾ ഐശ്വര്യ തിരുവനന്തപുരത്ത് കമ്പനി സെക്രട്ടറിക്ക് പഠിക്കുന്നു. മെയ് 16 മോളുടെ പിറന്നാളാണ്. അവൾക്കൊരു പിറന്നാൾ ആശംസ അറിയിക്കണം. ചെറുതായി പാടാൻ കഴിയും. ആകാശവാണിയിലൂടെ ഒരു 4 വരി പാടാൻ പറയണം. ആശംസകളോടെ നിർത്തുന്നു. മോളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സ്കൂൾ കവലയിൽ നിന്ന് എഴുതിയിരിക്കുന്നത് രേവമ്മ ആണ്, കരിക്കാട് നിന്ന്. നമുക്ക് ഐശ്വര്യയെ വിളിച്ച് വൈകിയാണെങ്കിലും പിറന്നാൾ ആശംസകൾ പറയാൻ പറ്റുമോ നോക്കാം. ഹലോ, ഇത് ഐശ്വര്യയാണോ? ഐശ്വര്യ ഐശ്വര്യമായി പാടും എന്ന് കേട്ടിട്ട് അറിഞ്ഞിട്ട് വിളിച്ചതാണ്. ആരാന്ന് പറയാം, പക്ഷെ പഠിത്തമൊക്കെ ഏതുവരെയായി? പരീക്ഷയ്ക്കൊക്കെ വളരെ പഠിച്ച് അതിന്റെ ടെൻഷനിലിരിക്കുന്നോണ്ടാണോ ഇത്രയും ഇതാരാ എന്ന ഒരു ചോദ്യം നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്?
1: എനിക്കിങ്ങനെ ആരോട് അറിയാൻ വയ്യാത്ത ആൾക്കാരോട് സംസാരിക്കാൻ തീരെ താല്പര്യം. ആരാന്ന് പറ.
0: ഞാൻ ആരാന്ന് പറയാം, അറിയാവുന്ന ആളാ ഐശ്വര്യ.
1: കാര്യം പെട്ടെന്ന് പറഞ്ഞു. ആരാന്ന് പറഞ്ഞു?
0: ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അപ്പോഴേക്ക് എന്റെ അടുത്ത് ചൂടാവുന്നു, പിന്നെ ഞാൻ എങ്ങനെ പറയും? ഐശ്വര്യ, കുറച്ച് വൈകിയാണെങ്കിലും ഐശ്വര്യക്ക് പിറന്നാൾ ആശംസകൾ.
1: താങ്ക് യു.
0: ആ, അത് സ്വീകരിക്കാൻ അറിയാം അല്ലേ? എന്നാലും എന്റെ അടുത്ത് ചൂടാവുന്നത് വിടരുത്. പറയാം, ഞാന് ഇത്രയും എന്താണ് ഓർത്തിരുന്ന് പിറന്നാളൊക്കെ ആശംസിച്ചതല്ലേ. ഈ പാട്ട് പാടുന്ന ആൾക്കൊരു പാട്ട് പാടി തന്നൂടെ. ഹലോ,
1: ഹലോ
0: ഐശ്വര്യ, തണ്ണീർമുക്കം സ്കൂൾ കവലയിൽ ഒരു രേവമ്മ അറിയാമോ? ആരാ? ആരാ? ആ അമ്മ പറഞ്ഞിട്ടാ വിളിക്കുന്നെ.
1: സോറി.
0: അതെന്തിനാ സോറി? അതെന്തിനാ പാനിക് ആവുന്നത്? സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് അത് റൂട്ട് മാറി പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ വെച്ചിട്ട് പോടോ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോണം. അപ്പൊ ഞാൻ റൂട്ട് മാറിപ്പോയോ?
1: ഇല്ല, ഇത്രയും സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ആരാന്നും വിളിയിട്ടില്ല.
0: അതും പ്രശ്നമാണ്.
1: അമ്മ പറഞ്ഞിട്ടാന്ന് മനസ്സിലായി.
0: എന്റെ അടുത്ത് ഇത്രയും ചൂടായതല്ലേ, അപ്പൊ ഒരു പാട്ട് പാടി തന്നാലേ പറയുള്ളൂ ഞാൻ ആരാന്ന്.
1: എനിക്ക് പനിയാണ്.
0: അപ്പൊ ഒരു പനിപ്പാട്ട് പാടിയാ മതി. നല്ല പനിയുടെ ചൂടുള്ള ഒരു പാട്ട്, അടിപൊളി. ചുമ്മാ നോക്കുന്നേ. ഈ പാട്ടുകാരോടെല്ലാം പറയുമ്പോഴെല്ലാം ഈ പാട്ടുകാരുടെ ഒരു തരം ജാടയാണ്. പാടാൻ പറയുമ്പോ തൊണ്ടവേദനയാണെന്ന് പറയും, മൂക്കുലിപ്പ്, ജലദോഷം, തലവേദന. ഇനി വേറെ വല്ല അസുഖങ്ങളും ഉണ്ടോ?
1: ഇപ്പൊ പാടാൻ തീരെ പറ്റില്ല. ശരിക്കും ശബ്ദം അടഞ്ഞു പോയിരിക്കും.
0: ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന മധുരമായ ശബ്ദത്തിന് ഒരു കുഴപ്പവും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിലും ഇത് പാടാൻ പറ്റുന്ന ഒരു ശബ്ദമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ട, ആ ചിരിയിൽ പോലും ഉണ്ട് ആ ഒരു പാട്ട്. ഇനി എന്തു വേണം? ആ, ഈ അനുമോദനങ്ങളെല്ലാം ഇങ്ങനെ വാരിക്കൂട്ടി വെക്കാതെ ഇങ്ങോട്ടൊരു പാട്ടും കൂടി പാട്.
1: ഫസ്റ്റ് ഇങ്ങനെ വിളിച്ചപ്പോഴേ മനസ്സിലാവില്ല ആരാന്നുള്ളത്.
0: ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ.

0: പാട്ടുപാടി കഴിയുന്നത് ഞാൻ പറയും. സത്യമായിട്ടും തണ്ണീർമുക്കം സ്കൂൾ കവലയിലെ രേവമ്മയാണ് സത്യം. അതെ, ആരോ ആണ് അമ്മയുടെ. അതുകൊണ്ട് പെട്ടെന്ന് പാടി. ഈ സംശയങ്ങളൊക്കെ നമുക്ക് പിന്നെ ദൂരീകരിക്കാന്നേ. ഈ പാട്ട് രണ്ടുപേരും എപ്പോഴേ പാടാമായിരുന്നു. ആ കണ്ട, ശ്രുതിയൊക്കെ പിടിച്ച്. കറക്റ്റ്, പോരട്ടെ പാട്ട്. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെയൊക്കെ ഇടയില് ഒരു ബ്രേക്ക് എടുക്കുമ്പോഴൊക്കെ മൂളികി നടക്കുന്ന പാട്ട് ഏതാ?
1: അയ്യോ, ഞാൻ ഒത്തിരി പാട്ട് പാടാറുണ്ട്, പക്ഷെ ഇങ്ങനെ പാടാൻ പറയുമ്പോ പാടാൻ വരില്ല.
0: അതാണ്. എന്നാലും സ്ഥിരമായിട്ട് അമ്മയ്ക്കൊക്കെ പാടിക്കൊടുക്കാറുള്ള പാട്ട്, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ചുമ്മാ
1: പാടിക്കൊടുക്കുന്ന പാട്ടൊന്നും പറയാതിരിക്കേ.
0: അതേത് പാട്ടാ? എന്നാ പിന്നെ ആ പാട്ട് പാടിയാ മതി.
1: തങ്ങളെ കിട്ടിയ സ്ത്രീധന സുഖത്തരും പോലെയാ.
0: അത് വേണ്ട, അത് വേണ്ട. അത് നിങ്ങള് അമ്മയും മോളും തമ്മിൽ തീർത്തുണ്ടാ മതി സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ. നമുക്കൊരു പാട്ട് പാടി.
1: ഞാനത് ചുമ്മാ അമ്മക്ക് ഇങ്ങനെ പാടിക്കൊടുക്കും, അമ്മ ജോലിയും.
0: അപ്പം അത്രയും സന്തോഷമുള്ള ഒരു പാട്ട് വരട്ടെ.

0: ആർക്ക് മതി? ഈ വയ്യ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അത് കിളിവന്ന് കൊഞ്ചിയ ജാലകവാതിൽ കളിയായ ചാരിയ ധാരയിൽ തുടങ്ങി ആ ചരണം സ്കിപ്പ് ചെയ്ത് അവളുടെ കവിളിൽ തൊടുവിരലാലെ കവിതകൾ എഴുതിയതാരേ, മുകുളിതയാക്കിയതാരെ, അവളെ പ്രണയിനിയാക്കിയതാരെ എന്ന് ജമ്പ് ചെയ്ത് അവസാനത്തിലേക്ക് പോയ ആ ഒരു ടെക്നിക്ക് എന്തായാലും ഗംഭീരമായി.
1: അതെന്താന്ന് വെച്ചാൽ എനിക്ക് ശ്വാസം ഇല്ല, അപ്പൊ പിന്നെ എത്തിക്കണ്ടേ എവിടെങ്കിലൊക്കെ.
0: അങ്ങനെ
1: എന്റെ സൗണ്ട് ഇതെല്ലാം അടഞ്ഞിരിക്കുക.
0: എന്നാലും സന്തോഷായില്ലേ, ആരോ അറിയാത്ത ആരോ ഒരാൾ വിളിച്ച് ജന്മദിനം നേരുന്നു, അയാൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കൊടുക്കുന്നു.
1: എന്റെ ബർത്ത്ഡേ കഴിഞ്ഞു.
0: അതെ, അതല്ലേ ഞാൻ വൈകിയാണെങ്കിലും ബർത്ത്ഡേ ആശംസ എന്ന് പറഞ്ഞത്. ഇവിടെ എങ്ങും അല്ലേ, പഠിച്ച് പഠിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പോയോ? ഇത്രയും നേരം നമ്മൾ വർത്താനം പറഞ്ഞിട്ട് ഇനി എന്നെ സ്ട്രേഞ്ചർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അകറ്റി നിർത്തുകയാണ്. ഞാൻ പോണ്, ടാറ്റ, ബൈ ബൈ. ഇല്ല, പറ്റൂല, എന്നെ വീണ്ടും സ്ട്രേഞ്ചർ എന്ന് വിളിച്ചോണ്ട് ഇനി അങ്ങനെ സ്ട്രേഞ്ചർ ആയിട്ടിരിക്കട്ടെ. അവിടെ തണ്ണീർമുക്കം കവലയിൽ ഒരാളുണ്ടല്ലോ, വിളിച്ചു ചോദിച്ചാൽ മതി ആരാന്ന്.
1: എനിക്ക് സ്ട്രേഞ്ചേഴ്സിന്റെ കോൾ വന്നാൽ ഞാൻ ഭയങ്കര റൂഡായിട്ട് പെരുമാറുമെന്ന്. അമ്മയ്ക്ക് അറിയാവുന്നതായതുകൊണ്ടേ, അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ.
0: അപ്പൊ ഇനി അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് എന്നെ സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞു, എന്തൊരു ദുഷ്ടയാണ്.
1: അല്ല, എന്റെ പരിചയത്തില് ഈ ഒരു സൗണ്ട് ഉള്ള ആളില്ല.
0: ഇപ്പൊ പരിചയമായില്ലേ?
1: എനിക്ക് ഏജ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല സൗണ്ട് കേട്ടിട്ട്. ഇത് ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള ആളാന്ന് മനസ്സിലാവുന്നില്ല.
0: എന്തായാലും ഇയാളുടെ ഇരട്ടി പ്രായം ഉണ്ടാവും. അത് അങ്ങനെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടി കേട്ടാ മതി.
1: റേഡിയോ അഡിക്റ്റ് ആണ്.
0: റേഡിയോ
1: എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു.
0: ചുമ്മാ ചുമ്മാ അവിടെ കിടന്ന് ഇനി ഉരുളണ്ട. എന്നെ പറയാവുന്നതെല്ലാ എന്താണ് നിന്ന വാക്കുകൾ കൊണ്ട് എന്നെ അപമാനിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അറിയാമായിരുന്നു തോന്നുന്നുണ്ടായിരുന്നു. പോടുന്നു,
1: ഞാൻ പഠിക്കാൻ ഇങ്ങോട്ട് മാറി കഴിഞ്ഞാണ് റേഡിയോ കേൾക്കാതായത്. ഒരു 10th വരെയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 6th ലോ 7th ലോ ഞാൻ പഠിക്കുന്ന സമയത്ത്

0: ലളിതഗാന മത്സരത്തിന് റേഡിയോയിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞാൻ പാട്ട് പാടിയത്.
1: അതേത് പാട്ടായിരുന്നു?
0: റേഡിയോയിൽ ഓണനിലാവേ പൂനിലാവേ ഓടിപ്പോവരുതേ എന്ന് പറഞ്ഞൊരു പാട്ട് അമ്മയത് എഴുതിയെടുക്കും. അങ്ങനെ
1: പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പൊ വെറുതെ വിടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ മൊത്തം പാടിച്ചേനെ.
0: അതെന്റെ ഫേവറേറ്റ് പാട്ടാണ്. സബ്ജില്ല ജില്ല വരെ ഞാൻ ചെന്നത് അത് പാടി.
1: സൂപ്പർ, അടിപൊളി. അതെ, ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്, വരമഞ്ഞളാടിയ വെച്ചാ മതിയോ?
0: അല്ല,
1: പിന്നെ ഏത് വെക്കണം?
0: എനിക്ക് എന്നെ അമ്മേ മതി.
1: എത്ര നാളായി കൊതിക്കുന്നുണ്ടോ?
0: അല്ല, ഞാൻ ആക്ച്വലി പാടാൻ ചോദിച്ചപ്പോഴും അതാണ് എന്റെ മനസ്സിൽ, പക്ഷെ അത് എത്തില്ല, എന്നെ കൊണ്ട് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് പാടിയത്.
1: അപ്പൊ എന്തായാലും വീണ്ടും പിറന്നാൾ ആശംസകൾ. നമുക്ക് ഐശ്വര്യ ചോദിച്ച പാട്ട് കേൾക്കാം. നമ്മൾ എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. അപ്പോൾ എല്ലാ ആശംസകളും. ഐശ്വര്യയുടെ പേര് പോലെ വളരെ ഐശ്വര്യമായ വർഷങ്ങൾ വീണ്ടും വീണ്ടും വരട്ടെ.
0: താങ്ക് യു, താങ്ക് യു.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ
1: ഫസ്റ്റ് പോസ്റ്റിംഗ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂര് ഒരു 7-8 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിക്കോട് പ്രൊമോഷനായിട്ട് പോയി, ആർട്ടിസ്റ്റിക് ക്യൂറേറ്ററായിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്നും പ്രൊമോഷനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മ്യൂസിയം കം ഫോട്ടോഗ്രാഫിക് അസിസ്റ്റന്റ് ഫോറൻസിക് മെഡിസിൻ എന്ന വിഭാഗത്തിലേക്ക് വന്ന് അങ്ങനെയാണ് തുടങ്ങുന്നത്.
0: സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ എ ശിവരാമനുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8 മണിക്ക്.
2: Come on boys, let's go practice. നിൽക്കടോ, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ തെറ്റായ എൻട്രിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്.
3: എന്നാൽ ബാങ്കിന് കംപ്ലൈന്റ് കൊടുക്ക്.
2: ബാങ്കിനെ അറിയിച്ചിട്ട് 1 മാസമായി, അവര് ഗൂഗിളിക്ക് മേലെ ഗൂഗിളി അറിയുകയാ.
4: എന്നാൽ RBI ബാങ്കിംഗ് ലോക്പാലിനെ ഇൻഫോം ചെയ്യും.
5: നിൽക്ക്, ഞാൻ വിശദമാക്കാം. ക്രിക്കറ്റിൽ തേർഡ് അമ്പയറില്ലേ, അതുപോലെയാ RBI ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. RBI പറയുന്നു, ബാങ്ക് 1 മാസത്തിൽ നിങ്ങളുടെ കംപ്ലൈന്റ് പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് RBI കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഓൺലൈൻ പരാതി നൽകാൻ കഴിയും. പരാതികൾ RBI വഴി പരിഹരിക്കാൻ എളുപ്പമാണ്, അതും ഫ്രീ ആയി.
6: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടിയുണ്ട് 9496596321. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ. ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
4: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
5: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും. റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളിലൊന്നാണ്

0: ഗർഭാശയഗള ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ. എന്താണ് ഗർഭാശയഗള ക്യാൻസർ, ഇതിന്റെ ലക്ഷണങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന ആരോഗ്യവകുപ്പിലെ കൺസൾട്ടന്റും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ അൻസാർ സുഹത് സേഠ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. എന്താണ് ഗർഭാശയഗള ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ?
1: ഇന്ത്യയിലെ സ്ത്രീകളിൽ 20 വർഷം മുമ്പ് ഏറ്റവും കൂടുതലായി കണ്ടുവന്നിരുന്ന ക്യാൻസറിലൊന്നാണ് ഗർഭാശയഗള ക്യാൻസർ. ഇന്ന് 3rd സ്ഥാനത്ത് നിൽക്കുന്നു. അതായത് മൊത്തം ക്യാൻസറുകളെടുത്തു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞ് വായിലെ ക്യാൻസർ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗർഭാശയഗള ക്യാൻസറാണ് ഇന്ത്യയിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സ്ത്രീകളുടെ ഗർഭാശയത്തിൻ്റെ നടുക്കുള്ള അല്പം വീതി കുറഞ്ഞ ഒരു കനാല് പോലത്തെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉള്ള ഒരു സ്ഥലത്താണ് ഈ ഗർഭാശയഗളം എന്ന് പറയുന്നത്. ആ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറിനെയാണ് ഗർഭാശയഗള ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ഗർഭാശയഗള ക്യാൻസറിൻ്റെ ഒരു സവിശേഷ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനാവും. പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗനിർണയ ക്യാമ്പുകളും അതുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം ഗർഭാശയഗള ക്യാൻസറുകളെ കേന്ദ്രീകരിച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ക്യാൻസറുകളിലൊന്നാണ് ഗർഭാശയഗള ക്യാൻസർ.
0: ഗർഭാശയഗള ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: പല കാരണങ്ങളുണ്ട്. എപ്പോഴും ക്യാൻസറുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് മൾട്ടി ഫാക്ടോറിയൽ, പല ഘടകങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുമ്പോൾ ഏജ് ഒരു ഘടകമാണ്. അതായത് വളരെക്കാലം മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സായ സ്ത്രീകൾ, ആർത്തവവിരാമം സംഭവിച്ച സ്ത്രീകളിലായിരുന്നു കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആ നാച്ചുറൽ കോഴ്സ് ഓഫ് ദി ഡിസീസ് നോക്കുമ്പോൾ അത് പ്രത്യുൽപാദന ഘട്ടത്തിലുള്ള സ്ത്രീകളിൽ തന്നെ ആർത്തവവിരാമത്തോടടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് നിരന്തരം യോനിമുഖത്തും അതുപോലെ ജനനേന്ദ്രിയ ഭാഗത്തും ഏൽക്കുന്ന ക്ഷതങ്ങൾ, അവിടെ ഉണ്ടാകുന്ന അണുബാധകൾ. അണുബാധകൾ വൈറസ് കൊണ്ടുണ്ടാകാം, ബാക്ടീരിയ കൊണ്ടുണ്ടാകാം, ഫംഗസ് കൊണ്ടുണ്ടാകാം, ഇതര പരാദജീവികൾ കൊണ്ടുണ്ടാകാം. അത്തരം അണുബാധകൾ നിരന്തരം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള കോശങ്ങൾ നശിക്കുന്നു. ആ നശിക്കുന്ന കോശങ്ങളുടെ സ്ഥാനത്ത് വരുന്ന കോശങ്ങൾക്ക് അമിത വിഭജനശേഷി കൈവരുന്നു. ഈ അമിത വിഭജനശേഷി കൈവരുന്ന കോശങ്ങൾ ചില വ്യതിയാനങ്ങൾ കാണിക്കുന്നു. ആ വ്യതിയാനങ്ങൾ ക്യാൻസറിലേക്ക് നയിക്കുന്നു. അങ്ങനെയാണ് പലപ്പോഴും ഗർഭാശയഗള ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പോൾ നിരന്തരം ഉണ്ടാകുന്ന അണുബാധ, ആ അണുബാധ പലതരത്തിലാകാം. യോനിമുഖത്തും ഗർഭാശയമുഖത്തും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, പലപ്പോഴും മൂത്രസഞ്ചിയിലും അല്ലെങ്കിൽ മൂത്രനാളിയിലും ഉണ്ടാകുന്ന അണുബാധകൾ, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് നമ്മൾ പൊതുവെ ഗൈനക്കോളജിസ്റ്റുകൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള രോഗങ്ങൾ. പിന്നെ നിരവധി ലൈംഗിക പങ്കാളികളുമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ലൈംഗിക ബന്ധം, അത് സെക്ഷൽ പ്രോമിസ്ക്യുറ്റി എന്നാണ് അതിനെ പറയുന്നത്. പ്രോമിസ്ക്യുറ്റി എന്നാണ് അതിനെ നമ്മുടെ മെഡിക്കൽ ടേമിൽ പറയുന്നത്. അങ്ങനെയുള്ള ഘടകങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഈ വൈറസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈറസ് എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന, സാധാരണ അതിൽ നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്തായിട്ട് വരുന്ന അരിമ്പാറകൾ എന്ന് പറയുന്ന, പൊതുവെ അങ്ങനെ ഒരു പദം പറയാറുണ്ടല്ലോ, ആ അരിമ്പാറകൾ ഉണ്ടാക്കുന്ന അതൊരുതരം വൈറസ് അണുബാധയാണ്. ആ വൈറസ് അണുബാധ തന്നെ ഗർഭാശയമുഖത്തോ യോനിമുഖത്തോ ജനനേന്ദ്രിയ ഭാഗത്തോ ഉണ്ടാകുകയാണെങ്കിൽ, അത് നിരന്തരം ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഗർഭാശയഗള ക്യാൻസറിന് കാരണമാകാം. അതുപോലെ ചുണ്ടിൻ്റെ കോണിൽ വരുന്ന ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ് എന്നൊരു വൈറസ് അണുബാധ ഉണ്ട്, ഒരു കുരു പോലെ വരുന്ന അതേ വൈറസ് തന്നെ ജനനേന്ദ്രിയ ഭാഗത്ത് അണുബാധ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആ വൈറസും ക്യാൻസർ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു കണ്ടുപിടിച്ചു, ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്.
0: സർ, സാധാരണയായി ഈ രോഗത്തിന് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
1: സാധാരണയായി ഞാൻ പറഞ്ഞുവല്ലോ, അതായത് ആർത്തവവിരാമം സംഭവിച്ച സ്ത്രീകളിൽ വരുമ്പോൾ, അതിനുശേഷം ആർത്തവവിരാമം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിംഗ് ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെയുള്ള സ്ത്രീകളിൽ അമിത രക്തസ്രാവം വരുന്നുണ്ടെങ്കിൽ അത് ഗർഭാശയഗള ക്യാൻസറിൻ്റെ സൂചനയാകാം. പ്രത്യുൽപാദന ഘട്ടത്തിലുള്ള സ്ത്രീകളിലാണെങ്കിൽ ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള അമിത രക്തസ്രാവം, നിരന്തരമായി ഉണ്ടാകുന്ന അണുബാധ, മൂത്രത്തിൽ പഴുപ്പ് എന്നൊക്കെ സാധാരണ ടേംസിൽ പറയുന്ന നിരന്തരമായിട്ടുണ്ടാകുന്ന അണുബാധ, അതുപോലെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, ആ ജനനേന്ദ്രിയ ഭാഗത്ത് നിരന്തരമായിട്ടുണ്ടാകുന്ന അണുബാധ, അത് പലപ്പോഴും രോഗലക്ഷണങ്ങളായിട്ട് കാണുന്നത് ബ്ലീഡിങ് ഒന്ന്, പിന്നെ സാധാരണ ഹോർമോണിൻ്റെ സ്വാധീനം കൊണ്ട് ഒരു വെള്ള നിറത്തിലുള്ള വൈറ്റിഷ് ഡിസ്ചാർജ് സാധാരണ സ്ത്രീകളിൽ ആ പീരീഡ്സിനോടടുപ്പിച്ച് ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് കുറച്ച് കൂടുതലായിട്ട് കാണുന്നു. അതിനോടൊപ്പം പഴുപ്പ് പോലെ വരുന്നു, അത് നിരന്തരമായിട്ട് ആവർത്തിക്കപ്പെടുന്നു. ഒരു കുറഞ്ഞ പനി പോലെ, ഇൻഫെക്ഷൻ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിനോട് ചേർന്ന് വരുന്നു. കുളിരും വിറയുമായിട്ടുള്ള പനി, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സാധാരണ വരുന്ന പോലത്തെ ലക്ഷണങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും സാധാരണ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതായത് അത്തരമുള്ള സ്ത്രീകളിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ്, പാപ്സ്മിയർ എന്ന് പറയുന്ന സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള വ്യതിയാനങ്ങൾ തന്നെ ഇതിൻ്റെ ഗർഭാശയകളുടെ ഭാഗത്തുള്ള ശ്ലേഷ്മ സ്ഥലത്തിൽ വന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ വരുന്ന സ്ത്രീകളിൽ ഒരു ലഘു ശസ്ത്രക്രിയ, ഡി എൻ സി എന്ന് പറയുന്ന ഒരു ലഘു ശസ്ത്രക്രിയ ചെയ്യുന്നതോടുകൂടി ആ വ്യത്യാസം അവിടെ നിൽക്കുകയാണ്. അതായത് മൂർധന്യാവസ്ഥയിലുള്ള ക്യാൻസറിലേക്ക് മാറുന്ന ആ ഒരു സാധ്യത അവിടെ തീരുകയാണ്. അതോടെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാൻസർ പ്രിവെൻഷനാണ് ആ ഒരു ചെറിയ ലഘു ശസ്ത്രക്രിയ കൂടെ സംഭവിക്കുന്നത്.
0: സർ, ഇന്ന് ഈ രോഗലക്ഷണങ്ങൾ പലരിലും ഉണ്ടെങ്കിലും പക്ഷെ അവർ വേണ്ടത്ര ഒരു ഗൗരവം ഈ വിഷയത്തിൽ കാണിക്കുന്നതായി കാണാറില്ല. രോഗലക്ഷണങ്ങൾ ഒക്കെ തന്നെ ഡോക്ടറോട് പറയാനും അല്ലെങ്കിൽ കുടുംബത്തോട് തുറന്നു പറയാനുമുള്ള ഒരു വിമുഖത പലരിലും കാട്ടാറുമുണ്ട്. ഇത് പലപ്പോഴും ഈ രോഗത്തെ സങ്കീർണമാക്കുകയല്ലേ?
1: ഈ പറഞ്ഞ ശരിയാണ്, പക്ഷെ അത് ഈ ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താഴേക്കിടയിലുള്ള ആരോഗ്യ രംഗത്തെ പ്രവർത്തനം, അതിനകത്തുണ്ടായ ആ ഉണർവ് കാരണം ആ വ്യത്യാസങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്, ആശാ വർക്കേഴ്സ്, അതുപോലെ അംഗൻവാടി വർക്കേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ശൃംഖല തന്നെ ഇവരെ കണ്ട് അവരുടെ രോഗലക്ഷണങ്ങൾ അറിഞ്ഞ് നേരത്തെ തന്നെ അവരെ ഡോക്ടറുടെ അടുത്തെത്തിക്കാനുള്ള ഒരു ട്രെയിനിങ്, ആ രോഗലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഇന്ന ഇന്ന രോഗലക്ഷണങ്ങളുള്ള ആൾ ഇന്ന അസുഖത്തിൻ്റെ സാധ്യതയുള്ളതാണെന്ന് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു സവിശേഷമായിട്ടുള്ള ആപ്പ് തന്നെ, ശൈലി ആപ്പ് എന്നൊരു ആപ്പ് നിലവിലുണ്ട്. അപ്പോൾ ആ ആപ്പ് അനുസരിച്ചിട്ട് ഇവരെ സ്ക്രീൻ ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട്, പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗ നിർണയ ക്യാമ്പുകളിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് നേരത്തെ തന്നെ ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അവസ്ഥയിൽ നിന്ന്, ഇപ്പോൾ ഈ ചോദിച്ച അവസ്ഥയിൽ നിന്ന് അതിനകത്ത് നിന്ന് ശരിക്കും മാറ്റം വന്നിട്ടുണ്ട്.
0: സർ, അതുപോലെ തന്നെ ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളിലാണ് പൊതുവെ ഈ രോഗസാധ്യത കൂടുതൽ കണ്ടുവരുന്നത്?
1: പ്രായം ചെന്ന സ്ത്രീകളിലായിരുന്നു ആദ്യം ഇത് കണ്ടിരുന്നത്. നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, 20 വർഷം മുമ്പ് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു 60 പ്രായത്തിലുള്ള സ്ത്രീകളായിരുന്നു കൂടുതലായിട്ട് ഈ രോഗബാധിതരായിട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്ന് മാറ്റമായി ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ആ ഏജ് ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു 40-50 ഏജ് ഗ്രൂപ്പിലും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രത്യുൽപാദനഘട്ടം കഴിഞ്ഞ സ്ത്രീകളിലല്ല, പ്രത്യുൽപാദനഘട്ടത്തിലുള്ള സ്ത്രീകളിൽ തന്നെ, അത് ആ പ്രത്യുൽപാദന ഘട്ടം കഴിയാറായ സ്ത്രീകളിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം വെച്ചാൽ ഈ അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ഘടകങ്ങൾ പറഞ്ഞല്ലോ, ഈ ഘടകങ്ങളുമായിട്ടുള്ള സമ്പർക്കം അല്ലെ, ആ ഘടകങ്ങളുമായിട്ടുള്ള എക്സ്പോഷർ ആ സമയമാകുമ്പോൾ, എന്ന് വെച്ചാൽ ക്യാൻസറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വർഷങ്ങൾ കൊണ്ടുള്ള ചെറിയ എക്സ്പോഷറാണ് എപ്പോഴും വിഷയമാകുന്നത്. ഇപ്പോൾ റേഡിയേഷൻ തന്നെ അല്ലെങ്കിൽ രാസവസ്തുക്കളായിട്ടുള്ള സമ്പർക്കം തന്നെ, അത് ചെറിയ ഡോസ് കുറേ കാലമായി എക്സ്പോഷർ വരുമ്പോഴാണ് അത് ക്യാൻസറായിട്ട് മാറുന്നത്. ഇവിടെയും അതെ, ആ ഘടകങ്ങളൊക്കെ ആയിട്ട് നിരന്തര സമ്പർക്കം പുലർത്തി വരുന്ന വർഷങ്ങൾ നീളുമ്പോഴാണ് അത് ക്യാൻസറിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മെഡിക്കൽ ടേംസിൽ സ്ക്വാമസ് മെറ്റപ്ലേസ്യ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ടാവും, ഹൈപ്പർ പ്ലേസ്യ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ടാവും, എൻഡ്രോപിയോൺ എന്നൊരു ഘട്ടമുണ്ടാവും. ഇതൊക്കെ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ഈ അസുഖം കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ പ്രതിവിധി ചെയ്യുകയാണെങ്കിൽ, ലഘു ശസ്ത്രക്രിയയോ അപ്പോൾ അത് അതിൻ്റെ പാപ്സ്മിയർ സ്ക്രീനിങ് ടെസ്റ്റിൽ കൂടി അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വ്യത്യാസമുള്ളൊരു അല്ലെങ്കിൽ 3-ഘട്ടത്തിലെയോ 4-ഘട്ടത്തിലെയോ കിടക്കുന്ന ഒരു ക്യാൻസർ നമുക്ക് അവിടെ വെച്ച് തന്നെ തടയാനാകും.
0: സർ, ഗർഭാശയഗള ക്യാൻസറിന്റെ ചികിത്സാ രീതികളെക്കുറിച്ച് ശ്രോതാക്കൾക്കായി ഒന്ന് വിശദീകരിക്കാമോ?
1: അത് അസുഖത്തിന്റെ ഓരോ ഘട്ടം അനുസരിച്ചിട്ടാണ് തീരുമാനിക്കപ്പെടുന്നത്. ആദ്യമായി നമ്മൾ പറയുകയാണെങ്കിൽ 1-ഘട്ടം. 1-ഘട്ടം എന്ന് പറഞ്ഞാൽ ഗർഭാശയഗളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അതായത് ചുറ്റുമുള്ള അവയവങ്ങളിലേക്ക് വ്യാപിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥ. ആ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ തന്നെയാണ്, അതായത് ശസ്ത്രക്രിയ തന്നെയാണ് അതിൻ്റെ പ്രതിവിധി. ഗർഭാശയം മൊത്തമായും അതിനോടൊപ്പം അനുബന്ധ അവയവങ്ങളായ അണ്ഡാശയം, അണ്ടവാഹിനി കുഴലുകൾ, അതിന് ചുറ്റുമുള്ള സ്നായുക്കൾ, അതിന് ചുറ്റുമുള്ള കഴലകൾ, ഇതെല്ലാം നീക്കം ചെയ്യുന്നതാണ് ആ ഒരു കുറച്ച് മേജർ ഓപ്പറേഷൻ തന്നെയാണ്. ആ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അതിൻ്റെ പത്തോളജി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാവും. അതാണ് 1-ഘട്ടത്തിലെ ചികിത്സ. ഇനി 2-ഘട്ടം എന്ന് പറഞ്ഞാൽ ഗർഭാശയഗളത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാതെ അതിന് പുറത്തേക്കുള്ള അവയവങ്ങളിലേക്ക് ചെറുതായിട്ട് വ്യാപിച്ചു തുടങ്ങിയ ഘട്ടമാണ്. അപ്പോൾ അവിടെ തൊട്ട് ഇതിൻ്റെ ചികിത്സാ രീതി മാറുകയാണ്. അതായത് കൺകറൻ കീമോ ആർ ടി, അതായത് റേഡിയേഷനും കീമോയും കൂടെ ചേർന്നുള്ള ചികിത്സയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. പ്രധാന ചികിത്സ റേഡിയേഷൻ തന്നെയാണ്. അതായത് അസുഖം ബാധിച്ച ഭാഗങ്ങളിലേക്ക് ഗാമ റേഡിയേഷൻ ഏൽപ്പിച്ച് ആ കോശങ്ങളെ, അർബുദ കോശങ്ങളെ കരിയിച്ച് കളയുന്ന ടെക്നിക്കിനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ആ റേഡിയേഷൻ രണ്ട് തരത്തിലുണ്ട്. അതായത് ഗർഭാശയ ഗളത്തിന് പുറത്ത് റേഡിയേഷൻ ഏൽപ്പിക്കുന്ന ടെക്നിക്ക്, അതിനുശേഷം അതിനനുബന്ധമായി അകത്ത് റേഡിയേഷൻ വെക്കുന്ന, ഉള്ളിൽ റേഡിയേഷൻ വെക്കുന്ന ടെക്നിക്കുണ്ട്. അതിൻ്റെ ചികിത്സയുടെ കുറച്ചുകൂടി ഫലപ്രദമാകുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖമുള്ളതിൻ്റെ ഏറ്റവും അടുത്ത് തന്നെയാണ് നമ്മൾ റേഡിയേഷൻ അവിടെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആ അസുഖമുള്ള ഭാഗത്തിന് റേഡിയേഷൻ കിട്ടാനുള്ള സാധ്യത അവിടെ കിട്ടുന്നു. അപ്പോൾ പുറത്തുള്ള റേഡിയേഷനും അകത്തുള്ള റേഡിയേഷനും കൂടെ ചേർന്നുള്ള ചികിത്സയാണ് റേഡിയേഷൻ ചികിത്സയിലുള്ളത്. പക്ഷേ റേഡിയേഷൻ ചികിത്സയുടെ ആ ഇഫക്റ്റ്, അതിൻ്റെ ഫലം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചെറിയ ഡോസ് കീമോതെറാപ്പി, സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാക്ലിടാക്സൽ കാർബോപ്ലാറ്റിൻ എന്ന് പറയുന്ന ചില മരുന്നുകൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അതിന് അനുബന്ധ റോളാണ് കൂടുതലായിട്ടുള്ളത്. പ്രധാനമായിട്ടുള്ള ചികിത്സ റേഡിയേഷൻ തന്നെയാണ്. അത് രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും ഒരു പരിധിവരെ നാലാം ഘട്ടത്തിലും റേഡിയേഷനും കീമോയും കൂടെ ചേർന്നുള്ള ചികിത്സയാണ് നൽകുന്നത്. നാലാം ഘട്ടം എന്ന് പറയുന്നത്, അപ്പം മൂന്നാം ഘട്ടത്തിൽ ബി എന്ന് പറയും, പാരാമെട്രിയം എന്ന് പറഞ്ഞാൽ, അതായത് യൂട്രസിൻ്റെ ലെയറുകളുടെ പുറത്തുള്ള അതിന് സമാന്തരമായിട്ടുള്ള ഭാഗത്തിനെയാണ് പാരാമെട്രിയം എന്ന് പറയുന്നത്. ആ പാരാമെട്രിയം വരെ ബാധിച്ച ക്യാൻസറുകൾക്ക് ഏറ്റവും ഫലപ്രദം റേഡിയേഷനും കീമോയും കൂടെ ചേർന്നുള്ള ഈ ചികിത്സയാണ്. നാലാം ഘട്ടത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗർഭാശയ ഗളവുമായി നേരിട്ട് ബന്ധമില്ലാത്ത അവയവങ്ങളിലേക്ക് അസുഖം ബാധിച്ച അവസ്ഥയാണ്. അപ്പോൾ അവിടെ ശരിക്കും ചികിത്സിച്ച് മാറ്റുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം അവിടെ പൂർണ്ണമായും ഫലപ്രദമായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അവിടെ ഡിസീസ് കൺട്രോൾ, അതായത് ബാക്കി ഭാഗങ്ങളിലേക്കുള്ള അസുഖം പടർന്നു പിടിക്കുന്നതിനെ ഒരു പരിധിവരെ തടയുന്നു, അവിടെയുള്ള അസുഖത്തിനെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ആ ചികിത്സ എന്ന് പറയുന്നത് പാലിയേറ്റീവ് കീമോതെറാപ്പിയാണ്. നേരത്തെ പറഞ്ഞ സിസ്പ്ലാറ്റിൻ, പാക്ലിടാക്സൽ, കാർബോപ്ലാറ്റിൻ എന്ന് പറയുന്ന ആ മരുന്നുകൾ ആ രോഗിയുടെ സർഫസ് ഏരിയ അനുസരിച്ചിട്ട്, ഹൈറ്റും വെയ്റ്റും വെച്ച് കണക്ക് കൂട്ടുന്ന സർഫസ് ഏരിയ അനുസരിച്ച് കൊടുക്കുന്നതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്. ചിലപ്പോഴൊക്കെ രക്തം കൂടുതലായിട്ട് പോകുന്ന, അമിത രക്തസ്രാവമുള്ള സ്ത്രീകളിൽ ആ രക്തസ്രാവം നിർത്താൻ വേണ്ടി എമർജൻസി ആയിട്ട് റേഡിയേഷൻ കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പം അങ്ങനെ പലപ്പോഴും അങ്ങനെ. പിന്നെ വയസ്സായ സ്ത്രീകളിൽ 70-80 വയസ്സ് പ്രായമുള്ള, ശാരീരിക ആരോഗ്യസ്ഥിതി അത്ര മെച്ചമല്ലാത്ത സ്ത്രീകളിൽ നമ്മൾ ചെറിയ ഡോസിൽ റേഡിയേഷൻ കൊടുക്കാറുണ്ട്, പാലിയേറ്റീവ് റേഡിയേഷൻ. ആ റേഡിയേഷൻ മാത്രം കൊണ്ട് ചികിത്സ ഒതുക്കേണ്ടി വരാറുണ്ട്. കാരണം വെച്ചാൽ അവരുടെ ശാരീരിക ആരോഗ്യസ്ഥിതി അതിന് അനുവദിക്കുന്നില്ല. എന്നാലും ഇതിനെക്കുറിച്ചുള്ള ട്രീറ്റ്മെൻ്റിൻ്റെ കാര്യത്തിൽ പറയേണ്ടത് പ്രത്യാശ നൽകുന്ന ചില ഘടകങ്ങളുണ്ട്. അതായത് പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗനിർണയത്തിൻ്റെ ഒരു സാധ്യത. അപ്പോൾ ആ സാധ്യത നമ്മൾ പരിപൂർണമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് അത് പ്രവേശിക്കുന്ന തടയാനാവും. കാരണം നേരത്തെ തന്നെ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കൊണ്ട് രോഗി നമ്മളെ സമീപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സ്വാഭാവികമായിട്ടും ഇപ്പം ലൈംഗികബന്ധത്തിന് ശേഷം രക്തസ്രാവം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ല. അതുപോലെ ആർത്തവവിരാമത്തിന് ശേഷം രക്തസ്രാവം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ല. ഒന്ന് രണ്ട് തവണ മൂത്രത്തിൽ പഴുപ്പുണ്ടാകുന്നത് കുഴപ്പമില്ല. പക്ഷേ നിരന്തരം അത് അലട്ടിക്കൊണ്ടിരിക്കാനുള്ള സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കാനുള്ള ഗൈനക്കോളജി, ഒരു സ്ത്രീ ഗൈനക്കോളജിനെങ്കിലും സമീപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റായിട്ടുള്ള പാപ്പ് സ്മിയർ ടെസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ ഇതിൻ്റെ ചികിത്സയിൽ വന്ന വിപ്ലവകരമായ ഒരു മാറ്റം, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഇതിൻ്റെ ഒരു മൂലകാരണങ്ങളൊന്നും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രദേശത്ത് കണ്ടുവരുന്ന വൈറസുകളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കും. ആ ഇന്ന വൈറസാണ് അവിടെ കാണാൻ സാധ്യതയുള്ളത്. ഇവിടെ 6, 8, 14 എന്ന് 3 ടൈപ്പ് ഉണ്ടെന്നിരിക്കട്ടെ, ആ 3 സബ് ടൈപ്പ് കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു പോളിവാലൻ വാക്സിൻ പ്രത്യുൽപാദന ഘട്ടത്തിൽ ഏതാണ്ട് 20 to 45 വയസ്സ് വരെയുള്ള സ്ത്രീകൾ നൽകുകയാണെങ്കിൽ ആ വൈറസ് കൊണ്ടുണ്ടാകുന്ന ഗർഭാശയകള ക്യാൻസർ 90-93% വരെ കണ്ട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അത് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ്.
0: എന്താണ് ഗർഭാശയകള ക്യാൻസർ, ഇതിന്റെ ലക്ഷണങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

രാഗാമൃതത്തിൽ ഇന്ന് ശ്രീമതി പുഷ്പ ആനന്ദ് പാടിയ കൃതികൾ കേൾക്കാം. ആദ്യം ഹംസധ്വനി രാഗത്തിൽ ഗം ഗണപതേ എന്നാരംഭിക്കുന്നു. രൂപകതാളം ഹരികേശ് നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ കൃതി.

പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. ഇനി പരിപാടിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട്. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വിളിക്കുന്ന ഫോൺ നമ്പറുകൾ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. സ്റ്റുഡിയോയിൽ അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാറിനോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുകയുണ്ടായി, മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവുമാണ് പ്രധാനമായിട്ടുള്ള ഇന്നത്തെ ഒരു വിഷയം. അതിനൊരു കാരണം കൂടിയുണ്ട്. നാളെ June 5 പരിസ്ഥിതി സംരക്ഷണ ദിനമാണ്. ഇന്ന് നമ്മുടെ ലോകം തന്നെ ഏറ്റവും കൂടുതൽ ഒരു നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത്. അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാലിന്യ സംസ്കരണം. നമ്മുടെ കേരളത്തിലെ കാര്യമെടുത്താൽ, നമ്മൾ ദിനം പ്രതി 6,000 മുതൽ 10,000 മെട്രിക് ടൺ വരെ ഖരമാലിന്യം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ സംസ്കരിക്കുക, അല്ലെങ്കിൽ അത് ഈ മാലിന്യ സംസ്കരണം ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വം ആണ്, സ്വന്തം ഉത്തരവാദിത്വം ആണ് എന്നുള്ളൊരു അവബോധം അവനിൽ ഉണ്ടായില്ലെങ്കിൽ ഇതൊരു ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഏജൻസിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ തന്നെ ഒരു ലക്ഷ്യം.
2: അതെ സാറേ, നമുക്കിത് കേരളത്തിൽ മാത്രമായി നമ്മൾ ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി June 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്, നമ്മുടെ ലോകം ഇന്ന് അത്യന്തികം വളരെ ഒരു ഭീഷണമായ ഒരു സാഹചര്യത്തിലാണ് കാലാവസ്ഥയുടെ കാര്യത്തിൽ. കാരണം ആഗോള താപനം എന്നേക്കുമായി വളരെ വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ സഹജമായ വളർച്ചയുടെ പരിണാമ ശ്രേണിയിൽ വ്യാവസായിക വളർച്ച, അതേപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ വ്യാവസായിക സംരംഭങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെയധികം ആഗോള താപനമുണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം അതുകൊണ്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 1972 നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടലോടുകൂടി ഒരു പുതിയ പദ്ധതി ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ ആരംഭിച്ചു. അതിനെ നമ്മൾ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻ്റൽ പ്രോഗ്രാം, അതായത് UNEP എന്നാണ് അറിയപ്പെടുക. അപ്പോൾ UNEP ആണ് 1972 പരിസ്ഥിതി ദിനം ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിന് എതിരെയുള്ള അടിയന്തര പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ പ്രകൃതിദത്തമായ പരിഹാരങ്ങൾ, ഒട്ടേറെയായ വെല്ലുവിളികൾ നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് കാർബൺ ഉദ്വമനമാണ്. അപ്പോൾ അതുൾപ്പെടെ അത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ വർഷവും കൃത്യമായി ഓരോ തീമോടുകൂടി, ഓരോ സന്ദേശത്തോടുകൂടി നമ്മൾ ഇത് ആചരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്. നമ്മുടെ പ്രകൃതിയെ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ള ഉത്തരവാദിത്വം ഓരോ തലമുറയ്ക്കുമുണ്ട്.
1: നമ്മുടെ കേരളത്തിലെ കാര്യം എടുത്താൽ വളരെ പ്രത്യേകതകളുണ്ട്. ഉയർന്ന പ്രധാനപ്പെട്ടത് ഉയർന്ന ജനസാന്ദ്രതയാണ്. അതുപോലെ തന്നെ ദ്രുതഗതിയിലുള്ള ഒരു എന്താണ് നഗരവൽക്കരണം,
2: അതെ,
1: വേറെ എങ്ങും ഉള്ളതുപോലെയല്ല. അതുപോലെ തന്നെ നമ്മുടെ നഗര ഗ്രാമ വ്യത്യാസം നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ ഗ്രാമങ്ങൾ പോലെയാണ്, എല്ലാം നഗരങ്ങൾ പോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ, ഈ മാലിന്യ സംസ്കരണം ഒരു അത് നേരിടുക, അല്ലെങ്കിൽ അത് അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളത് വളരെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രശ്നമാണ്.
2: തീർച്ചയായിട്ടും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട്
1: താങ്കൾ ഈ മേഖലയിലെ വളരെ നാളത്തെ പ്രവർത്തനങ്ങൾ, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കൂടാതെ പരിസ്ഥിതി പ്രവർത്തകൻ അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകനിലും ഒക്കെ വ്യാപൃതനായിട്ടുള്ള ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ ഇതിനെ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്?
2: നമ്മൾ ഇപ്പോഴും നമ്മുടെ സമൂഹം ഈ ആചരണത്തെ വേണ്ടത്ര ഗൗരവത്തോടുകൂടി കാണുന്നില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോ വർഷവും നമ്മൾ ഇത് ആചരിക്കുമ്പോൾ നമ്മൾ ഒട്ടേറെയായ വൃക്ഷങ്ങൾ, വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ച് പോകുമ്പോഴും അതിൻ്റെ പരിപാലനമോ അതിൻ്റെ ഫോളോ അപ്പോ പലപ്പോഴും ഉണ്ടാവുന്നില്ല. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ വെച്ച മരത്തീയുടെ അതേ കുഴിയിൽ തന്നെ ഈ വർഷവും വെക്കുന്നു എന്നുള്ള രസകരമായ ഒരു സാഹചര്യം, നമ്മളതിനെ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ വേണ്ടത്ര ഉത്തരവാദിത്തത്തോടുകൂടി, സാമൂഹ്യ ഉത്തരവാദിത്തത്തോടുകൂടി ഇത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളത് വലിയ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ, കൃത്യമായി നമ്മൾ അന്തർദേശീയ അടിസ്ഥാനത്തിൽ പ്രത്യേക തീമോടുകൂടി ഈ ഇത് ആചരിക്കുന്നത്. ഈ വർഷത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നാണ്. അഥവാ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക്, നമ്മുടെ ഭാവിക്ക്, നമ്മുടെ ലോകക്രമത്തെ, പ്രത്യേകിച്ചും നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുക എന്നുള്ളതാണ് പ്രാധാന്യം.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹലോ. ആ നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? ആ, എവിടെ നിന്നാ വിളിക്കുന്നത്? വിജയകുമാരി. പാപ്പനംകോട്. ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത്?
3: അവിടെ ഇങ്ങനെ പിന്നെ വേസ്റ്റ് കൊണ്ടിട്ട് കത്തിക്കുവാണ് കേട്ടോ, ഒരു തൊട്ടടുത്ത് താമസിക്കുന്നവര്. അത് ഞങ്ങള് ഒരു രണ്ടു വർഷം കൊണ്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ അത് ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പഴ് ഞങ്ങളത് പിന്നെ വില്ലേജിൽ കോർപ്പറേഷനിൽ കൊടുത്തായിരുന്നു. കൊടുത്തിട്ട് അവരത് വന്നു, വന്ന് അന്വേഷിച്ചു. പക്ഷെ എന്ത് നടപടി എടുക്കുന്നോ, വേറെ കാര്യങ്ങൾ അവരിപ്പോ അത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുവാണ് സാറേ. എന്താണ് അടുത്ത് ഞങ്ങൾ ചെയ്യേണ്ട നടപടി എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു.
2: കൃത്യമായി നമുക്ക് ഇതിന് നിയമപരമായ നടപടിക്രമങ്ങളുണ്ട്. അത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്, പ്രത്യേകിച്ചും നമ്മൾ ഇപ്പോൾ മുനിസിപ്പൽ ഏറിയയുടെ, കോർപ്പറേഷൻ ഏറിയയുടെ കീഴിൽ താമസിക്കുന്ന ആളെന്നുള്ള നിലയിൽ കൃത്യമായും അത് നമ്മുടെ കോർപ്പറേഷന് അത് പരാതിപ്പെടണം. അത് എഴുതി പരാതി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സമീർ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, ആപ്ലിക്കേഷനുണ്ട്. ആ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അധീനതയിലുള്ളതാണ്. അവിടേക്ക് നിങ്ങൾക്ക് കൃത്യമായി പരാതി നൽകാം. പരാതി അതുപോലെ തന്നെ, അതല്ല എങ്കിൽ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ 1076 എന്ന നമ്പരുണ്ട്, അതിൽ പരാതിപ്പെടാം. അതേപോലെ തന്നെ ഈ നമ്മുടെ പ്ലാസ്റ്റിക് ഇതുപോലെ കത്തിക്കുന്ന ഒക്കെ കാര്യങ്ങളാണെങ്കിൽ അത് കൃത്യമായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികാരിക്ക് പരാതി കൊടുത്താൽ അത് കൃത്യമായി അവർക്കെതിരെ പരാതി ഇന്മേൽ നടപടിയെടുക്കും. ആ നടപടി അനുസരിച്ച് വീണ്ടും അത് തുടരുകയാണെങ്കിൽ വീണ്ടും ഫൈൻ, ഓരോ ദിവസവും 1000 രൂപ വീതം ഫൈൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നതിന് കൃത്യമായ കാര്യങ്ങൾ നമ്മുടെ ഭരണ സംവിധാനത്തിലുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനെ പരാതിപ്പെടുക കേട്ടോ, അതാണ് നമുക്ക് ചെയ്യാം. അത് നമുക്ക് ഓഫീസിൽ നേരിട്ട് അന്വേഷിക്കുക. മതിയായ ഉത്തരവാണ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് വിവരാവകാശ നിയമം അനുസരിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
1: എവിടെയാണ് പരാതി കൊടുത്തത്? അവിടെ കൗൺസിലറുമായി ബന്ധപ്പെടാം അല്ലെങ്കിൽ.
2: അതെ അതെ അതെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസുമായി ബന്ധപ്പെടാം, പോലീസ് കൺട്രോളുമായിട്ട് ബന്ധപ്പെടാം. ഇത് സംഭവിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ചിത്രമെടുത്ത് ജിയോ ടാഗ് ചെയ്തിട്ട് നമുക്ക് പ്രത്യേക നമ്പറുണ്ട്, ഫോൺ നമ്പറുണ്ട്, അവിടെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പൊ നമ്മുടെ ഈ പാപ്പനംകോട് നിന്നാണ്, അതായത് നമ്മുടെ
2: കോർപ്പറേഷന്റെ
1: പരിധിയിൽ നിന്നുള്ള ഒരു ശ്രോതാവാണ് വിളിച്ചത്. അപ്പൊ ഇത്തരം പരാതികൾ ദൈനംദിനം നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള താങ്കളൊരു സൂചിപ്പിക്കുകയുണ്ടായ ഒരു സമീർ ആപ്പിനെ കുറിച്ച്, അത് ഏത് രീതിയിലാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത്?
2: നമുക്ക് എല്ലാ മൊബൈൽ, അതെ മൊബൈൽ ആപ്പാണ് അത്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ പ്രധാനപ്പെട്ട അതിന്റെ പരിഹാരം ഉദ്ദേശിക്കുന്നത് നമുക്ക് അടിയന്തര സമയങ്ങളിൽ അതിൽ 24 hours അത് റെസ്പോൺസ് കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം. ഒരു മൊബൈൽ ആപ്പാണ്, ആ മൊബൈൽ ആപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും മൊബൈലുകളിലേക്ക് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് 24 hours അത് കൃത്യമായും നമ്മുടെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അവർ 24 hours ആ പരിഹാരത്തിൽ, ആ പ്രശ്നത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പരിഹാരത്തിൽ ഇടപെടണമെന്നാണ് നിഷ്കർഷിക്കുന്നത്.
1: ഓക്കെ, അപ്പോൾ അതിന് നടപടി ഉണ്ടാവും.
2: തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് ഈ സാരിപ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിരന്തരം നമുക്ക് ഈ മാലിന്യ പ്രശ്നങ്ങളും അതേപോലെ തന്നെ മറ്റ് മലിനീകരണ പ്രശ്നങ്ങളും നാൾക്ക് നാൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിന് നമുക്കിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സംസ്ഥാന തലത്തിലും കേന്ദ്രതലത്തിലും കൃത്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തി വരുന്നുണ്ട്. നമുക്കറിയാം 1984 ആണ് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ ഭോപ്പാൽ ദുരന്തമുണ്ടാകുന്നത്. ആ ഭോപ്പാൽ ദുരന്തത്തിൽ നമ്മുടെ 16,000 to 30,000 ആളുകൾ മരണപ്പെട്ട ഒരു സംഭവമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയലൈസേഷൻ്റെ, വ്യവസായവൽക്കരണത്തിൻ്റെ ഒരു ആദ്യഘട്ടമെന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ഏറ്റവും ദുരന്തകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടുന്നതിന് നമ്മൾ വേണ്ടത്ര പരിണത പ്രജ്ഞരായിരുന്നില്ല, ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 1986 നമുക്ക് ഏറ്റവും ഗൗരവതരമായ തരത്തിൽ നമ്മളൊരു നിയമനിർമ്മാണം ഈ മേഖലയിൽ നടത്തുന്നത്. അതാണ് എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അന്ന് നമ്മൾ ഓർക്കണം, ഐസോ മെസോസയനേറ്റ് എന്ന് പറയുന്ന വാതകം ഏതാണ്ട് 42 tons ശേഖരിച്ച് വെച്ചിരുന്നതിലേക്ക് യാതൊരുവിധ മുൻകരുതലുമില്ലാതെ വെള്ളം അതിലേക്ക് അടിച്ചു കയറ്റി. അതിന് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ വാതകത്തിലേക്ക് ഈ വെള്ളം കയറിയിട്ട് അവിടുത്തെ താപനില പെട്ടെന്ന് തന്നെ 200°C വർദ്ധിക്കുകയും അത് സ്റ്റോർ ചെയ്തിരുന്ന വാതകത്തിന് അതിൽ ഉൾക്കൊള്ളാനാവാതെ വലിയൊരു സ്ഫോടനത്തോടുകൂടി പൊട്ടിത്തെറിച്ചിട്ട് ഈ വാതകം പുറത്തേക്ക് വന്നിട്ടാണ് ഇങ്ങനെ വളരെ അതീവ ഗുരുതരമായ ഈ ഒരു വിഷയം ഉണ്ടാകുന്നത്. ഇപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാർ അതിൻ്റെ നിത്യരോഗികളായിട്ട്, ഈ വാതകം ശ്വസിച്ചതിൽ വെച്ച് നിത്യരോഗികളായിട്ട് കഴിയുകയാണ് അല്ലേ. തുടർന്ന് നമുക്കറിയാം അത് യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന അമേരിക്കൻ
1: കമ്പനിയാണ്
2: അത് അതിന് കാരണക്കാരായത്. ഇപ്പോഴും അതിൻ്റെ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പലർക്കും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. ഇവിടെ ഈ പലപ്പോഴും ഈ പരിസ്ഥിതി വംശീയത എന്നൊരു വാക്ക് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ ഗുരുതരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതായത് വളരെ വികസ്വര രാഷ്ട്രങ്ങൾ പലപ്പോഴും ഈ മൂന്നാംകിട രാജ്യങ്ങളെ അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളെ, അൺഡെവലപ്ഡ് കൺട്രീസിലേക്ക് അവരുടെ മാലിന്യങ്ങൾ, ഈ മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളുന്ന ഒരു വലിയ പ്രവണതയുണ്ട്. അപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് പോലും ഒരു പക്ഷേ ഈ യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന വ്യാവസായിക ഭീമനെ വേണ്ടത്ര രീതിയിൽ കരുതലോടെ പ്രവർത്തിപ്പിച്ചില്ല എന്നുള്ളത് സങ്കടകരമായൊരു സാഹചര്യമാണ്. അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടാണ് കൃത്യമായി ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകൾ നമ്മുടെ സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ കൃത്യമായിട്ട് അത് പൂർണ്ണമായി ഫങ്ഷൻ ചെയ്തു വരുന്നത് അതിനുശേഷം.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
1: ആ നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? ഓക്കെ ഓക്കെ, എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. അടുക്കൽ സുരേഷ് ഉണ്ട്. ഓക്കെ, എവിടെയാണ് ഇത്? ഇത് തൃശ്ശൂർ
2: കോർപ്പറേഷനാണോ, പഞ്ചായത്താണോ, മുനിസിപ്പാലിറ്റി ആണോ നമ്മൾ താമസിക്കുന്നത്? കോർപ്പറേഷനിലാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കോർപ്പറേഷൻ അധികാരികൾക്ക് പരാതിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ നടപടി. കോർപ്പറേഷനിൽ നമ്മൾ പരാതി എഴുതി കൊടുക്കുക, കൃത്യമായി എതിർകക്ഷിയുടെ പേരും മേൽവിലാസവും ഒക്കെ ഉൾപ്പെടുത്തി ഏത് തരത്തിലുള്ള മലിനജലമാണെങ്കിൽ അത് പ്രത്യേകം രേഖപ്പെടുത്തുക, അത് കൃത്യമായി പരാതി കൊടുക്കുക. പരാതി കൊടുത്താൽ നമുക്ക് പ്രത്യേകിച്ചും അതായത് നമ്മുടെ ജല മലിനീകരണവും നിയന്ത്രണവും വകുപ്പും പ്രകാരമുള്ള നടപടികൾ കൈക്കൊള്ളാം. ഒപ്പം തന്നെ കേരള പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ കൃത്യമായ 220 വകുപ്പ് അനുസരിച്ചുള്ള നടപടികൾ കൈക്കൊള്ളാം. അതല്ല എങ്കിൽ പോലീസിന് കൃത്യമായി 270, 290 തുടങ്ങിയ വകുപ്പുകളനുസരിച്ച് കേസെടുക്കാൻ ഉള്ള നിയമ സാഹചര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കൃത്യമായി നമുക്കിപ്പം എനിക്ക് ആദ്യം നിർദ്ദേശിക്കുവാനുള്ളത് നമ്മുടെ കോർപ്പറേഷൻ അധികാരികൾക്ക് തന്നെ നിങ്ങളുടെ റിട്ടൺ കംപ്ലയിൻറ്റ് കൃത്യമായി എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് അതിന് കേട്ടില്ല.
1: ഹലോ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ല, നമ്മുടെ
2: കോർപ്പറേഷൻ ഓഫീസിൽ കൊടുക്കുക. അതുപോലെ നമ്മൾ ഹെൽത്തിൽ കൊടുക്കുന്നതുകൊണ്ട് വിഷയമില്ല, കാരണം ഹെൽത്ത് ഇൻസ്പെക്ടർക്കും അതിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കുന്ന സംഗതികളാണെങ്കിൽ തീർച്ചയായും ബന്ധപ്പെട്ട കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും വേണ്ട നടപടികൾ കൈക്കൊള്ളുവാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഇവിടെ ഏറ്റവും ഉചിതമായ വകുപ്പ് നമുക്ക് കാര്യം എന്ന് പറയുന്നത് നമുക്ക് മുനിസിപ്പാലിറ്റീസ് ആക്ട് ഉണ്ട്, മുനിസിപ്പൽ നിയമങ്ങളുണ്ട്. അപ്പോൾ മുനിസിപ്പൽ നിയമം അനുസരിച്ച് ബന്ധപ്പെട്ട കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അധികാരിയാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം നമുക്ക് നമ്മുടെ ശ്രോതാക്കൾ പലപ്പോഴും അവർ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് അവർ.
2: അതെ അതെ സാറെ, അതിപ്പം പ്രധാനമായും വരുന്നത് ഈ നമ്മുടെ ജല മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പം അത് കിണറിലൊക്കെ, കിണറിലോ അല്ലെങ്കിൽ പൊതുജലാശയങ്ങളിലോ ഒക്കെയുള്ള മലിനീകരണം, അത് ഏതെങ്കിലും വ്യക്തി മനഃപൂർവ്വമായിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെയോ ഒക്കെ ചെയ്യുന്ന പ്രവർത്തികളെന്ന് പറയുന്നത് വളരെ ഗുരുതരമായ കുറ്റമായിട്ടാണ് നമ്മുടെ നിയമം വിഭാവനം ചെയ്യുന്നത്. അതിന് നേരിട്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇത് മനസ്സിലാക്കി അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരമുണ്ട്.
1: ഇപ്പം താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ പരാതി കൊടുക്കാമെന്ന്. അപ്പോൾ ഈ നിയമപ്രകാരം പോലീസിന് ഇത് ഡയറക്റ്റ് കേസെടുക്കാനുള്ള ഒരു
2: പോലീസിന് ഡയറക്റ്റ് കേസെടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അതൊരു പബ്ലിക് ന്യൂയിസൻസ് ആണെങ്കിൽ,
1: ഓക്കെ,
2: പബ്ലിക് ന്യൂയിസൻസ് ആണ്, അതുപോലെ തന്നെ പൊതുജന ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്, അങ്ങനെയൊക്കെ കണ്ടാൽ അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഭാരതീയ നിയമ നാഗരിക ന്യായസംഹിത അനുസരിച്ച് വേണ്ട BNSS അനുസരിച്ച് വേണ്ട നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പോലീസിനും അധികാരമുണ്ട്. അപ്പോൾ നമ്മുടെ അധികാര വൃന്ദങ്ങൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പൊതു ജീവിതത്തെ നമുക്ക് കൃത്യമായി സമാധാനപരമായി ആരോഗ്യപരമായി അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ താമസിക്കുന്നതിന് സുഹൃതമാകുന്ന എല്ലാ സാഹചര്യങ്ങളും നിയമത്തിലുണ്ട്. അത് എത്രത്തോളം പലപ്പോഴും പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സാങ്കേതികമായി വരുന്ന വിഷയങ്ങൾ. പക്ഷെ പലപ്പോഴും നമ്മുടെ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് വേണ്ടത്ര നിയമപരമായ അവബോധമില്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ആവർത്തിക്കപ്പെടുന്നുമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പബ്ലിക് റോഡുകളിൽ ഒക്കെ തന്നെ ഈ മാലിന്യം വലിച്ചെറിയുകയാണ്,
1: വീട്ടിലെ മാലിന്യം
2: അടുത്ത വീട്ടിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന ഒരു പദ്ധതിയുമായിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യവുമായിട്ടാണ് നമ്മുടെ കേരള ശുചിത്വ മിഷൻ, ഹരിത കേരളം അല്ലെങ്കിൽ ഹരിതശ്രീ എന്നങ്ങനെയൊക്കെയുള്ള പേരുകളിൽ ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വ്യക്തിപരമായ മനോഭാവത്തിനാണ് പ്രാധാന്യം. നമ്മുടെ സ്വന്തം, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്വന്തം മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ കേന്ദ്രീകൃത മലിനീകരണ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചുവെങ്കിലും ഇപ്പോൾ നമ്മൾ വികേന്ദ്രീകൃത ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മലിനീകരണ നിയന്ത്രണ പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്. അതിലിപ്പോൾ നമുക്ക് ഏറ്റവും ഉദാഹരണമായ നല്ലൊരു മാതൃക എന്നുള്ള നിലയിൽ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് സമീപം നമ്മൾ ആതിരപ്പള്ളി വഴച്ചാൽ റൂട്ടിലുള്ള തുമ്പൂർ മുഴി എന്ന ഗ്രാമപഞ്ചായത്തിൽ ഇത് വളരെ ഗംഭീരമായി വിജയകരമായി അവിടെ അവരത് നടപ്പിലാക്കി വരികയാണ്. അതായത് ചെറിയ ചെറിയ കൂട്ടായ്മകളിൽ അവർ ഈ കമ്പോസ്റ്റ് വളരെ ലളിതമായ വലിയ പണച്ചെലവൊന്നും ഇല്ലാത്ത തരത്തിൽ കമ്പോസ്റ്റുകൾ, അതായത് ആദ്യത്തെ താഴത്തെ ലെയറിൽ നമ്മൾ കോൺക്രീറ്റ് ഇട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിലെ ഏറ്റവും താഴെ ചാണകം, പിന്നെ ഈ പറഞ്ഞതുപോലെ മരപ്പൊടി അങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ജൈവ മാലിന്യങ്ങൾ ഇങ്ങനെ ക്രമീകരിച്ച് അട്ടിയായിട്ട് വന്നിട്ട് അത് കൃത്യമായി ഇത്ര ദിവസങ്ങൾ കഴിയുമ്പോൾ ഏറ്റവും നല്ല കമ്പോസ്റ്റ് വളമായി മാറുന്നുണ്ട്. ഇപ്പം നമ്മൾ കോഴിക്കോട് നഗരസഭയിൽ ഉൾപ്പെടെ കേന്ദ്രീകൃത മാലിന്യം, അവിടെ ഒരു ദിവസം 10 ടൺ എന്താ പറയുക സംസ്കരിച്ച പ്ലാസ്റ്റിക് അത് അന്യ സംസ്ഥാനങ്ങളിലേക്ക് മറ്റ് ഉൽപ്പന്നങ്ങളുടെ റോ മെറ്റീരിയലായിട്ട് അസംസ്കൃത വസ്തുവായിട്ട് നമ്മൾ കയറ്റി വയ്ക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ, പ്രത്യേകിച്ചും കോഴിക്കോട് കോർപ്പറേഷൻ്റെ കീഴിൽ വളരെ ഭംഗിയായിട്ട് അവരത് നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അത് ഇപ്പോൾ അവിടെ വേണ്ടത്ര എന്താ പറയുക പ്ലാസ്റ്റിക് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം ദിവസം ഒരു 30 തൊഴിലാളികൾ ജോലി ചെയ്ത് പ്രത്യേകം പ്രത്യേകം പ്ലാസ്റ്റിക്കുകൾ തരം തിരിച്ച് ക്രമീകരിച്ച് അത് പിന്നീട് ക്ലീൻ ചെയ്ത് അത് നമ്മൾക്ക് ഗ്രാനുൾസായിട്ടും അതുപോലെ തന്നെ പ്രത്യേകം ബാറുകളൊക്കെ ആയിട്ട്
1: റോഡിൻ്റെ വർക്കിനൊക്കെ
2: ടാറിനോടൊപ്പം ഉപയോഗിക്കുന്നുണ്ട്. ടാറിനോട് അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണം, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്, അതായത് നമ്മൾ റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും അത് ഉപയോഗിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിതമായ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഉൾപ്പെടെ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കുന്നുകൂടിയിരിക്കുന്നതാണ്. അത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ വിഷയമാകുന്നു.
1: അല്ല, നമ്മുടെ തന്നെ ആരോഗ്യത്തിന് വളരെ ഭീഷണിയാണ്.
2: മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോട്ടുകളിലെ ആദ്യത്തെ ആ മുന്നിൽ കറങ്ങുന്ന ചക്രത്തിൽ ഇത് കുടുങ്ങിയിട്ട് അത് അവരുടെ ബോട്ട് നീങ്ങാത്ത സാഹചര്യമുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വലകളിൽ കൂടുതലായിട്ട് ഈ പ്ലാസ്റ്റിക് കുടുങ്ങുന്നു. ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുമ്പോൾ ഈ പ്ലാസ്റ്റിക് അത് വർഷങ്ങളോളം അവിടെ കിടന്ന് ചെറിയ ചെറിയ തരികളായി ആകുമ്പോൾ മത്സ്യങ്ങൾ തന്നെ അത് ആഹരിക്കുകയും ആ മത്സ്യത്തെ നമ്മൾ ആഹരിക്കുന്നതുകൊണ്ട് മനുഷ്യനാഹരിക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അതീവ ഗുരുതരമായ നമ്മുടെ ആവാസ വ്യവസ്ഥിതിയാകെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് നമ്മുടെ തന്നെ പ്രവൃത്തികൾ കൊണ്ട്, മനുഷ്യന്റെ തന്നെ പ്രവൃത്തികൾ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
1: ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആ നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
5: ഞാൻ ശ്രീദാസ് ആണ്, ആലപ്പുഴ ജില്ലയിൽ നിന്നും.
1: ഓക്കെ, എന്താണ് ശ്രീദാസ് അറിയാനുള്ളത്, ചോദിച്ചോളൂ.
5: ആ സാറേ, നമ്മൾ ഈ മാലിന്യ മുക്ത കേരളം എന്നല്ല പറയുന്നത്. ഈ ആലപ്പുഴ ഈ തണ്ണീർവക്ക അതുപോലെ പഞ്ചായത്തിന്റെ എല്ലാ റോഡിന്റെ ഇരു സൈഡിലും ഈ കോഴി വേസ്റ്റും അതുപോലെ തന്നെ ഹോട്ടൽ മാലിന്യങ്ങളൊക്കെ കിച്ചനകത്തൊക്കെ കൊണ്ട് ഇങ്ങനെ തള്ളിയിട്ടിട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പഞ്ചായത്താരെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അതിനൊരു പോകും വഴി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്.
2: തീർച്ചയായിട്ടും അതിന് മാർഗങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ 5000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഉള്ള, അതായത് നമ്മൾ ഫ്ളാറ്റുകൾ ഉൾപ്പെടെയുള്ള സംരംഭങ്ങളുണ്ടല്ലോ, അപ്പോൾ ഹോട്ടലുകൾ അത്തരത്തിലുള്ള സംരംഭങ്ങൾ, അതായത് ഈ പറയുന്ന ഫ്ളാറ്റ് സമുച്ചയങ്ങൾ, അവരൊക്കെ തന്നെയും അവരുടെ വേസ്റ്റുകൾ, അതായത് നമ്മളിപ്പം പറഞ്ഞ അവരുടെ ഹോട്ടലുകളിലുണ്ടാകുന്ന ജൈവ മാലിന്യം അല്ലേ, ഇപ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ, അത് അവർ തന്നെ അത് എന്ത് ചെയ്യുക, അത് കൃത്യമായി സംസ്കരിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തില്ല എങ്കിൽ ആ ഹോട്ടൽ ഏത് ഹോട്ടലാണോ, നിങ്ങൾക്ക് കൃത്യമായി നേരിട്ട് പരാതി കൊടുക്കാം. ബന്ധപ്പെട്ട പഞ്ചായത്തിൽ പരാതി കൊടുത്താൽ ആരാണോ ആ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്, നമുക്കറിയാം പഞ്ചായത്തിൻ്റെ ലൈസൻസ് കൂടി മാത്രമേ ആ ഒരു ഹോട്ടൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അതിൽ ലംഘനം വരുത്തുന്ന ഹോട്ടൽ ഉടമയ്ക്കെതിരെ കാരണം ചോദിക്കുകയും ആ കാരണത്തിന് കൃത്യമായ മറുപടി ലഭിക്കാതിരിക്കുകയും ചെയ്താൽ ആ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ട് ഹോട്ടൽ അടിയന്തിരമായി അടച്ചു പൂട്ടുന്നതിനുള്ള നടപടിക്രമം ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പഞ്ചായത്ത് രാജ് ആക്ട് നിയമപ്രകാരം കൃത്യമായി നടപടി കൈക്കൊള്ളാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങ് അത് കൃത്യമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതിപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ ഈ കോഴിക്കാഷ്ടമൊക്കെ റോഡിലിടുന്നു എന്ന് പറയുന്ന നിരന്തരം നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്, ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമുക്ക് ചിത്രത്തിൽ നമ്മുടെ മൊബൈലിലൊക്കെ ഫോണിലാക്കിക്കൊണ്ടേ, അത് സമീർ എന്ന് പറയുന്ന ആപ്പുണ്ട്, ആപ്ലിക്കേഷനുണ്ട്, അതല്ലെങ്കിൽ 1076 എന്ന് പറയുന്ന നമ്പറുണ്ട്, 1077 എന്ന് പറയുന്ന നമ്പരുണ്ട്. ഈ നമ്പറുകളിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞാൽ കൃത്യമായി അതിന് നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ നടപടി കൈക്കൊള്ളും, അതിന് കൃത്യമായി നമുക്കൊരു പരിഹാരവും ലഭിക്കും. അപ്പോൾ ആദ്യം നമ്മൾ അതിന് തയ്യാറാവുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരാൾ പരാതി കൊടുത്തു എന്നുള്ളത് കൊണ്ട് നമുക്കെതിരെ യാതൊരുവിധ നടപടികളും ഉണ്ടാവുന്നില്ല. അതിന് പ്രത്യേകിച്ചും ഒരു നിയമമുണ്ട്, ഇത്തരത്തിലുള്ള തെറ്റുകൾ മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാട്ടുന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നയം നിയമമുണ്ട്. ആ നിയമത്തിന് വിസിൽ ബ്ലോവേഴ്സ് ആക്ട് എന്നാണ് പറയുക. ഇതൊക്കെ ഞാൻ അങ്ങയോട് പറഞ്ഞ കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് കൂടി അത് പ്രയോജനപ്പെടും എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. ഇത്തരത്തിൽ പരാതിപ്പെടുന്ന ആളിനെതിരെ ഒരിക്കലും മറ്റൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ
5: ചെയ്തു.
2: അത് അങ്ങനെയാണെങ്കിൽ അത് പ്രവർത്തിക്കുന്നുണ്ടാവുന്നില്ല. അത് നമുക്ക് ബന്ധപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികളെ, നമ്മുടെ താഴെത്തലം മുതൽ നമുക്ക് ത്രിതല ഗ്രാമപഞ്ചായത്തുകളിൽ നമുക്ക് ജനപ്രതിനിധികളുണ്ട് അല്ലേ? പഞ്ചായത്ത് മെമ്പറുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, അതുമല്ലെങ്കിൽ നമുക്ക് എം എൽ എ ഉണ്ട്, എം പി ഉണ്ട്. ഇവരെയൊക്കെ നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. ശരി ശരി.
1: ഓക്കെ, ശ്രീദാസ് വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ചൂണ്ടിക്കാട്ടിയത്. മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ഈ ഒരു ഇഷ്യൂ, അതായത് ഈ കോഴി വേസ്റ്റ് അത് നടത്തുന്ന കടകൾക്ക് ഒരുപക്ഷെ പഞ്ചായത്തിൻ്റെ ലൈസൻസ് വേണ്ടേ?
2: തീർച്ചയായിട്ടും വേണം.
1: അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും?
2: അതായത് നമുക്ക് ഈ പോൾട്രി ഫാം ആരംഭിക്കുന്നതിന്, അതല്ലെങ്കിൽ നമ്മൾ കോഴി വളർത്തൽ അല്ലെങ്കിൽ താറാവ് അങ്ങനെയുള്ള, അത് നമുക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ തന്നെ വരുന്നതാണെങ്കിലും ഓരോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലും ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ലൈസൻസ് നൽകുന്നതും അതിൻ്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നതും. അത് തീർച്ചയായിട്ടും നമ്മുടെ അയൽവക്കത്തെ ഉള്ള ഒരു വീടിനോ അല്ലെങ്കിൽ തൊട്ടടുത്ത വസ്തുവിൽ നിന്നോ ഇത്ര ദൂരം മാറി കൃത്യമായി ഈ കോഴിക്കാഷ്ടം പോലെയുള്ള നിർമ്മാർജ്ജന വസ്തുക്കൾ മറ്റൊരാൾക്ക് ഹാനികരമാകാത്ത തരത്തിൽ വേണ്ട എല്ലാ സൗകര്യവും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇത്തരത്തിലുള്ള ചെറിയ സംരംഭങ്ങൾ, വ്യവസായ സംരംഭം അല്ല, കാർഷിക സംരംഭങ്ങൾ എന്നാണ് നമ്മൾ പറയുക, ആ കാർഷിക സംരംഭങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക്
1: പക്ഷേ ആ ഒരു നിയമം ഈ ഇത്തരം ചെറിയ ഇടതരം കൊച്ചു കടകൾ, ഈ കോഴി ഇറച്ചി വിൽക്കുന്ന കടകളുണ്ടല്ലോ, കോഴിയെ വെട്ടി ഇറച്ചിയാക്കി കൊടുക്കുന്ന കടകൾക്ക് ഈ ഒരു സംവിധാനം ബാധകമാണ്, ഈ നിയമ സംവിധാനം അവർ
2: തീർച്ചയായിട്ടും ബാധകമാണ്. ഇത് ഈ കോഴി വളർത്തൽ കേന്ദ്രങ്ങൾക്ക് വേണ്ട ലൈസൻസിൻ്റെ നടപടികൾ പോലെ തന്നെയാണ് നമ്മൾ ഇതേപോലെ ഈ പറയുന്ന ചിക്കൻ സെന്ററുകൾ, അപ്പൊ നമ്മൾ കൂണുകൾ പോലും മുളച്ചിട്ടുള്ളത്. പക്ഷേ ഈ ചിക്കൻ്റെ ആയാലും ഒക്കെ വേസ്റ്റുകൾ കൊണ്ടുവന്ന് നമ്മുടെ തോടുകളിലും കുളങ്ങളിലും ഒക്കെ കൊണ്ടുവന്നിടുകയും അത് അവിടെ കിടന്ന് അഴുകി പലതരത്തിലുള്ള
1: ആരോഗ്യ
2: പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ കോമൺ ആയിട്ടുള്ള നിയമം പഞ്ചായത്ത് രാജ് ആക്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ്, അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കും. അവരൊക്കെയാണ് കൃത്യമായി ഇത്തരത്തിലുള്ള ഈ പോൾട്രി ഫാമിൻ്റെയും മറ്റും പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം അവർക്കാണ്, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷെ പൊതുവായി ഇതിൻ്റെ ലൈസൻസിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തന്നെയാണ്.
1: അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളിലും ഈ ഇത്തരം അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം.
2: തീർച്ചയായിട്ടും ലൈസൻസും അത് കൃത്യമായി അവരെല്ലാ മാനദണ്ഡങ്ങളും.
1: ഒരുപക്ഷെ ഈ ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ അവർ സംസ്കരിച്ചിരിക്കുന്ന ചിക്കൻ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന വേസ്റ്റ് അത് നല്ല രീതിയിൽ സംസ്കരിക്കാനോ ഒക്കെ ഉള്ള സംവിധാനം
2: ഒരുക്കി അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ലൈസൻസ് ചെയ്യേണ്ടത്.
1: പക്ഷെ പലപ്പോഴും അത്
2: പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു

0: ദുഃഖ സത്യം.
1: സാറേ, നമ്മുടെ ഈ പ്രകൃതിദത്തമായ പരിഹാരങ്ങൾ നമ്മൾ കാണാതെ, കാരണം നമുക്കറിയാം നമ്മൾ ഈ ആഗോളതാപനം വളരെ കൂടുന്നു, കാരണം നമുക്ക് മണ്ണിടിച്ചിൽ വളരെ കൂടുന്നു അല്ലേ, നമ്മൾ തന്നെ നമ്മുടെ കേരളത്തിൽ അത്രത്തോളം ദുരന്തമുഖങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെ, മനുഷ്യൻ്റെ പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സാഹചര്യം. അപ്പോൾ അതിന് കൃത്യമായ പദ്ധതികൾ നമ്മൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ ഈ ജൈവ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള കമ്പോസ്റ്റ് കൃത്യമായി തയ്യാറാക്കി നമ്മളത് ഉപയോഗിക്കാറും.
0: നമ്മുടെ സംസ്ഥാനത്ത് ഈ പല തരത്തിലുള്ള ഏജൻസികളുടെ ആഭിമുഖ്യത്തിൽ ഈ വീടുകളിൽ തന്നെ അവൻ നമുക്കുണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ അതിൻ്റെ ഈ എന്താണ് പൈപ്പ്
1: അത് നമ്മൾ ഉറവിട മാലിന്യം
0: കൊടുക്കാറുണ്ട്.
1: അതെ, ഉറവിട മാലിന്യ സംസ്കരണം എന്നാണ് നമ്മളതിന് പേരിട്ടിട്ടുള്ളത്, സോഴ്സ് ലെവൽ വേസ്റ്റ് മാനേജ്മെന്റ്. അതിന് നമ്മുടെ കേരളത്തിൽ ശുചിത്വ കേരളം പദ്ധതി അഥവാ ശുചിത്വ മിഷൻ, ഇതാ നമ്മുടെ കേരളത്തിലെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് ഈ ശുചിത്വ കേരളം പദ്ധതിയാണ്. അവിടെ അവർ 75% മുതൽ 90% വരെ സബ്സിഡിയോടുകൂടി ബയോ കമ്പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിനും പൈപ്പ് കമ്പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിന്, പോട്ട് കമ്പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിന്, അതേപോലെ തന്നെ ബയോ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിനൊക്കെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ സംവിധാനം നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. അതിന് കൃത്യമായ അപേക്ഷ കൊടുത്താൽ അവർക്ക് 75% മുതൽ 90% വരെ സബ്സിഡി കിട്ടുന്ന പദ്ധതികൾ ഇതുപോലെ ഈ ശുചിത്വ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
0: ആരാണ് വിളിക്കുന്നത്?
2: കൊല്ലത്ത് നിന്ന് രാജി.
0: എന്താണ് അറിയാനുള്ളത്, ചോദിച്ചോളൂ.
2: നമ്മള് ഇപ്പോ പരിസ്ഥിതി സംരക്ഷണവും മാലിന്യ സംസ്കരണവും കൂടെ വരുമ്പോ നമ്മള് മരങ്ങൾ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനൊക്കെ എപ്പോഴും നമ്മള് പ്രോത്സാഹനം നൽകുന്നുണ്ടെങ്കിലും ഈ വൃക്ഷങ്ങളുടെ ഇല, കരിയില, ഇത്രയും തിക് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ നമ്മുടെ കേരളം. അപ്പൊ അവിടെ അടുത്തടുത്ത് വീടുകളുള്ളപ്പോ ഈ കരിയിലിട്ട് കത്തിക്കുന്നത് ഒരു നിയമപരമായി അത് ശരിയാണോ? അത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നില്ലേ? ഇപ്പോ പ്ലാസ്റ്റിക്കിന്റെയും ജൈവ മാലിന്യ സംസ്കരണത്തിന് ഒരുവിധം കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. അത് മാസം തോറും എടുക്കുകയും വീട്ടിൽ തന്നെ ജൈവ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. ഇപ്പൊ കരിയില പോലുള്ള വലിയ വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ചെറിയ ഏരിയയിൽ വരുമ്പോൾ ഈ കരിയിലായിട്ട് കത്തിക്കുക എന്ന് പറയുന്നൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ പണ്ട് തൊട്ടേ ഒന്നും കത്തിച്ച് അന്തരീക്ഷ മലിനീകരണത്തിന് എതിരാണ്, കത്തിക്കാറില്ല. കരിയിലയാണെങ്കിൽ പോലും കത്തിക്കാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഈ മഴയൊക്കെ വരുമ്പോൾ ഒച്ചകട്ട ഈ കരിയിലെ സംസ്കരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ടാസ്ക് ആയിട്ട് തോന്നുന്നു. അതിനെ ഹാൻഡിൽ ചെയ്യുന്നു ഒന്ന് അതാണ്. പിന്നെ ഈ വേസ്റ്റ് സംവിധാനം ഒന്നും നമ്മുടെ ഈ കൊല്ലത്ത് എപ്പോഴും അത് വരുന്നില്ല. വളരെ വർഷത്തിലൊരിക്കലോ അങ്ങനെയുള്ള ഈ വേസ്റ്റ് ആയാലും ലാഗരി ചെരുപ്പ് അങ്ങനെയൊക്കെയുള്ള സംസ്കരണം ആയാലും എപ്പോഴും അത് വരുന്നില്ല.
0: വളരെ ഉദ്ദേശിക്കുന്നത് കളക്ട് ചെയ്യാൻ ആൾ എപ്പോഴും ആൾ വരുന്നില്ല എന്നാണോ?
2: അത് പ്ലാസ്റ്റിക് മാലിന്യം മാസത്തിലൊരിക്കലും കളക്ട് ചെയ്യാറുണ്ടെങ്കിലും ഈ വേസ്റ്റുമായിട്ട് ലാഗരി ചെരുപ്പ് തുടങ്ങിയവ കുപ്പി അങ്ങനെയൊക്കെയുള്ളവ എപ്പോഴും സംസ്കരിക്കുന്നില്ല. വളരെ വർഷത്തിലൊരിക്കലോ മറ്റോ വരുന്നുള്ളൂ. അതിനും കൂടെ ഉള്ള ഒരു സംവിധാനം നിലവിലുണ്ടോ, അങ്ങനെ വല്ല നിയമങ്ങളും അടുത്തടുത്ത് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ എന്നും കൂടെ ഒന്നറിയണം.
1: തീർച്ചയായിട്ടും. ഇപ്പോ പിന്നെ മാഡം ചോദിച്ചത് ഇ വേസ്റ്റുമായി ബന്ധപ്പെട്ടാണോ? ഇ വേസ്റ്റിന്റെ കാര്യവും പറഞ്ഞു, അതേപോലെ തന്നെ നമ്മുടെ കരിയിലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇ വേസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായി അതിന് ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചട്ടങ്ങൾ അനുസരിച്ച് നമുക്കറിയാം, ഞാനിപ്പോൾ മുമ്പേ സൂചിപ്പിച്ചല്ലോ, ശുചിത്വ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹരിത കർമ്മസേന നമ്മുടെ ഗ്രാമങ്ങളിൽ വാർഡുകളിൽ നിന്ന് എല്ലാ തരത്തിലുമുള്ള മാലിന്യങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ പ്ലാസ്റ്റിക്കുകളും ഇ വേസ്റ്റുകളും അതൊക്കെ തന്നെ കളക്ട് ചെയ്യണമെന്നുള്ളത് കൃത്യമായി നിർബന്ധകരമായിട്ടുള്ളൊരു ഒരു കാര്യമാണത്. അവിടെ നമ്മൾ അത് നമുക്ക് അവര് എല്ലാ മാസവും വന്ന് നമ്മുടെ വീടുകളിൽ വന്ന് ഇത്

0: കളക്ട് ചെയ്യണമെന്നാണ്.
1: ഏതെങ്കിലും നിർദ്ദിഷ്ട ദിവസങ്ങളിൽ,
0: നിർദ്ദിഷ്ട ദിവസങ്ങളിൽ ഓരോ പ്രദേശത്തെയും പ്രത്യേകത അനുസരിച്ച് അതാത് ഇടങ്ങളിലെ സൗകര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ മാലിന്യങ്ങൾ നാലായിട്ട് പ്രത്യേകം തരംതിരിച്ചാണ് അത് ചെയ്യുക അല്ലേ. അതിൽ ഒന്നാമത് ജൈവ മാലിന്യം എന്നുള്ളതിൽ മാഡത്തിന് അറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു. ജൈവ മാലിന്യം പ്രത്യേകിച്ച് അതേപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഇ വേസ്റ്റ്, അതേപോലെ നമ്മുടെ റെഡ് ഇനത്തിൽപ്പെടുന്ന, അതായത് നമുക്കറിയാമല്ലോ ഡയപ്പർ, അതേപോലെ തന്നെ നമ്മളെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന അവർക്ക് അവരുടെ മറ്റ് സാഹചര്യങ്ങളിൽ അവർ പുറന്തള്ളുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന അതിനെ നമ്മൾ പ്രത്യേക റെഡ് കവറിലിട്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇ വേസ്റ്റിനെ സംബന്ധിച്ചായാലും ജൈവ വേസ്റ്റിനെ സംബന്ധിച്ചായാലും കൃത്യമായി നമുക്ക് യൂസർ ഫീ കളക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ യൂസർ ഫീ നമ്മൾ കൊടുത്തില്ല എങ്കിൽ പോലും അത് കളക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഹരിത കർമ്മസേനയ്ക്ക് നിർബന്ധമായി അവരോട് നിർദ്ദേശിച്ചിട്ട് നൽകിയിട്ടുണ്ട്. ഇ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഉപഭോഗ സംസ്കാരത്തിൽ ഏറ്റവും ഔന്നത്യമാർന്നു നിൽക്കുന്ന ജനത എന്നുള്ള നിലയിൽ നമ്മൾ പുറന്തള്ളുന്ന ഇ വേസ്റ്റ് കൃത്യമായി നമുക്ക് ഏറ്റവും ഹാനികരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള പഠനത്തിൽ നിന്ന് ഇത് കൃത്യമായി നമുക്കത് എന്താ ചെയ്യുക, അത് ഡിസ്പോസ് ചെയ്യുന്നതിന് ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
1: അത് പല ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവരൊരു കലണ്ടർ നിശ്ചയിച്ചിട്ടുണ്ട്.
0: അതെ സാറെ, അത് നമുക്ക് ഈ അവർക്ക് പ്രത്യേകം തന്നെ ഈ ഇ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം MCFകളുണ്ട്, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഈ വന്ന് കളക്ട് ചെയ്യുന്നില്ല എങ്കിൽ പ്രത്യേക അവർക്ക് അറിയിച്ചതിന് ശേഷം നമുക്ക് നേരിട്ട് ഇത്തരത്തിലുള്ള ഇ വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയും. അപ്പോൾ ഒരിക്കലും ഇ വേസ്റ്റ് കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മളിത് ഏതെങ്കിലും തരത്തിലുള്ള പൊതുസ്ഥലത്ത് ഡംപ് ചെയ്യാൻ തയ്യാറാവരുത്. കാരണം അത് തീർച്ചയായിട്ടും 5 വർഷം വരെ തടവും 100,000 രൂപ വരെ പിഴയും കിട്ടുന്ന കുറ്റകരമായ കാര്യങ്ങളായിട്ട് നമ്മൾ എൻവയോൺമെൻറ്റ് ആക്ടിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ പ്രാദേശിക മുനിസിപ്പൽ പഞ്ചായത്ത് രാജ് ആക്ട് ഒക്കെ പറയുന്ന ശിക്ഷകൾ നമുക്ക് പ്രത്യേകം അനുഭവിക്കേണ്ടി വരും. മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ BNSS അനുസരിച്ച് പോലീസിനും കേസെടുക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായി അങ്ങനെ ചെയ്യുക. അതേപോലെ തന്നെ ഈ കരിയിലയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അളവിൽ അത് നമ്മളങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ നമ്മളറിയാമല്ലോ നമ്മുടെ അന്തരീക്ഷത്തിലെ താപനില ഉയരുന്നതിനും നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ആഗോള താപനം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു ചെറിയ ഇടപെടൽ, ഒരു ചെറിയ കൂന എന്താ പറയുക, പ്ലാവില ഉണങ്ങിയത് കത്തിച്ചാൽ പോലും അത് നമ്മുടെ അന്തരീക്ഷത്തിൽ അത്രത്തോളം മാലിന്യം ഉണ്ടാക്കും, അല്ലെങ്കിൽ താപനിലയിൽ വ്യത്യാസമുണ്ടാക്കും. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഈ ടെക്നോ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള ഇടങ്ങളിലേക്കാൾ നമ്മുടെ താപനില 2.5 ഡിഗ്രി സെൽഷ്യസ് എപ്പോഴും കൂടുതലാണെന്നാണ് പഠനം കാണിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കുകൾ, അപ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടങ്ങളിലെ എന്താ പറയുക, വൃക്ഷങ്ങൾ വളരെ കുറവാണ്, അതേപോലെ തന്നെ വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്, അവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകത ഗ്ലാസുകൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ 2.5 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടുതലായിട്ട്, അതുപോലെ തന്നെ ഈ നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമ്മുടെ വായുവിൻ്റെ ശുദ്ധതയുടെ സൂചകങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരവും നഗരവും ഒട്ടും പുറകിലല്ല. ഏറ്റവും കൂടുതൽ AQI ഏറ്റവും മോശമായിട്ടുള്ളത് പാകിസ്ഥാനിലെ ലാഹോറിലാണെന്നാണ് പഠനം കണ്ടിട്ടുള്ളത്. പാകിസ്ഥാനിലെ ലാഹോറിൽ അതിനൊക്കെ അതിനൊക്കെ അടുത്തേക്ക് വരുന്നു നമ്മുടെ ഡൽഹിയും. തിരുവനന്തപുരം ആ കൂട്ടത്തിലേക്ക് പതുക്കെ പതുക്കെ പിച്ച് വെച്ച് വരികയാണെന്നാണ് നമ്മൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
1: ഓക്കെ മാഡം, വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് മറ്റൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ സാർ, മൈസെൽഫ് ഡോക്ടർ ആയിഷ.
1: ആ പറഞ്ഞോളൂ.
2: ഫ്രം തിരുവല്ലം.
1: തിരുവല്ലം, തിരുവനന്തപുരം ജില്ലയിൽ. ഓക്കെ, ചോദിച്ചോളൂ.
2: ട്രിവാൻഡ്രം കോർപ്പറേഷൻ സാർ. പിന്നെ എന്റെ വീട്ടിന്റെ പുറകെ കൂടെ ഒരു ചാൽ ഒഴുകുന്നുണ്ട്, കരമനയാറിന്റെ ചാലാണ്. അവിടെ നമ്മുടെ ഈ ഇവിടെ ഉള്ള പരിസരത്തിലുള്ള ആൾക്കാര് എല്ലാ അവരുടെ പോളിത്തീൻ വേസ്റ്റുകൾ അത്രയും കൊണ്ട് ആ ചാലിൽ ഡംപ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേന് പ്രോപ്പറായിട്ടുള്ള വെള്ളം ഡ്രെയിനേജ് അവിടെ പോകുന്നില്ല, അത് കെട്ടിക്കിടന്നിട്ട് അവിടെ വല്ലാത്ത സ്മെല്ലും ഭയങ്കര അൺഹൈജീനിക് ആയിട്ട് തോന്നുന്നു സാർ. അത് പലതവണ ഐ ഹാവ് കോൾഡ് ദ കൗൺസിൽ ആൻഡ് എവരി വൺ, പക്ഷെ അവർ പറയുന്ന ദിസ് ഈസ് നോട്ട് അവർ ഡ്യൂട്ടി, ദിസ് ഈസ് ടു ബി ടേക്കൺ കെയർ ഓഫ് ബൈ ദ മൈനർ ഇറിഗേഷൻ.

0: അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രീവൻസ് സെല്ലുണ്ട്, അവിടെ സോറി പാർഡൺ പാർഡൺ പാർഡൺ കൈലിബി പാർഡൺ, അത് നമ്മുടെ സി എമ്മിന്റെ. അപ്പൊ അവിടെ നമുക്ക് കൃത്യമായി പരാതിപ്പെടാൻ കഴിയും. അവിടെ നമുക്ക് ഈ പരിസര മലിനീകരണവും ഈ ദുരന്ത നിവാരണവും മാത്രമല്ല ആ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിൽ നമ്മുടെ സ്വച്ഛമായ നമ്മുടെ ജീവിതത്തിന് അനുഗുണമായ സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നതിന് നമ്മുടെ അധികാരികളെല്ലാം തന്നെ ബദ്ധശ്രദ്ധരാണ്. കൃത്യമായി നമ്മൾ വേണ്ട പരാതികൾ കൊടുക്കേണ്ട ഇടങ്ങളിൽ കൃത്യമായി കൊടുത്തുവെങ്കിൽ മാത്രമേ നമുക്ക് പരിഹാരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ
1: ഞാൻ എടുത്തോട്ടെ, ഞാൻ റിട്ടയർഡ് പ്രൊഫസറാണ്. ഞാൻ ഇത് ഐ ഹാവ് ഗിവൻ ദിസ് കംപ്ലൈന്റ് ടു സോ മെനി പേഴ്സൺസ് ഇൻക്ലൂഡിംഗ് ദ ചീഫ് എഞ്ചിനീയർ മൈൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്.
0: മേഡം ഇത് ചെയ്തിട്ടില്ല. അതെ, തീർച്ചയായിട്ടും ഇത് ഈ നമ്മുടെ ബന്ധപ്പെട്ട ഈ മൈനർ, ഇപ്പോൾ ഈ KIP യുടെയോ PIP യുടെയോ പോലെയുള്ള മൈനർ ഇറിഗേഷൻ പ്രോജക്ട്സിലെ ബന്ധപ്പെട്ട എഞ്ചിനീയർമാർക്ക് ഈ മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ അവർക്ക് അധികാരമില്ല. കൃത്യമായി അത് ആ വർക്ക് ചെയ്യുക എന്നുള്ള ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിന് പരിഹാരം കാണേണ്ടത് ബന്ധപ്പെട്ട നമ്മുടെ ഹെൽത്ത് അതോറിറ്റീസാണ്. ഹെൽത്ത് അതോറിറ്റീസിന്റെ അപ്പൊ തീർച്ചയായിട്ടും മാഡം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം. കൃത്യമായി അത് നമ്മുടെ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട അധികാരിക്ക് റിട്ടേൺ ആയിട്ട് കംപ്ലൈന്റ് കൊടുക്കുക. അതുപോലെ തന്നെ
1: അതെ,
2: സെക്രട്ടറി
0: നോ കൗൺസിലർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു റെപ്രസെന്റേറ്റീവ് മാത്രമാണ്
2: സെക്രട്ടറി.
0: അദ്ദേഹത്തിന്റെ അതിന് നമ്മുടെ ഓതറൈസ്ഡ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്, അതായത് നമ്മുടെ ജനപ്രതിനിധി അല്ല. അതെ അതെ, സെക്രട്ടറിയാണ്. അപ്പൊ അത് ചെയ്യുക.
1: സാർ, ഈ കൊതു കൂട് കാരണം ഇത് ജനങ്ങൾക്കെല്ലാം വലിയ പ്രശ്നമാണ്. വെള്ളം പോകാതെ ഇവിടെ കെട്ടി
0: അതിന് മാഡം ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. കേരള വാട്ടർ അതോറിറ്റിയുടെ പരാതി സെല്ലുണ്ട്, അത് 10-17 എന്നുള്ള നമ്പറുണ്ട്. 10-16, 10-17 ഈ നമ്പറുകളിൽ മാഡത്തിന് ബന്ധപ്പെടാം. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയന്ത്രണത്തിലാണ് ഈ പറഞ്ഞ പ്രോജക്റ്റെങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് ഇടപെടും. ഒട്ടേറെയായ പരിഹാര മാർഗങ്ങൾ നമുക്ക് നമ്മുടെ ഈ ഗ്രീവൻസുമായി ബന്ധപ്പെട്ട് കൃത്യമായി ചെയ്താൽ അതിന് പരിഹാരം കിട്ടും. ഇപ്പോൾ ഒരിക്കലും ഈ എഞ്ചിനീയർ അതിന്റെ അതോറിറ്റി അല്ല മേഡം, അതുകൊണ്ട് അതിൽ അങ്ങനെ ചെയ്തുകൊണ്ടാവണം ഈ താമസം ഉണ്ടായത്.
2: ഒരുപക്ഷെ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോഴത് പലരും പല നമ്മുടെ ബന്ധപ്പെട്ട അതിൻ്റെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് അത് വേറൊരാളിന്റെ
0: അധികാരമാണ്. അപ്പം കൃത്യമായ ഒരു നിർദ്ദേശം, അതെ, അതായത് നമ്മൾ ഈ ഒരു ഗ്രീവൻസുമായി വരുന്ന നമ്മുടെ ഒരു പബ്ലിക്കിന് കൃത്യമായ ഒരു പരിഹാരം കിട്ടണമെങ്കിൽ ആ ബന്ധപ്പെട്ട അധികാര കേന്ദ്രം ഏതാണ് എന്ന് അവർക്ക് വേണ്ടത്ര അറിവില്ല പലപ്പോഴും, സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിന് കൂടി ശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള കാലതാമസങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.
2: ഈ നമ്മുടെ ഇപ്പം ഈ നേരത്തെ കൊല്ലത്തുനിന്ന് വിളിച്ച ഒരു മാഡം ശ്രോതാവ് ചോദിക്കുകയുണ്ടായി, ഈ ചില സാധനങ്ങൾ വീട്ടിൽ ഇപ്പോൾ ഈ മാലിന്യത്തിൻ്റെ കാര്യമാണ് സൂചിപ്പിച്ചത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇന്ന ഇന്ന ദിവസങ്ങളിൽ ഇന്ന ഇന്ന വേസ്റ്റുകൾ എടുക്കും എന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഹരിതകർമ്മസേന ആൾക്കാർക്ക് അങ്ങനെയൊരു നിർദ്ദേശം പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ഈ പ്ലാസ്റ്റിക് എടുക്കുന്നതിന് ഒരു ദിവസം, അല്ലെങ്കിൽ വീട്ടിൽ പാഴായിട്ടുള്ള
0: ജൈവമാലിന്യത്തിന്
2: ഈ വേസ്റ്റ് തുണികൾ അങ്ങനെയൊക്കെ അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം ഒരു കലണ്ടർ പോലെ അവർ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ പബ്ലിക്കിനും അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരാതികൾ നമുക്ക് ഒഴിവാക്കാം,
0: തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ ഉദ്ദേശം തന്നെ നമ്മുടെ ഈ പലതരത്തിലുള്ള പ്രോജക്റ്റ് നമ്മുടെ ശുചിത്വ മിഷൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ഹരിതകർമ്മസേനയുടെ ഉൾപ്പെടെ ഇത് നടത്തുമ്പോൾ ഈ മാലിന്യം അതിന്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ള ആ ഏറ്റവും വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. അത് താഴെത്തലത്തിൽ കൃത്യമായി നടപ്പിലാക്കുന്നത് കൊണ്ട് കേരളത്തില് ഒരുപക്ഷെ നമുക്കറിയാം ഇന്ന് ലോകത്തിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ, അതായത് പ്രത്യേകിച്ചും അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയിലും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും നടത്തിയിട്ടുള്ള പഠനത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്ഥാനം, അതായത് 198 രാജ്യങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് 196. അപ്പോൾ നമ്മളുടനെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ബന്ധപ്പെട്ട ആ ഏജൻസിക്ക് നമ്മുടെ പരാതി നൽകി, നിങ്ങൾ ഈ ഏത് രീതിയിലുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ്

0: ഇത്തരത്തിൽ പരിസ്ഥിതി മലിനീകരണത്തിൽ ഏറ്റവും താഴത്തെ റാങ്ക് നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് നൽകിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ തർക്കങ്ങളും നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ഒബ്ജെക്ഷൻസും വീണ്ടും ഒരു പരിശോധന നടത്തിയപ്പോൾ അത് 174. അപ്പൊ എന്തായാണെങ്കിലും ശരി, ഞാനിപ്പോ ഇത് സൂചിപ്പിച്ചത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ പരിസ്ഥിതി മലിനീകരണം ഏറ്റവും സീറോ ആയിട്ടുള്ളത്. അപ്പോൾ ആ രാജ്യങ്ങളുടെയൊക്കെ വെച്ച് കണക്കെടുക്ക, ജപ്പാൻ വരെ ആ കൂട്ടത്തിലുണ്ട്, UK വരെ ആ കൂട്ടത്തിലുണ്ട്, ലക്സംബർഗ് വരെയുള്ള ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ നമ്മുടേതുപോലെ ഒരു വലിയ രാജ്യം ഇപ്പോഴും ഇത്രത്തോളം 174-176 സ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് സങ്കടകരമായ സാഹചര്യമാണ്. അതൊരു പക്ഷേ നമ്മുടെ രാജ്യം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോകുന്ന ആ ഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാവാം. എന്തായാലും വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു പഠനം കൂടിയുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളാണ്, അറിയാവുന്നതുപോലെ
1: പെട്രോൾ,
0: ഡീസൽ, കറോസിൻ, കൽക്കരി. അപ്പോൾ ഇവ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതലായി നമുക്ക് താപനം കൂടുന്നു, നമ്മുടെ അന്തരീക്ഷ താപനില ഉയരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തീർത്തും എന്താ പറയുക, ജൈവ മാർഗങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അടുത്ത സമയത്ത് നമ്മുടെ ഹരിയാനയിൽ സിന്ധിൽ നിന്ന് സോനാപതിലേക്ക് ഒരു ഹൈഡ്രജൻ ട്രെയിൻ, വെള്ളം ഉപയോഗിച്ചുള്ള ഹൈഡ്രജൻ, അതിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യം എന്ന് പറയുന്നത് ഹൈഡ്രജൻ വെള്ളം മാത്രമാണ്. അപ്പോൾ അത് ഉദ്ദേശം 90 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന തരത്തിലേക്ക് ഈ ലോക രാജ്യങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ള അത്തരം സൗകര്യങ്ങളിലേക്ക് ഇന്ത്യയും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു സാഹചര്യമാണ്. ഞാൻ അതുകൊണ്ടത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ആഭിമുഖ്യത്തിൽ ഏതാണ്ട് മലയോര പ്രദേശങ്ങളിൽ ഏതാണ്ട് 35 റെയിൽ പാതകളിൽ ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കുവാനുള്ള പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ഈ പറഞ്ഞ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ വളരെ കുറവ് വരികയും പകരം നമുക്ക് ആൾട്ടർനേറ്റീവായിട്ട് പകരം സംവിധാനങ്ങൾ.
1: അതുപോലെ ഇന്നത്തെ പത്രത്തിലെ ഒരു വാർത്ത ഏതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതല്ലേ സോളാർ പവറിൻ്റെ ഉപയോഗം, അത് അത് അതിൻ്റെ ഒരു കണക്ക് നമ്മളിന്ന് അമേരിക്കയെക്കാൾ മുന്നിലായി എന്നുള്ളതാണ്.
0: അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം നമ്മൾ 174 സ്ഥാനമാണെങ്കിലും 2070 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യം ഈ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലേക്ക് വരികയും ഈ പറഞ്ഞതുപോലെ നമ്മൾ നാച്ചുറലായിട്ടുള്ള എനർജിയിലേക്ക് എന്താ ഈ പറയുന്ന നമ്മൾ പ്രകൃതിദത്ത ഇന്ധനങ്ങളിൽ നിന്ന് മാറി പൂർണ്ണമായും ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് സോളാർ എനർജി, ഈ പറഞ്ഞതുപോലുള്ള ഹൈഡ്രജൻ തുടങ്ങിയ മേഖലകളിലേക്ക് നമുക്ക് മാറും എന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, സ്വാഗതം.
1: ആരാണ്, നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: കോഴിക്കോട് ജില്ലയിലെ കണ്ണൻ വേള.
1: എന്താണ് പേരെന്താണ്?
2: എന്റെ പേര് കണ്ണൻ വേള.
1: ചോദിച്ചോളൂ കണ്ണൻ, എന്താണ് അറിയാനുള്ളത്?
2: ഈ പ്ലാസ്റ്റിക്കിന്റെ കവറ് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, അത് കുറക്കാനുള്ള എന്തോ വഴിയുണ്ടോ, മറ്റ് മാർഗങ്ങള്?
1: അദ്ദേഹം വളരെ നല്ലൊരു ചോദ്യമാണ്.
0: വളരെ സന്തോഷം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നില്ലല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് നമുക്ക് ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതിന് നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് തുണിസഞ്ചികൾ ഉപയോഗിക്കാം അല്ലേ, ചണച്ചാക്കുകൾ ഉപയോഗിക്കാം, അതുപോലെ തന്നെ മൺപാത്രങ്ങൾ ഉപയോഗിക്കാം, അതുപോലെ ഈർക്കിൽ അല്ലേ, ഈർക്കിൽ കൊണ്ട് നമുക്ക് കുട്ടയും പട്ടിയൊക്കെ ഉണ്ടാകില്ലേ, ഈർക്കിൽ കൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ പനയുടെ പട്ട കൊണ്ടുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള, അതായത് പ്ലാസ്റ്റിക്കിന് പകരമുള്ള പ്രകൃതിദത്ത ബദലുകൾ എന്നാണ് നമ്മളിവയെ പറയുക. ഈ പ്രകൃതിദത്ത ബദലുകൾ നമുക്ക് പകരമായിട്ട് ഉപയോഗിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് കടലാസുകൾ കൊണ്ട് നമ്മൾ സഞ്ചി ഉണ്ടാക്കാറില്ലേ. അപ്പോൾ ഈ അപ്പോൾ നമ്മൾ ആയിരിക്കും കടലാസ് കൊണ്ട് ഉണ്ടാക്കിയാൽ അതിനകത്തൊരു 5 കിലോയുടെ ഇട്ടുകൊണ്ട് നമുക്ക് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്ന്. അത്തരത്തിലുള്ള കട്ടിയുള്ള പേപ്പറുകൾ കൊണ്ട് നമുക്ക് 5, 10, 15 കിലോ വരെ ഭാരമുള്ള സഞ്ചികൾ നമുക്ക് ഉണ്ടാക്കാം, അത് എടുക്കാൻ കഴിയുന്ന

0: അപ്പൊ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, പ്ലാസ്റ്റിക്കിന് പകരമുള്ള പ്രകൃതിദത്ത ബദലുകൾ നമുക്ക് ഉണ്ട്. ആ ബദലുകൾ നമുക്ക് ഉപയോഗിക്കുന്നതിന് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ വളരെയധികം നമ്മളോട് നിഷ്കർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടേത് അല്ലെ. അതായത് 70 മൈക്രോണിന് താഴെയുള്ളത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർക്കശമായിട്ട്
1: ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്നു.
0: അതെ അതെ, ഒരിക്കൽ മാത്രം. അപ്പോ പറഞ്ഞു
2: ഈ ഗവൺമെന്റിനെ ഈ പ്ലാസ്റ്റിക് പഞ്ചി മൊത്തം നിരോധിച്ചൂടെ? ഗവൺമെന്റിന്റെ ഭാഗത്തും തന്നെ
0: തീർച്ചയായിട്ടും നിയമപരമായിട്ട് അത് നിരോധിച്ചു കഴിഞ്ഞു.
1: ഇപ്പോൾ തന്നെ നിലവിലുണ്ട് അങ്ങനെ നിരോധനം.
0: നിരോധനം നമുക്ക് 2016 നിലവിൽ വന്നല്ലോ. 2016 നമ്മളെ പ്ലാസ്റ്റിക് നിരോധനം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് പലപ്പോഴും നമുക്ക് പൂർണ്ണമായും അത് പ്രായോഗികമാക്കാൻ കഴിയുന്നില്ല. ബന്ധപ്പെട്ട അധികാര വൃന്ദങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രീവൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടുമ്പോഴാണ് പലപ്പോഴും ഇതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നിയമത്തിൽ പറയുന്ന ഒരു വ്യവസ്ഥയാ. നിയമം എന്ന് പറയുന്നത് നിയമമുണ്ട് എന്ന് പറഞ്ഞ് ഉറങ്ങുന്നവർക്കല്ല, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്കാണെന്ന് ഒരു ചൊല്ലുണ്ട് കേട്ടോ. ഞാനത് സ്വാഭാവികമായി അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആ അതിന് നമുക്ക് കർശനമായിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നിയമം നിർമ്മിക്കുക. നിയമത്തിലൂടെ
2: ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഉത്തരവിടുന്നാളു, അതിന് കർശനമായിട്ട് ഗവൺമെന്റ് അതിനു വേണ്ടി ഒരുങ്ങുന്നില്ല.
0: നമുക്കതിന് നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത്. നിയമം നിർമ്മിക്കുകയും ആ നിയമം അനുസരിച്ച് നമ്മുടെ പൗരന്മാർ അത് അംഗീകരിക്കുകയോ പാലിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് അതിന് ശിക്ഷ കിട്ടും കേട്ടോ. അങ്ങനെയുണ്ട്.
1: ഓക്കെ കണ്ണൻ, വിളിച്ചത് വളരെ സന്തോഷം.
2: ഹലോ, ഒരു കാര്യം കൂടി ചോദിച്ചോ?
1: ആ ചോദിച്ചോളൂ.
2: ഹലോ,
0: അത് വലിയ പ്രശ്നമല്ലേ. നമ്മുടെ ഇക്കോളജി അല്ലെങ്കിൽ നമ്മുടെ ജൈവ സംവിധാനത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ ആകെ വളരെ ഗൗരവമായി ബാധിക്കുന്ന പ്രശ്നമല്ലേ അത്. കാരണം നമുക്ക് ഈ പ്ലാസ്റ്റിക് താഴെ തട്ടിൽ രൂപം കൊണ്ടാൽ അല്ലെങ്കിൽ ഒരു പാളിയായിട്ട് രൂപം കൊണ്ടാൽ വെള്ളം നമുക്ക് താഴേക്ക് പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവുമോ? അത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ, പഞ്ചായത്ത് അധികാരികളെ ഒക്കെ അറിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഒരു ഉത്തമ പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്.
1: ഓക്കെ കണ്ണൻ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം നമ്മൾ ഈ പരിസ്ഥിതി സംരക്ഷണം അല്ലെങ്കിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും? അവരുടെ ഓരോരുത്തരുടെയും ധർമ്മങ്ങൾ അതെക്കുറിച്ചൊക്കെ ഒന്ന്.
0: തീർച്ചയായിട്ടും അത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാനത് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് നമ്മുടെ ശുചിത്വ മിഷൻ പദ്ധതി, അല്ലെങ്കിൽ ശുചിത്വ കേരളം പദ്ധതി. അത് നമ്മുടെ മാലിന്യ സംസ്കരണത്തിന്, ഉറവിട മാലിന്യ സംസ്കരണത്തിന് കേരളത്തിൻ്റെ നോഡൽ ഏജൻസിയാണ്, ഞാനത് സൂചിപ്പിച്ചു. പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഗതിയാണ് അല്ലെങ്കിൽ ഏജൻസിയാണ് ഹരിത കർമ്മസേന. നമ്മുടെ പരിസര ശുചീകരണം ഇത്രത്തോളം ജനകീയമാക്കിയ
1: ഹരിത കേരള മിഷൻ,
0: അതെ ഹരിത കേരള മിഷൻ എന്ന് പറയും. അത് നമ്മൾ ഹരിത കർമ്മസേന എന്ന് ലളിതമായി ഞാനത് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഖരമാലിന്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ലോകബാങ്കിൻ്റെ സഹായത്തോടെ 93 നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് KSWMP അഥവാ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ പലതരത്തിലുള്ള വിൻഡ്രോ കമ്പോസ്റ്റിങ്ങും ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടറും ഒക്കെ തന്നെ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ ബന്ധപ്പെട്ട നഗരസഭകളിലും അതേപോലെ തന്നെ കോർപ്പറേഷനുകളിലും ഈ ഖരമാലിന്യ പരിപാലന പദ്ധതി അനുസരിച്ച് നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതുപോലെ നാലാമത്തെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ മാതൃക കമ്മ്യൂണിറ്റി കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, നമുക്ക് തുമ്പൂർമൂഴി മോഡൽ എന്ന് പറയുന്നത്. തുമ്പൂർമൂഴി അത് വളരെ ജനകീയമായിട്ടുള്ള, വലിയ സാമ്പത്തിക ചെലവില്ലാതെ ഈവൻ നമുക്ക് ഒരു ചെറിയ എന്താ പറയുക, ഇരുമ്പ് വേലിയുടെ നമുക്ക് ഇരുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ അതേപോലെയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു 4 വീതിയിലും 4 നീളത്തിലുമായിട്ടുള്ള അത് നമുക്ക് പിറ്റുകൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്യാൻ പറ്റുന്നത് അത് വളരെ ജനകീയമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റാപ്പിഡ് കമ്പോസ്റ്റിംഗ് എന്നൊരു പദ്ധതി നമ്മൾ

0: വിഭാവനം ചെയ്ത് നടപ്പാക്കുന്നുണ്ട്. അതിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരിനം ഫ്ലൈ, അതായത് ഒരു ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്നാണ് അതിനെ പറയുക. ആ അത് ഈച്ചകളുടെ ലാർവകളെ ഉപയോഗിച്ച് അത് ജൈവ സംസ്കരണം നടത്തുന്ന ഒരു ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. അത് റാപ്പിഡ് കമ്പോസ്റ്റിംഗ് എന്നാണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു പദ്ധതി നമ്മൾ പുതിയതായിട്ട് കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രാൻഡഡ് ജൈവ വളം ഉൽപ്പാദനം, അത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പലപ്പോഴും നമ്മൾ കീടനാശിനികൾ അല്ലെ പെസ്റ്റിസൈഡ്സ് ഇൻസെക്ടിസൈഡ്സ് അതുപോലെ തന്നെ മറ്റ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് രാസവളങ്ങൾ ഇവയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മണ്ണിൻ്റെ ഘടനയ്ക്ക് മാറ്റം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മഴയുണ്ടാകുമ്പോൾ ഈ ഇവയെല്ലാം കൂടെ തന്നെ നമ്മുടെ മണ്ണിനടിയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നമ്മുടെ വെള്ളം ഉൾപ്പെടെ എന്താ പറയുക കെമിക്കൽസ് നിറഞ്ഞ അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് ഉപയുക്തമല്ലാത്ത
1: വിഷലിപ്തമായി
0: മാറുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ബ്രാൻഡഡ് ജൈവവള ഉൽപ്പാദനത്തെ വിപണനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് മുൻകൈ എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് രണ്ട് മൂന്ന് നഗരസഭകളിൽ ഇത് പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടുണ്ട്. വടക്കാഞ്ചേരി, പെരിന്തൽമണ്ണ, പട്ടാമ്പി തുടങ്ങിയ നഗരസഭകളിൽ അത് പൂർണ്ണമായി നടപ്പിലാക്കി. പഞ്ചായത്തുകളിൽ പൂർണ്ണമായി നടപ്പിലാക്കിയതിൽ മൂന്നാർ പഞ്ചായത്ത് അത് നടപ്പിലാക്കിയിട്ടുണ്ട്.
1: ഓക്കെ, അപ്പോൾ നിരവധി പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ഏജൻസികൾ വഴി ഇന്ന് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടും പരിസ്ഥിതി സംരക്ഷണവുമായിട്ടൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് നടന്നു വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഓരോരുത്തരും അതേക്കുറിച്ച് ബോധ്യമുള്ളവരാവുക, അവബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുണ്ടാക്കുന്ന മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്, അത് സംസ്കരിക്കാനുള്ള ആ ഒരു ബോധം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഈ ദിവസം ഇവിടെ വന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്ക് വളരെ നല്ല രീതിയിൽ അതിൻ്റെ വിശദമായി ഓരോ കാര്യങ്ങളെക്കുറിച്ചുമുള്ള മറുപടി നൽകുകയും ചെയ്ത അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാടിന് ആകാശവാണിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്.
0: നന്ദി സർ, നന്ദി, നന്ദി, നമസ്കാരം.
2: ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട്. അദ്ദേഹത്തോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ശ്രീജ ഉണ്ണികൃഷ്ണൻ. സ്റ്റുഡിയോയിൽ സോഹറ മമ്മു, നന്ദിത രമേശ്.

0: ആകാശവാണി സമയം 12 മണി.
1: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
2: ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആഹ്വാനം ചെയ്തിരിക്കുന്ന ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം, മരുഭൂമീകരണം തടയൽ, വരൾച്ച പ്രതിരോധം എന്നീ പ്രധാന ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കാലാവസ്ഥാ നടപടി അഥവാ ക്ലൈമറ്റ് ആക്ഷൻ എന്ന വിഷയം അതീവ പ്രാധാന്യമർഹിക്കുന്നു. ക്ലൈമറ്റ് ആക്ഷൻ പദ്ധതിയിലൂടെ ഭൂമിയിൽ നിന്നുയരുന്ന അടിയന്തര സന്ദേശങ്ങളായ കടൽ നിരപ്പുയരൽ, കാട്ടുതീ, ചൂട് തരംഗങ്ങൾ, വരൾച്ച എന്നിവയോട് പ്രതികരിക്കുന്നതിനായി റിന്യൂവബിൾ എനർജി, പരിസ്ഥിതി പുനഃസ്ഥാപനം, സുസ്ഥിര നഗരവികസനം തുടങ്ങിയ പരിഹാരമാർഗങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുവാനാണ് ലോകം ലക്ഷ്യമിടുന്നത്. ഈ പശ്ചാത്തലത്തിൽ 2026 മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനത്തിൽ തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ സ്വപ്ന പദ്ധതിയായ ജൈവ വൈവിധ്യ സൗഹൃദ ഗ്രാമങ്ങൾ സംബന്ധിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. വനങ്ങളെയോ മരങ്ങളെയോ ജീവജാലങ്ങളെയോ സംരക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ദർശനമല്ല ഇത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ

മേഖലകളിലും ജൈവവൈവിധ്യത്തെ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള സമഗ്രമായ സമീപനമാണ് ഇതിന്റെ ലക്ഷ്യം. നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം. 1600 കിലോമീറ്റർ നീളമുള്ള പശ്ചിമഘട്ടത്തിന്റെ 450 കിലോമീറ്റർ, ഏതാണ്ട് 28.12% വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന സഹ്യസാനു എന്ന പേരിൽ വിളിക്കപ്പെടുന്ന നമ്മുടെ ഭൂപ്രദേശം ഒരു ആഗോള ജൈവ വൈവിധ്യ സമ്പന്ന സ്ഥലവും യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രവുമാണ്. രാജ്യത്തിന്റെ 1.18% മാത്രം ഭൂവലിപ്പത്തിൽ, എന്നാൽ ഇന്ത്യയുടെ മൊത്തം സസ്യവൈവിധ്യത്തിന്റെ 25%ത്തിലധികം നമ്മുടെ സംസ്ഥാനം സംഭാവന ചെയ്യുന്നു. ശുദ്ധജല മത്സ്യവൈവിധ്യത്തിന്റെയും ഉഭയജീവി ജൈവവൈവിധ്യത്തിന്റെയും കാര്യത്തിൽ ഇത് 60% കവിയുന്നു. ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യത്തിന്റെ കാര്യത്തിലും സംസ്ഥാനം വൈവിധ്യമാർന്നതാണ്. വനങ്ങളാൽ ചുറ്റപ്പെട്ട ഉയർന്ന പർവ്വതനിരകൾ, അവയിൽ സമൃദ്ധമായ മഴക്കാടുകൾ, കണ്ടൽക്കാടുകൾ അതിരിടുന്ന തീരദേശ ഭൂമി, തണ്ണീർത്തടങ്ങളാൽ സമ്പന്നമായ കാർഷിക ഭൂപ്രകൃതി, സമ്പന്നമായ അറബിക്കടൽ എന്നിവയും ഉൾപ്പെടുന്നു. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വിസ്തൃതിയുടെ 72% മലയോരങ്ങളാണ്. ഇവ സംസ്ഥാനത്തിന്റെ ജലഗോപുരമായി വർത്തിക്കുകയും 44 പ്രധാന നദികൾക്ക് ജന്മം നൽകുകയും സമ്പന്നമായ പ്രകൃതി സമ്പത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നു. കൂടാതെ സംസ്ഥാനത്തിന്റെ ജനസംഖ്യയുടെ 50% വരുന്നവർക്ക് വാസസ്ഥലം ഒരുക്കുകയും ചെയ്യുന്നു. പക്ഷേ കേരളം ഒരു ആഗോള തീവ്ര ജൈവ വൈവിധ്യ കേന്ദ്ര എന്ന പദവിയിലാണ്. ആഗോളതലത്തിൽ രേഖപ്പെടുത്തി വിവരിച്ചിട്ടുള്ള 36 ജൈവ വൈവിധ്യ തീവ്ര കേന്ദ്രങ്ങളിൽ അഥവാ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സിൽ പശ്ചിമഘട്ടം ഏറ്റവും ജനസാന്ദ്രത നിറഞ്ഞതും പരിസ്ഥിതി ലോലവുമാണ്. ഇതിൽ കേരളത്തിലാണ് ഏറ്റവും ഉയർന്ന ജനസാന്ദ്രത. 1 ചതുരശ്ര കിലോമീറ്ററിൽ 860 പേർ. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം. 2001-നും 2011-നും ഇടയിൽ ഈ നിരക്ക് 25.96% നിന്നും 47.72% വർദ്ധിച്ചു. 2024 സാമ്പത്തിക അവലോകനം അനുസരിച്ച് കേരളം വളരെ വേഗത്തിലുള്ള നഗരവൽക്കരണത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. 2036 ആകുമ്പോഴേക്കും ജനസംഖ്യയുടെ 70% പേരും നഗരവാസികളാകുമെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. മാത്രവുമല്ല, കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം ഇന്ന് ഇവിടെ വലിയ വെല്ലുവിളികൾ നേരിടുന്നു. ഈ കാരണങ്ങളെല്ലാം ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെയും വലിയ ഭീഷണി ഉയർത്തുന്നു. സുസ്ഥിര നഗര ആസൂത്രണത്തിന്റെയും അതുയർത്തുന്ന പാരിസ്ഥിതിക വെല്ലുവിളികളെയും നേരിടാൻ ജൈവ വൈവിധ്യ സംരക്ഷണ നടപടികളുടെ ആവശ്യകത ഇത് അടിവരയിടുന്നു. ചരിത്രപരമായി ഒന്നിലധികം വർഗീകരണ ഗ്രൂപ്പുകളിലായി വളരെ വൈവിധ്യമാർന്ന ജനിതക വിഭാഗങ്ങൾ സംസ്ഥാനം സംരക്ഷിച്ചിരുന്നു. ഉദാഹരണത്തിന്, സസ്യവൈവിധ്യത്തിന്റെ കാര്യത്തിൽ ഇത് ഏകദേശം 5000-ത്തിലധികം പുഷ്പിത സസ്യയിനങ്ങൾ, പരിണാമപരമായി വ്യത്യസ്തമായ സൈക്കാസ്, നീറ്റം എന്നീ ജനുസുക്കളിൽ നിന്നുള്ള ജിംനോസ്പേം വർഗത്തിൽ വരുന്ന ഇനങ്ങൾ, നിരവധി ഫേണുകൾ, ആയിരക്കണക്കിന് ലോവർ ഗ്രൂപ്സിൽ വരുന്ന സസ്യയിനങ്ങളും ഫംഗസുകളും ഉൾപ്പെടെയാണിത്. നമ്മുടെ സംസ്ഥാനം ശ്രദ്ധേയമായ ജന്തുവൈവിധ്യവും അവകാശപ്പെടുന്നു. 905 മത്സ്യയിനങ്ങൾ, 151 ഉഭയജീവികൾ, 173 ഉരഗങ്ങൾ, 500 പക്ഷിയിനങ്ങൾ, 118 സസ്തനീയിനങ്ങൾ എന്നിവ ഉൾപ്പെടെ കശേരു ജീവജാല വൈവിധ്യം മാത്രം 1847 ഇനങ്ങൾ ഉൾക്കൊള്ളുന്നു. കൂടാതെ 600-ലധികം ഇനം ചെലന്തികൾ, 328 ചിത്രശലഭീനങ്ങൾ, 181 ഇനം ഉടനേറ്റുകൾ എന്നിവയുള്ള കേരളത്തിലെ ഇൻവെർട്ടിബ്രേറ്റ് ജന്തുജാല വൈവിധ്യവും ശ്രദ്ധേയമാണ്. വിവിധ രേഖകൾ പ്രകാരം സംസ്ഥാനത്ത് വിവരിച്ചിരിക്കുന്ന ആകെ പുഷ്പ ജന്തുജാല ഇനങ്ങൾ ഏകദേശം 12,000 വരും. സംസ്ഥാനത്തിന്റെ തീരദേശ, ഉൾനാടൻ, സമുദ്ര ആവാസ വ്യവസ്ഥകൾ ഒരുപോലെ സമ്പന്നമാണ്. ഏകദേശം 468 സമുദ്ര മത്സ്യയിനങ്ങളെയും വിവിധതരം ക്രസ്റ്റേഷ്യനുകൾ, മൊളസ്കുകൾ, സമുദ്ര സസ്തനികൾ, ഒട്ടനവധി ആഴക്കടൽ ഇനങ്ങളെയും ഈ ആവാസ വ്യവസ്ഥകൾ പിന്തുണയ്ക്കുന്നു. ജൈവ വൈവിധ്യ സൗഹൃദ ഗ്രാമങ്ങൾ എന്ന ആശയം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മുന്നോട്ട് വെച്ച ജൈവ വൈവിധ്യ സൗഹൃദ ഗ്രാമങ്ങൾ എന്ന ആശയം തെരഞ്ഞെടുത്ത സ്വയംഭരണ പ്രദേശങ്ങളെ മാതൃകാ ജൈവ വൈവിധ്യ സംരക്ഷണ പരിപാലന ഇടങ്ങളാക്കി മാറ്റുക എന്നതാണ്.

അവിടെ ജൈവ വൈവിധ്യ സംരക്ഷണം, ദൈനംദിന ഭരണപ്രവർത്തനങ്ങൾ, ഉപജീവന മാർഗങ്ങൾ, ആരോഗ്യ സംരക്ഷണ പ്രോജക്റ്റുകൾ, സാമൂഹിക ജീവിതം, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, അതിജീവനം എന്നിവയിൽ തടസ്സമില്ലാതെ ജൈവ വൈവിധ്യം സംയോജിപ്പിക്കപ്പെടുന്നു. ജൈവ വൈവിധ്യത്തെ വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള മാതൃകാ ഇടങ്ങളായി ഈ ഗ്രാമങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത്തരം ഗ്രാമങ്ങൾ ആവാസ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കൽ, വന്യവിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം, കാർഷിക ആവാസ വ്യവസ്ഥയുടെ പ്രതിരോധശേഷി, പാരമ്പര്യ അറിവ് സംഭാവന ചെയ്തവരുമായി തുല്യമായ ആനുകൂല്യങ്ങൾ പങ്കിടൽ, ഉൽപാദന മേഖലകളിലെ ജൈവ വൈവിധ്യ പരിപാലനം എന്നിവ ഉൾപ്പെടെയുള്ള പ്രോജക്ട്സുകൾ നടപ്പിലാക്കുകയും അതുവഴി സുപ്രധാനമായ കുമിംഗ് മോൺട്രിയാൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്കിന്റെ 23 ലക്ഷ്യങ്ങൾ നേടുവാൻ പ്രാപ്തമാകുകയും ചെയ്യുന്നു. പാരിസ്ഥിതിക ആരോഗ്യമുള്ള ജൈവ വൈവിധ്യ സമ്പന്നതയുള്ള ഗ്രാമം, അവിടെ ഉത്സുകമായ പ്രവർത്തന സന്നദ്ധതയുള്ള ജനങ്ങൾ, ശക്തമായ സാമൂഹിക പങ്കാളിത്തം എന്നിവ ഉറപ്പാക്കി പ്രവർത്തിക്കുന്ന ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ എന്നീ കാര്യങ്ങൾ സംജാതമാകുന്നതിലൂടെയാണ് ഇത്തരം ഗ്രാമങ്ങളാകാൻ യോഗ്യമായ LSG തിരഞ്ഞെടുക്കൽ ആരംഭിക്കുന്നത്. ഇത്തരം LSG കണ്ടെത്തൽ അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണ്ടെത്തൽ കേരളത്തിലെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്ര മേഖലകളിലും സാമൂഹിക പാരിസ്ഥിതിക ഉൽപാദന ഭൂപ്രകൃതികളിലുമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ്. ഉദാഹരണം: മലയോരം, ഇടനാട്, തീരപ്രദേശം. പാരിസ്ഥിതിക പ്രാധാന്യം, ഗോത്ര വനാധിഷ്ഠിത സമൂഹ പങ്കാളിത്തം, ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററുകളുടെ ഗുണനിലവാരം, പ്രാദേശിക ജൈവ വൈവിധ്യ തന്ത്രത്തിൻ്റെയും പ്രവർത്തന പദ്ധതികളുടെയും ലഭ്യത, ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗിൻ്റെ വ്യാപ്തി, ജൈവ വൈവിധ്യ അധിഷ്ഠിത ഉപജീവന മാർഗങ്ങൾ എന്നിവ വിന്യസിക്കുന്നതിലൂടെയും ജൈവ വൈവിധ്യ സൗഹൃദ ഗ്രാമപരിപാടി ശാസ്ത്രീയവും ശക്തവും സാമൂഹികവുമായി ഉൾക്കൊള്ളുന്നതാണ്. ജൈവ വൈവിധ്യ പൈതൃക സ്ഥലങ്ങളുടെ പ്രഖ്യാപനം, സംരക്ഷണ പദ്ധതികളുടെ നടത്തിപ്പ്, ജൈവ വൈവിധ്യ ക്ലബ്ബുകളുടെ പ്രവർത്തനം, ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ് കരാറുകൾ, ജൈവ വൈവിധ്യ സംവിധാനങ്ങൾ എന്നിവ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട ജൈവ വൈവിധ്യ സംരംഭങ്ങൾ തുടങ്ങിയ സൂചകങ്ങളിലൂടെ പങ്കാളിത്ത സംരക്ഷണത്തിൻ്റെ ജീവജാലക പരീക്ഷണശാലകളായി ഈ ഗ്രാമങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ പരിപാലന തന്ത്രവും പ്രവർത്തന പദ്ധതിയും നമുക്കൊന്ന് പരിശോധിക്കാം. 2025-2035 വർഷങ്ങളിലേക്ക് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ പരിപാലന തന്ത്രവും പ്രവർത്തന പദ്ധതിയും രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആഗോളതലത്തിൽ ജൈവ വൈവിധ്യ പ്രതിസന്ധിയോടുള്ള ലോകത്തിൻ്റെ കൂട്ടായ പ്രതികരണമായ 2022 പ്രഖ്യാപിച്ച കുമിംഗ് മോൺട്രിയാൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്കിൻ്റെ ചുവടുപിടിച്ചാണ് ഈ പരിപാലന തന്ത്രം രൂപീകരിച്ചിരിക്കുന്നത്. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ, സുസ്ഥിര കൃഷി മുതൽ തുല്യമായ വരുമാന ആനുകൂല്യങ്ങൾ പങ്കിടൽ, ലിംഗസമത്വം കാണിക്കുന്ന ഭരണം എന്നിവ ഉൾപ്പെടെ 23 പ്രവർത്തന ലക്ഷ്യങ്ങൾ 2030 കൈവരിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ സംസ്ഥാന ജൈവ വൈവിധ്യ പരിപാലന തന്ത്രവും പ്രവർത്തന പദ്ധതിയും ഈ ലക്ഷ്യങ്ങളെ നേരിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കർമ്മരേഖ പ്രാദേശിക പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയും എന്നതിൻ്റെ പല ആശയങ്ങളും അവതരിപ്പിക്കുന്നു. 8 സംയോജിത ലക്ഷ്യമേഖലകളിലാണ് സംസ്ഥാന ജൈവ വൈവിധ്യ പരിപാലന രേഖ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയിൽ 4 മുഖ്യധാരാ ജൈവ വൈവിധ്യ മേഖലകളാണ്: വനങ്ങൾ, തീരദേശ ആവാസ വ്യവസ്ഥകളും തണ്ണീർത്തടങ്ങളും, കാർഷിക ജൈവ വൈവിധ്യം, വളർത്തുമൃഗജനിത വിഭവങ്ങൾ. മറ്റ് 4 ക്രോസ് കട്ടിംഗ് സാമൂഹിക പാരിസ്ഥിതിക മേഖലകളാണ്: കാലാവസ്ഥാ പ്രതിരോധശേഷി, പരമ്പരാഗത അറിവ്, പ്രാദേശിക ഭരണം, ജൈവ വൈവിധ്യ സൗഹൃദ അടിസ്ഥാന സൗകര്യങ്ങൾ. അവ ഒരുമിച്ച് ജൈവ വൈവിധ്യത്തെ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു സംയോജിത ഭരണ പരിപാലന തന്ത്രം രൂപപ്പെടുത്തുന്നു. കേരളം ഇത് എങ്ങനെ കൈവരിക്കാനാണ് പദ്ധതിയിടുന്നതെന്ന് ഞാൻ വിശദീകരിക്കാം. വനങ്ങളും ആവാസ വ്യവസ്ഥകളുടെയും കാര്യത്തിൽ കേരളത്തിലെ വനങ്ങൾ ജൈവ വൈവിധ്യത്തിൻ്റെ നിധിശേഖരമാണെന്ന് സൂചിപ്പിച്ചുവല്ലോ. ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് അവയിൽ പലതും. തദ്ദേശീയമായ പല സസ്യങ്ങളും പല ജന്തുജാലങ്ങളും നമ്മുടെ ഈ വനങ്ങളിൽ കാണപ്പെടുന്നു. ഉഷ്ണമേഖലാ മരവർഗ്ഗങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ ഇന്നും നമുക്ക് ലഭ്യമല്ല. അതിനാൽ അവയുടെ ശാസ്ത്രീയമായ രേഖപ്പെടുത്തലും സംരക്ഷണവും അത്യന്താപേക്ഷിതമാണ്. തീരദേശ സമുദ്ര സംവിധാനങ്ങൾ, സംയോജിത തീരദേശ സമുദ്ര ജൈവ വൈവിധ്യ പരിപാലനം

0: കണ്ടൽക്കാടുകളുടെ പുനഃസ്ഥാപനം, സുസ്ഥിരമല്ലാത്ത മത്സ്യബന്ധന രീതികൾ നിയന്ത്രിക്കൽ എന്നിവ ഇതിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. കാർഷിക ജൈവ വൈവിധ്യം, തദ്ദേശീയ വിളയിനങ്ങൾ, പ്രകൃതി കൃഷി, ഭൗമസൂചിക ബന്ധിത ഉൽപ്പന്നങ്ങൾ, ജൈവ വൈവിധ്യാധിഷ്ഠിത സംരംഭങ്ങൾ എന്നിവയുടെ സംരക്ഷണം ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. വളർത്തുമൃഗ വൈവിധ്യം, ബ്രീഡ് രജിസ്ട്രേഷൻ, സംരക്ഷണ ഫാമുകൾ, എത്തനോ വെറ്റിനറി ഡോക്യുമെന്റേഷൻ, കന്നുകാലി സംരക്ഷണ സംവിധാനങ്ങളിൽ ജൈവ വൈവിധ്യ തത്വങ്ങൾ സംയോജിപ്പിക്കൽ എന്നിവയും ഈ പദ്ധതി ഉറപ്പാക്കുന്നു. കാലാവസ്ഥാ പ്രതിരോധ ശേഷി, കേരളത്തിൻ്റെ ജൈവ വൈവിധ്യ തന്ത്രം ഒരു കാലാവസ്ഥാ വ്യതിയാന പൊരുത്തപ്പെടലും ലഘൂകരണ തന്ത്രവും കൂടിയാണ്. പരമ്പരാഗത അറിവ്, പരമ്പരാഗത അറിവുകൾ പ്രത്യേകിച്ചും ഗോത്ര വനാശ്രിത സമൂഹങ്ങളുടെ അറിവ് രേഖപ്പെടുത്തുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനും പദ്ധതി ഊന്നൽ നൽകുന്നു. തദ്ദേശ സ്വയംഭരണം, തദ്ദേശ ജൈവ വൈവിധ്യ പരിപാലന തന്ത്രവും പ്രവർത്തന പദ്ധതികളും തയ്യാറാക്കുന്നതിലും ജൈവ വൈവിധ്യത്തെ പ്രാദേശിക ബജറ്റുകളിലേക്കും വികസന പദ്ധതികളിലേക്കും സംയോജിപ്പിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അവയുടെ ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികളെയും ഈ പദ്ധതി അധികാരപ്പെടുത്തുന്നു. അവസാനമായി, സംസ്ഥാന പദ്ധതി ജൈവ വൈവിധ്യ സൗഹൃദ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യപ്പെടുന്നു. സുഹൃത്തുക്കളെ, 2030 കുമിങ് മോൺട്രിയാൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും 2035 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജൈവ വൈവിധ്യ സൗഹൃദ സംസ്ഥാനമായി മാറുന്നതിനുമുള്ള കേരളത്തിൻ്റെ ഈ യാത്രയെ ഒരു ജൈവായണം എന്ന പേരിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ യാത്ര ഒരു പരിസ്ഥിതി സൗഹൃദ വികസന യാത്ര മാത്രമല്ല, മറിച്ച് അത് ഒരു സാമൂഹിക സമത്വ സുരക്ഷ യാത്ര കൂടിയാണ്. നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, നമ്മുടെ കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ ശേഷി എന്നിവ സുരക്ഷിതമാക്കുന്നതിൻ്റെ, അതിനാവശ്യമായ മാതൃകകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുമിച്ച് ഏക മനസ്സോടെ ജാതി രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ പുതിയ ഉയരങ്ങൾ താണ്ടുവാനുള്ള ഒരു തീർത്ഥയാത്ര. ജൈവ വൈവിധ്യം ജീവനാണെന്നും അത് നമ്മുടെ ജീവസുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും നമുക്ക് ഓർമ്മിക്കാം. കാര്യക്ഷമമായ ഭരണനിർവഹണത്തിൻ്റെയും ജനകീയ പങ്കാളിത്തത്തിൻ്റെയും സുസ്ഥിര ധനാഗമന മാർഗങ്ങളുടെയും പിൻബലത്തിൽ ജൈവ വൈവിധ്യ സംരക്ഷണത്തെ ഒരു സാമൂഹിക പ്രസ്ഥാനമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം.
1: ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

ആകാശവാണി, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മദനോത്സവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സബിത ചൗധരിയും പാടിയ ഗാനമാണ്. ഗാനത്തിന്റെ രചന ONV കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

0: ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ.
1: ഫസ്റ്റ് പോസ്റ്റിംഗ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂര് ഒരു 7-8 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിക്കോട് പ്രൊമോഷനായിട്ട് പോയി, ആർട്ടിസ്റ്റിക് ക്യൂറേറ്ററായിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്നും പ്രൊമോഷനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മ്യൂസിയം കം ഫോട്ടോഗ്രാഫിക് അസിസ്റ്റന്റ് ഫോറൻസിക് മെഡിസിൻ എന്ന വിഭാഗത്തിലേക്ക് വന്ന് ഞാനാണ് തുടങ്ങുന്നത്.
0: സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ എ ശിവരാമനുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8 മണിക്ക്.

ആകാശവാണി. ഇപ്പോൾ ആശ അജയ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം രാജു വലിയശാല. പനയോലത്താളിൽ ഞാൻ എന്ന് തുടങ്ങുന്നു. രചന ഡോക്ടർ ചേരാവള്ളി ശശി.

0: ആശ അജയ് പാടിയ ലളിത ഗാനങ്ങളാണ് കേട്ടത്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പ്രതിപക്ഷ നേതാവ്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പിന്റെ നേതൃത്വത്തിലെന്ന് മുഖ്യമന്ത്രി. കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് ധവളപത്രം. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നെന്നും പരാമർശം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പരിശോധന ഊർജിതം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. ധവളപത്രത്തിനെതിരെ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. ധവളപത്രം പൊളിറ്റി

0: ഡോക്യുമെന്റ് ആണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിൽ ഇല്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതിപക്ഷം പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. അതേസമയം കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രമാണ് ധവളപത്രമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. ധനവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയതെന്നും അദ്ദേഹം സഭയിൽ അറിയിച്ചു.
1: ഒരു രഹസ്യ ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കി. ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. മുഴുവൻ നടപടിക്രമങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റ് ആണ് ഇതെല്ലാം.
0: സഭയിൽ വെച്ച ധനസ്ഥിതി റിപ്പോർട്ടിൽ ധനവകുപ്പിന്റെ ഫാക്ട് ചെക്കിംഗ് ഉണ്ടായിട്ടില്ലെന്ന് ഗവർണറുടെ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വ്യവസ്ഥാപിത നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായി ചെലവാക്കുന്നതായും പരാമർശമുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നാണ്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ ഡി ആർ കുടിശ്ശികകൾ ഉൾപ്പെടെ 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാർ ഏറ്റെടുക്കുന്നതായും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. കിഫ്ബിക്ക് ഏകദേശം 21,000 കോടിയുടെ വായ്പാ ബാധ്യത ബാക്കിയുണ്ട്. ഇതിന്റെ കടങ്ങൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടിയായി ഉയർന്നു. കെ എസ് ആർ ടി സി, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണം. പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചു. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ ബി ജെ പി അംഗം രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണെന്നും അതിന് മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞതെല്ലാം സ്വപ്നം മാത്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളിൽ കാർഷികാവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുംകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. June 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ്. June 16 ഹർജി വീണ്ടും പരിഗണിക്കും. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. ആലുവ റൂറൽ പോലീസാണ് വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ ആരാഞ്ഞ് കേരള ഹൈക്കോടതി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നടന്ന റെയ്ഡിന് ശേഷം തിരിച്ചിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം അഞ്ചുമന സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കോർപ്പറേഷൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന ഊർജിതമാക്കി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴയിൽ കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നദികളിലും ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി കനത്ത മഴയാണ് ആലപ്പുഴ ജില്ലയിൽ ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ വെള്ളത്തിലായി.

0: അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളിൽ കനത്ത നീരൊഴുക്കുണ്ട്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളും വെള്ളം കയറിയിട്ടുണ്ട്. പുരാതന കാലത്തെ തോടുകളും കൈവഴികളുമെല്ലാം നികത്തിയത് ഇപ്പോൾ വിനയായി മാറി.
1: മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പഴശ്ശി ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ തുറന്നു. ജലവിധാനം ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ തുറന്നത്. ഡാമിന്റെ താഴെഭാഗത്ത് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന അഞ്ചു നില കെട്ടിടം തകർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ആളപായമില്ല. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. അഹമ്മദാബാദിലെ ട്രാൻസ് സ്റ്റേഡിയത്തിൽ അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങൾ പങ്കെടുക്കും. ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാൻ എതിരില്ലാത്ത ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 72 പോയിന്റ് ഉയർന്ന് 74,418-ലും നിഫ്റ്റി 24 പോയിന്റ് നേട്ടത്തിൽ 23,429-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 114,480 രൂപയും ഗ്രാമിന് 14,310 രൂപയുമാണ് ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന നാളെ നടക്കും. 4 ആരാധനകളാണ് വൈശാഖോത്സവത്തിലുള്ളത്. തിരുവോണം ആരാധനയുടെ ഭാഗമായി ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധന സദ്യയും ഉണ്ടാകും. ഞായറാഴ്ച ഇളനീർവെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ 3 യുവാക്കൾ പിടിയിൽ. പ്രതികളിൽ നിന്നും 437.28 ഗ്രാം MDMA-യും ആഡംബരക്കാറും 1,00,000 രൂപയും പിടിച്ചെടുത്തു. കൊച്ചി സിറ്റി ഡാൻസപ്പ് സംഘമാണ് ഇവരെ പിടികൂടിയത്. സംസ്ഥാനതല പരിസ്ഥിതി മിത്ര പുരസ്കാര ലോക പരിസ്ഥിതി ദിനമായ നാളെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികൾ, സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പുരസ്കാരം. കോട്ടയം നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സമിതി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പരിശോധന ഇന്ന്. MC റോഡിൽ ചിങ്ങവനം മുതൽ സംക്രാന്തി വരെയുള്ള ഇടങ്ങളിൽ നിലവിലെ ഗതാഗത സാഹചര്യം വിലയിരുത്തുന്നതിനാണ് പരിശോധന. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന പ്രതിപക്ഷ നേതാവ്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പിന്റെ നേതൃത്വത്തിലെന്ന് മുഖ്യമന്ത്രി. കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് ധവളപത്രം. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നെന്നും പരാമർശം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം ദുരിത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പരിശോധന ഊർജിതം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ അരവിന്ദ് S. ഗണപത് സംസാരിക്കുന്നു.
3: മെയിൻ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ബേസിക്കലി അതിനെ രണ്ട് സെഗ്മെന്റായിട്ട് എടുക്കാം. ഒന്ന് ഒരു പ്യുവർ ഇൻഫെർട്ടിലിറ്റി, രണ്ടാമത് ഉദ്ധാരണക്കുറവ്. ആദ്യം നമുക്ക് ഉദ്ധാരണ കുറഞ്ഞ കുറച്ച് സംസാരിക്കാം. എന്താണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ? അതായത് തുടർച്ചയായി ഒരു ഉദ്ധാരണം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രയാസം. അപ്പോൾ ഇതിനുള്ള കാരണങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് ഒരു നോർമൽ ഉദ്ധാരണം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. അതായത് നമുക്കിപ്പോൾ ഒരു സെക്ഷുവൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഞരമ്പുകൾ വഴി നമ്മുടെ രക്തക്കുഴലുകളിലോട്ട് ഒരു ആക്ഷൻ വരും. അതായത് നമ്മുടെ പെനിസിലോട്ടുള്ള രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ വികസിക്കുകയും പെനിസിലോട്ട് കൂടുതലായിട്ട് രക്തം വരികയും ചെയ്യും. അതോടൊപ്പം രക്തം പുറത്തു പോകുന്ന രക്തക്കുഴലുകൾ കംപ്രസ്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്ലഡ് പെനിസിൽ സ്റ്റക്കായി നിൽക്കും. അങ്ങനെയാണ് ഒരു എറക്ഷൻ ഉണ്ടാകുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു കോംപ്ലക്സ് മെക്കാനിസം ഉണ്ട്. ഈ രക്തക്കുഴലുകൾ, നമ്മുടെ ഞരമ്പുകൾ, നമ്മുടെ ഹോർമോൺസ്, ഇതെല്ലാം അതിനകത്ത് ഇൻവോൾവ് ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? എറക്ട ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അത് ഓർഗാനിക് ആവാം അല്ലെങ്കിൽ സൈക്കോജനിക് ആവാം. ഏറ്റവും കോമൺ ആയിട്ട് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആവാം. ഓർഗാനിക് എന്ന് പറയുമ്പോൾ അത് രക്തക്കുഴലുകളുടെ പ്രശ്നമാകാം, ഞരമ്പുകളുടെ പ്രശ്നമാകാം, ഹോർമോൺസിന്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ അനാറ്റമിക്കൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ

അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതായത് ആന്റി ഡിപ്രസൻസ്, ആന്റി സൈക്കോട്ടിക്സ് എന്നിവ. കൂടാതെ നമുക്കിപ്പം ഈ ഒരു പ്രവലൻസ് കൂടാനായിട്ടുള്ള കാര്യം ലൈഫ് സ്റ്റൈൽ കോസസ് ആണ്. അതായത് സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ അമിത വണ്ണം, സെഡൻട്രി ലൈഫ് സ്റ്റൈൽ, പ്രോപ്പറായിട്ട് ഉറക്കമില്ലാതെ വരിക എന്നിവയാണ്. നമ്മൾ ഈ ഒരു അസുഖത്തിനെ കുറിച്ച് എന്തുകൊണ്ട് ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് വെച്ചാൽ, ഈ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രക്തക്കുഴലുകളിൽ ഇൻവോൾവ്മെന്റ് ഉള്ളൊരു അസുഖമാണ്. അപ്പം ഈ ലിംഗത്തിലോട്ട് പോകുന്ന രക്തക്കുഴലിന്റെ ഓൾമോസ്റ്റ് സെയിം സൈസ് ആണ് നമ്മുടെ ഹാർട്ടിലോട്ട് പോകുന്ന രക്തക്കുഴലുകളും. ഇവിടെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു പ്രീറണ്ണറാണ്. ഉദാഹരണക്കുറവ് ഉണ്ടാകുന്ന ഒരു രോഗിക്ക് അടുത്ത ഒരു 3 to 5 years ഒരു ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ അസുഖം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ കോസസ് ഒക്കെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അസുഖമാണ്. അടുത്ത ഇതിന്റെ ഒരു ഇവാലുവേഷനിലോട്ട് വരാം. ഇതിന്റെ ഇവാലുവേഷനിലോട്ട് വരുമ്പോഴേക്കും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോപ്പർ ഹിസ്റ്ററി എടുക്കുകയാണ്. ഇതിപ്പോൾ എത്ര നാളായിട്ടുള്ള പ്രശ്നമാണ്, എത്രത്തോളം അതിനുള്ളൊരു തീവ്രതയുണ്ട്, രോഗി എന്തെങ്കിലും ഡ്രഗ്സ് എടുക്കുന്നുണ്ടോ, എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ. ഇതിനുശേഷം നമ്മൾ ഒരു എക്സാമിനേഷൻ ചെയ്യും, അതായത് എന്തെങ്കിലും സ്ട്രക്ചറൽ അല്ലെങ്കിൽ അനാറ്റമിക്കൽ പ്രശ്നങ്ങളുണ്ടോ. സർവ്വസാധാരണയായിട്ട് നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞ ഒരു ഫൈമോസസ് ആണ്. ചിലപ്പോൾ ഒരു ഫൈമോസസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് കറക്റ്റ് ചെയ്താൽ തന്നെ രോഗിക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെ ഫുൾ ഒരു റിലീഫ് ആവും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് ഹോർമോണൽ പ്രശ്നങ്ങളുണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഷുഗർ ടെസ്റ്റ് ചെയ്യും, കൊളസ്ട്രോൾ നോക്കും, പിന്നെ സെക്സ് ഹോർമോൺസ് അതായത് ടെസ്റ്റോസ്റ്റെറോൺ നോക്കും, പിന്നെ പ്രൊലാക്റ്റിൻ, തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊക്കെ നോക്കും. ചില രോഗികൾക്ക് മാത്രം നമ്മൾ പെനിസിൻ്റെ ഒരു ഡോപ്ലർ സ്കാൻ എടുക്കും. അപ്പം ഇത്രയും കൊണ്ട് ഇതിപ്പം ഓർഗാനിക് ആണോ സൈക്കോജനിക് ആണോ അതോ മിക്സർ ആണോ എന്നുള്ളതിനെ കുറിച്ചൊരു ഏതാണ്ട് ഒരു ധാരണ കിട്ടും. ഇതിനുശേഷം നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് വരും. ട്രീറ്റ്മെന്റിലോട്ട് വരുമ്പോൾ നമ്മൾ ഏതൊരു അസുഖത്തിനെയും പോലെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക, ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ഒരു മിനിമം 1.5 മണിക്കൂർ എക്സസൈസ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും അഡിക്ഷൻസ് സ്മോക്കിങ്ങോ ആൽക്കഹോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് ക്രമീകരിച്ച് പതുക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നമുക്കൊരു പ്രോപ്പർ സ്ലീപ്പ്, നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ലൈംഗിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നുണ്ടാവുള്ളൂ. പിന്നെ സ്ട്രെസ് മാനേജ്മെന്റ്, ഇപ്പോൾ സ്ട്രെസ് എന്ന് പറയുമ്പോൾ പല രീതിയിലായിരിക്കാം, അത് ഓഫീസിലായിരിക്കാം, വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമായിരിക്കാം. ഇതെല്ലാം ഒരു പരിധിവരെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവണം. ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നോക്കിയതിന് ശേഷം അടുത്ത ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സൈക്കോളജി ട്രീറ്റ്മെന്റ് ആണ്. സൈക്കോളജി ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് കൗൺസിലിംഗ് ആണ്. പിന്നെ അതിൻ്റെ അകത്തൊരു സെക്സ് തെറാപ്പിയും കപ്പിൾ തെറാപ്പിയൊക്കെ വരും. അതോടൊപ്പം ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡയബറ്റീസോ അല്ലെങ്കിൽ ഡിപ്രഷനോ ആൻസൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർലി അത് ട്രീറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഇത്രയും ഒരു ട്രീറ്റ്മെന്റിൽ നിൽക്കാത്തൊരു അസുഖമാണെങ്കിൽ അടുത്ത നമ്മൾ ഡിവൈസസിലോട്ട് വരും. ഈ ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് പറയുന്നത് വാക്വം തെറാപ്പി അല്ലെങ്കിൽ എക്സ്റ്റേണൽ പെനൈൽ ഇംപ്ലാന്റ് എന്ന് പറയും. അതൊരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് ശേഷമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പെനൈൽ ഇഞ്ചെക്ഷൻസ് ആണ്. അത് അത്ര കോമൺലി നമുക്ക് അവൈലബിൾ അല്ല. അത് പെനിസിലോട്ട് നമ്മളിപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന പോലെ ഒരു ഇഞ്ചെക്ഷൻ എടുത്ത് എറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇതിലങ്ങ് നിൽക്കാത്ത കേസസ് ആണെങ്കിലാണ് നമ്മൾ ലാസ്റ്റ് മെത്തേഡായിട്ട് പെനൈൽ ഇംപ്ലാന്റ് ചെയ്യുന്നത്. പെനൈൽ ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ അതൊരു സർജിക്കൽ പ്രൊസീജിയറാണ്, അതൊരു വൺ ടൈം പ്രൊസീജിയറാണ്. അപ്പം പെനിസിലോട്ട് ഒരു ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഇംപ്ലാന്റ് ഘടിപ്പിക്കുകയും അതോടൊപ്പം രോഗിക്ക് ഫുൾ ടൈം ഒരു എറക്ഷൻ കിട്ടുകയും ചെയ്യും. അതിൻ്റെ അകത്ത് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്, മാലിയബിൾ ഉണ്ട്, സെമി മാലിയബിൾ ഉണ്ട്, ഇൻഫ്ലേറ്റബിൾ ഉണ്ട്. മനസ്സിലാക്കാനുള്ളത് ഈ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒരു ട്രീറ്റബിൾ അസുഖമാണ്. ഇതിനൊരിക്കലും സെൽഫ് മെഡിക്കേഷൻ ചെയ്യാൻ പാടില്ല. അതോടൊപ്പം നമ്മുടെ പാർട്ണറെ ട്രീറ്റ്മെന്റിന് ഇൻവോൾവ് ആക്കണം. റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് എപ്പോഴും ഉണ്ടാവണം. അതോടൊപ്പം ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുകയും വേണം. അടുത്ത ഫാക്ടർ, അതായത് ഇപ്പം ഒരു പ്രോപ്പർ എറക്ഷൻ ആയി പക്ഷെ കുട്ടികൾ ഉണ്ടാവുന്നില്ല, അതിനാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അത് 1 വർഷം പ്രോപ്പറായിട്ട് അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ് ചെയ്തതിന് ശേഷം കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇതും ആക്ച്വലി ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രയാസം തന്നെയാണ്. ഇതിൽ ഈ പാർട്ണേഴ്സിന്റെ 2 പേരുടെയും കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് ഉണ്ടാവാം. ഇതിന്റെ കോസസ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി ഇതിനെ 3 തിരിക്കാം. ഒന്നെങ്കിൽ പ്രീ ടെസ്റ്റിക്കുലർ, അല്ലെങ്കിൽ ടെസ്റ്റിക്കുലർ, അല്ലെങ്കിൽ പോസ്റ്റ് ടെസ്റ്റിക്കുലർ. പ്രീ ടെസ്റ്റിക്കുലർ എന്ന് പറയുമ്പോഴേക്കും ഈ ഹോർമോണൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒന്നെങ്കിൽ തൈറോയിഡിൻ്റെയോ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെയോ അല്ലെങ്കിൽ മെയിൽ സെക്സ് ഹോർമോണിൻ്റെയോ ഒക്കെ പ്രശ്നങ്ങളാവാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ക്രോണിക് ഇല്ലസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ആരോഗ്യം കുറഞ്ഞ ഒരാളാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ദീർഘകാലമായ ശ്വാസംമുട്ട് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ ഒരു അസുഖം അങ്ങനെയുള്ള ഒരു ആളാണെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അടുത്ത ടെസ്റ്റിക്കുലർ കോസ്, അതായത് ഈ ടെസ്റ്റിസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അണ്ടത്തിൻ്റെ പ്രശ്നം. അണ്ടത്തിൻ്റെ പ്രശ്നം ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വിരിക്കോസീലാണ്. വിരിക്കോസീൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വൃഷണത്തിലോട്ടുള്ള ഞരമ്പുകളുടെ തടിപ്പാണ്. അപ്പോൾ അത് ഒരു കറക്റ്റബിൾ കോസ് ആണ്. ആക്ച്വലി ഇത് കൂടാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അൺഡിസെൻഡ് ടെസ്റ്റിസ്, ടെസ്റ്റിസ് പൂർണ്ണമായിട്ടും വൃഷണസഞ്ചിയിലോട്ട് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മംസോ അങ്ങനെ എന്തെങ്കിലും ഓർക്കൈറ്റിസ് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് ടെസ്റ്റിസിന്റെ പ്രവർത്തനം മോശമായി പോവുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിൻസോ അല്ലെങ്കിൽ റേഡിയേഷനോ അല്ലെങ്കിൽ കീമോതെറാപ്പി എടുത്തൊരു ആളാണെങ്കിൽ ടെസ്റ്റിസിന്റെ ഫംഗ്ഷൻ കുറച്ച് കുറവായിരിക്കും.
അടുത്ത പോസ്റ്റ് ടെസ്റ്റുകൾ കോസസ്, അതായത് ടെസ്റ്റിസ് പ്രോപ്പറായിട്ട്, അതായത് നമ്മുടെ വൃഷണം പ്രോപ്പറായിട്ട് സ്പേം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അത് പുറത്തെത്തുന്നില്ല. അതിന്റെ കോസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു തടസ്സം അല്ലെങ്കിൽ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്നിവയാണ്, ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഉദാഹരണ കുറവായിരിക്കാം. ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ എൻവയറോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ് ആയിരിക്കാം.

0: അല്ലെങ്കിൽ അമിതമായ ഹീറ്റ് എക്സ്പോഷർ ആയിരിക്കാം, നേരത്തെ പറഞ്ഞ പോലെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒബീസിറ്റി അല്ലെങ്കിൽ എൻവയറോൺമെൻറ്റ് ടോക്സിൻസ് ആയിരിക്കാം. അപ്പം ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് സെയിം ഹിസ്റ്ററി ആൻഡ് എക്സാമിനേഷൻ ആയിരിക്കും. എന്നിട്ട് ഇതോടൊപ്പം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ സെമനാലിസിസും കൂടെ ചെയ്യും. അതായത് ഇപ്പം സെമൻ്റെ വോളിയം കറക്റ്റ് ആണോ, അതിൻ്റെ അകത്ത് സ്പേംസിൻ്റെ അളവ്, അതിൻ്റെ ചലനശേഷിയും കറക്റ്റ് ആണോ, അതിൻ്റെ മോർഫോളജി കറക്റ്റ് ആണോ, ഈ കാര്യങ്ങൾ അറിയണം. അതോടൊപ്പം നമ്മൾ ഹോർമോൺസിലെല്ലാം നോക്കും. അതായത് ടെസ്റ്റോസ്റ്ററോൺ നോക്കും, LHFSH എന്നീ ഹോർമോൺസ് നോർമലാണോ നോക്കും, പ്രൊലാക്റ്റിൻ നോർമലാണോ നോക്കും, തൈറോയിഡിന്റെ അളവ് കറക്റ്റ് ആണോ നോക്കും. ഇതോടൊപ്പം നമ്മൾ ഉഷ്ണത്തിന്റെ ഒരു സ്കാനർ, സ്ക്രോട്ടർ, അൾട്രാസൗണ്ടിന്റെ ആവശ്യം കൂടെ ഉണ്ടാവും. എങ്ങനെയാണ് ഇതിന് ട്രീറ്റ്മെന്റ് വരുന്നത്? ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് പ്രോപ്പർ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, സ്മോക്കിംഗ് ആൽക്കഹോളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക, പ്രോപ്പർ എക്സസൈസ് ചെയ്യുക, മാക്സിമം ലൈഫിൽ നിന്ന് സ്ട്രെസ് കുറയ്ക്കുക, ഒരു ഹെൽത്തി ഡയറ്റ് എടുക്കുക എന്നിവയാണ്. അടുത്ത മെഡിക്കൽ ട്രീറ്റ്മെന്റ്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സപ്ലിമെന്റൽ മെഡിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഹോർമോണൽ ഡെഫിഷ്യൻസീസ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. പിന്നെ സർജിക്കൽ ട്രീറ്റ്മെന്റ്, സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കോമൺ ആണ് ചെയ്യുന്നത് വെരിക്കോസിലെക്ടമിയാണ്. അത് യൂഷ്വലി ഒരു മൈക്രോസ്കോപ്പിക് പ്രൊസീജിയറാണ്, ഒരു ദിവസം മാത്രം ഹോസ്പിറ്റൽ സ്റ്റേയിൻ്റെ ആവശ്യം ഉണ്ടാകത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. പിന്നെ ഇപ്പം സ്പേം പുറത്തു വരാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് നമുക്ക് സ്പേം റിട്രീവൽ ടെക്നിക്സ് ഉണ്ട്. അതെല്ലാം വളരെ മൈക്രോസ്കോപ്പിക് ടെക്നിക്സ് ആണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇതിലൊന്നും ശരിയാവുന്നില്ലെങ്കിലുള്ള ഓപ്ഷൻസ് ആണ് അസിസ്റ്റന്റ് റീപ്രൊഡക്റ്റീവ് തെറാപ്പി ഓർ അസിസ്റ്റന്റ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ്. അതിൻ്റെ അകത്ത് വരുന്നത് ഇൻട്രായുട്ടറൈൻ ഇൻസെമിനേഷൻ, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ IVF എന്ന് പറയുന്ന ഈ ട്രീറ്റ്മെന്റ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെങ്കിൽ എങ്ങനെ ഇത് പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ, എന്തെങ്കിലും ജനറേറ്റഡ് ഇൻഫെക്ഷൻസ് ഇപ്പം മംസ് അതേപോലത്തെ ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് വാക്സിനേഷൻ എടുക്കണം. അൺനെസസറി ഹീറ്റും ടോക്സൺ എക്സ്പോഷർസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഈ അൺഡിസൈൻഡ് ടെസ്റ്റസ് എന്ന് പറയുന്നത് യൂഷ്വലി കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്ക്രീനിങ് ഉണ്ടാവണം. അപ്പൊ ഈ മെയിൽ ഇൻഫെർട്ടിലിറ്റിയും എറക്ടൈൽ ഡിസ്ഫങ്ഷൻസും കോമൺ ആയിട്ടുള്ള ഒരു അസുഖം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു അസുഖം നമ്മൾ നേരിടുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവണം. പാർട്ണറെയും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. പ്രോപ്പർ ഇവാലുവേഷനും ട്രീറ്റ്മെന്റും എടുക്കണം. അതോടൊപ്പം ഏർലി കൺസൾട്ടേഷൻ, അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യമേ കണ്ട് ഇതിനൊരു പ്രതിവിധി ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഫർദർ മോശമാവാതെ നോക്കാൻ പറ്റുമോ എന്നുള്ള കാരണങ്ങൾ തേടി അതിന് പ്രോപ്പർ ചികിത്സ എടുക്കണം.
1: പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശിക്കുന്ന വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ഡെൽസി റോഡ്രിഗസ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ദീർഘകാല ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായാണ് വിനിയോഗിക്കുന്നത്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പരാമർശമുണ്ട്. കിഫ്ബിയുടെ വായ്പാ ബാധ്യത 21,000 കോടി രൂപയാണ്. ഇവ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. KSRTC, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നു. ധനകാര്യ സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം

0: എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ധവളപത്രം രാഷ്ട്രീയ പ്രസ്താവനയല്ലെന്നും മറിച്ച് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു.
1: കേരളത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം അറിയാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള ഒരു പുതിയുഗ കേരളം കെട്ടിപ്പടുക്കാനുമാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഇത് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് വിദഗ്ധരായ ആളുകളുടെ ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ ഉപദേശം തേടി താണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇവിടെ ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്.
0: ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിൽ ഇല്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചു. നന്ദി പ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രിക്സ് സാംസ്കാരിക പ്രവർത്തക സമിതിയുടെ രണ്ടാമത് യോഗത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. രണ്ടു ദിവസത്തെ യോഗത്തിൽ ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. മുതിർന്ന നയതന്ത്രജ്ഞരും നയരൂപകർത്താക്കളും സാംസ്കാരിക വിദഗ്ധരും ചർച്ചകളിൽ പങ്കെടുക്കും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പ്രത്യേക പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യുകെയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അഗറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടിയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. വൈകുന്നേരം ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, സിവിൽ ഏവിയേഷൻ, ടൂറിസം എന്നിവ ഉൾപ്പെടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ നിർവഹിക്കും. നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ പരിശോധനയ്ക്കു ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതികരണം തേടി കേരള ഹൈക്കോടതി. സംസ്ഥാനം സ്വീകരിച്ച തുടർ നടപടിയെക്കുറിച്ചാണ് കോടതി ആരാഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. June 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. സംസ്ഥാനത്തിന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് നേടിയതിന്റെ നിറവിലാണ് കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത്. പുരസ്കാര നേട്ടത്തെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി ആകാശവാണി വാർത്തകളോട്.
3: സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ദേശീയ തലത്തിൽ 1 1,00,000 രൂപയും കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. ലഭിച്ച മുഴുവൻ തുകയും പഞ്ചായത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നതാണ്. ഈ അവാർഡ് മേലുകാവിലെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായി സമർപ്പിക്കുന്നു.
0: കേരളത്തിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. കൊച്ചി പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
4: യോഗാസന കായിക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിലെ ട്രാൻസ് സ്റ്റേഡിയത്തിലാണ് തുടക്കമാകുന്നത്. കായിക രംഗത്തെ ചരിത്ര നേട്ടമായി വിലയിരുത്തപ്പെടുന്ന ചാമ്പ്യൻഷിപ്പിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യോഗാഭ്യാസികളും കായിക താരങ്ങളും മത്സരിക്കും. 5 ദിവസം നീളുന്ന ചാമ്പ്യൻ

0: ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. വേൾഡ് യോഗാസനയുടെ ആഭിമുഖ്യത്തിൽ യോഗാസന ഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കായിക മത്സരങ്ങളിൽ യോഗ ഉൾപ്പെടുത്തുന്നതിനും യോഗയുടെയും ആരോഗ്യ പരിപാലനത്തിന്റെയും പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. 7 യോഗാസന ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ശക്തി, വഴക്കം, സഹിഷ്ണുത, കൃത്യത എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ ഇന്ത്യ നേരിടും. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഗ്ലോബൽ ട്രാവൽ മാർട്ട് എക്സ്പോ 2026 ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റിനോട് അനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആന്ധ്രാപ്രദേശ് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി കണ്ടുല ദുർഗേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് ഇന്ന് അറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്നും ഈ വർഷം മാർച്ചിൽ 2.23 ലക്ഷമായി ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 72 പോയിന്റ് ഉയർന്ന 74,418 നിഫ്റ്റി 24 പോയിന്റ് നേട്ടത്തിൽ 23,429 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,14,480 രൂപയും ഗ്രാമിന് 14,310 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി ഒരു വട്ടം കൂടി.

ഒരുവട്ടം കൂടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യഗാനം ഉദ്യാനപാലകൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഇനി കേൾക്കാം യേശുദാസും ചിത്രയും പാടിയ ഒരു ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം. ചിത്രം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്.

ഒരു വട്ടം കൂടിയിലെടുത്തത് ഉണ്ണിമേനോൻ സ്വന്തം സംഗീതത്തിൽ പാടിയ ഗാനം. ഗാനരചന പ്രഭാവർമ്മ. ചിത്രം സ്ഥിതി

0: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. ചിത്രം നമ്പർ 20 മദ്രാസ് മെയിൽ.
1: വൗ wow.

0: ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ.
1: ഫസ്റ്റ് പോസ്റ്റിംഗ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂര് ഒരു 7-8 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിക്കോട് പ്രൊമോഷനായിട്ട് പോയി, ആർട്ടിസ്റ്റിക് ക്യൂറേറ്ററായിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്നും പ്രൊമോഷനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മ്യൂസിയം കം ഫോട്ടോഗ്രാഫിക് അസിസ്റ്റൻ്റ് ഫോറൻസിക് മെഡിസിൻ എന്ന വിഭാഗത്തിലേക്ക് വന്ന് ഞാനാണ് തുടങ്ങുന്നത്.
0: സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ എ ശിവരാമനുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8 മണിക്ക്.
2: ഒരു വട്ടം കൂടിയിൽ ഇനി ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് നൌഷാദ്.

ഒരു വട്ടം കൂടിയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം ഗസൽ. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് രവി ബോംബെ.

യേശുദാസും ചിത്രയും പാടിയ മറ്റൊരു ഗാനം, ചിത്രം മഴ. കെ ജയകുമാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ.

യേശുദാസ് പാടിയ ഒരു ഗാനമാണ് ഒരു വട്ടം കൂടിയിൽ അടുത്തത്. ചിത്രം ജനുവരി ഒരോർമ്മ. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

കണ്ടുകളിക്കണ കടലിൻ കുട്ടികള പെരമുത്തു കണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് പല കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ിടി നാട്ടിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു

കാട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ടെടു വളയ

ഒരുവട്ടം കൂടിയിൽ ഇനി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം ഈ പുഴയും കടന്ന്.

യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം രവീന്ദ്രൻ.

0: Onset date of the monsoon over Kerala was the first of this month. More from our correspondent.
1: Orange alert has been declared in 6 districts of Kerala due to the possibility of isolated very heavy rainfall today. Heavy rain is continuing in many parts of Kerala and southwest monsoon is expected to reach Kerala today. According to the earlier forecast, the monsoon is likely to arrive in Kerala today or tomorrow. The onset of southwest monsoon will officially be declared by the IMD Delhi if at least 60% of the 14 observatories in Kerala and Lakshadweep record more than 2.5 mm rainfall for 2 consecutive days. Many places in Kerala have already received around 5 mm of rain since midnight. Smithy M. Palluruthi, Akashvani News, Thiruvananthapuram.
0: And now before we end the bulletin, the headlines once again. Energy security, trade and investment top the agenda of Prime Minister Narendra Modi's talks with Acting President of Venezuela, Delcy Rodriguez, in New Delhi. Northeastern Council's meeting underway in Shillong. Union Home Minister Amit Shah chairs deliberations on tourism, agriculture, economic corridor development, infrastructure and connectivity. Veteran film producer Pehlaj Nihlani passes away. Republicans and Democrats jointly seek to end President Donald Trump's military action in Iran. U.S. House of Representatives passes resolution. Southwest monsoon sets in over Kerala. And first World Yogasan Sports Championship begins in Ahmedabad. With that, we end the midday news.
2: Aagashavani.
3: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 37-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
4: കൊലപാതകി വ്യഭിചാരിണിയെ തേടിയെത്തുകയാണ്. താങ്ങാനാവാത്ത മനസ്സിന്റെ ഭാരം ഇറക്കി വയ്ക്കാനായി. ഉള്ളുവെന്താൽ പിന്നെ വെള്ളമൊഴിച്ചിട്ട് കാര്യമില്ലല്ലോ. തീയാണെങ്കിൽ കെടുത്താമായിരുന്നു. രഹസ്യത്തിൽ രണ്ടുപേരെ വകവരുത്തിയ റസ്കോൾനിക്കോവ് എല്ലാം വിളിച്ചു പറഞ്ഞ് ഭാരമൊഴിക്കാൻ ഉപബോധമനസ് പലവട്ടം ശ്രമിച്ചതാണ്. പിടി വീഴുമെന്നാകുമ്പോൾ ബോധമനസ് ഉപായം കണ്ടെത്തി രക്ഷപ്പെടും. അന്തക്കരണങ്ങളിലെ ഈ ഒളിച്ചുകളിയുടെ കാവ്യം എഴുതിയത് ദോസ്തോയവ്സ്കി നമ്മെ കേൾപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നിതാ ഇപ്പോൾ നായകൻ നിക്കോവിന് ആശ്വാസമാകാമായിരുന്ന അമ്മയുടെയും അനുജത്തിയുടെയും സാമീപ്യം ഗതികെട്ട് അയാൾ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു. ഒരേ തൂവൽ പക്ഷികൾക്കേ ഒരുമിച്ച് ചേക്കേറാനാകൂ. നിസ്സഹായതയുടെ പരകോടിയിൽ ശരീരം വിറ്റ് ജീവിക്കാൻ ഇറങ്ങിയ സോണിയ എന്ന പെൺകുട്ടിയുടെ സവിധത്തിലാണിപ്പോൾ കൊലയാളി നിക്കോവ്. കുറ്റവും ശിക്ഷയും നാടകത്തിന്റെ അത്യുജ്വല മുഹൂർത്തങ്ങളിലേക്ക് നടന്നെടുക്കുകയാണ് നമ്മൾ. സഹനയാനങ്ങളിലെ സഹചാരികളുടെ സംഭാഷണങ്ങൾ, നൂറ്റാണ്ടുകളെ അതിജീവിച്ചത് എങ്ങനെയെന്ന് ചെവിയോർക്കാം.

0: നീ എത്ര മെലിഞ്ഞിട്ടാണ്, വല്ലാതെ വിളർത്ത് മൃതദേഹം പോലെയുണ്ടല്ലോ.
1: ഞാനെന്നും ഇങ്ങനെയായിരുന്നു.
0: നീ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോഴും ഇങ്ങനെയായിരുന്നു?
1: അതെ.
0: കേപ്പർനോമോവിൽ നിന്നാണോ നീ ഈ മുറി വാടകയ്ക്കെടുത്തിരിക്കുന്നത്?
1: അതെ.
0: നീ മാത്രം?
1: ഞാൻ മാത്രം.
0: നിന്റെ മുറിയിൽ ഒറ്റയ്ക്ക് എനിക്ക് പേടിയാകുന്നു.
1: എനിക്ക് പേടിയില്ലല്ലോ.
0: നിന്നെപ്പറ്റി അച്ഛൻ പറഞ്ഞിരുന്നു, മർമലഡോവ്, മകൾ എല്ലാ ദുഃഖവും ഉള്ളിലൊതുക്കി. അച്ഛനും നിന്നെ വളരെ ഇഷ്ടമായിരുന്നു, വളരെ വളരെ ഇഷ്ടം. കാതറിനെ വഴക്ക് പറഞ്ഞപ്പോൾ നീ 6 മണിക്ക് പുറത്തു പോയതും 9 മണിക്ക് തിരിച്ചു വന്നതും കാതറിന നിന്റെ കട്ടിലിനരികിൽ മുട്ടുകുത്തി നിന്നതുമെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്.
1: ഞാനിന്ന് അദ്ദേഹത്തെ കണ്ടുവെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
0: ആരെ?
1: അച്ഛനെ. ഏകദേശം 10 മണിക്ക് ഞാൻ തെരുവിന്റെ മൂലയിലൂടെ നടക്കുമ്പോൾ അച്ഛൻ മുന്നിലൂടെ നടന്നു പോകുന്നു.
0: മരിച്ചുപോയ മർമലഡോവിനെ നിന്റെ അച്ഛനെ കണ്ടെന്നോ? ഏയ്, തോന്നലായിരിക്കാം. അല്ലെങ്കിൽ നീ അത്രമാത്രം അച്ഛനെ സ്നേഹിച്ചിരുന്നു അല്ലേ?
1: സ്നേഹിച്ചിരുന്നു.
0: വീട്ടിൽ താമസിക്കുമ്പോൾ കാതറിന് നിന്നെ തല്ലാറുണ്ടായിരുന്നു?
1: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒരിക്കലുമില്ല. ഇങ്ങനെയൊരു ചോദ്യം എന്നോട് എങ്ങനെ ചോദിക്കാൻ കഴിയുന്നു?
0: അപ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നോ ഇപ്പോഴും?
1: സ്നേഹിക്കുന്നുണ്ടോന്നോ? തീർച്ചയായും. അവരൊരു കൊച്ചു കുഞ്ഞിനെ പോലെയായിരുന്നു. അവരുടെ ഉദാര മനസ്സ്, ബുദ്ധി സാമർഥ്യം എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല.
0: അപ്പോൾ ഞാൻ കേട്ടത്?
1: എന്തു കേട്ടെന്ന്? എന്നെ അടിക്കുകയോ? അവരത്രമാത്രം ദുഃഖിതയായിരുന്നു. പോരാത്തതിന് രോഗിയും സമൂഹനീതിക്ക് അനുസൃതമായി ജീവിക്കുന്ന തികഞ്ഞ പരിശുദ്ധ.
0: ശരി, എനിക്ക് മനസ്സിലായി.
1: നിങ്ങളവരെ ദ്രോഹിച്ചാലും തിരിച്ചവരിൽ നിന്ന് ദ്രോഹം പ്രതീക്ഷിക്കണ്ട.
0: സോണിയ, ഇനി നീ എന്താണ് ചെയ്യാൻ പോകുന്നത്?
1: എനിക്കറിയില്ല.
0: അങ്ങനെയൊന്നും പറയല്ലേ, നീയാണ് അവർക്ക് അഭയം.
1: അതെ, ഞാൻ തന്നെ. നിങ്ങളിലാണ് അവരുടെ പ്രതീക്ഷയെന്ന് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കയ്യിലുള്ളതെല്ലാം കൊടുത്തതല്ലേ?
0: എന്നിലോ?
1: നിങ്ങൾ അവരെ സഹായിക്കോ. അന്ന് നിങ്ങൾ അവർക്ക് പണം കൊടുത്തു, അതുകൊണ്ട് ബാധ്യത മുഴുവൻ നിങ്ങൾ ഏറ്റെടുക്കുവോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് വേണ്ട.
0: എന്നെ വില കുറച്ച് കാണേണ്ട.
1: അങ്ങനെയല്ല.
0: പിന്നെ
1: കൂടുതൽ പ്രതീക്ഷ നിങ്ങളിൽ അർപ്പിക്കുന്നത് എന്തിന്? എവിടുന്നെങ്കിലും കുറച്ച് പണം കടമാങ്ങി എന്നെയും കൂട്ടി സ്വന്തം ഗ്രാമത്തിലേക്ക് പോയി ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാനാണ് അവരുടെ പരിപാടി. ഞാൻ അതിന്റെ ചുമതലകൾ ഏറ്റെടുക്കണമെന്ന്, അങ്ങനെ ഒരു സുന്ദരമായ പൊതുജീവിതം കെട്ടിപ്പടുക്കണമെന്ന്.
0: അപ്പോൾ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു?
1: വിചാരിക്കുന്നത് പോലെയാണോ കാര്യങ്ങൾ? അതെ. കഴിഞ്ഞ ആഴ്ച ഞാൻ അവരെ കാണാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും വായിച്ചു കേൾപ്പിക്കാൻ. പുസ്തകമെടുത്ത് കയ്യിൽ തന്നു. അയൽക്കാരനിൽ നിന്ന് കിട്ടിയ പുസ്തകം. വിചിത്രമായൊരു പുസ്തകം. അവിടെ വച്ച് ലിസവറ്റയെ കണ്ടു.
0: തെരുവ് കച്ചവടക്കാരി ലിസവറ്റയെ നീ അറിയുമോ? നിനക്കവളെ പരിചയമുണ്ടോ?
1: എനിക്കറിയാമല്ലോ. അവളെ നിങ്ങളും അറിയുമോ?
0: അറിയും. അറിയും. കാദറിനിക്ക് അതീവ ഗുരുതരമായ ക്ഷയരോഗമാണ്. മരണം തൊട്ടടുത്തെത്തിയിരിക്കുന്നു.
1: അയ്യോ, ഇല്ലില്ല.
0: എന്നാൽ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദം.
1: ഇല്ല, അതല്ല നല്ലത്, അതല്ല നല്ലത്. ഒരിക്കലും അങ്ങനെ പറയരുത്.
0: പക്ഷെ കുട്ടികൾ, അവരെ കൂടെ താമസിപ്പിക്കാൻ സാധിക്കാത്ത നിലയ്ക്ക് നീ എന്ത് ചെയ്യും?
1: അയ്യോ, അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാനതൊന്നും ചിന്തിച്ചിട്ടില്ല.
0: കാദറീനെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തന്നെ കരുതുക. നിനക്കെന്തെങ്കിലും അസുഖം പിടിപെട്ട് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നാലോ? അപ്പോൾ എന്ത് സംഭവിക്കും?
1: നിങ്ങൾക്ക് എങ്ങനെ ഇപ്രകാരം ചോദിക്കാൻ കഴിയുന്നു? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല.
0: അങ്ങനെയൊന്നും സംഭവിക്കില്ല, നിനക്കും രോഗം വരില്ലെന്ന് എന്താണ് ഉറപ്പ്? നിനക്ക് ഉടനെ രോഗം ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ ഗതി എന്താവും?
1: ഇല്ല, ദൈവം അത് അനുവദിക്കില്ല.
0: നിനക്ക് പണം കരുതി വെക്കാൻ കഴിയുന്നുണ്ടോ? പണം ഇല്ലാത്ത കാലത്തേക്കായി.
1: ഇല്ല.
0: നീ അതിനുവേണ്ടി ശ്രമിച്ചു നോക്കിയോ?
1: ശ്രമിച്ചു നോക്കി, എന്നിട്ടും നടന്നില്ല, നടക്കുന്നില്ല, കൂട്ടിയിട്ട് കൂടുന്നില്ല.
0: നിനക്ക് എന്നും പണം സമ്പാദിക്കാൻ കഴിയാറുണ്ടോ?
1: ഇല്ല.
0: പോലങ്കയുടെ ഗതിയും ഇതുപോലെ ആയിരിക്കും.
1: ഇല്ല, ഇല്ല, ഒരിക്കലും അങ്ങനെയല്ല. അത്ര ക്രൂരതയൊന്നും ദൈവം വരുത്തി വെക്കില്ല. ഇല്ല, ദൈവം അവളെ കാത്തു രക്ഷിക്കും. അതെ, അവൾക്ക് ദൈവം ഉണ്ടാകും.
0: ഞാൻ നിന്റെ മുന്നിൽ മുട്ടുകുത്തട്ടെ.
1: എന്താണിത്? നിലത്തോളം കുനിഞ്ഞ് എന്റെ പാദങ്ങളിൽ ചുംബിക്കുകയോ? എന്താണ് നിങ്ങളെ കാണിക്കുന്നത്? അതും എന്നോട്? എഴുന്നേൽക്കൂ. എന്താണിത്? ഏയ്, എന്താണ് ചെയ്യുന്നത്?
0: നീ എന്ന വ്യക്തിയല്ല ഞാൻ നമസ്കരിച്ചത്. എല്ലാവിധ കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിക്കുന്ന മനുഷ്യവർഗത്തെയാണ് അത് നിന്നിലൂടെ ഞാൻ കാണുന്നു സോണിയ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 37-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR TVMPM@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, AIR TVMPM@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ.
1: ഫസ്റ്റ് പോസ്റ്റിംഗ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂര് ഒരു 7-8 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിക്കോട് പ്രൊമോഷനായിട്ട് പോയി, ആർട്ടിസ്റ്റ് ക്യൂറേറ്ററായിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്നും പ്രൊമോഷനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മ്യൂസിയം കം ഫോട്ടോഗ്രാഫിക് അസിസ്റ്റന്റ് ഫോറൻസിക് മെഡിസിൻ എന്ന വിഭാഗത്തിലേക്ക് വന്ന് അങ്ങനെയാണ് തുടങ്ങുന്നത്.
0: സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ എ ശിവരാമനുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8 മണിക്ക്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭകയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.aartvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. അറിയിപ്പ് കഴിഞ്ഞു.

0: आकाशवाणी के समाचार सेवा प्रभाग द्वारा प्रस्तुत किया गया। इसे आप हमारे मोबाइल ऐप न्यूज ऑन एआईआर और यूट्यूब चैनल न्यूज ऑन एआईआर ऑफिशियल पर भी सुन सकते हैं। इस कार्यक्रम के संबंध में अपनी प्रतिक्रिया आप हमें ईमेल या व्हाट्सएप के माध्यम से भेज सकते हैं। ईमेल का पता है AIR NSDtalks@gmail.com और व्हाट्सएप नंबर है 9289904044। In the special series, you were listening to a discussion on 12 years of the Modi government transforming middle-class lives through reform and welfare. Participants were Ashok Tandon, political analyst, and Sharad Kohli, economic analyst. Moderator was Anubha Rohatgi. This program was produced and presented by the News Services Division of Akashvani. You can listen to it on our mobile app, News on Air. This program is also available on our YouTube channel, News on Air Official. You may share your feedback about this program through email at airnsdtalks@gmail.com or WhatsApp on 9289094044.
1: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ. കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനമാണ് കേട്ടത്. ആകാശവാണി.
2: വനവൽക്കരണത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും നടത്തിയ അസാധാരണ ശ്രമങ്ങൾ കണക്കിലെടുത്ത് കൊല്ലഗിയിൽ ശ്രീമതി ജി ദേവകിയമ്മയ്ക്ക് പത്മശ്രീ ബഹുമതി നൽകി രാഷ്ട്രം ഈ കഴിഞ്ഞ ദിവസം ആദരിക്കുകയുണ്ടായി. ശ്രീമതി ജി ദേവകിയമ്മയുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
3: ആത്മസമർപ്പണത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമായ ഒരമ്മയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. കൊല്ലഗയിൽ ശ്രീമതി ജി ദേവകിയമ്മ. വനം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മേഖലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിലൂടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ ഈ മാന്യ വനിത കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ മേഖലയിലെ അമൂല്യമായ സംഭാവനകൾ പരിഗണിച്ച് രാഷ്ട്രം ശ്രീമതി ദേവകിയമ്മയെ പത്മശ്രീ നൽകി ആദരിച്ചു. ഈ കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്നും ആദരം ഏറ്റുവാങ്ങി തിരികെ തന്റെ പ്രവർത്തന മണ്ഡലമായ ആലപ്പുഴയിലേക്കുള്ള മടക്കയാത്രയിലാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മാന്യവനിത ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പത്മശ്രീ ബഹുമതി നേടിയ ഈ അമ്മയ്ക്ക് ആകാശവാണിയുടെ അഭിനന്ദനങ്ങളും സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഈ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള അങ്ങനെയുള്ള ഒരു താല്പര്യം, ആ ഒരു പ്രവർത്തനത്തിലേക്ക് തിരിയാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു?
4: തിരിയാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, എനിക്കൊരു കാർ ആക്സിഡന്റ് ഉണ്ടായി. യോണാട്ടേരയാണ് എന്റെ സ്ഥലം. അവിടെ നെൽകൃഷിയാണല്ലോ പ്രാധാന്യം. അത് ഒരു സമയത്ത് തനിയെ നിന്നല്ലോ. അതിനു വേണ്ടിയിട്ട് കുറെ സ്ഥലങ്ങൾ കളകമെന്ന് പറയും, കച്ചി വിരിക്കാന്, നെല്ലുണക്കാന്, അന്ന് മുളകെട്ടിയിട്ട് പായിട്ട് ചവിട്ടി മരിക്കുന്നതൊക്കെ, അതിനുള്ള കുറെ സ്ഥലങ്ങൾ വേണമായിരുന്നു. അങ്ങനെ കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. നെൽകൃഷി നിന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം വെറുതെ കിടക്കുമായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു 3 വർഷം കിടപ്പിലും ഇരിപ്പിലും ഒക്കെ ആയിട്ട് പോയി.
3: എത്ര വയസ്സിലായിരുന്നു ഈ അപകടം ഉണ്ടായത്?
4: 40.
3: കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നു?
4: ഉണ്ടായിരുന്നു. ഞാൻ 7-ാം ക്ലാസ്സിലെ ഒരു കൊച്ചുമകളായിരുന്നു. അന്ന് ഈ എണ്ണയും കുഴമ്പൊക്കെ വീട്ടിൽ കാച്ചാനെ മരുന്നെടുക്കുന്നുണ്ടെ, എന്തെങ്കിലും പൂക്കുന്നേടികൾ, റോസാമുല്ല, കനാമ്പരം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുവന്നാലേ അച്ഛൻ പറയും ഇത് നിനക്ക് പൂജ ഇടാനുള്ളതാ, നീ വെച്ച് പിടിപ്പിക്കണമെന്ന്. അങ്ങനെ ഒരു താല്പര്യം കുഞ്ഞിലേ തന്നെ അച്ഛനും അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു താല്പര്യമാണ് ഇങ്ങനെ വളർന്നത്.
3: അച്ഛന് കൃഷിയായിരുന്നു?
4: എന്റെ അച്ഛന് കൃഷിയായിരുന്നു. എന്റെ ഭർത്താവ് ടീച്ചറായിരുന്നു.
3: വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു?
4: അന്ന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അടുത്തെങ്ങുമില്ല, ദൂരെ പോകണം. ഞങ്ങൾ അവിടെ നിന്ന് കായംകുളത്ത് പോകണം, 6 മൈല്. അപ്പൊ നടന്നാണ് കുട്ടികളെല്ലാം പോകുന്നത്. പക്ഷെ എന്നെ ഏതാങ്കളേക്ക് കൊച്ചുങ്ങളായിട്ട് അരുത്തിയായിട്ട് വളർത്തിയിട്ട് അന്ന് കാളവണ്ടിയാണല്ലോ, കാളവണ്ടി ഉണ്ട്, അതിലാണ് കൊണ്ടുവിടുന്നതും കൊണ്ടുവരുന്നതും എല്ലാം. അങ്ങനെ SSLC വരെ പോയി. SSLC ഫെയിൽഡായി. അപ്പോഴത്തേക്ക് വിവാഹമായി. എന്നെ ഒരു ഹൈസ്കൂൾ ടീച്ചറാണ് വിവാഹം ചെയ്ത്. അദ്ദേഹം പിന്നെ ഹെഡ്മാസ്റ്ററായിട്ട് പെൻഷൻ പറ്റിയാണ് മരിച്ചു. എനിക്ക് 5 മക്കള്.
3: 40-ാമത്തെ വയസ്സിലാണ് ഈ അപകടം ഉണ്ടായെന്ന് പറഞ്ഞത്. അപ്പൊ അപകടമായിരുന്നു ഒരു നിമിത്തം ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് തിരിയാനുണ്ടായ സാധനം?
4: അതെ, ആ നിമിത്തം അത് തന്നെയായിരുന്നു. എനിക്ക് അപകടം ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, കായംകുളത്ത് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ തേങ്ങ വെട്ടിക്കാൻ പോയത്. അപ്പോഴാണ് ഒരു കാർ ആക്സിഡന്റ് ഇങ്ങനെ ഉണ്ടായത്. ഒരു 2-3 വർഷം ഇങ്ങനെ ഇരിപ്പും കിടപ്പും ഒക്കെ ആയിട്ടിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു വെച്ചാരാധനായിട്ട് ഇന്നും ഉണ്ട്, പണ്ടത്തെ പുരാതന കുടുംബങ്ങളിലൊക്കെ ഉള്ള. അപ്പൊ അവരൊരു ഉത്ബോധനാന്ന പോലെ എനിക്ക് മനസ്സിൽ തോന്നിച്ചു, നീ ഇങ്ങനെ ഇരുന്നാൽ ഇരിക്കത്തില്ലയോ, ഇവിടെ എന്തെങ്കിലും ചെയ്യരുതോന്ന്.

0: അതായത് അപകടത്തോട് കൂടി മൂവ്മെന്റിനുള്ള പ്രശ്നം ഉണ്ടായോ?
1: ഉണ്ടായി. രണ്ടു മൂന്ന് വർഷം ഇരിപ്പും കിടപ്പും ഒക്കെ ആയിട്ടിരുന്നു. അതിനുശേഷമാണ് പെയ്യനെ നടന്നു തുടങ്ങിയത്. അങ്ങനെ കൊച്ചു കൊച്ചു സാധനങ്ങൾ വെച്ച് കൊച്ചു പാത്രത്തിൽ വെള്ളം ഒഴിച്ച്, അങ്ങനെ സത്യം പറയണമെങ്കിൽ ഞാൻ നടക്കാൻ പഠിക്കാനും എൻ്റെ ആരോഗ്യത്തിനും വേണ്ടി തുടങ്ങിയതാ. അത് ഞാൻ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എല്ലാ മാതാവായ ഭൂമിദേവിയെ സേവിച്ചു. അതിൻ്റെ ഫലം അമ്മ എനിക്ക് തന്നു, ഇന്നും തന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പം ഇവിടെ ഇരിക്കുന്നതും അത് കാരണമാണ്.
0: ഈ ആലപ്പുഴ ജില്ലയിലെ മണ്ണിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ,
1: ചുരുമണല.
0: അതുകൊണ്ട് തന്നെ ആവണം ഒരു പക്ഷേ ആലപ്പുഴ ജില്ലയിൽ വലിയ രീതിയിലുള്ള വനങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തില് ഒരു വനം സൃഷ്ടിക്കാൻ കഴിയും, ആ ഒരു സങ്കല്പത്തോടു കൂടി ആയിരുന്നു അന്ന് ഇത് തുടങ്ങിയത്?
1: അല്ല, ആ ഒരു സങ്കല്പത്തോടുകൂടി ഒന്നും തുടങ്ങിയതല്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ആരോഗ്യത്തിനും മാനസിക സന്തോഷത്തിനും വേണ്ടിയാണ് തുടങ്ങിയത്. എങ്കിലും അത് കൈ നട്ട് നനച്ച് ഒരു വനമായിട്ട് തീർന്നു.
0: ആദ്യമൊക്കെ എന്തായിരുന്നു? ഔഷധ സസ്യങ്ങളായിരുന്നു വെച്ചുപിടിപ്പിക്കുന്നത്,
1: പൂച്ചെടികളും ഔഷധ സസ്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. അന്ന് എണ്ണയും കൊഴുപ്പൊക്കെ വീട്ടിലാണ് കാച്ചിരുന്നത്. അപ്പൊ അതിന് കൊണ്ടുവരുന്നതിന്റെ തയ്യൊക്കെ കൊട്ടിവെച്ചിട്ട്, പിന്നെ പൂച്ചെടികള്, റോസാമുല്ല, കനകാമ്പരം, ചെമ്പരത്തി, അങ്ങനെയുള്ള പൂച്ചെടികള്. പിന്നെ നമ്മൾ തന്നെ വെച്ച് വെള്ളം കോരി അത് പിടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അങ്ങനെ അത് വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മക്കൾക്കും എല്ലാം ഇതായി, അവരും കൊണ്ടുതരും. അങ്ങനെ കൈ നട്ട് നനച്ച് ഒരു വനം.
0: ആലപ്പുഴയിലെ ഒരു പ്രത്യേകത, അവിടെ വെള്ളക്കെട്ട് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലമില്ല. ഈ ചെടികളുടെ വേരൊക്കെ അഴുകി പോകാൻ
1: ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾക്കുള്ള പ്രശ്നം അതാ.
0: അന്നൊക്കെ ഇങ്ങനെ സംഭവിച്ചിരുന്നോ?
1: അന്നും കുറെയൊക്കെ സംഭവിച്ചിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ പോലെ ഇല്ല. ഇപ്പൊ ഈ കനാല് വന്നെന്നും പറഞ്ഞുകൊണ്ടുള്ള നീരൊഴുക്കുകളെല്ലാം നികത്തി, കനാലിൽ കൂടി ഒന്നും വെള്ളം പോകുന്നില്ല. പണ്ട് കുറെയൊക്കെ നീരൊഴുക്കുള്ളതെല്ലാം ഇപ്പൊ റോഡുകളായി. ഈ കനാല് വന്നപ്പോൾ അതിന്റെ ആവശ്യമില്ലെന്ന് വെച്ച്. അത് കാരണം ഈ പെയ്യുന്ന വെള്ളം ഭൂമിയിൽ തന്നെ നിന്ന് പറ്റിയാണ്. അപ്പം വേരിനാണ് കേടുവരുന്നത്.
0: അപ്പൊ ഈ വെച്ച സസ്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു സംരക്ഷിച്ചു പോകുന്നത്? മഴക്കാലത്തൊക്കെ എന്ത് ചെയ്യും?
1: മഴക്കാലത്ത് തനിയുള്ള വെള്ളം കിട്ടുമല്ലോ.
0: അല്ല, ഈ കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത്
1: അങ്ങനെ നയ്യത്ത് കെട്ടി നിൽക്കത്തില്ല.
0: ഇല്ലായിരുന്നു.
1: ഇല്ല. അന്ന് നീരൊഴുക്കുണ്ട്. ഈ കനാലെന്ന് പറഞ്ഞു വന്നത് കാരണമാണ് നീരൊഴുക്കുകളെല്ലാം നിന്നത്. അന്നങ്ങനല്ല. അതുകൊണ്ട് അന്ന് അത്രയും പ്രശ്നമില്ല. ഇപ്പോഴാണ് ഈ മഴ കെട്ടി നിന്ന് വെള്ളം ഈ ഭൂമിയിൽ തന്നെ നിന്ന് താന്ന് പറ്റി വേരളിഞ്ഞിട്ട് പോകുന്നത്.
0: ആദ്യം നമ്മള് പൂച്ചെടികളൊക്കെ വെച്ചു, അത് കഴിഞ്ഞിട്ട് ഔഷധ സസ്യങ്ങളിലേക്ക് തിരിഞ്ഞല്ലേ?
1: അങ്ങനെ ഔഷധ സസ്യങ്ങൾ പ്രത്യേകിച്ചൊന്നും തിരിഞ്ഞല്ല. കൈ കിട്ടുന്നത് എല്ലാം വെച്ച് പിടിപ്പിക്കുക. പ്രത്യേകം ഉദ്ദേശിച്ചൊന്നും വെച്ചല്ല, എന്ത് കൈ കിട്ടുന്നു എല്ലാം വെച്ച് പിടിപ്പിക്കുക. ഔഷധ ഗുണമുണ്ടോ ഇല്ലയോ എന്നൊന്നും തന്നെ നോക്കിയിട്ടല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് മണ്ണിൽ തന്നിരിക്കുന്ന ഒരു പുല്ല് പോലും ഔഷധ ഗുണമുള്ളതെന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് വേണ്ടിയതേ അമ്മ നമുക്ക് തന്നിട്ടുള്ളൂ.
0: ഇപ്പം മറ്റുള്ള ആൾക്കാരൊക്കെ അവരുടെ ഈ ഔഷധം ഉണ്ടാക്കുന്നതിനോ അങ്ങനെയുള്ള മറ്റാവശ്യങ്ങൾക്കൊക്കെ അവിടെ വന്ന് ചെടികളൊക്കെ എടുക്കാറൊക്കെ ഉണ്ടോ?
1: ഇഷ്ടം പോലെ എടുക്കാറുണ്ട്. പിന്നെ കുട്ടികളെ സ്കൂളിൽ നിന്ന് ഇഷ്ടംപോലെ കാണാൻ വരാറുണ്ട്. പിന്നെ ഗവേഷണം ചെയ്യുന്നവരെ ചിലരൊക്കെ വന്നിട്ട് പറയും ഞങ്ങൾ പച്ചയായിട്ട് ഇപ്പോഴാണ് കാണുന്നത്, ഇത് ഫോട്ടോ കണ്ടുകൊണ്ടാണ്. അങ്ങനെ എല്ലാ തുറയിലുള്ളവരും വരുന്നുണ്ട്.
0: എത്രത്തോളം മരങ്ങൾ അല്ലെങ്കിൽ ചെടികൾ ഉണ്ടാവും?
1: ഒരു 10,000-5,000 ചെടികളും മരങ്ങളും എല്ലാം കൂടെ കാണും.
0: പല തരത്തിലുള്ള പല സ്പീഷീസിലുള്ള.
1: ഇന്നും ഏതാന്ന് തിരിച്ചറിയാത്തത്.
0: ഇത്തരം ഈ സസ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് അവിടെ കൊണ്ടുവന്നത്? എങ്ങനെ കിട്ടിയ? വേറെ ആരെങ്കിലും ഒക്കെ ഇതിങ്ങനെ അമ്മ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് വളരെ
1: സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ മൂത്ത മോളെ എഞ്ചിനീയറിംഗ് ടൂറിന് പോകുമ്പോൾ അവളും അവൾക്കും ഇതിനകത്ത് ഇഷ്ടമാണ്. കിട്ടുന്നതെല്ലാം കൊണ്ടു തരും, അത് വെച്ച് പിടിപ്പിക്കും. ഇവിടുന്ന് അവളുകൊണ്ട് ഇവിടെ കോളേജിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കോളേജിനും എനിക്കും കൂടെ ഒന്ന് അവാർഡ് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ.
0: അത് ആദ്യം സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സംരംഭം, അത് വളരെ വിശാലമായ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് തന്നെ വളരെ വിലപിടിപ്പുള്ള ഒരു സംഭാവനയായി മാറുന്നു എന്ന് ഒരു തോന്നലുണ്ടായത് എപ്പോഴാണ്?
1: ഇത് വെച്ച് പിടിപ്പിച്ചൊരു 5-8 വർഷം കഴിഞ്ഞൊക്കെയാണ്. എന്നുവെച്ചാൽ അപ്പോഴാണ് പലരും ഇത് കണ്ടുകൊണ്ടത്, ഔഷധങ്ങൾക്ക് വേണ്ടിയിട്ട് പലരും വന്നവരൊന്ന് ചോദിക്കുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം പിന്നെ പലരും കൊണ്ടുതരാനും തുടങ്ങിയത്. അവർക്കറിയാൻ വയ്യാത്ത എന്തെങ്കിലും കൈ കിട്ടിയാൽ കൊണ്ടുതരും, അമ്മയാകുമ്പോൾ ഇതോട് വെച്ച് പിടിപ്പിക്കുമോ ഇതെന്തുവാന്ന് അറിഞ്ഞുവിടാന്ന് പറഞ്ഞു. അപ്പോഴാ ഓരോരുത്തരും ഇന്നും മരുന്നുണ്ട്, പച്ച മരുന്നുകൾക്കൊക്കെ എടുക്കാനും ഒക്കെ. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് അത് ഒരു നമുക്കൊരു പ്രയോജനപ്പെട്ടല്ലോ നാടിന്, മനുഷ്യർക്ക് എന്നുള്ള ഒരു സന്തോഷം തോന്നിയത്.
0: ഈ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ടോ അതിനകത്ത് തന്നെ?
1: ഉണ്ടുണ്ട്.
0: എന്തൊക്കെയാണ് പ്രധാനമായിട്ടും?
1: പേരയുണ്ട്, ചാമ്പയുണ്ട്, ചെമ്പോട്ടി, റോമ, അങ്ങനെ ഫലവൃക്ഷങ്ങൾ പലതും ഉണ്ട്.
0: പ്രകൃതിയാൽ ഉണ്ടായ ഒരു വനം പോലെ ഇപ്പൊ അവിടെ ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പൊ അത് അതിനകത്ത് ഒരുപാട് പക്ഷികളും ഒക്കെ കൂട് കൂട്ടാറും ഒക്കെ ഉണ്ടല്ലേ. ഏതൊക്കെ തരം പക്ഷികളാണ് ഇപ്പൊ ഉള്ളത്?
1: അങ്ങനെ പല സാധാരണ കിളികളും വരാറുണ്ട്. പിന്നെ അല്ലാതെ നാട്ടിലെ പ്രാവ്, മൈന, അങ്ങനെയുള്ള കുരങ്ങ് വരാറുണ്ട്, മയില് വരാറുണ്ട്.
0: ഏറ്റവും ആകർഷകമായിട്ട് തോന്നുന്നത് എന്താണ്? ഒരാൾ ഇപ്പം അവിടെ വന്നു കഴിഞ്ഞാലേ
1: ആകർഷകമായിട്ട് തോന്നുന്നത്, വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഗേറ്റ് കിടക്കുമ്പോൾ തന്നെ കമണ്ടലു വൃക്ഷം നിപ്പുണ്ട്. അത് സന്യാസിമാർ പണ്ട്

0: ഉണ്ട്, അശോകമുണ്ട്. അശോകവനത്തിൽ സിംസുബായുടെ കീഴിലാണല്ലോ സീത ഇരുന്നത്, അതുണ്ട്. പിന്നെ രാജമല്ലി പലതരത്തിൽ നാലഞ്ച് ടൈപ്പുണ്ട്. അങ്ങനെ ചെടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്.
1: അമ്മയ്ക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു അംഗീകാരം, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു അംഗീകാരമായിട്ട് ലഭിക്കുന്ന ഒരു അംഗീകാരം ഏതാണ്?
0: നിരാ പ്രിയദർശിനി വിശ്വമിത്ര അവാർഡ്.
1: അതൊരു ദേശീയ അവാർഡാണല്ലേ?
0: നാഷണൽ അവാർഡാണ്. അത് കിട്ടണക്കാ നാട്ടിലെ അവാർഡുകൾ.
1: അത് ഏത് വർഷമായിരുന്നു? 2003 ആ അംഗീകാരത്തോടെയാണെന്ന് തോന്നുന്നു അമ്മ ഇത്രത്തോളം അറിയപ്പെടാൻ തുടങ്ങിയതല്ലേ?
0: അത് എങ്ങനെയൊക്കെയാണ് നാട്ടിലെ അംഗീകാരങ്ങൾ കിട്ടിയത്? അപ്പോൾ ആദ്യം കുറ്റം പറയുന്ന പോലെ മിരുത്തമില്ലേക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ ആദ്യം ദേശീയ അവാർഡ് തന്നെയാണ് അങ്ങനെ കിട്ടിയത്. അത് കിട്ടിയതൊക്കെയാണ് എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടെന്നുള്ളത് അറിയാൻ തുടങ്ങിയത്.
1: അതിനുശേഷമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരൊക്കെ സംസ്ഥാന അവാർഡ്, വനമിത്ര അവാർഡ് 2010 ലഭിക്കുകയുണ്ടായല്ലേ. പിന്നീട് എന്തെല്ലാം അംഗീകാരങ്ങളാണ് അമ്മയ്ക്ക് ലഭിച്ചിട്ടുള്ളത്?
0: ജൈവവൈവിധ്യ ബോർഡിൻ്റെ,
1: സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിൻ്റെ ഗ്രീൻ ഇൻഡിവിഡ്യുവൽ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ. സ്വദേശി സയൻസ് മൂവ്മെന്റിന്റെ ഭൂമി മിത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2018 നാരിശക്തി അവാർഡ് ലഭിച്ചിട്ടുണ്ടല്ലേ. ഈ 2026 ഇപ്പോഴ് ഈ പത്മശ്രീ ആദരം ലഭിക്കാൻ പോയ സമയത്തുള്ള അനുഭവങ്ങളൊന്ന് പറയാമോ?
0: അത് പറഞ്ഞാൽ എനിക്കിപ്പോൾ വയസ്സ് 92. പിന്നെ കൊണ്ടുപോകാൻ എൻ്റെ മക്കളും കൊച്ചുമക്കളും പരിമക്കളും എല്ലാം കൂടെ ഉണ്ട്. ഞങ്ങൾ 5 പേരാണ് പോയത്. എന്നെയും കൊണ്ടു പോകാൻ വന്നത് മോനെ, മോളെ, കൊച്ചുമോനെ, കൊച്ചുമരിമോനെ, എല്ലാവരും. എൻ്റെ മക്കളെല്ലാം നാട്ടിൽ തന്നെയാണ്, ആരും വിദേശത്തെങ്ങുമല്ല. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും എൻ്റെ മക്കളെ പിന്തുണ, മക്കളെയും കൊച്ചുമക്കളെയും പരിമക്കളെയും എല്ലാം പിന്തുണയുണ്ട്.
1: അമ്മയുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരുന്ന മകളാണല്ലോ.
0: അതെ.
1: ആ മകളെ കുറിച്ചൊന്ന് പറയാമോ?
0: അവള് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായിരുന്നു, പൊല്യൂഷൻ കൺട്രോൾ മെമ്പർ സെക്രട്ടറി ആയിരുന്നു. അവൾക്ക് ഇത് ഇഷ്ടമായതുകൊണ്ട് അവളെ ഏത് യാത്ര പോയാലും ഒരു കെട്ട് കമ്പുമായിട്ടാണ് വരുന്നത്. ചെടികളെ കാണാത്തത് എന്ത് കണ്ടാലും അവൾ കൊണ്ടുവരും. അതിനകത്ത് അവൾക്ക് നല്ല എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അവൾക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നു.
1: മകള് സ്വന്തമായിട്ട് ഈ രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ?
0: അവൾ എൻ്റെ കൂടെ തന്നെയാണ് താമസം. അപ്പോൾ അവിടെ 5 ഏക്കറിൽ അവളാണ് കൂടുതൽ സഹായം ചെയ്യുന്നത്. ഇപ്പോഴാണ് എനിക്കങ്ങനെ പോയി നോക്കും. മറ്റേ ഞാൻ എല്ലാം 5 ഏക്കറോളം ഉണ്ടല്ലോ, അവിടെ നോക്കും. ഇപ്പോൾ അത്രയും നടക്കാനൊന്നും വലിയ വയസ്സ് വീണിട്ടുണ്ടായി.
1: അമ്മയുടെ പ്രവർത്തനങ്ങൾ മകള് തന്നെ പിന്തുടർന്ന് കൊണ്ടുപോകും.
0: ഏറ്റെടുത്തിരിക്കുകയാണ്. അവള് പെൻഷൻ പറ്റിയപ്പോൾ അതിലോട്ട് തന്നെയാണ് അവൾ ഇറങ്ങിയിരിക്കുന്നത്.
1: അമ്മയെ ഈ രാഷ്ട്രം ഈ പത്മശ്രീ നൽകി ആദരിക്കുന്ന ആ ഒരു അതിൻ്റെ ഒരു അറിയിപ്പ് ലഭിക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്?
0: അപ്പം മനസ്സിൽ തോന്നിയ സന്തോഷം എന്താന്ന് മറ്റൊരുത്തരോട് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല. ഞാൻ ചെയ്തതിൻ്റെ ഒരു ഫലം ഭൂമിദേവി എനിക്ക് തന്നല്ലോ എന്നുള്ള സന്തോഷം അത് മറ്റൊരുത്തരോട് പറഞ്ഞറിയിക്കാനൊക്കൊന്നും ഒരു സന്തോഷമല്ല.
1: അമ്മയുടെ ഈ അനുഭവം വെച്ചിട്ട് നമ്മുടെ സമൂഹത്തിലെ മറ്റുള്ള ആൾക്കാരോട് എന്താണ് ഒരു സന്ദേശം പറയാനുള്ളത്?
0: അവരോടൊരു സന്ദേശം പറയാൻ, ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാം നമുക്ക് ശ്വസിക്കാൻ എന്തുമാത്രം വായു വേണമെന്ന്. അത് കിട്ടുന്ന വൃക്ഷത്തിൽ നിന്നാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് വേണ്ടിയ വായുവിന് വേണ്ടിയ വൃക്ഷമെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് കൊടുക്കാനുള്ളത്.
1: ഈ പത്മശ്രീക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു റെക്കമെൻഡേഷനൊക്കെ എവിടെ നിന്നായിരുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം?
0: അത് തുടക്കമെന്ന് പറഞ്ഞാൽ ഇത് അയച്ചെല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത് തന്നെ.
1: കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ്. ആ,
0: അവരിതെല്ലാം ചെയ്ത് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഈ അറിവ് തന്നെ കിട്ടുന്നത്.
1: എന്നായിരുന്നു ഈ അറിയിപ്പ് ലഭിച്ചത് ആദ്യമായിട്ട്?
0: ആ, ഈ വർഷം ജനുവരി 25 അവർ ഇത് വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറഞ്ഞെങ്കിലും പറഞ്ഞു നിങ്ങളിപ്പോൾ ഇതാരോടും പറയരുത്, ഇത് ഓഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ട് പറയാവുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ഉച്ചയായപ്പോഴത്തേക്ക് പ്രഖ്യാപിച്ചു.
1: എന്നായിരുന്നു അവാർഡ് സ്വീകരിക്കാനായിട്ട് പോയതെന്നായിരുന്നു?
0: കഴിഞ്ഞ തിങ്കളാഴ്ച.
1: ആരായിരുന്നു അവാർഡ് സമ്മാനിച്ചത്?
0: രാഷ്ട്രപതി.
1: ആ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ?
0: എല്ലാവരും ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, എല്ലാ ആൾക്കാരും ഇതിന് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ തന്നെ മറ്റ് പലതിനായിട്ടും അവാർഡ് കിട്ടിയവർ 40 പേരോളം ഉണ്ടായിരുന്നു. എല്ലാവർക്കും മെഡിൽ തന്നു, കിട്ടിയവർക്കെല്ലാം തന്നെ. പിന്നെ ഫംഗ്ഷനാണെങ്കിൽ പ്രധാനമന്ത്രിയും പ്രസിഡന്റും അങ്ങനെ എല്ലാവരും ആ ഫംഗ്ഷനിലുണ്ടായിരുന്നു. നമുക്ക് നല്ല അനുഭവങ്ങളാണ് എല്ലാം തന്നെ കിട്ടിയത്. നമ്മൾ ഇരുന്ന സീറ്റിൻ്റെ അടുക്ക തന്നെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും വന്ന് നമ്മളെ ഓരോരുത്തരെയും അഭിനന്ദിച്ച് പോവുകയായിരുന്നു. അതൊക്കെ ഒരു വലിയ ജീവിതാനുഭവമാണ്, ഒരിക്കലും മറക്കാനൊക്കാത്ത.
1: ഇനി എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണമെന്നാണോ?
0: അതെ അതെ, പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ട് പലർക്കും പ്രയോജനവും ഉണ്ട്. ഔഷധങ്ങൾ എടുക്കുന്നവർക്കാണേലും പിള്ളേർക്ക് പഠിക്കാനാണേലും റിസർച്ച് ചെയ്യുന്നവർക്കാണേലും അങ്ങനെ എല്ലാവർക്കും പ്രയോജനമുള്ളതായതുകൊണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.
1: പ്രകൃതിയോടും സഹജീവികളോടുമുള്ള സ്നേഹവും ആത്മാർത്ഥതയും നിറഞ്ഞ പ്രവൃത്തിയിലൂടെ ലോകത്തിന് തന്നെ മാതൃകയായി മാറി ഈ അമ്മ. തൻ്റെ 92-ാം വയസ്സിലും പ്രകൃതിയുടെയും വനത്തിൻ്റെയും സംരക്ഷണത്തിനായി ഓടി നടക്കുന്ന ശ്രീമതി ജി ദേവകിയമ്മയെ രാഷ്ട്രം അത്യുന്നത പദവി നൽകി ആദരിക്കുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും

0: ഉള്ള ഒരു സന്ദേശം കൂടിയാണ്. ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥതയും ആത്മസമർപ്പണവും അതിന് പകരം വെക്കാൻ മറ്റൊന്നില്ല. ഇനിയും ഒരുപാട് കാലം ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ ശ്രീമതി ദേവികയമ്മയ്ക്ക് ആരോഗ്യവും ആയുസ്സും ഉണ്ടാകട്ടെ. കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടവരട്ടെയെന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
1: പത്മശ്രീ ബഹുമതി നേടിയ കൊല്ലഗിയിൽ ശ്രീമതി ജി ദേവകിയമ്മയുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ഒളിയമ്പുകൾ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം എസ് വിശ്വനാഥൻ.

ശ്രേയ ഘോഷാൽ പാടിയ ഗാനം ചിത്രം രാമന്റെ ഏദൻ തോട്ടം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ബിജി ബാൽ.

0: ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ.
1: ഫസ്റ്റ് പോസ്റ്റിംഗ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂര് ഒരു 7-8 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിക്കോട് പ്രൊമോഷനായിട്ട് പോയി, ആർട്ടിസ്റ്റ് ക്യൂറേറ്ററായിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്നും പ്രൊമോഷനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മ്യൂസിയം കം ഫോട്ടോഗ്രാഫിക് അസിസ്റ്റന്റ് ഫോറൻസിക് മെഡിസിൻ എന്ന വിഭാഗത്തിലേക്ക് വന്ന് ഞാനാണ് തുടങ്ങുന്നത്.
0: സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ എ ശിവരാമനുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8 മണിക്ക്.

0: ആകാശവാണി സമയം 4 മണി.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി. രചന ജേക്കബ് എബ്രഹാം.
3: മുതിർന്ന സ്ത്രീയോടുള്ള കൗമാരക്കാരന്റെ അനുരാഗം ലോകസാഹിത്യത്തിലെ നിരവധി കൃതികളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. കൗമാരകാമനകളുടെ പ്രണയരതി സങ്കല്പങ്ങൾ പ്രതിഭാശാലികളായ എത്രയോ എഴുത്തുകാർ വിഷയമാക്കിയിരിക്കുന്നു.
4: കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് മുതിർന്ന പുരുഷനോട് തോന്നുന്ന പ്രണയവും ലോക നോവൽ സാഹിത്യത്തിൽ പ്രമേയമായി കടന്നുവന്നിട്ടുണ്ട്. വിക്ടോറിയൻ സദാചാര മൂല്യങ്ങളെ വിരളിപ്പിടിപ്പിച്ച വ്ളാദിമിർ നബക്കോവിന്റെ ലോലിത എന്ന നോവൽ ഈ ഗണത്തിൽ മുന്നിൽ നിൽക്കുന്നു.
3: ബാല്യം കടന്ന് കൗമാരത്തിലേക്കെത്തുമ്പോൾ എതിർലിംഗത്തിലെ ഇണയോട് തോന്നുന്ന ആകർഷണം സഹജമായ അനുഭൂതികളുടെ വിസ്ഫോടനം സൃഷ്ടിക്കുന്നു. കൗമാരകാമനകളുടെ വികാരവിചാരങ്ങളാൽ നെയ്തെടുത്ത അതിമനോഹരമായൊരു നോവലുണ്ട് ലോകസാഹിത്യത്തിൽ. നൊബേൽ സമ്മാന ജേതാവായ ഓർഹാൻ പാമുക്കിന്റെ ചുവന്ന മുടിക്കാരി അഥവാ ദ റെഡ് ഹെയർഡ് വുമൺ വായനയിൽ വിസ്മയം തീർക്കുന്ന ഒരു ക്ലാസിക് നോവൽ.
4: തുർക്കിയിൽ നിന്നും ലോകസാഹിത്യ നഭസിലേക്ക് ഉദിച്ചുയർന്ന ഒരു നക്ഷത്രമാണ് ഓർഹാൻ പാമുക് എന്ന എഴുത്തുകാരൻ. തുർക്കി അഥവാ ടർക്കി പാശ്ചാത്യ നാഗരികതയോട് ആഭിമുഖ്യം പുലർത്തുമ്പോഴും പാരമ്പര്യം വിട്ടുകളയാത്ത ജനത.
3: അതിസമ്പന്നരും സാധാരണക്കാരും അതീവ ദരിദ്രരും ഇടകലർന്ന് ജീവിക്കുന്ന ഇസ്താംബുൾ നഗരത്തിന്റെ കഥകളിലൂടെയാണ് ഓർഹാൻ പാമുക് ലോകമെങ്ങുമുള്ള വായനക്കാരുടെ ഹൃദയം കീഴടക്കിയത്.
4: ഓർഹാൻ പാമുക്കിന്റെ കൃതികളിലെല്ലാം തന്നെ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ആഴവും പരപ്പും സംഘർഷങ്ങളും ചരിത്രത്തിന്റെയും വർത്തമാനകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കിടയിലൂടെ ആവിഷ്കരിക്കുന്നത് കണ്ടെത്താൻ കഴിയും. വ്യക്തികളുടെ സ്വകാര്യ ജീവിതം എത്രമാത്രം ചരിത്രവും രാഷ്ട്രീയവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്ന് ഓർഹാൻ പാമുക് വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു.
5: ഞാൻ ഒരു എഴുത്തുകാരനാകുവാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ എന്റെ ജീവിതത്തിൽ നടന്ന ഇനി ഞാൻ വിവരിക്കാൻ പോകുന്ന സംഭവങ്ങൾക്ക് ശേഷം ഞാൻ എഞ്ചിനീയറിംഗ് ജിയോളജി പഠിച്ച് ഒരു കെട്ടിട കോൺട്രാക്ടറായി. എന്നിരുന്നാലും ഈ പറഞ്ഞതിൽ നിന്നും എന്റെ കഥ ഇവിടെ അവസാനിക്കുന്നുവെന്നോ എന്റെ ഓർമ്മകളെ ഞാൻ പിറകിലേക്ക് എറിഞ്ഞുകളഞ്ഞുവെന്നോ വായനക്കാർ കരുതരുത്. ഓർക്കുന്തോറും അതിന്റെ ആഴങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കും അത് സംഭവിച്ചേക്കാം. അച്ഛനും മക്കളും എന്ന പ്രഹേളികയിലേക്ക് നിങ്ങളും വിശദീകരിക്കപ്പെടാം.
3: ചുവന്ന മുടിക്കാരി എന്ന നോവൽ തുടങ്ങുകയാണ്. ചെം എന്ന കൗമാരക്കാരനാണ് ഈ നോവലിലെ നായകൻ. കൗമാരം, യൗവനം, മധ്യവയസ്സ് തുടങ്ങി ഒരു പുരുഷന്റെ ജീവിതത്തിലെ പ്രധാന പ്രണയകാലങ്ങൾ ചെം എന്ന കഥാപാത്രത്തിലൂടെ ആവിഷ്കരിക്കുകയാണ് ഇവിടെ നോവലിസ്റ്റ്. 1980കളിലാണ് കഥ നടക്കുന്നത്. തുർക്കിയിലെ ബെസിക്താസ് എന്ന ചെറുപട്ടണം. അവിടെയാണ് ഉമ്മയോടൊപ്പം കൗമാരക്കാരനായ ചെം താമസിക്കുന്നത്. ദരിദ്രരാണ് അവർ. ഉമ്മയും അവനും മാത്രമാണ് വീട്ടിലുള്ളത്.

0: പിതാവ് അവരെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയോടൊപ്പം ഒളിച്ചോടി.
1: ജീവൻ എന്നായിരുന്നു ഞങ്ങളുടെ മെഡിക്കൽ ഷോപ്പിന്റെ പേര്. മരുന്നുകടയിൽ അത്ര തിരക്കുണ്ടാവില്ല. അന്നൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ ടെലിവിഷൻ വാപ്പ കടയിൽ വെച്ചിരുന്നു. രാത്രി മുഴുവൻ അദ്ദേഹം അത് കണ്ട് സമയം കളയും. ചിലപ്പോൾ വാപ്പയുടെ സഖാക്കളായ കൂട്ടുകാർ വരും. അവർ രാഷ്ട്രീയം ചർച്ച ചെയ്യും. ഞാൻ അടുത്തു ചെന്നാൽ ശബ്ദം താഴ്ത്തി സംസാരിക്കും.
2: പുരോഗമന ചിന്താഗതിക്കാരനായ ചെമ്മിന്റെ വാപ്പ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളെ പിൻപറ്റിയിരുന്നുവെങ്കിലും ചെമ്മിന്റെ ഉമ്മയോട് വഴക്കിട്ട് മറ്റൊരു സ്ത്രീക്കൊപ്പം പോയതോടെ ചെമ്മിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉടലെടുക്കുന്നു.
0: വാപ്പ പിണങ്ങിയതോടെ ചെം മരുന്നുകടയിൽ പോകാതെയായി. അസുഖക്കാരിയായ ഉമ്മയെ നോക്കണം. സ്കൂളിൽ പോകാൻ കഴിയില്ല. തൽക്കാലം ഒരു തൊഴിൽ കണ്ടുപിടിച്ചേ പറ്റൂ. അകന്ന ബന്ധത്തിൽപ്പെട്ട മെഹമൂദ് എന്ന കിണറുവെട്ടുകാരൻ അവരുടെ അയൽപ്പക്കത്ത് കിണറു കുഴിക്കാൻ വന്നപ്പോൾ താനും സഹായിയായി വരട്ടെയെന്ന് ചെം അയാളോട് ചോദിച്ചു. കിണറുവെട്ടുകാരൻ സമ്മതം മൂളുന്നു. അവന്റെ ഉമ്മയ്ക്കും സമ്മതം. കിണറുവെട്ടുകാരന്റെ സഹായിയായി പോകാൻ തീരുമാനിച്ചെങ്കിലും തന്റെ സ്വപ്നങ്ങളെ വിട്ടുകളയാൻ ചെം ഒരുക്കമല്ല. എങ്ങനെയും എഴുത്തുകാരനാവണം.
1: മഹമ്മദ് യജമാനൻ കുഴിയിലിറങ്ങി പാത്രത്തിൽ മണ്ണ് നിറയ്ക്കും. ഞാനും അലിയും ചേർന്ന് നങ്കൂര ചക്രത്തിലൂടെ അത് വലിച്ചു കയറ്റും. പാത്രത്തിന് ഒരു ബക്കറ്റിനേക്കാൾ വലിപ്പമുണ്ട്. അതുകൊണ്ട് മണ്ണും കല്ലും നിറയുമ്പോൾ കനം കാരണം ഞങ്ങൾക്ക് വലിച്ചു കയറ്റാൻ ബുദ്ധിമുട്ട് തോന്നി. ഞങ്ങൾ ഒരുമിച്ച് പിടിച്ച് വലിച്ചിട്ട് പോലും ജോലി എളുപ്പമായില്ല. വലിച്ചു കയറ്റിയ തൊട്ടി പലകയിൽ വെച്ച് കെട്ടഴിക്കുവാൻ കഴിവില്ല. ശക്തിയായിരുന്നു വേണ്ടിയിരുന്നത്. ശ്വാസം പിടിച്ച് തൊട്ടി കയറ്റി കഴിഞ്ഞാൽ പ്രയത്നം വിജയിച്ചു എന്ന മട്ടിൽ ഞങ്ങൾ പരസ്പരം നോക്കി ആശ്വസിച്ചു.
0: ഇസ്താംബൂളിൽ നിന്നും 30 മൈൽ അകലെയുള്ള ഒൻഗോറനിൻ എന്ന സ്ഥലത്തെ ഒരു തോട്ടത്തിലാണ് ചെം അവന്റെ പുതിയ യജമാനനൊപ്പം തൊഴിലെടുക്കുന്നത്. കിണറുകുഴിച്ച് വെള്ളം കണ്ടെത്തുന്നതിൽ മെഹമൂദ് വിദഗ്ധനാണ്. അയാളെ ആ തൊഴിലേൽപ്പിച്ചാൽ തോട്ടത്തിൽ വെള്ളം കിട്ടും എന്നുറപ്പാണ്.
2: പുതിയ തോട്ടത്തിന്റെ ഉടമസ്ഥനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. പക്ഷേ ദിവസങ്ങളും ആഴ്ചകളുമായി പണി നടക്കുന്നു എന്നല്ലാതെ ജലത്തിന്റെ ഒരു കണിക പോലും കാണാനില്ല. തോട്ടത്തിന്റെ ഉടമ നിരാശനാകുന്നു. എങ്കിലും മെഹമൂദിന് ഉറച്ച പ്രത്യാശയുണ്ട്. പിതൃവാത്സല്യം അറിയാത്ത ചെമ്മിന് ഒരു പിതാവിന്റെ സ്നേഹവും മെഹമൂദ് പകരുന്നു.
0: കുന്നിൻ മുകളിലാണ് കിണർ കുഴിക്കുന്ന തോട്ടം. താഴ്വാരത്താണ് പട്ടണം. വൈകുന്നേരങ്ങളിൽ കിണർ കുഴിക്കുന്ന കുന്നിൻ മുകളിലെ തോട്ടത്തിൽ നിന്നും കിണറുവെട്ടുകാരനൊപ്പം ചെം താഴ്വാരത്തിലെ പട്ടണത്തിലേക്ക് നടക്കും. അവിടെ നിരവധി ഭക്ഷണശാലകളും കടകളുമുണ്ട്. പട്ടണത്തിൽ ഇപ്പോൾ സർക്കസ് നടക്കുന്നുണ്ട്. ഒരു നാടകശാലയും അവിടെയുണ്ട്. നാടകശാലയിൽ എല്ലാ ദിവസവും നാടകങ്ങൾ കളിക്കുന്നുണ്ട്.
1: പട്ടണത്തിലെ സന്ധ്യകൾക്ക് ശേഷം കുന്നുകയറുമ്പോൾ ഞങ്ങൾ ആകാശത്തിലേക്ക് പടികയറുകയാണോ എന്ന് തോന്നും. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വീട് പോലുമില്ല. ചുറ്റും കട്ട പിടിച്ച ഇരുട്ടും. ഓരോ അടി വയ്ക്കുമ്പോഴും ഞങ്ങൾ നക്ഷത്രങ്ങളുടെ അടുത്തേക്ക് നീങ്ങുന്ന പോലെ തോന്നും. അപ്പോൾ ചുറ്റുമുള്ള ഇരുട്ട് അതിഭയങ്കരമാകും.
0: ഒരു ദിവസം പതിവുപോലെ മെഹമൂദിനൊപ്പം പട്ടണത്തിൽ പോയപ്പോഴാണ് തന്നെക്കാൾ പ്രായത്തിൽ ഇരട്ടി വയസ്സുള്ള ഒരു ചുവന്ന മുടിക്കാരി സ്ത്രീയെ അവൻ കാണുന്നത്. ആദ്യ ദർശനത്തിൽ തന്നെ ആ സ്ത്രീയോട് അവന് കഠിനമായ അനുരാഗം തോന്നുന്നു. അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളുമായി ഇഴഞ്ഞു. ചുവന്ന മുടിക്കാരി സർക്കസ് കൂടാരത്തിനോട് ചേർന്നുള്ള നാടകശാലയിലെ ഒരു നടിയാണെന്ന് ചെം അധികം വൈകാതെ മനസ്സിലാക്കുന്നു.
2: ഒരു ഭക്ഷണശാലയിൽ ചുവന്ന മുടിക്കാരിയും അവളോടൊപ്പമുള്ള മറ്റു ചിലരും അവൻ തങ്ങളെ പിന്തുടരുന്നത് ഇതിനിടയിൽ മനസ്സിലാക്കുന്നു. ചുവന്ന മുടിക്കാരിയുടെ ഭർത്താവും ആ കൂട്ടത്തിലുണ്ട്. ചെം തന്നെ പിന്തുടരുന്നത് അവൾ ഒരു കളിമട്ടിൽ എടുക്കുന്നു. തന്റെ അഭിനയം കണ്ടിഷ്ടപ്പെട്ട ഒരു ആരാധകനായി

0: കൗമാരക്കാരനെ വാത്സല്യത്തോടെ യുവതി സ്വീകരിക്കുന്നു.
1: മെഹമൂദ് പകലത്തെ കിണർപ്പണി കഴിഞ്ഞ് ക്ഷീണിതനായി കൂടാരത്തിൽ കഴിയുന്ന സായാഹ്നങ്ങളിൽ ചെം തനിയെ പട്ടണത്തിൽ പോകുന്നു. അങ്ങനെ തന്റെ പരിശ്രമങ്ങൾക്കൊടുവിൽ അവൻ ചുവന്ന മുടിക്കാരിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. കാലക്രമേണ ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുന്നു. തന്റെ പ്രായത്തേക്കാൾ ആ യുവതിക്ക് ഇരട്ടി വയസ്സുണ്ട് എന്ന കാര്യമൊന്നും ചെം ഓർക്കുന്നില്ല. പക്ഷേ വിധി അവന്റെ ജീവിതം മാറ്റിമറിക്കുന്നു.
2: നാടകം ഇഷ്ടമായോ? ചുവന്ന മുടിക്കാരി എന്നെ കണ്ടതും ചോദിച്ചു. കൈയടിച്ചതിന് നന്ദി. എനിക്ക് നാടകം നന്നായി തോന്നി. അവളുടെ മുഖത്തെ ചിരി കണ്ടപ്പോൾ അങ്ങനെ പറയണമെന്ന് തോന്നി. നിങ്ങൾ നന്നായി അഭിനയിക്കുന്നുണ്ട്. നാടകത്തിലുടനീളം ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. കിണറിന്റെ കാര്യം എന്തായി? അവൾ ചോദിച്ചു. ചിലപ്പോൾ തോന്നും വെള്ളം കിട്ടുകയേയില്ല എന്ന്. സത്യത്തിൽ ഞാൻ നിങ്ങളെ കാണാനാണ് ഇവിടെ നിൽക്കുന്നത്. വെള്ളം കാണുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല.
1: കിണറുകൊഴിക്കുന്ന കുന്നിൻ മുകളിൽ നിന്ന് എന്തെങ്കിലും ഉപായം കണ്ടെത്തി ചെം എല്ലാ വൈകുന്നേരവും അവളുടെ സവിധത്തിലെത്തും. അഗാധമായ താഴ്ചയിലേക്ക് പോയിട്ടും കിണറിൽ ഒരു തുള്ളി വെള്ളം കാണുന്നില്ല. ഇത് മെഹമൂദിനെ നിരാശനാക്കി. എങ്കിലും അയാൾ പ്രതീക്ഷയോടെ കിണർ കുഴിക്കുകയാണ്. വെള്ളം കാണാത്ത നിരാശയിൽ തോട്ടമുടമ കിണർ വെട്ടുകാരനെയും സഹായികളെയും ശകാരിക്കുന്നു. അയാൾ അവർക്ക് നൽകി വന്നിരുന്ന സഹായങ്ങൾ നിർത്തുന്നു.
0: കിണർ അത്യഗാധതയിലേക്ക് പോയിട്ടും ഒരു തുള്ളി വെള്ളം കാണാൻ കഴിയാത്തത് ചെമ്മിനെയും നിരാശപ്പെടുത്തുന്നുണ്ട്. എങ്കിലും പട്ടണത്തിലെ നാടകശാലയിലെ സുന്ദരിയെ കാണാം എന്ന ആഗ്രഹം അവനെ അവിടെ തടഞ്ഞു നിർത്തുന്നു.
1: ദിനരാത്രങ്ങൾ അങ്ങനെ കടന്നുപോകുന്നു. കിണറിൽ ജലം കാണുന്ന കാര്യത്തിൽ യാതൊരു പുരോഗതിയും വരുന്നില്ല. ചുവന്ന മുടിക്കാരിയുമായുള്ള പ്രണയത്തിന്റെ തീവ്രതയിൽ ജോലി പൂർത്തീകരിക്കുന്ന കാര്യമൊക്കെ ചെം മറന്നുപോകുന്നു. അവളുടെ ഭർത്താവുമായും അവൻ സൗഹൃദത്തിലാവുന്നു. അവളുടെ രണ്ടാമത്തെ ഭർത്താവാണ് ഇപ്പോൾ കൂടെയുള്ളത്. സർക്കസ് സംഘത്തിനൊപ്പം സഞ്ചരിക്കുന്ന അവരുടെ ജീവിതശൈലി അയഞ്ഞതാണ്. കാർക്കശ്യത്തിന്റെ നിഴൽ അതിൽ വീണിട്ടില്ല. ചെം ആഗ്രഹിച്ച പോലെ തന്റെ മുതിർന്ന കാമുകിയുമായി അവൻ കിടക്ക പങ്കിടുന്നു. ചെം എന്ന കൗമാരക്കാരനെ അവൾ സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട്. അവന്റെ മുഖം അവൾക്ക് പ്രിയപ്പെട്ട ആരെയോ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
2: കെട്ടിടത്തിന്റെ 100 അടി ദൂരെയുള്ള ആൽമണ്ട് മരത്തിന് താഴെ ഞങ്ങൾ നിന്നു. ഞാനാണോ അവളാണോ ആദ്യം നിന്നത് എന്ന് ഓർമ്മയില്ല. അവൾ എന്നെ നോക്കി ചിരിച്ചു. എന്റെ ഭർത്താവ് ഇസ്താംബുളിലേക്ക് പോയിരിക്കുകയാണ്. ഇന്നിനി വരില്ല. നിനക്ക് വേണമെങ്കിൽ ഈ രാത്രി എന്റെ കൂടെ കഴിയാം. അത് പറഞ്ഞപ്പോൾ അവളുടെ ശരീരം എന്റെ അടുത്തായിരുന്നു, വളരെ അടുത്ത്. എന്തൊരു സൗന്ദര്യം! വാതിൽ തുറന്ന് ഞങ്ങൾ അകത്തെ ഇരുട്ടിലേക്ക് കയറി. അവൾ മെഴുകുതിരി തിരഞ്ഞു.
1: തന്റെ രാഷ്ട്രീയക്കാരനായ അച്ഛനെക്കുറിച്ച് ചുവന്ന മുടിക്കാരി പലതും അവനോട് ചോദിച്ചു. അവർ പഴയ പരിചയക്കാരാണ്. വെറും പരിചയം മാത്രമല്ല, അയാളുടെ കാമുകിയായിരുന്നു അവളെന്ന് നോവൽ മുന്നോട്ട് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു. ഗ്രീക്ക് സാഹിത്യത്തിലെ ദുരന്ത നായകനായ ഈഡിപ്പസിന്റെ വിധി തന്നെയാണ് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായ ചെമ്മിനെയും കാത്തിരിക്കുന്നത്. സ്വന്തം പിതാവിനെ വധിക്കുകയും അമ്മയ്ക്കൊപ്പം ശയിക്കുകയും ചെയ്ത അഭിശപ്ത ജീവിതത്തിന്റെ ഉടമയായ ഈഡിപ്പസ് രാജകുമാരന്റെ വിധി. മനുഷ്യജീവിതത്തിൽ വിധി നിർണയിക്കുന്ന ഭാഗധേയങ്ങൾ ആഴത്തിൽ പരിശോധിക്കുന്നു എന്നതാണ് ഈ നോവലിന്റെ പ്രധാന സവിശേഷത.
0: ഒരു ദിവസം കിണറ്റിൽ ഇറങ്ങി കുഴിക്കുന്ന മെഹമൂദിന്റെ മേലേക്ക് അബദ്ധത്തിൽ കല്ലും മണ്ണും നിറച്ച തൊട്ടി ചെമ്മിന്റെ കയ്യിൽ നിന്നും വീണുപോകുന്നതോടെയാണ് നോവലിൽ പുതിയൊരു വഴിത്തിരിവ് സംഭവിക്കുന്നത്. കിണറിന്റെ അത്യഗാധതയിൽ

0: നിൽക്കുന്ന തൻ്റെ യജമാനൻ്റെ പുറത്തേക്ക് കപ്പിപൊട്ടി തൊട്ടി പതിച്ചതോടെ അയാൾ മരണപ്പെട്ടു എന്ന് ഭയന്ന് ചെം കുന്നിൻമുകളിൽ നിന്നും പട്ടണത്തിലേക്ക് ഓടിപ്പോകുന്നു. മഹമൂദിൻ്റെ മരണത്തിന് താനാണ് ഉത്തരവാദി. പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യും എന്ന് പേടിച്ച് അവൻ ആ പട്ടണം വിട്ട് സ്വന്തം നാട്ടിലേക്ക് തീവണ്ടിയിൽ കയറി യാത്ര ചെയ്യുന്നു. നോവലിൻ്റെ രണ്ടാം ഭാഗം ഇവിടെയാണ് ആരംഭിക്കുന്നത്.
1: തീവണ്ടിയിലിരുന്ന് നിറകണ്ണുകളോടെ ഞാൻ ദൂരെ പീഠഭൂമിയിലെ ഞങ്ങളുടെ സ്ഥലവും കിണർ കുഴിച്ച ഇടവും കണ്ടു. പട്ടണത്തിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന സെമിത്തേരി, സൈപ്രസ് മരങ്ങൾ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദൃശ്യങ്ങൾ, കിണർ കുഴിച്ച സ്ഥലം ഇരുണ്ട് ആകാശത്ത് അലഞ്ഞു ചേർന്നിരിക്കുന്നു. ദൂരെ മിന്നൽ കാണുന്നു, ഇടിമുഴക്കം കേൾക്കുന്നു. എല്ലാം പിറകിലാക്കി തീവണ്ടി അതിവേഗം പായുന്നു. കുറെ കാലത്തേക്ക് ഞാൻ ഒരു മനുഷ്യനോടും സമ്പർക്കമില്ലാതെ ജീവിച്ചു. ഞാൻ പുറം ലോകത്ത് നിന്ന് പിൻവലിഞ്ഞു. എന്റെ ഉള്ളിൽ കുറ്റബോധവും ഇരുട്ടും നിറഞ്ഞു. ഞാൻ വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചു. ഹൈസ്കൂൾ കഴിഞ്ഞ് എനിക്ക് കോളേജിൽ ചേരണം. ചുവന്ന മുടിക്കാരിയെയും മഹമ്മൂദ് യജമാനനെയും ഞാൻ മറന്നു.
2: തന്റെ കൗമാരകാലത്തെ സംഭവങ്ങളിൽ നിന്നും 40-ാം വയസ്സിലെത്തി നിൽക്കുന്ന കഥാനായകനെയാണ് നാം നോവലിൽ പിന്നീട് കാണുന്നത്. ആർക്കിടെക്ട് എന്ന നിലയിൽ കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രശസ്തനാണ് ചെം. ഇസ്താംബൂളിൽ നിരവധി പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. രാജ്യത്തിനകത്തും പുറത്തും നിരവധി സെമിനാറുകൾക്ക് പോകാറുണ്ട്.
0: അയാൾ വിവാഹിതനാണ്. പക്ഷേ ഒരു കുഞ്ഞ് എന്ന സ്വപ്നം ഇനിയും സഫലമായിട്ടില്ല. പഴയ ഓർമ്മകൾ അയാളെ ഭയപ്പെടുത്തുന്നുണ്ട്. ചെം സെസിൽ എന്നാണ് ധനാഢ്യനായ ആ ആർക്കിടെക്റ്റിന്റെ മുഴുവൻ പേര്. എഴുത്തുകാരനാവുക എന്ന സ്വപ്നം അയാൾ ഉപേക്ഷിച്ചു. പണ്ട് താൻ ചെയ്ത ക്രൂരകൃത്യം അയാളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. ഒരാളെ താൻ അറിയാതെ കൊന്നു.
1: ഞങ്ങൾക്ക് വയസ്സായിക്കൊണ്ടിരിക്കുന്നു, കുട്ടികളും ഉണ്ടായില്ല. ഒൻഗോറിനും ഇസ്താംബുളിനുമിടയിൽ ധാരാളം വ്യവസായശാലകളും പണ്ടകശാലകളും ഫാക്ടറികളും പൊങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ സാങ്കേതിക പുരോഗതി കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു. ഇസ്താംബുൾ സാങ്കേതിക സർവകലാശാലയിൽ എന്റെ ഒപ്പം പഠിച്ച ഒരു സുഹൃത്ത് എന്നെ ടെഹ്റാനിലെ ഒരു എണ്ണ കമ്പനിയിലേക്ക് ക്ഷണിച്ചു. വിമാനം ഉയർന്ന് കിഴക്ക് പടിഞ്ഞാറേക്ക് തിരിഞ്ഞപ്പോൾ ഒൻഗോറൻ പട്ടണവും ഇസ്താംബുളും ഒന്നായതുപോലെ തോന്നി.
2: ഇതിനിടയിൽ ചെം തന്റെ പിതാവിനെ കണ്ടുമുട്ടുന്നുണ്ട്. വിപ്ലവകാരിയായി പിതാവ് അലഞ്ഞുതിരിഞ്ഞു നടന്ന കൂട്ടത്തിൽ അയാൾക്കുണ്ടായിരുന്ന ബന്ധങ്ങളെക്കുറിച്ചും ചെം ചോദിച്ചു മനസ്സിലാക്കുന്നു. ഒന്നും വിട്ടുപറയുന്നില്ലെങ്കിലും ചുവന്ന മുടിക്കാരി തന്റെ പിതാവിന്റെ കാമുകിയായിരുന്നെന്നും കുറച്ചുകാലം അവർ ഒരുമിച്ച് കഴിഞ്ഞിരുന്നുവെന്നും ചെം മനസ്സിലാക്കുന്നു.
0: പണ്ട് താൻ മഹമ്മൂദ് യജമാനോട് കിണർ വെട്ടുന്ന കാലത്തെ സന്ധികളിലൊന്നിൽ പറഞ്ഞ ഈഡിപ്പസ് രാജാവിന്റെ കഥ തന്റെ ജീവിതത്തിൽ സംഭവിച്ചതോർത്ത് ചെം ദുഃഖിതനാവുന്നു. ഒടുവിൽ കിണർ വെട്ടിയിരുന്ന കുന്നിൻമുകളിലും ആ പട്ടണത്തിലേക്കും പോയി ചുവന്ന മുടിക്കാരിയെ സന്ധിക്കാൻ ചെം തീരുമാനിക്കുന്നു.
1: അവന്റെ അച്ഛന്റെ പേര് കേട്ട് ഞാൻ ഞെട്ടിയെങ്കിലും ഞാനത് നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്നതാണ് സത്യം. ജീവിതത്തിൽ ഒന്നും യാദൃച്ഛികമല്ലെന്ന് നാടകജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛനും മകനും എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ചത് യാദൃച്ഛികമല്ല. ഇപ്പോൾ അവന്റെ കുഞ്ഞ് എന്റെ മകനായി വളരുന്നു. സത്യം പറഞ്ഞാൽ അവന്റെ അച്ഛന്റെ കാമുകിയിൽ അവന് കുഞ്ഞുണ്ടായി. അതൊന്നും അറിയാതെ അവൻ ഓടിപ്പോയി. സ്റ്റേജിൽ വർഷങ്ങളോളം ഒഴുക്കിയ കണ്ണീര് വെറുതെ ആയില്ല. ഇപ്പോഴും ഞാൻ കരയുകയാണ്.
0: നോവൽ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. തന്റെ കാമുകിയായ ചുവന്ന മുടിക്കാരിയിൽ തനിക്ക് ഒരു കുഞ്ഞു പിറന്നിരുന്നു എന്ന സത്യം ചെം സെസിലിന് ആദ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിതാവിന്റെ മുൻ കാമുകിയാണ് ചുവന്ന മുടിക്കാരി. അവരെല്ലാവരും ഒരു വിപ്ലവ നാടക സംഘത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയാണ് അവർ കണ്ടുമുട്ടിയത്.
2: പണ്ട് താൻ കിണർ പണിക്കാരനായി നിന്ന പട്ടണത്തിലേക്ക് രണ്ടര പതി

0: പതിറ്റാണ്ടിന് ശേഷം ചെമ്മെത്തുമ്പോൾ അയാളുടെ മകൻ ഒരു യുവാവായി മാറിക്കഴിഞ്ഞിരുന്നു. അവസാനം ചെം തൻ്റെ മകനെ കാണുന്നു. അല്പം അന്തർമുഖനായ ഒരു യുവാവ്. രണ്ടുപേർക്കും പരസ്പരം അംഗീകരിക്കാൻ കഴിയുന്നില്ല. തിളച്ചു മറയുകയാണ് മനസ്സ്.
1: അവൻ വളരുംതോറും ദേഷ്യം കൂടി വന്നു. അവൻ ഹൈസ്കൂളിൽ എത്തിയതിനു ശേഷം ഡർഗെ വീട്ടിലേക്ക് വരാതായി. എൻവർ എന്നാണ് അവന്റെ പേര്. എന്റെ ഭർത്താവ് പോയതോടെ അവന് വലിയ വിഷമമായി. നല്ലൊരു സർവകലാശാലയിൽ പ്രവേശനം ലഭിക്കാതായതോടെ ആ സങ്കടം കൂടി. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും വഴക്കിടും. എന്നെ എതിർത്തു പറയുന്നത് അവന് ഹരം നൽകി. ഡർഗയുമായി ഞാൻ നിയമപ്രകാരം വേർപിരിഞ്ഞു. അധികം താമസിയാതെ അയാൾ മരണപ്പെട്ടു. അവൻ കുറച്ചുകാലം ഒരു പട്ടാള ക്യാമ്പിൽ ചേർന്നു. അവിടുത്തെ ഏകാന്തത സഹിക്കാതെയാകുമ്പോൾ അവൻ എന്നെ വിളിച്ച് കരയുമായിരുന്നു. നീണ്ട വഴക്കുകൾക്ക് ശേഷം ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരയും. എന്റെ മകനെ എനിക്കൊരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല.
0: ആ പട്ടണം ആകെ മാറിപ്പോയിരുന്നു. ചെം ചുവന്ന മുടിക്കാരിയായ തന്റെ പൂർവ്വ കാമുകിയിൽ നിന്നും തന്റെ മകനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കുന്നു. തന്നെപ്പോലെ എഴുത്തുകാരനാകാൻ, പ്രത്യേകിച്ചും ഒരു കവിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവാണ് അവൻ. കിണർ കുഴിച്ചിരുന്ന കുന്നും തോട്ടവും ഇപ്പോഴില്ല. അത് പട്ടണത്തിന്റെ ഭാഗമാണ്. ധാരാളം കെട്ടിടങ്ങളാൽ അവിടം നിറഞ്ഞിരിക്കുന്നു. ചെം ആ കിണർ കണ്ടെത്തുന്നു. കെട്ടിടങ്ങൾക്കിടയിൽ എവിടെയോ ആണ് അത്. പഴയ തോട്ടത്തിന്റെ യാതൊരു അവശേഷിപ്പും അവിടെയില്ല.
2: തന്റെ മകൻ എൻവറുമൊത്താണ് അയാൾ കിണർ കാണാൻ പോകുന്നത്. എൻവറിന്റെ കയ്യിൽ രഹസ്യമായി ഒരു തോക്ക് ഒളിപ്പിച്ചിട്ടുണ്ട്. പിതാവിനെ കൊല്ലുകയാണ് അവന്റെ ലക്ഷ്യം. തന്റെ ജീവിതം നാശമാക്കിയതാണ് അയാൾ. പ്രതികാരം വീട്ടണം.
1: കിണറ്റിൻകരയിൽ ഒരു വെടിയുണ്ട പോലീസ് കണ്ടെത്തി. തോക്ക് കണ്ടില്ല. ബോസ്ഫറസ് നദിയുടെ ആഴങ്ങളിൽ ഓളിയിടുന്ന ഒരു നീന്തൽക്കാരൻ വന്ന് കയറിലൂടെ കിണറിന്റെ ചതുപ്പിലേക്കിറങ്ങി മരിച്ച് രണ്ടു ദിവസം കഴിഞ്ഞ് ദ്രവിച്ച ശവശരീരവുമായി പൊങ്ങി. ചെമ്മിന്റെ മൃതശരീരമായിരുന്നു അത്. എന്റെ മകന്റെ പിതാവിന്റെ ശരീരം അവർ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. ആ വൃത്തികെട്ട കിണറിന്റെ ഒരവശിഷ്ടവും ശരീരത്തിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കിണറിനുള്ളിൽ വീഴും മുമ്പേ മരണം സംഭവിച്ചിരുന്നു. മരണത്തിന്റെ കാരണവും വ്യക്തമായി. ജഡ്ജി മുങ്ങൽ വിദഗ്ധനെ കിണറ്റിലിറക്കി. ഒരു തോക്കുമായി അയാൾ മടങ്ങി വന്നു. തോക്ക് ചെമ്മിന്റെ പേരിലുള്ളതായിരുന്നു. എന്റെ മകൻ അത് മോഷ്ടിച്ച് അവന്റെ പിതാവിനെ വെടിവെച്ചു കൊന്നു.
0: ആ പട്ടണത്തിൽ വെച്ച് ചെം തന്റെ മകനെ കണ്ടുമുട്ടുമ്പോൾ താൻ ഭയന്ന പോലെ തന്നെ വിധിയുമായി മുഖാമുഖം നിൽക്കുന്നതായി അയാൾക്ക് തോന്നിയിരുന്നു. അബദ്ധത്തിൽ മകൻ തനിക്ക് നേരെ തോക്കു ചൂണ്ടിയത് മാത്രം അയാൾ അവസാനമായി ഓർക്കുന്നു. പിതാവിനെ കൊന്ന കുറ്റത്തിന് എൻവർ ജയിലിലേക്ക് പോകുന്നതോടെയാണ് ചുവന്ന മുടിക്കാരി എന്ന നോവൽ അവസാനിക്കുന്നത്. നോവലിലെ നായികയായ ചുവന്ന മുടിക്കാരി മാത്രം കഥ പറയാൻ അവശേഷിക്കുന്നു.
1: നീ നോവൽ എഴുതാൻ പോകുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം എന്റെ പൊന്നുമോനെ, ഞാൻ പറഞ്ഞു. നീ നോവൽ എഴുതി കഴിയുമ്പോൾ ഈ ചിത്രം കൊണ്ട് പൊതിയണം. ചുവന്ന മുടിക്കാരിയാകണം പുറം ചേട്ടാ. നിന്റെ പിതാവ് എന്നും എഴുത്തുകാരനാകാനാണ് ആഗ്രഹിച്ചത്. അത് ഓർമ്മ വേണം.
0: ഓർഹാൻ പാമുക്കിന്റെ ചുവന്ന മുടിക്കാരി എന്ന നോവൽ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഗ്രീക്ക് കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എഴുതപ്പെട്ട ഈ നോവൽ ലോകസാഹിത്യത്തിലെ ഒരു അനശ്വര കൃതിയായി എന്നും നിലനിൽക്കും.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ഓർഹാൻ പാമുക്ക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR@gmail.com. വിലാസം ഒരിക്കൽ കൂടി പറയാം, AIR@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ.
1: ഫസ്റ്റ് പോസ്റ്റിംഗ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂര് ഒരു 7-8 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിക്കോട് പ്രൊമോഷനായിട്ട് പോയി, ആർട്ടിസ്റ്റ് ക്യൂറേറ്ററായിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്നും പ്രൊമോഷനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മ്യൂസിയം കം ഫോട്ടോഗ്രാഫിക് അസിസ്റ്റന്റ് ഫോറൻസിക് മെഡിസിൻ എന്ന വിഭാഗത്തിലേക്ക് വന്ന് ാണ് തുടങ്ങുന്നത്.
0: സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ എ ശിവരാമനുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യുവസംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭകയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവസംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.aartvm@gmail.com, അല്ലെങ്കിൽ 8281423005 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിൻ്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281423005. അറിയിപ്പ് കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

മഴവില്ലിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുദാസ് പാടിയ ഒരു ഗാനമാണ് മഴവില്ലിൽ ആദ്യം. ഗാനരചന സംഗീതം രവീന്ദ്ര ജെയിൻ. ചിത്രം ചിറ്റ്ചോർ.

മഴവില്ലിൽ ഇനി കേൾക്കാം ഗുപ്ത് എന്ന ചിത്രത്തിലെ ഗാനം. ആനന്ദ് ബക്ഷിയുടെ വരികൾക്ക് വിജു ഷാ സംഗീതം നൽകി, സാധനാ സർഗവും ഉദിത് നാരായണും പാടിയത്.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. തട്ടകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ രചന, സംഗീതം കൈതപ്രം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശ്രീജ സേതുരാമൻ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി അറിയിപ്പുകൾ. ഇന്നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് രാഷ്ട്രീയ വയോശ്രീ യോജന. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40

സഭയിൽ ഇന്ന് 6:50 വയലും വീടും നമ്മുടെ ഭാവി പ്രകൃതി സംരക്ഷണത്തിന് പ്രൊഫസർ തങ്കമണിയുമായ അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണിയിൽ മുർഷദ് അഹമ്മദ് എഴുതി അവതരിപ്പിച്ച കവിതകൾ, റഹീന എഴുതി അവതരിപ്പിച്ച കഥ, മൃദുലാർ നായർ എഴുതി അവതരിപ്പിച്ച കവിത, തുടർന്ന് ജയലക്ഷ്മി ജയസ് അവതരിപ്പിച്ച പുസ്തക നിരൂപണം എന്നിവ കേൾക്കാം. 8:00 നേർമൊഴി. ഭാരതത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ ശിവരാമനെയുമായി അഭിമുഖം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് സ്വധർ ഗ്രഹ സ്കീം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഓപ്പൺ സോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവാരത്ത് സംസാരിക്കുന്നു. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടി. ഇതിൽ സൌമ്യ മിശ്ര അവതരിപ്പിക്കുന്ന മൈഥിലി നാടോടി ഗാനം, ബിജോയ് കുമാർ സമന്ത്രോയ് അവതരിപ്പിക്കുന്ന ഒഡിയ ഗാനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ പി ഭാസ്കരന്റെ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിത, ആലാപനം ആരോമൽ BS. 6:15 ഉദയഗീതം, മുഖത്തല വി ശിവജി, TG ജയശ്രീ എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 39 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗാന്ധിമാർഗം. 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ബൈക്കിൾ നേപ്പാൾ, വഴികളും വിശേഷങ്ങളും. പ്രശോഭ് ഭയ്യൽ പങ്കെടുക്കുന്നു 2 ഭാഗം. 9:10 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം, ഡോക്ടർ KR ശ്യാമ പാടുന്ന കൃതികൾ, AL മഞ്ജുള രാജേഷ് വയലിൻ, S ബാലകൃഷ്ണൻ പൂറ്റി മൃദംഗം. 11:00 റേഡിയോ ഗ്രാമരംഗം, ഗ്രാമപൂർണിമ, ടൈറ്റസ് LJ അവതരിപ്പിക്കുന്നു, തുടർന്ന് ചുമട് താങ്ങി. 11:30 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 12:05 മാപ്പിളപ്പാട്ടുകൾ, CA അബൂബക്കർ, N കനകമണി എന്നിവർ അവതരിപ്പിച്ചത്. 12:20 ലളിത ഗാനങ്ങൾ, ദിവ്യ JR പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാരയിൽ ഫുഡ് അലർജി, അറിയേണ്ട കാര്യങ്ങൾ, കീർത്തി എൽദാസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ഗാനസലാപം. 2:15 തുടർ നാടകം, ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും, 38 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ M രാജീവ് കുമാർ. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല. 5:00 ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസേർഡ് പരിപാടി. 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി. 5:40 നഗരപുരാണം. 5:45 ഖുറാൻ പാരായണം, ഓച്ചിറ അബ്ദുൽ വഹാബ് മൗലവി അവതരിപ്പിക്കുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സമഗ്ര ശിക്ഷാ അഭിയാൻ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവനെ സംരക്ഷിക്കുക, ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഭാമിനി എല്ലൻ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി പരിസ്ഥിതി ദിന പ്രത്യേകാഭിമുഖം, ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമാറോയുടെ സ്ഥാപക ശ്രീചന്ദന CS പങ്കെടുക്കുന്നു. 8:00 സാഹിത്യവേദി, മണി കെ ചെന്താപൂര്, ഇജാസ് യൂനസ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥയും, മഞ്ജു SK ആതിര എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ ഹെൽത്ത് മിഷൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാമൊരു കഥ. 10:00 സംഗീത സ്മൃതി. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.7°C, കുറഞ്ഞ താപനില 24.5°C, പെയ്ത മഴ 6.4 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2°C, കുറഞ്ഞ താപനില 25.5°C, പെയ്ത മഴ 10.6 mm. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിൽ രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ച് അറിയാം.
1: കഴിഞ്ഞ സെൻസസ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യ 10 കോടിയിലധികമാണ്. അതിൽ 1 കോടിയിലധികം പേർ 80 വയസ്സിനു മുകളിലുള്ളവരാണ്. മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യയിൽ 70% കൂടുതൽ താമസിക്കുന്നത് രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇവരിൽ വലിയൊരു ശതമാനം വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. 2026 പ്രായമായവരുടെ എണ്ണം 173 ദശലക്ഷമായി ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 2017 കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. BPL വിഭാഗത്തിൽപ്പെട്ട പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുതിർന്ന പൌരന്മാർക്ക് അസിസ്റ്റഡ് ലിവിംഗ് ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇത്. മുതിർന്ന പൌരന്മാരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ആശയവിനിമയം, സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വയോജന സൗഹൃദ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ പരിമിതികൾ നേരിടുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ സാധിക്കുക എന്ന് നോക്കാം. കാഴ്ചക്കുറവ്, ശ്രവണ വൈകല്യം, പല്ലുകൾ നഷ്ടപ്പെടൽ, ചലനാത്മകത നഷ്ടപ്പെടൽ എന്നിങ്ങനെ പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൌരന്മാർക്ക് സഹായങ്ങളും സഹായ ജീവന ഉപകരണങ്ങളും നൽകുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെ ഉപകരണങ്ങളാണ് ഈ പദ്ധതി പ്രകാരം ലഭ്യമാകുന്നത്? വാക്കിംഗ് സ്റ്റിക്കുകൾ, എൽബോ ക്രച്ചസുകൾ, ട്രൈപോഡുകൾ, ക്വാഡ് പോഡുകൾ, ഊന്നുവടികൾ, കണ്ണട, ശ്രവണ സഹായികൾ, കൃത്രിമ പല്ലുകൾ, വീൽചെയർ എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നു. ഇത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 60 വയസ്സിന് മുകളിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിച്ച് ഈ പദ്ധതിയുടെ പ്രയോജനം നേടാവുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ അലിംകോ ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വാർദ്ധക്യത്തിൽ ആവശ്യമായ സഹായ ഉപകരണങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് ഈ പദ്ധതി വളരെ സഹായകരമാണ്. മുതിർന്ന പൌരന്മാർക്ക് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാനും അവർ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹായ ജീവന ഉപകരണങ്ങൾ നൽകി അവരെ സഹായിക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്.
0: ഇതുവരെ കേട്ടത് രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഫുഡ് അലർജി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു.
1: ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ നമ്മുടെ ഭാവി പ്രകൃതി സംരക്ഷണത്തിന് പ്രൊഫസർ തങ്കമണിയുമായി അഭിമുഖം. ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ

0: സമയം 6 മണി കഴിഞ്ഞ് 4:56. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. Prime Minister Narendra Modi today held talks with acting president of Venezuela.

0: ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ ഉപജീവന ബത്ത 3 മാസത്തെ കൂടി തുടരുവാൻ കൃഷി ഉപമന്ത്രി ടി സിദ്ദിഖ്, തദ്ദേശ സ്വയംഭരണ ഉപമന്ത്രി കെ എം ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. പുനരധിവാസ പദ്ധതികളുടെ പൂർണമായ അവലോകനവും പ്രവർത്തനങ്ങൾ ഏത് ഘട്ടത്തിലാണ് എന്നതിനെ കുറിച്ചുള്ള വിലയിരുത്തലും യോഗത്തിൽ നടത്തി. ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിലവിലെ തൊഴിലാളികളുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും യോഗം വിലയിരുത്തി. ദുരന്തത്തിൽ ഉൾപ്പെട്ട 13 ഗോത്രകുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി ആദിവാസി ഗോത്ര സമൂഹം ആവശ്യപ്പെടുന്ന ഡിസൈനിലേക്ക് നിർമ്മാണം മാറ്റുവാൻ യോഗത്തിൽ തീരുമാനമായി. സാസ്കി പദ്ധതിയുടെ മുഴുവൻ പ്രൊജക്ടുകളും പ്രത്യേക അവലോകനം ചെയ്യാൻ ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തി. പുനരധിവാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തീർക്കുന്നതിന് ഒരു സമയബന്ധിത മിഷൻ രൂപീകരിക്കാനും മന്ത്രിമാർ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പു വരുത്തുന്നതിനുമായി താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കോഴിക്കോട് ജില്ലാ കലക്ടറും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണുമായ MS മാധവിക്കുട്ടി ഉത്തരവിറക്കി. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ CK കാസിം MLA, കോഴിക്കോട്, വയനാട് ജില്ലാ കലക്ടർമാർ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെയാണ് നിയന്ത്രണം. ദുരന്ത നിവാരണ നിയമപ്രകാരം പുറപ്പെടുവിച്ച ഉത്തരവ് കർശനമായി നടപ്പിലാക്കുവാൻ കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിക്ക് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. യാത്രാ ദുരന്തങ്ങൾ ഒഴിവാക്കുവാൻ അവശ്യ സർവീസുകളും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നിയമം ലംഘിക്കുന്ന വാഹന ഉടമകൾക്കും ഡ്രൈവർമാർക്കുമെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കലക്ടർ അറിയിച്ചു. ചുരത്തിലെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഭാഗങ്ങളിൽ അപകടാവസ്ഥയുള്ള മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റുവാൻ വനം വകുപ്പിനും റോഡിന്റെ അവസ്ഥ നിരീക്ഷിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് NH ബോധനം കലക്ടർ നിർദ്ദേശം നൽകി. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജില്ലയിലെ പ്രധാന വിളയായ കാപ്പി, കുരുമുളക്, നെല്ല്, ഇഞ്ചി, മഞ്ഞൾ, വാഴ, തെങ്ങ്, കമുങ്ങ്, ഏലം, പച്ചക്കറികളുടെ പരിപാലന മുറകളിൽ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. ജൂണിൽ സാധാരണയേക്കാൾ കുറവ് മഴ ലഭിക്കുമെന്ന കാലാവസ്ഥ വകുപ്പിന്റെ അറിയിപ്പിന്റെ സാഹചര്യത്തിൽ വിളയുടെ കായിക വളർച്ച, പൂവിടൽ, കായ്പിടുത്തം, പോഷകങ്ങളുടെ ആഗിരണം എന്നിവ ബാധിക്കാനും കീടരോഗ ആക്രമണം വർദ്ധിക്കാനും ഇടയാകും. സസ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി തോട്ടങ്ങളിൽ എല്ലാ വിളകളും ഉണങ്ങിയ ഇലകൾ കളകൾ ഉപയോഗിച്ച് 10 മുതൽ 15 സെന്റിമീറ്റർ കനത്തിൽ പൊതിയിടണം. തണൽ ക്രമീകരിക്കുക, തടങ്ങൾ ഇളക്കുക, ജലസംരക്ഷണ കുഴികൾ നിർമ്മിക്കുക, മഴവെള്ള സംഭരണ കുഴികളുടെ അറ്റകുറ്റപ്പണി നടത്തുക, നീർച്ചാലുകളും ചെക്ക് ഡാമുകളും പരമാവധി പ്രയോജനപ്പെടുത്തുക, 5 മുതൽ 7 ദിവസത്തെ ഇടവേളകളിൽ തടങ്ങളിൽ ട്രിപ്പ് ജലസേചനം നൽകുക, അധിക മുളകളും ഉണങ്ങിയ ശാഖകളും നീക്കം ചെയ്യുക, ജൈവവളം കൂടുതലായി നൽകുക, തോട്ടങ്ങളിൽ ആവരണ വിളകൾ വളർത്തുക, വളങ്ങൾ ഘട്ടം ഘട്ടമായി മാത്രം നൽകുക. വന്യജീവികളുടെ ആക്രമണം നേരിടുന്ന ജില്ലയിലെ എല്ലാ ഹോട്ട്സ്പോട്ടുകളിലും സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി പ്രത്യേക മിഷൻ ആരംഭിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കലക്ടറേറ്റിൽ ചേർന്ന മനുഷ്യ വന്യജീവി സംരക്ഷണ ലഘൂകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിനായി ദുരന്ത നിവാരണ ഫണ്ട്, CSR ഫണ്ട് എന്നിവ ഉപയോഗിക്കും. ജില്ലയിൽ എത്ര ഹോട്ട്സ്പോട്ടുകളുണ്ടെന്നും അതിന് വരുന്ന ആകെ ചെലവ് എത്രയാണെന്നും കണക്കാക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. മുൻപ് വന്യമൃഗ ആക്രമണം നടന്ന് പരിക്കേറ്റ് വീടുകളിൽ കിടപ്പിലായ രോഗികളുടെ ജീവിത സാഹചര്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കും. ഇത് സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കാനും വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന മനുഷ്യരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന ശുപാർശ ഗവൺമെന്റിന്റെ മുന്നിൽ വെക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും തുകകൾ ഒന്നിച്ചു ചേർത്ത് നഷ്ടപരിഹാരം 20 ലക്ഷം രൂപയെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കണം. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ പരിഗണിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ വകുപ്പുതല സഹായം ലഭ്യമാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വ്യാപകമായ ബോധവൽക്കരണ പരിപാടികളും നിയമലംഘനങ്ങൾ തടയാൻ ശക്തമായ പരിശോധനയും നടത്തും. ജില്ലയിലെ പുകയില നിയന്ത്രണ പരിപാടികളുടെ പുരോഗതി വിലയിരുത്താൻ ജില്ലാ കലക്ടർ DR മേഘശ്രീയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. ദേശീയ പുകയില നിയന്ത്രണ പരിപാടികളുടെ ഭാഗമായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം പുകയില കാരണമാവുന്ന രോഗങ്ങളും മരണങ്ങളും കുറയ്ക്കുവാനും കുട്ടികളുടെയും യുവാക്കളുടെയും പുകയില ഉപയോഗത്തിൽ നിന്നും തടയാനും ലക്ഷ്യമിട്ട് വിവിധ പരിപാടികൾ ജില്ലയിൽ സംഘടിപ്പിക്കും.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ പറ്റിയുള്ള അറിയിപ്പ് കേൾക്കാം. ഇന്ന് വൈകിട്ട് 7:35 യുവവാണിയിൽ മുർഷിദ് അഹമ്മദ് എഴുതി അവതരിപ്പിച്ച കവിതകൾ, റഹീന എഴുതി അവതരിപ്പിച്ച കഥ, മൃദുലാർ നായർ എഴുതി അവതരിപ്പിച്ച കവിത

ജയലക്ഷ്മി ജയസ് അവതരിപ്പിച്ച പുസ്തക നിരൂപണം എന്നിവ കേൾക്കാം. രാത്രി 8 മണിക്ക് നേർമൊഴി. ഭാരതത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ ശിവരാമനെയുമായി അഭിമുഖം. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഓപ്പൺ സോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവാരത്ത് സംസാരിക്കുന്നു. 10 മണിക്ക് ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടി. ഇതിൽ സൌമ്യ മിശ്ര അവതരിപ്പിക്കുന്ന മൈഥിലി നാടോടി ഗാനം, ബിജോയ് കുമാർ സമന്ത്രോയ് അവതരിപ്പിക്കുന്ന ഒഡിയ ഗാനം എന്നിവ കേൾക്കാം.

ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിക്കുന്നു. 6:00 ഉഷ മലരി. പി ഭാസ്കരന്റെ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിത ആലാപനം ആരോമൽ ബി എസ്. 8:30 കേൾക്കാം നോവൽ സഞ്ചാരം. ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 39-ാം ഭാഗം. 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ബൈക്കിൾ നേപ്പാൾ, വഴികളും വിശേഷങ്ങളും. പ്രശോഭ് ഐ എൽ പങ്കെടുക്കുന്നു 2-ാം ഭാഗം.

നാളെ രാവിലെ 10:15 രാഗാമൃതം. ഡോക്ടർ കെ ആർ ശ്യാമ പാടുന്ന കൃതികൾ എ എൽ മഞ്ജുള, രാജേഷ് വയലിൻ, എസ് ബാലകൃഷ്ണൻ പോറ്റി മൃദംഗം. 11:30 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 12:05 മാപ്പിളപ്പാട്ടുകൾ, സി എ അബൂബക്കർ, എൻ കനകമണി എന്നിവർ അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാരയിൽ ഫുഡ് അലർജി, അറിയേണ്ട കാര്യങ്ങൾ, കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു. 2:15 തുടർ നാടകം, ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും, 38-ാം ഭാഗം, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ.

നാളെ വൈകിട്ട് 5:45 ഖുറാൻ പാരായണം ഓച്ചിറ അബ്ദുൽ വഹാബ് മൗലവി അവതരിപ്പിക്കുന്നു. 6:50 വയലും വീടും പരിപാടിയിൽ പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവനെ സംരക്ഷിക്കുക. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഭാമിനി എല്ലൻ സംസാരിക്കുന്നു. 7:35 യുവവാണി പരിസ്ഥിതി ദിന പ്രത്യേക അഭിമുഖം ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമാറോയുടെ സ്ഥാപക ശ്രീചന്ദന CS പങ്കെടുക്കുന്നു.

8 മണിക്ക് സാഹിത്യവേദി. മണി കെ ചന്ദാപുര, ഇജാസ് യൂനുസ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥയും മഞ്ജു എസ് കെ, ആതിര എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും കേൾക്കാം. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ടൈപ്സ് ഓഫ് സെന്റൻസസ് ലിഷ എസ് തപസ് സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി. ആകാശവാണി ആൻഡ് ദ ജേണി ഓഫ് സയൻസ് കമ്മ്യൂണിക്കേഷൻ ജി ജയലാൽ സംസാരിക്കുന്നു. 10 മണിക്ക് സംഗീത സ്മൃതി, മദ്രാസ് കെ ബി ചെല്ലപ്പ പാടിയ കൃതികൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെപ്പറ്റിയുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.

0: സമയം 6 മണി കഴിഞ്ഞ് 19:56. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചിക സാധന ശർമ്മ.

0: അഹമ്മദാബാദനഗരെ വിശ്വയോഗാസന ക്രീഡാസ്പർദ്ധാ ശൃംഖല ഇത്യസ്യ ഉദ്ഘാടന സംസ്കരണസ്യ ആരംഭ ജാതഃ. ഇതം വൈശ്വിക ക്രീഡാ മാർഗസൂച്യാം ഐതിഹാസികം സോപാനം നിർദ്ദിശതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സായങ്കാലേ അന്തർജാല മാധ്യമേന അസ്മിൻ മഹാകാര്യക്രമേ ഭാഗം ഗൃഹീതവാൻ. സ്വസ്യ ശുഭാശയാഞ്ച നിവേദയതി യത് ജഗതഃ യോഗാനുരാഗിണഃ ക്രീഡകാശ്ച പ്രതിയോഗിതായാഃ കൃതേ സമാഗച്ഛന്തി. ഭാരത ലാവോസ് സംബന്ധ വിഷയെ രാഷ്ട്രപതിനാ ദ്വയോർ ദേശയോഃ സഹയോഗ വിസ്താരസ്യ സംഭാവനാഃ പ്രതിപാദിത. രാഷ്ട്രപതി ദ്രൗപദി മുർമുഃ ഉക്തവതി യത് ഭാരതസ്യ ലാവോ ജനവാദി ലോകതാന്ത്രിക ഗണരാജ്യസ്യ ച മധ്യേ ബൗദ്ധധർമ്മസ്യ രാമായണസ്യ ച വിഷയാധാരിതാഃ ഘനിഷ്ഠാഃ സാംസ്കൃതിക സഭ്യതാഗത സംബന്ധാഃ സന്തി. രാഷ്ട്രപതി ഭവനെ ലാവോസ് ദേശസ്യ ഉപപ്രധാനമന്ത്രിണം വിദേശമന്ത്രിണം ച തോങ് സാവൻ ഫോം വിഹാനെ ഇത്യമും സ്വാഗതം കുറുവന്തി സാ അവദത് യത് ഉഭൌ ദേശൌ അസ്മിൻ വർഷേ രാജനൈക സംബന്ധാനാം സ്ഥാപനായാഃ സപ്തതിതമ വർഷ സമാചരതഃ. സാ ഉക്തവതി യത് വ്യാപാര നിവേശയോഃ ക്ഷേത്രേ സഹയോഗ വിസ്താരസ്യ പര്യാപ്താഃ അവസരാഃ സന്തി. സൂചനാ പ്രവിധി, സ്വാസ്ഥ്യം, കൃഷിഃ, സിഞ്ചനം, വിനിർമാണം, നവീകരണീയ ഊർജ തഥാ വിദ്യുത് ക്ഷേത്രേഷു സഹയോഗവർദ്ധനായ ഭാരതം സജ്ജമസ്തി. അല്പസംഖ്യക കാര്യ മന്ത്രി കിരൺ റിജിജു അദ്യ ന്യഗാദീത് യത് ശാസനവ്യവസ്ഥാം ഭദ്രതരം കർത്തും കല്യാണകാരിണീനാം യോജനാനാം പ്രഭാവിനം ക്രിയാന്വയനം സുനിശ്ചയം കർത്തും പ്രവിധിനാ മഹത്വപൂർണ ഭൂമിക കൃത. അസൌ അല്പസംഖ്യക കാര്യമന്ത്രാലയദ്വാരാ അദ്യ നവദില്യാം ആയോജിതാനാം പരിഷ്കാരാണാം ദ്വാദശ വർഷ പ്രപൂർത്യവസരസ്യ ഉപലക്ഷ്യേ മന്യമാനം പരിഷ്കാരോത്സവം സംബോധയൻ ഉക്തവാൻ. മീരാ യുവ ഭാരത് ഇതീദം ആധികാരിക രൂപേണ ഗിനീസ് വേൾഡ് റെക്കോർഡ്സ് ഇത്യനേന മാന്യത പ്രാപ്ത. യതോ ഹി ഏകസ്മിന്നേവ സപ്താഹേ അന്തർജാല പ്രശ്നസ്യ കൃതേ സർവാധികാണാം ഉപയോക്തൃണാം ഉപാധിം പ്രാപ്തവത്. യത്ര പ്രശ്നാനാം ആഭാസീയ രൂപേണ ഉത്തരം പ്രയച്ഛന്തഃ ത്രിലക്ഷനവതി സഹസ്രാത് അപി അധികാഃ പ്രതിഭാഗിനഃ ആസന്. കേന്ദ്രീയ യുവകാര്യ ക്രീഡാമന്ത്രി ഡോക്ടർ മനസുഖ് മാണ്ഡവീയഃ അദ്യ നവദില്ലീ നഗരെ ആയോജിതേ സമാരോഹേ സമ്മാനപത്രം അവാപ്നോത്. ഗതവർഷേ ഒക്ടോബർ മാസസ്യ പഞ്ചവിംശതി ദിനാങ്കാത് ഏകത്രിംശത് ദിനാങ്ക പര്യന്തം വിക്സിത ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് ഷഡ്വിംശത്യുത്തര ദ്വിസഹസ്ര പ്രശ്നസ്യ ഇത്യസ്യ മാധ്യമേന അഭിലേഖ പ്രാപ്തഃ. മനസുഖ് മാണ്ഡവീയ ഇത്യനേന അസ്യ കൃതേ വർദ്ധാപനം പ്രദത്തം. ഗുജറാത്ത് ആരക്ഷിവിഭാഗേന രാജ്യേ അവൈധ രൂപേണ നിവസത്തഃ ബംഗ്ലാദേശീയ നാഗരികാൻ വിരുദ്ധ്യ ഓപ്പറേഷൻ ഡെൽറ്റ ഹണ്ട് നാംന വിശേഷ അഭിയാനം ആരബ്ധം. അസ്യ അഭിയാനസ്യ അന്തർഗതം ഗതചതുർവിംശതി ഹോരാസു ചതുർവിംശതാധികഃ ചതുശ്ശതം ബംഗ്ലാദേശീയാഃ ഗൃഹീതാഃ തഥാ ച ദ്വിഅശീത്യധിക സപ്തശതം അധിക സന്ദിഗ്ധ ജനാനാം വിഷയെ അന്വേഷണം പ്രചലതി. ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അദ്യ മാലവീയ നഗരെ അഗ്നികാണ്ഡേന അഹതാൻ ദ്രഷ്ടും സാകേതസ്ഥം നിജി ചികിത്സാലയം ഗതവതി. സാ പീഡിതൈ തഥാ തേഷാം പരിവാരജനൈശ്ച സഹ സംവാദം കൃതവതി. പ്രത്യേകം മൃതകസ്യ പരിവാരായ ദശലക്ഷരൂപ്യകാണാം ഗംഭീരരൂപേണ അഹതാനാം പഞ്ചലക്ഷരൂപ്യകാണാം ച അനുഗ്രഹധനസ്യ ഘോഷണാ കൃതാ. ബിഹാരരാജ്യസ്യ മുജഫർപുര നഗരെ ഏകസ്മിൻ നിജി ചികിത്സാലയെ ഭീഷണാഗ്നികാണ്ഡേ ത്രയഃ ജനാഃ മൃതാഃ അനേകേ ച ആഹതാഃ. ഏഷാ ഘടനാ ഗതരാത്രൌ ബ്രഹ്മപുര ക്ഷേത്രേ അഭവത്. ഗംഭീരരോഗിണഃ ഉപചാരാർത്ഥം അന്യേഷു ചികിത്സാലയേഷു പ്രവിഷ്ടാഃ. ഇതി വാർത്താഃ.
1: ആകാശവാണി സമയം 6:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കരണ്ട് ബിൽ എത്രയാണെന്ന്

0: അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് ബിജെപി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവഭാരത് ക്വിസ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനും 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റാനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രം. കേവലം നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കൂവെന്ന് ധവളപത്രത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി VD സതീശനാണ് ധവളപത്രം ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
5: കിഫ്ബിയുടെ വായ്പകൾ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മൊത്തം വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നതിനാൽ കിഫ്ബി സ്വതന്ത്രമായി വായ്പ എടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ഉൽപാദനത്തിനനുസരിച്ച് സബ്സിഡി നൽകുന്ന നിലവിലെ രീതി മാറ്റി അർഹരായ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറുന്ന രീതിയിലേക്ക് മാറണമെന്നും ധവളപത്രത്തിൽ ശുപാർശ ചെയ്യുന്നു. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷനെ കനത്ത നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും റിപ്പോർട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണം. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന് സമാനമായി വർദ്ധിപ്പിക്കണം.
4: ധവളപത്രം രാഷ്ട്രീയപരമായ രേഖയല്ലെന്നും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾപ്പെടുത്തിയുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിൽ ഇല്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യമിച്ചുള്ള രേഖയാണിതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
6: ഈ രേഖയിൽ ഒരു പ്രധാന ഗുണം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയ കടക്കണിയിലാണ് എന്നുള്ള കാര്യം പോയി. കഴിഞ്ഞ വർഷം നിങ്ങളോട് 600,000 കോടിയാണ് കേരളത്തിന്റെ കടം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ 600,000 കോടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 5,07,000 കോടിയാണ് കേരളത്തിന്റെ ആകെ കടമെന്ന് പറയുന്നത്. ആ നുണ അത് തെറ്റിപ്പോയി എന്ന് ഇറക്കിയ ഈ ധവളപത്രത്തിന്റെ പുസ്തകത്തിലുണ്ട്.
4: സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് MLA BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു.
7: നമ്മളുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശം ദുർബലം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഭാവി ബാധിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഇത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണോ മറ്റേതു ഡോക്യുമെന്റ് ആണോ അതല്ല വിഷയം. ആ ഡോക്യുമെന്റിൽ പറഞ്ഞ യാഥാർത്ഥ്യം പൊതുസമൂഹത്തിൽ എല്ലാവരും ചർച്ച ചെയ്യണം, മനസ്സിലാക്കണം.
4: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം

0: നിയമസഭ പാസാക്കി. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 19-ന് സഭ വീണ്ടും സമ്മേളിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അന്നേ ദിവസം അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെയായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുന്നത്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വായ്പ അനുവദിക്കുന്നതിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിതരണം പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം സിബിഐക്ക് വിടുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച മേരാ യുവഭാരത് ക്വിസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് എന്ന നേട്ടമാണ് ലഭിച്ചത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ് മൈ ഭാരതിന് സമ്മാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ഈ മാസം 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കേരളത്തിലും മാഹിയിലും കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ചില ഭാഗങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് തുടക്കമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഉച്ചയ്ക്കാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ശേഷിക്കുന്ന ഭാഗങ്ങളിലും ഗോവയിലും മഹാരാഷ്ട്രയുടെയും ആന്ധ്രാപ്രദേശിന്റെയും ചില ഭാഗങ്ങളിലും 2-3 ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം വ്യാപിക്കും.
0: മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. പ്രകൃതിയിൽ നിന്നും പ്രചോദനം, കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. വനം വന്യജീവി നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി കോടതികളിൽ സമർപ്പിക്കാൻ പുതിയ സംവിധാനമൊരുങ്ങി. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹോക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക. നാളെ നടക്കുന്ന ലോക പരിസ്ഥിതി ദിന ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഔദ്യോഗികമായി അവതരിപ്പിക്കും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. എറണാകുളത്ത് H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവേ കഴിഞ്ഞ ദിവസം ആണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് ബിജെപി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവഭാരത് ക്വിസ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി.

0: തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ് വീക്ഷണം. അവതരണം നിരഞ്ജന. സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം സമർപ്പിക്കുന്നതിനെ ചൊല്ലി മുഖ്യമന്ത്രി ബി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും നേർക്കുനേർ നടത്തിയ വാഗ്വാദം ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ഏറെ നേരം നീണ്ട ഭരണ പ്രതിപക്ഷ വാഗ്വാദത്തിൽ മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഇടപെട്ട് സംസാരിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിനുള്ള ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ചയും മുഖ്യമന്ത്രിയുടെ മറുപടിയും പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിന്റെ അവതരണത്തിനായി ജൂൺ 19 സഭാ സമ്മേളനം പുനരാരംഭിക്കും. ഇന്ന് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലൂടെയാണ് സഭാ നടപടികൾ ആരംഭിച്ചത്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ കെഎസ്ആർടിസിയുടെ കൂടുതൽ ഡിപ്പോകളും സർവീസുകളും ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗം വി ടി ബൽറാമാണ് ആദ്യം സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചത്. സർക്കാർ പ്രഖ്യാപിച്ച സൌജന്യ യാത്രയുടെ ആനുകൂല്യം ഭൂരിഭാഗം വരുന്ന മലബാറിലെ സ്ത്രീകൾക്ക് ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും ബൽറാം ചൂണ്ടിക്കാട്ടി. ഗൌരവമുള്ള വിഷയമാണെന്നായിരുന്നു ഗതാഗത മന്ത്രി സി പി ജോണിന്റെ മറുപടി. മലബാറിൽ താരതമ്യേന കെഎസ്ആർടിസി സർവീസ് കുറവാണ്. മലബാറിൽ ആകെ 24.3% ബസ്സുകൾ മാത്രമാണുള്ളത്. ആകെ സർവീസുകളിൽ 33% മാത്രവും. ഇതിനെല്ലാം പരിഹാരം കാണുമെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. തൃത്താല കേന്ദ്രീകരിച്ച് ഡിപ്പോ വേണമെന്ന ബൽറാമിന്റെ ആവശ്യത്തിന് കെഎസ്ആർടിസിയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതനുസരിച്ച് ആലോചിക്കാമെന്ന് മന്ത്രി മറുപടി നൽകി. ഭരണകക്ഷി സംഘടനാ നേതാക്കൾ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നുവെന്ന ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷാംഗം കെ പ്രേംകുമാറിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം. ഇത് സംബന്ധിച്ച് പ്രേംകുമാർ 70 ആക്ഷേപങ്ങൾ ഉന്നയിച്ചതോടെ ഭരണനിരയിൽ നിന്ന് ബഹളമുയർന്നു. പ്രമേയാവതരണം പൂർത്തിയായതിന് പിന്നാലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിഷയത്തിൽ ഇടപെട്ടു. പ്രമേയത്തിന്റെ ഭാഗമായി പ്രേംകുമാർ ഉന്നയിച്ച അഴിമതി ആക്ഷേപങ്ങൾ സഭാരേഖകളിൽ ഉണ്ടാവില്ലെന്ന് സ്പീക്കർ റൂളിംഗ് നടത്തിയതോടെ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എഴുന്നേറ്റു. അഴിമതി ആക്ഷേപം ഉന്നയിക്കാൻ സഭയിൽ മറ്റവസരങ്ങളുണ്ടെന്നും പ്രമേയത്തിന്റെ പരിമിതിയിൽ വരുന്ന വിഷയങ്ങൾ മാത്രമേ ശ്രദ്ധ ക്ഷണിക്കൽ വേളയിൽ ഉന്നയിക്കാനാവൂവെന്ന ചട്ടം സ്പീക്കർ ഓർമ്മിപ്പിച്ചു. പ്രേംകുമാർ ഉന്നയിച്ച വിഷയത്തെക്കുറിച്ച് പരാതികൾ ലഭിച്ചിട്ടില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി മറുപടി നൽകി. പെൻഷൻ വിതരണത്തിന് ചുമതലയുണ്ടായിരുന്ന വ്യക്തിക്ക് പനിയായതിനാൽ അദ്ദേഹം സ്വീകരിച്ച ബദൽ സംവിധാനമാണെന്ന നിലയിലാണ് പെൻഷൻകാരെ സഹകരണ ബാങ്കിന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും ആ നടപടി ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെ പെൻഷൻ വിതരണ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്നും ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പെൻഷൻ വിതരണം നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലായതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും നടപടിയെടുക്കുമോ എന്ന് പ്രേംകുമാർ ചോദിച്ചു. പരിശോധിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതോടെ ആ വിഷയം അവസാനിച്ചു. ധവളപത്രത്തിന്റെ സമർപ്പണമായിരുന്നു സഭാ നടപടികളിലെ അടുത്ത അജണ്ട. ഇതിനായി മുഖ്യമന്ത്രി എഴുന്നേറ്റപ്പോഴേക്കും ക്രമപ്രശ്നവുമായി മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്തുവന്നു. എന്നാൽ ധവളപത്രം സഭയുടെ മേശപ്പുറത്ത് വച്ച് അതൊരു പബ്ലിക് ഡോക്യുമെന്റായി മാറിയതിനു ശേഷം കെ എൻ ബാലഗോപാലിന് ക്രമപ്രശ്നം ഉന്നയിക്കാമെന്ന നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത്. ധവളപത്രം തയ്യാറാക്കാനായി ധനവകുപ്പിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഔദ്യോഗിക രേഖകൾ പുറത്തുകൊടുത്തത് ക്രമവിരുദ്ധമാണെന്നായിരുന്നു കെ എൻ ബാലഗോപാലിന്റെ ക്രമപ്രശ്നം. ധവളപത്രം തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെക്കുറിച്ച് എതിരഭിപ്രായമില്ലെങ്കിലും ധനവകുപ്പിന്റെ ഉദ്യോഗസ്ഥരായിരുന്നു ഇത് തയ്യാറാക്കേണ്ടത്. ഇതെല്ലാം രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് ചൂണ്ടിക്കാട്ടിയ ബാലഗോപാൽ അക്കൌണ്ട് ജനറലിന് പോലും കൊടുക്കാത്ത കണക്ക് പുറത്തുകൊടുത്തത് സത്യപ്രതിജ്ഞ വിരുദ്ധമാണെന്നും ഇതിനെതിരെ സ്പീക്കർ റൂളിംഗ് നടത്തണമെന്നും മുൻ ധനമന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം ബാലഗോപാലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യം എന്താണ് എന്നതാണ് ധവളപത്രം. ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളാണ് ഈ രേഖകൾ. പരിശോധനയ്ക്ക് വിദഗ്ധരുടെ സഹായം തേടി. എന്നാൽ മന്ത്രിസഭയുടെ അനുമതിയോടെ തയ്യാറാക്കിയത് ധനവകുപ്പ് തന്നെയാണ്. ഒരു രഹസ്യരേഖയും പുറത്തുപോയിട്ടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ അവതരിപ്പിക്കപ്പെട്ട പല ധവളപത്രങ്ങളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്നും എന്നാൽ ഈ ധവളപത്രം കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള ഡോക്യുമെന്റ് ആണെന്നും കെട്ടിപ്പൊക്കിയ മിഥ്യകളല്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇതിനു പിന്നാലെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഖ്യമന്ത്രിയും തമ്മിൽ രൂക്ഷമായ വാക്പോരിനാണ് സഭാതലം സാക്ഷ്യം വഹിച്ചത്. കേരളം ഇന്നേ വരെ പ്രസിദ്ധീകരിച്ച ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വിചിത്രവാദമാണെന്നും വീണിടത്ത് കിടന്ന് ഉരുളലാണെന്നും പിണറായി വിജയൻ വിമർശിച്ചു. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ലായിരുന്നു. അത് ഗൌരവമുള്ള വിഷയമാണ്. നടപടിക്രമം.

അധികാരമായി തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണരുതെന്ന് പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട സ്പീക്കർ ക്യാബിനറ്റിന്റെ അംഗീകാരത്തോടെയുള്ള ധവളപത്രം അംഗീകരിക്കുന്നുവെന്നും കെ എൻ ബാലഗോപാലിന്റെ ക്രമപ്രശ്നം തള്ളി ധവളപത്രം മേശപ്പുറത്ത് വയ്ക്കുന്നതിന് അനുമതി നൽകുകയായിരുന്നുവെന്നും വിശദീകരിച്ചു. കേരളം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് സൂചിപ്പിക്കുന്നതാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ സമർപ്പിച്ച ധവളപത്രം. സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായാണ് ഉപയോഗിക്കുന്നത്. വികസിത പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും ധവളപത്രം ചൂണ്ടിക്കാണിക്കുന്നു. ഡി എ കുടിശ്ശിക, കരാറുകാർക്ക് നൽകാനുള്ള തുക എന്നിവ ഉൾപ്പെടെ 48,733 കോടി രൂപയുടെ ബാധ്യതകളാണ് പുതിയ സർക്കാർ ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നത്. കേവലം നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന നിർദ്ദേശം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള 3-ാം ദിനത്തിലെ ചർച്ചയിൽ പങ്കെടുത്ത് ഭരണപ്രതിപക്ഷ നിരയിൽ നിന്ന് 16 അംഗങ്ങളും ബി ജെ പി അംഗം രാജീവ് ചന്ദ്രശേഖറും സംസാരിച്ചു. കോൺഗ്രസ് അംഗം സി ആർ മഹേഷാണ് ഇന്നത്തെ ചർച്ച തുടങ്ങിവച്ചത്. ഒടുവിൽ പിണറായി വിജയന്റെ പ്രസംഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി കെ മുരളീധരനും മുഖ്യമന്ത്രിയും മറുപടി പ്രസംഗം നടത്തി. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾക്ക് സിസ്റ്റം തകരാറാണെന്ന് പറഞ്ഞ് മന്ത്രിയും സർക്കാരും മാറി നിൽക്കില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. എന്ത് പരാതി വന്നാലും വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് കർശന നടപടിയെടുക്കും. വീഴ്ച വരുത്തുന്നവരെ വെള്ളപൂശിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ അംഗീകരിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ഫോൺ വിളിച്ചാൽ എടുക്കാത്ത മന്ത്രി എന്ന പരാതി ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷ എം എൽ എ മാർ ഉൾപ്പെടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും തന്നെ ബന്ധപ്പെടാമെന്നും കെ മുരളീധരൻ ഉറപ്പു നൽകി. സംസ്ഥാനം നേരിടുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ നേർക്കാഴ്ചയായ ധവളപത്രം കേവലമൊരു രാഷ്ട്രീയ രേഖയല്ലെന്നും മറിച്ച് കഴിഞ്ഞ 10 വർഷത്തെ ഇടത് സർക്കാരിന്റെ ധനദുർവിനിയോഗത്തിന്റെ കണ്ണാടിയാണെന്നുമായിരുന്നു മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വിശദീകരിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ട്രഷറിയിൽ 6,000 കോടി രൂപ ബാക്കി വച്ചിട്ടാണ് പോയതെന്ന പ്രചാരണം പച്ചക്കള്ളമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. മെയ് 16 പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ട്രഷറിയിൽ വെറും 2,000 കോടി രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഐ ജി എസ് ടി ഗ്രാന്റും മറ്റ് കേന്ദ്രവിഹിതങ്ങളും ചേർത്ത് പലപ്പോഴായി പണം വരുമെങ്കിലും സർക്കാർ നൽകാനുള്ള അടിയന്തര ബാധ്യതകൾ നിലനിൽക്കെ 6,000 കോടി ഉണ്ടെന്ന് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 50,000 രൂപ ശമ്പളമുള്ള ഒരാൾ തന്റെ കടങ്ങളും ബില്ലുകളും വീട്ടാതെ ആ പണം പോക്കറ്റിൽ വച്ച് തന്റെ പക്കൽ പണമുണ്ടെന്ന് അവകാശപ്പെടുന്നതുപോലെയായിരുന്നു മുൻ സർക്കാരിന്റെ നിലപാട്. പത്രക്കാരനും പാൽക്കാരനും പലചരക്ക് കടക്കാരനും പണം നൽകാതെ വാതിലടച്ച് അകത്തിരിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിന്റെ ഖജനാവിനെ എത്തിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുവരെ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ് വീക്ഷണം.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു തവള ഒരിക്കൽ ഒരു മരത്തിൽ കയറാൻ ശ്രമം ആരംഭിക്കുമ്പോൾ മറ്റു തവളകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സാധ്യമല്ല നിനക്ക്, ഇതുവരെ ആരും കയറിയിട്ടില്ല മരത്തിൽ. എന്നാൽ ആ തവള അവസാനം മരത്തിന് മുകളിൽ എത്തുന്നു. കാരണം എന്തെന്നറിയാമോ? ആ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. മറ്റുള്ള തവളകൾ എന്തോ പറയുന്നത് ശ്രദ്ധിച്ച തവള കരുതിയത് അവർ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്നാണ്. അതുപോലെ നിങ്ങൾക്ക് ജീവിത ലക്ഷ്യം നേടാൻ

0: ഉത്സാഹപ്പെടുത്തുന്നവരുടെ മുന്നിൽ ബധിരരാകുന്നതാണ് നല്ലത്. ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ വയലിൻ വീടും പരിപാടി നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി പ്രകൃതിയിൽ മരങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചാണ്. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: കോട്ടയം ജില്ലയിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച വിള ഏതാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഇത് മഴക്കാലമാണല്ലോ. മഴയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടില്ലേ. കവികൾക്ക് മഴ ഒരു വികാരമാണ്. അവരുടെ സൃഷ്ടികളിൽ മഴ ഒരു കഥാപാത്രം തന്നെ ആവാറുണ്ട്. നനുനനെ പെയ്യുന്ന ചാറ്റൽ മഴ, ലാസ്യ നടനമാടുന്ന മഴ, ചിലപ്പോൾ മുടിയഴിച്ചിട്ടാടുന്ന രൗദ്രഭാവമുള്ള മഴ. അതെ, മഴയ്ക്കൊരുപാട് മുഖങ്ങളുണ്ട്. അവൾ എപ്പോഴാണ് ഒരു നാടിനെ തന്നെ തുടച്ചു നീക്കി അലറിപ്പായുന്നതെന്ന് പറയാൻ പറ്റില്ല. മഴ നമുക്കൊക്കെ ചിലപ്പോൾ ഗൃഹാതുരത ഉണർത്തുന്ന ഓർമ്മ കൂടിയാണ്. മഴയത്ത് ഓലമേഞ്ഞ വീടിന്റെ വരാന്തയിലിരുന്ന് പരിപ്പുവടയോ പപ്പടം ചുട്ടതോ കഴിച്ച് കട്ടനും കുടിച്ച് അങ്ങനെ ഇരുന്ന ഒരു കാലം നമ്മിൽ പലർക്കും കാണും. ഓലപ്പുറത്ത് വീഴുന്ന മഴയുടെ ശബ്ദം കേൾക്കാൻ എന്തൊരു സുഖമായിരുന്നെന്നോ. ചോരുന്ന സ്ഥലത്തൊക്കെ പാത്രങ്ങൾ വെച്ച് തറ നനയാതെ നമ്മൾ നോക്കിയിരുന്നില്ലേ. അടുക്കളയിൽ തീ കത്തിക്കാൻ പറ്റാതെ അമ്മ വിഷമിച്ചിട്ടില്ലേ. ആ എല്ലാം ഓർമ്മകൾ മാത്രം. പ്രകൃതിയോട് ചേർന്ന് ജീവിച്ച ആ കാലം ഇനി ഉണ്ടാവുമോ? നാളെ പരിസ്ഥിതി ദിനമാണ്. മഴയെക്കുറിച്ചുള്ള ഓർമ്മയോടൊപ്പം നമുക്ക് മരങ്ങളെക്കുറിച്ച് കൂടി ഓർക്കാം. കൊടും വേനലിൽ നടന്ന് തളർന്ന് ഒരു മരത്തണൽ കിട്ടുമ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മരങ്ങളുടെ വിലയറിയുന്ന നിമിഷമാണത്. മരങ്ങൾ വീടിന് ചുറ്റും വെച്ചു പിടിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. മരം ഒരു വരം തന്നെയാണ്. പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷത്തെ കാണുന്നത് പോലും എന്ത് കുളിർമയാണല്ലേ. പക്ഷികൾക്ക് ചേക്കേറാനും പഴങ്ങൾ കഴിക്കാനും മനുഷ്യൻ ആഹാരം നൽകാനും ഒക്കെയല്ലേ അതങ്ങനെ നിൽക്കുന്നത്. എന്നാൽ അതിന്റെ ഒന്നും വില നാം മനസ്സിലാക്കുന്നില്ലല്ലോ. ഒന്ന് പ്രകൃതിയിലേക്ക് നോക്കൂ. പ്രകൃതിയെ അറിയൂ. അപ്പോൾ അറിയാം മരങ്ങൾ ഒരു കുളിർ കാറ്റായി നമ്മെ തഴുകുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് തൊട്ട് മരങ്ങൾ നട്ട് വളർത്താം, പ്രകൃതിയെ സംരക്ഷിക്കാം. ഇതാ ഈ ചർച്ച ഒന്ന് ശ്രദ്ധിക്കൂ. പ്രൊഫസർ ഡി തങ്കമണിയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ് ആണ്.
1: മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു
1: മാഡം. നമ്മൾ എൻവയോൺമെന്റ് അല്ലെങ്കിൽ പരിസ്ഥിതിയെ കുറിച്ച് സംസാരിക്കുമ്പം നമ്മുടെ ഒരു സർവൈവൽ തന്നെ എൻവയോൺമെന്റ് ആയിട്ട് റിലേറ്റഡ് ആണല്ലോ.
2: ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ കണ്ടുവരുന്നത് പ്രകൃതിയിലേക്ക് തന്നെയുള്ള തിരിച്ചുപോക്കാണ്. പ്രകൃതിയിൽ നിന്നും നമുക്ക് ഓരോന്നിനുമുള്ള ഉത്തരം കിട്ടണം. ആഗോളതാപനത്തെ ചെറുക്കുന്നതിന് പ്രകൃതിയെ അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും പ്രകൃതിക്ക് പരിഹാരമുണ്ട്, പ്രകൃതിയിൽ നിന്നും കണ്ടുപഠിക്കുക, ആ വിധത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് നടന്നു ഇരിക്കുന്ന കാലഘട്ടമാണിത്.
1: അപ്പൊ അതിൽ എങ്ങനെ നമ്മുടെ സംഭാവന കൊടുക്കാൻ സാധിക്കും?
2: മരം നടല് മാത്രമല്ല ക്ലൈമറ്റ് ചേഞ്ചിനെയോ ആഗോളതാപനത്തിനെയോ ചെറുക്കാനുള്ളത്. ഈ മരത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരു പക്ഷേ ഞാൻ എൻ്റെ കോളേജിന്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിന് കുറേ മരങ്ങളൊക്കെ നട്ട് കുറേ അവാർഡ് മേടിച്ചു കൊടുത്തതാണ്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇതാ ഇപ്പോൾ പത്മശ്രീ വരെ കിട്ടിയേക്കുന്നത് ഒരു കോസ്റ്റൽ ഫോറസ്റ്റ് ഉണ്ടാക്കിയേക്കുന്നതിനാണ്. അപ്പോൾ ഈ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് പഠിച്ച് ഈ മരങ്ങളുടെ ആ ഒരു ഇത് വീട്ടിൽ നിന്ന് കണ്ട് കോളേജിലും നട്ടുപിടിപ്പിച്ച് കൂടുതൽ കൂടുതൽ ഞാൻ ഇതിനെപ്പറ്റി വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഭാരതീയർ പ്രകൃതിയെ ആരാധിക്കുന്നു, വൃക്ഷങ്ങളെ ആരാധിക്കുന്നു എന്ന് കണ്ടു. അത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും.
1: കൾച്ചറിൽ
2: തന്നെ അതുണ്ട്. ഇപ്പം മരം നട്ടുപിടിപ്പിച്ച് നമുക്ക് ആഗോളതാപനത്തിനെ മുഴുവനുമായിട്ട് തടയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പറ്റില്ലായിരിക്കാം. പക്ഷേ ഒരു മരം തരുന്ന ബാക്കി ഉപകാരങ്ങളെല്ലാം ആലോചിച്ച് നോക്ക്, നമ്മുടെ ഏതാവശ്യത്തിനും നമ്മൾ പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പം ഇത് മാത്രമാണ് നമുക്ക് നട്ടുപിടിപ്പിക്കാനോ അല്ലെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു എനർജി. ഇപ്പം തന്നെ അമ്മയുടെ ചില ഇതിനകത്ത് കമൻറ്റ് വന്നേക്കുന്നുണ്ട്, ഗവൺമെൻറ് നിങ്ങൾക്ക് പത്മശ്രീ തന്നേക്കുന്നത് മരം നട്ടുപിടിപ്പിച്ചേനാ, പക്ഷേ മറ്റൊരിടത്ത് മരം വെട്ടിമുറിക്കുന്നു. ആ ഒരു ഇത് പറയുമ്പോൾ അതിനൊരാൾ കമൻ്റ് ഇട്ടു, മരം വെട്ടിമുറിച്ചാൽ എന്താ ഇത് നട്ടുപിടിപ്പിക്കാവുന്ന, നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന ഒരേ ഒരു കാര്യം, ഒരേ ഒരു എനർജി വാട്ട് വി ക്യാൻ മേക്ക് ഇൻ അവർ ലൈഫ് ടൈം, അത് മരമാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണെങ്കിലും പലപ്പോഴും മരം വെട്ടരുത്, തടി ഉപയോഗിക്കരുത് എന്നല്ല. ഇപ്പം വേൾഡ് വൈഡായിട്ട് തന്നെ വരുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്, വീടിൻ്റെ കാര്യത്തിലാണെങ്കിലും കൂടുതലായിട്ട് തടി ഉപയോഗിക്കുക. ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് തടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ, കാരണം മരം കാർബൺ സ്റ്റോർ ചെയ്യുന്നു എന്ന് നമുക്കറിയാം, കാർബൺ സെക്വസ്ട്രേഷൻ. ഈ മരം മുറിച്ച് നമ്മളിപ്പോൾ ഒരു കട്ടിലോ മേശയോ നമ്മുടെ വീടിൻ്റെ ഒരു പാർട്ടോ, നമ്മുടെ പഴയ കാലത്തെ വീടെല്ലാം അങ്ങനത്തേതായിരുന്നല്ലോ, അതുണ്ടാക്കിയാലും അതെല്ലാം അതിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അത് സ്വയം ദ്രവിച്ചു പോകുന്നത് വരെ, അല്ലെങ്കിൽ ഈ തടി നമ്മളെടുത്ത് തീയിടുന്നവരെ, ഇത് കാർബൺ അത് സ്റ്റോർ ചെയ്തിരിക്കുക. ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ, അതിൽ നട്ടുപിടിപ്പിക്കുന്ന മരങ്ങൾക്കൊരു ലിമിറ്റുണ്ട്, ഇടയ്ക്ക് കുറച്ച് വെട്ടിയേ പറ്റൂ. അതെടുത്തിട്ട് ഒരു ഉപകരണമാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ സ്റ്റോറിങ് കാർബൺ.
1: സൈക്കിളാണ്.
2: നമ്മൾ നാഷണൽ ഫോറസ്റ്റിനെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഫോറസ്റ്റിനെ അധികം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആ കാർബൺ സെക്വസ്ട്രേഷൻ കൂടിക്കൂടി വരികയാണ്.
1: മാഡം ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ഇപ്പൊ നമ്മൾ തിരിഞ്ഞ് നമ്മുടെ ആ ഒരു ട്രഡീഷണൽ നോളജിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏത് ആസ്പെക്ട് ആയാലും, ഇപ്പം കൃഷിയെ കുറിച്ച് സംസാരിച്ചാലും ഇപ്പൊ നമ്മൾ പ്രകൃതി കൃഷിക്കാണ് ആദ്യം കൊടുക്കുന്നത്, ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: ഇപ്പം തന്നെ ഈ മരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ചിലർക്ക് കാട്ടുമരങ്ങൾ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഫ്രൂട്ട് ബെയറിങ് ആയിരിക്കും, ചിലർക്ക് ആഹാരം തരുന്നത് മാത്രമായിരിക്കും. ഈ ആഹാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഗാന്ധിജി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടി മരങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലം വരും, ആ ദീർഘവീക്ഷണം നമ്മളൊന്ന് നോക്കണം. കാരണം കുറച്ചു കാലം മുമ്പ് വരെ ആഗോളതാപനവും ക്ലൈമറ്റ് ചേഞ്ച് എന്നായിട്ടില്ല, അന്ന് പറഞ്ഞിരുന്നു ഈ പച്ചക്കറികളും അതും ഇതൊക്കെ വളരെ പ്രശ്നമായി വരുന്നു, മണ്ണിൻ്റെ അടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഇപ്പോൾ കൂടുതൽ സർവൈവ് ചെയ്യുന്നത്, അതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. ഇപ്പം ദാ അതിവർഷം അനാവർഷം എന്താ പറയണ്ടേ, എല്ലാം കാലം മാറി തിരിഞ്ഞ് വരുമ്പോൾ ഈ മണ്ണിൻ്റെ അടിയിൽ വളരുന്നവയ്ക്ക് പോലും പ്രശ്നമായി തുടങ്ങി. പക്ഷെ മരം എങ്ങനെങ്കിലും നമ്മളൊരു അഞ്ച് വർഷം ശ്രദ്ധിച്ച് വളർത്തിക്കഴിഞ്ഞാൽ അവ ഓൾമോസ്റ്റ് സർവൈവ് ചെയ്യും. എക്സ്ട്രീം കണ്ടീഷനിലേ ഉള്ളു അവർ നശിച്ചു പോകുന്നത്. ഇനി ഈ സെലക്ഷൻ ഓഫ് ട്രീ, ഇതിൽ നിന്ന് ആഹാരം തരുന്ന ഫ്രൂട്ട്സ്, ഇല, ഇതെല്ലാം ഉപയോഗിക്കാവുന്നതുണ്ട്. പിന്നെ ഓരോ മരത്തിൻ്റെയും പലവിധ ഉപകാരങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ മരത്തിന് തന്നെയാണ് വളരെ പ്രസക്തി വരുന്നത്.
1: ഈ കോസ്റ്റൽ ഫോറസ്റ്റ് ഇപ്പോൾ ഇതിനു വേണ്ടി തങ്ങളുടെ അമ്മയ്ക്ക് ദേവികി അമ്മ അവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
2: കോസ്റ്റൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ, ഞങ്ങളുടേത് കോസ്റ്റൽ ഏരിയ ആണ്, ഒരു കിലോമീറ്റർ പോയാൽ കായൽ, അപ്പുറത്തെ കടൽ. അപ്പം അത് പലർക്കും ഒരു വിചാരമുണ്ട്, അമ്മയ്ക്ക് 1980 ആക്സിഡൻറ്റ് കഴിഞ്ഞ് നെൽകൃഷി ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്നപ്പം വയൽ നികത്തിയ സ്ഥലമാണോ ഇതെന്ന്. ഇതല്ല, വയലൊന്നും ഞങ്ങൾ നികത്തിയിട്ടില്ല, കുറേ വയൽ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വിൽക്കേണ്ടി വന്നു, വീടിൻ്റെ മുമ്പിലുള്ള വയൽ ഇപ്പോഴും അവിടെ ഉണ്ട്. ഈ വീടിന് ചുറ്റുമുള്ള പറമ്പ്, പുറംപടയിടങ്ങളും ഉണ്ട്, വീടിന് ചുറ്റുമുള്ള ഇമ്മീഡിയറ്റ് ഇത്. അപ്പം അത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് പോസ്റ്റ് ഹാർവസ്റ്റിംഗ് ആക്ടിവിറ്റി, നെല്ല് എള്ള്, രണ്ട് നെല്ല് ഒരു എള്ള്, പിന്നെ ഈ പുരയിടത്തിൽ കുറേ മാവ്, പ്ലാവ്, തെങ്ങ്, ആഞ്ഞിലിയൊക്കെ കൂടുതലും മരങ്ങൾ അതിരിലെ നടത്തുള്ളൂ. ഈ അതിരിലെ മരങ്ങളിൽ നിന്നുള്ള ഇലയും കമ്പും, പശുക്കളുണ്ട്, കാളയുണ്ട്, പോത്തുണ്ട് കൃഷി ആവശ്യത്തിന് വേണ്ടി, അവയുടെ ചാണകവും കൂടെ മിക്സ് ചെയ്താണ് വളം. അതാണ് ഇപ്പോഴത്തെ ഓർഗാനിക് ഫാമിംഗ്. ഇപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കണ്ടു വളർന്നിട്ടുള്ളത്. ഞങ്ങളൊരു തൈ പോലും കൊണ്ടുവന്നൊരു ചെറിയോ എന്തെങ്കിലും കൊണ്ട് നടുത്തു വെച്ച അച്ഛൻ പറയും, അല്ലെ അമ്മ പറയും, അയ്യോ ഇതിവിടെ നട്ടു കഴിഞ്ഞാൽ വേണ്ട, നമ്മുടെ കൊയ്ത്തുമതിയും വരുമ്പോൾ ഇവിടെ കളം വൃത്തിയാക്കുമ്പോൾ ഇതെല്ലാം പോകും, കൊണ്ടുപോയി അതിരി കൊണ്ട് നടാൻ പറയും. പക്ഷേ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ നെൽകൃഷിയും വയലിലെ കൃഷി നിന്നപ്പോഴേക്കും ഈ സ്ഥലമെല്ലാം ഒഴിഞ്ഞു കിടക്കുക. നേരത്തെ അതങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയല്ല, അത് ഞാൻ ഇപ്പോഴിങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോഴാണ്, ഈ വയലിൽ കൃഷി പതുക്കെ നട്ട് വളർന്നു വരുമ്പോഴത്തേക്കും ഈ സ്ഥലം മുഴുവൻ നമ്മുടെ പച്ചക്കറി, കിഴങ്ങ് വർഗ്ഗങ്ങൾ, കപ്പ, ചീനി, ചേമ്പ് ഇതെല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. കറക്റ്റ് നെല്ല് കൊയ്യാറാവുമ്പോഴോ എള്ള് പറിക്കാറാവുമ്പോഴത്തേക്കോ ഇതിൻ്റെ എല്ലാം ഹാർവസ്റ്റിംഗ് കഴിഞ്ഞ് ഈ സ്ഥലം ക്ലീൻ ആക്കിയിടുകയാണ്. ആ പ്രകൃതിയുടെ ഒരു താളം, ആ സൈക്കിൾ, അതൊക്കെ ഇപ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ കൂടുതൽ കൂടുതലായിട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ കറ്റ കൊണ്ടുവെക്കുന്നു, മെതിക്കുന്നു, കച്ചി വിരിക്കുന്നു, എള്ളുണക്കാൻ വേണം, നെല്ലുണക്കാൻ വേണം, ആ ഓരോന്നും ഓരോ രീതിക്ക് വേണ്ടിയിട്ടുള്ളത്. നെൽകൃഷിയും എള്ളുകൃഷിയും നിന്നപ്പോൾ ഈ സ്ഥലം വേക്കൻ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ അമ്മ ഇങ്ങനെ 3 വർഷം എണ്ണിക്ക് അമ്മയ്യാതായിരുന്നു, ബെഡ് റിഡൻ ആയിരുന്നു. പതുക്കെ എണ്ണിറ്റ് നടക്കാൻ തുടങ്ങിയപ്പം ഞങ്ങൾക്ക് കുരിയാല വെച്ചാരാധന, കുരിയാല വല്യച്ചന്മാർ, പതുക്കെ ഓരോന്ന് അവിടെ കൊണ്ട് നടും, അടുത്ത് നടും. അപ്പോൾ എല്ലാവരും എൻകറേജ് ചെയ്തു. അപ്പം അന്ന് കൃഷി നിന്ന കാരണം ഇവിടെ നടരുതെന്ന് പറയുന്നുമില്ല. ഈ നട്ടത് എല്ലാവരും കൊണ്ട് കൊടുക്കും, പതുക്കെ അമ്മ നടന്ന് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളറിഞ്ഞില്ല വനമായെന്ന്. മീഡിയ കാടില്ലാത്ത ആലപ്പുഴ ജില്ലയ്ക്കുള്ള ഒരു കാടാണിതെന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോഴത്തേക്ക് ഞാൻ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ് എംടെക്, കാരണം അന്നത്തെ കാലത്ത് ഞാൻ സി ഇ ടി കോളേജ് ഓഫ് എഞ്ചിനീയറിങ് ട്രിവാൻഡ്രമാണ് പഠിച്ചത്. 73-77 പാസ്ഔട്ട്, 78 പാലക്കാട് NSS എഞ്ചിനീയറിങ് കോളേജ് ജോയിൻ ചെയ്തു, 86 തിരിച്ച് സി ഇ ടി തന്നെ വന്നു, 85 പാലക്കാട്ട് തന്നെ PWD എഞ്ചിനീയർ ആയിരുന്നു, ഇറിഗേഷൻ ആയിരുന്നു അന്ന്. അപ്പം തിരിച്ച് കോളേജിലെത്തിയപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ഇയറിൽ 75 ഗ്രീനിങ്ങിൻ്റെ ക്യാമ്പസ് തുടങ്ങിയത്. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അന്നത്തെ കുറേ മരങ്ങളൊക്കെ പോകാൻ തുടങ്ങി. അമ്മ അപ്പോഴത്തേക്ക് നാട്ടിൽ ഓരോന്നിങ്ങനെ നടാൻ തുടങ്ങി. അമ്മയുടെ കയ്യിൽ നിന്ന് പഴയ മരം, നമ്മുടെ പാരിജാതം, പവിഴമല്ലിയൊക്കെ തുടങ്ങിയത് കൊണ്ടുവരും. യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത് കോളേജിലും നടും, വീട്ടിലും നടും. അങ്ങനെ ക്യാമ്പസിനും കുറേ അവാർഡ് അത് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം വീട്ടിലേതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അപ്പോഴത്തേക്ക് ഈ എംടെക് ഞാൻ തിരിച്ച് സീറ്റിൽ ടീച്ചേഴ്സിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അന്ന് ജസ്റ്റ് ഒരു ഫസ്റ്റ് ക്ലാസ് ഇൻ സിവിൽ എഞ്ചിനീയറിങ് ബിടെക് മതി നമുക്ക് ലെക്ചറായിട്ട് കയറാം. ഇപ്പോഴാണ് അതൊക്കെ മാറിയേക്കുന്നത്. അപ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിങ്ങിലൊക്കെ പോകാനുള്ള കാരണം ഞങ്ങളുടെ ഓണാട്ടുകാരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, അമ്മ ചെയ്യുന്ന ഈ പ്രവൃത്തി, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കുടുംബം കാർഷിക ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇത് ഓരോന്ന് പഠിക്കുമ്പോൾ അഗ്രോ ഫോറസ്ട്രി നമ്മുടെ നാട്ടിൽ ഓണാട്ടുകരയിൽ പ്രത്യേകിച്ചും കാർഷിക വനവൽക്കരണം, അതൊക്കെ ആ ടൈമൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. അത് ഇതായിരുന്നല്ലോ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നെന്നുള്ളത് ഞാനിപ്പോൾ എൻ്റെ ആ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിങ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേൾഡ് വൈഡായിട്ട് ഇപ്പോൾ അഗ്രോ ഫോറസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് വന്നിരിക്കുകയാണ്. ഒരു ബുക്കുണ്ട് കോളിൻ ടഡ്ജിൻ്റെ, ദ സീക്രട്ട് ലൈഫ് ഓഫ് ട്രീസ്. അദ്ദേഹം കേരളത്തിനെ എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് അഗ്രോ ഫോറസ്ട്രിയുടെ പറഞ്ഞേക്കുന്നത്. അതിപ്പോൾ വേൾഡ് വൈഡായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നു, പക്ഷേ നമ്മുടെ നാട്ടിൽ അതില്ല. അപ്പോൾ അഗ്രോ ഫോറസ്ട്രിയുടെ ആ ഇതും ഈ മരങ്ങൾ പുറയിടത്തിൽ നിൽക്കുന്നത്, നമ്മളിപ്പം ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ പോളി ഹൗസ് എന്നൊക്കെ പറയുന്ന അത് ചെയ്യുന്ന ആ ഗുണമാണ് ഈ നമ്മുടെ മരങ്ങൾ ഈ കൃഷി, മറ്റ് കൃഷിക്ക്, വെജിറ്റബിൾസിന്, ട്യൂബർ ക്രോപ്സിന്, ആഹാര സാധനങ്ങൾ നട്ടുവളർത്തുന്നതിനെയൊക്കെ കൊടുത്തിരുന്നത്. പോളി ഹൗസിലോട്ടാണെങ്കിൽ അതിൻ്റെ കാർബൺ നിമിഷൻ വളരെ കൂടുതലാണ്. ഇവിടെ മരങ്ങളാണെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ ഇപ്പം നമ്മളെ പറയുന്നുണ്ട് നമ്മുടെ നെൽകൃഷി എന്നുള്ള മീഥൈൻ നിമിഷം വലിയ പ്രശ്നമാണ് ആഗോളതാപനത്തിന് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ മരങ്ങൾ നമുക്ക് നട്ടുവളർത്താം. ഇൻ അഡീഷൻ ഈ മരങ്ങൾ നമുക്ക് സുന്ദർലാൽ ബഹുഗുണയുടെ ആ 5F പ്രിൻസിപ്പിൾ, ഫുഡ്, ആഹാരം, ഫോഡർ, കാലിത്തീറ്റ, ഫെർട്ടിലൈസർ, വളം, അത് കഴിഞ്ഞിട്ടേ ഫ്യൂവൽ വരുന്നുള്ളൂ നമുക്ക് തീയരിക്കാനുള്ള. ലാസ്റ്റ് വൺ ഫൈബർ. ഫൈബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടുന്നു. ഇതിൻ്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് വേണ്ടത് നട്ടുപിടിപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ഉപയോഗിക്കാം. പ്രകൃതി എല്ലാം തരുന്നുണ്ട്, മരുന്നും തരുന്നുണ്ട്, മെഡിസിൻ, അതുപോലെ തന്നെ മരങ്ങൾ, വാട്ടർ കൺസർവേഷന്, ക്ലൈമറ്റ് സ്റ്റെബിലൈസേഷന്. ആലോചിച്ച് പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്ന അത് ദൈവം തന്നെയാണ്.
1: നമുക്ക് കിട്ടുന്ന എല്ലാം പ്രകൃതിയിൽ
2: നിന്നാണ്. അതെ, അതിൽ ഗാന്ധിജി പറഞ്ഞ ആ ഒരു കാര്യം, പ്രകൃതി നിങ്ങൾക്ക് എല്ലാം തരുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യത്തിന് എല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ആർത്തിക്ക് വേണ്ടത് എടുക്കാതിരിക്കുക. ആർത്തിയാണ് ആവശ്യത്തിനുള്ളത് മാത്രം. ഓഫ് കോഴ്സ് അതിനൊപ്പം തിരിച്ചു കൊടുക്കുക. ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നതിനൊപ്പം അത് മണ്ണിലോട്ട് തിരിച്ചു കൊടുക്കുക. ഒഴുകി അങ്ങ് പോവല്ല, കുറേ മണ്ണിൽ വേണം. ആ മണ്ണിൽ കിട്ടിയെങ്കിലേ മണ്ണിലുള്ള ബാക്കി ഈ പറഞ്ഞ പോലെ കോടാനുകോടി ജീവികൾ അതിനകത്തും ഉണ്ട്. അവർ സർവൈവ് ചെയ്ത്, അവർ മരങ്ങളെ ഹെൽപ്പ് ചെയ്ത്, ചെടികളെ ഹെൽപ്പ് ചെയ്ത് നമുക്ക് ആഹാരം, ആ ഒരു കംപ്ലീറ്റ് സൈക്കിള് നാച്ചുറലായിട്ട് തന്നെ നടക്കട്ടെ.
1: അപ്പം പ്രൊഫസർ തങ്കമണി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
2: താങ്ക് യു വെരി മച്ച്.
3: മരങ്ങൾ നട്ട് നട്ട് ഒരു കാട് തന്നെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കേട്ടല്ലോ. പ്രകൃതിയെ സ്നേഹിച്ചാൽ നമുക്കും തിരികെ കിട്ടും ആ കരുതലും സ്നേഹവും ഒക്കെ. പ്രൊഫസർ ഡി തങ്കമണിയുമായി ഷിബു ജോർജ് സംസാരിച്ചത് കേട്ടല്ലോ. പ്രൊഫസർ ഡി തങ്കമണിയുടെ ഫോൺ നമ്പർ 9947028581. പാട്ട് ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ട്? മനസ്സിന് സന്തോഷം തോന്നുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ ഒരു ഗാനം കേട്ടാൽ അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. പക്ഷേ ഇത്തിരി സങ്കടം തോന്നുമ്പോൾ ഒരു ദുഃഖഗാനം കേട്ടാൽ കൂടുതൽ സങ്കടമാവും, ചിലപ്പോൾ കരച്ചിൽ തന്നെ വരും അല്ലേ? അപ്പോൾ സങ്കടത്തിന് വേണ്ടിയല്ല ഒന്ന് സന്തോഷിക്കാൻ ഇതാ ഒരു ഗാനം.

0: ആദ്യം മഴയെക്കുറിച്ച് കുറേ പറഞ്ഞു. കന്നുകാലികളുടെയും കൃഷിയുടെയും ഒക്കെ കാര്യത്തിൽ മഴയ്ക്ക് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. കന്നുകാലികൾക്ക് ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അവരെ ഈർപ്പമില്ലാത്ത വൃത്തിയുള്ള സ്ഥലങ്ങളിൽ പാർപ്പിക്കണം. വാഴകൃഷിയും മറ്റു ചില കൃഷികളും ഒക്കെ വെള്ളം കയറിയും കാറ്റുവീശിയും നശിച്ചു പോകാനും സാധ്യതയുണ്ട്. ഇതെല്ലാം വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കന്നുകാലികൾക്ക് അസുഖങ്ങൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ.
1: ഇന്ന് കന്നുകാലികളിൽ ചെള്ള്, പേൻ, മൈറ്റുകൾ, ഈച്ചകൾ തുടങ്ങിയ ബാഹ്യപരാദങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഉപയോഗിക്കുന്ന കീടനിയന്ത്രണ മരുന്നുകൾ പ്രയോഗിക്കുമ്പോൾ പാലിക്കേണ്ട പ്രധാന സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ഇത്തരം പരാദങ്ങൾ മൃഗങ്ങളുടെ ആരോഗ്യത്തെയും ഉൽപാദനക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കാം. അവയെ നിയന്ത്രിക്കുന്നതിനായി മരുന്നുകൾ ഉപയോഗിക്കുന്നത് ആവശ്യമാണ്. എന്നാൽ അവ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ മൃഗങ്ങൾക്കും കർഷകർക്കും അപകടമുണ്ടാകാം. ആദ്യം തന്നെ മൃഗചികിത്സാ ആവശ്യങ്ങൾക്കായി അംഗീകരിച്ച മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ കന്നുകാലികളിൽ ഒരിക്കലും പ്രയോഗിക്കരുത്. ഏതെങ്കിലും മരുന്ന് ഉപയോഗിക്കുന്നതിന് മുൻപ് അതിന്റെ ലേബൽ ശ്രദ്ധാപൂർവ്വം വായിക്കുകയും മൃഗഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ മാത്രം ഉപയോഗിക്കുകയും വേണം. മരുന്ന് തയ്യാറാക്കുമ്പോഴും പ്രയോഗിക്കുമ്പോഴും കൈയുറ, മാസ്ക്, മുഴുവൻ കൈമൂടുന്ന വസ്ത്രങ്ങൾ എന്നിവ ധരിക്കുന്നത് നല്ലതാണ്. ഇതിലൂടെ രാസവസ്തുക്കൾ നേരിട്ട് ശരീരത്തിൽ തട്ടുന്നതും ശ്വസനത്തിലൂടെ അകത്ത് പ്രവേശിക്കുന്നതും കുറയ്ക്കാൻ കഴിയും. മരുന്ന് കൃത്യമായ അളവിൽ കലർത്തണം. അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. അമിത അളവിൽ ഉപയോഗിച്ചാൽ വിഷബാധ, ത്വക്ക് അസ്വസ്ഥത, പാലുൽപാദന കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആവശ്യത്തിനും കുറവ് അളവിൽ ഉപയോഗിച്ചാൽ പരാദങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയാതെ വരും. മരുന്ന് പ്രയോഗിക്കുമ്പോൾ നല്ല വായുസഞ്ചാരമുള്ള സ്ഥലമായിരിക്കണം. കടുത്ത ചൂടുള്ള സമയങ്ങൾ ഒഴിവാക്കുക. സ്പ്രേ ചെയ്യുമ്പോൾ മരുന്ന് മൃഗത്തിന്റെ കണ്ണിലോ മൂക്കിലോ വായിലോ ചെവിയിലോ പ്രവേശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കിടാവുകൾ, ഗർഭിണി മൃഗങ്ങൾ, പ്രായമായവ, രോഗബാധിത മൃഗങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധയോടെ മരുന്ന് ഉപയോഗിക്കണം. കുട്ടികളെയോ പരിശീലനം ലഭിക്കാത്തവരെയോ ഇത്തരം രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത്. മരുന്നുകൾ, തീറ്റ, ഭക്ഷ്യവസ്തുക്കൾ, കുടിവെള്ളം എന്നിവയിൽ നിന്ന് അകലെ സൂക്ഷിക്കണം. മഴ പെയ്യാൻ സാധ്യതയുള്ള സമയങ്ങളിൽ മരുന്ന് പ്രയോഗിക്കുന്നത് ഒഴിവാക്കണം. അല്ലാത്തപക്ഷം മരുന്ന് ഒഴുകിപ്പോയി ജലസ്രോതസ്സുകളെ മലിനമാക്കാൻ ഇടയാക്കും. മരുന്ന് പ്രയോഗിച്ചതിന് ശേഷം ഏതാനും മണിക്കൂറുകൾ മൃഗത്തെ നിരീക്ഷിക്കണം. അമിതമായി ഉമിനീർ ഒഴുകുക, ശ്വാസതടസ്സം, വിറയൽ, അസ്വസ്ഥത, അസാധാരണമായ പെരുമാറ്റം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ മൃഗഡോക്ടറുടെ സഹായം തേടണം. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന മൃഗങ്ങളിൽ മരുന്ന് ഉപയോഗിക്കുമ്പോൾ മരുന്ന് പ്രയോഗിച്ചതിന് ശേഷം പാലോ മറ്റുൽപ്പന്നങ്ങളോ ഉപയോഗിക്കുന്നതിന് മുൻപ് കാത്തിരിക്കേണ്ട കാലയളവിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ലേബലിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. മരുന്ന് പ്രയോഗിച്ച ശേഷം കൈകളും മുഖവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. സ്പ്രേ ഉപകരണങ്ങൾ ശുചിയാക്കുകയും ഒഴിഞ്ഞ പാത്രങ്ങൾ സുരക്ഷിതമായി നശിപ്പിക്കുകയും വേണം. മരുന്ന് സൂക്ഷിച്ചിരുന്ന പാത്രങ്ങൾ പിന്നീട് വെള്ളമോ തീറ്റയോ മറ്റ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കരുത്. കീടനിയന്ത്രണത്തിനായി മരുന്നുകൾ മാത്രം ആശ്രയിക്കാതെ ശുചിത്വ പരിപാലനത്തിനും പ്രാധാന്യം നൽകണം. കാലിത്തൊഴുത്ത് വൃത്തിയായി സൂക്ഷിക്കുക. ചാണകം കൃത്യമായി നീക്കം ചെയ്യുക. വെള്ളക്കെട്ട് ഒഴിവാക്കുക. പരിസരം ശുചിയായി നിലനിർത്തുക എന്നിവയിലൂടെ പരാദശല്യം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. പ്രിയ കർഷകരെ, കന്നുകാലികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മികച്ച ഉൽപാദനം ഉറപ്പാക്കുന്നതിനും കീടനിയന്ത്രണം ആവശ്യമാണ്. എന്നാൽ അത് സുരക്ഷിതമായ രീതിയിൽ ഉപയോഗിക്കുന്നതും അത്ര തന്നെ പ്രധാനമാണ്. ശരിയായ മുൻകരുതലുകൾ പാലിക്കുന്നതിലൂടെ നമ്മുടെ വളർത്തുമൃഗങ്ങളെയും കുടുംബത്തെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും.
0: കന്നുകാലികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലായില്ലേ? നല്ല കരുതലോടെയും വൃത്തിയോടെയും ഒക്കെ മരുന്നുകൾ കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണേ. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
2: പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
3: വളമിഴുകയോ ചെവിടിളക്കുകയോ വെള്ളമൊഴിക്കുകയോ എന്തിന് നട്ടുപിടിപ്പിക്കുകയോ പോലും ചെയ്യാത്ത അനാഥമായി വളരുന്ന പപ്പായയെ കുറിച്ച് അടുത്ത കാലം വരെ ഒരു നല്ല വാക്കുപോലും ആരും പറയുമായിരുന്നില്ല. വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുവാൻ പ്രധാനപ്പെട്ട പച്ചക്കറികളെല്ലാം ഉപയോഗിക്കുന്നു. അത്യപൂർവമായി തോരൻ വയ്ക്കാനുള്ള മലക്കറികൾ ഇല്ലാതെ വന്നാൽ പുരയിടത്തിൽ നട്ടുവളർത്തിയ ചീരയിലയോ വേലിക്കൽ നിൽക്കുന്ന മുരിങ്ങയിലയോ നോക്കാം. അതും കയ്യിൽ കിട്ടിയില്ലെങ്കിൽ അമ്മമാർ പറയും, ഒരോമയ്ക്ക് ഇങ്ങ് കുത്തിയിട് ഇന്ന് അതുകൊണ്ട് ഒപ്പിക്കാം. അതെ, അങ്ങനെ മുട്ടുശാന്തിക്ക് ഒരു തോരൻ ഒപ്പിക്കാനായി ഉപയോഗിച്ചു വന്നതാണ് പച്ചയോമയ്ക്ക അല്ലെങ്കിൽ പച്ചക്കപ്പളങ്ങ. കപ്പയ്ക്ക് എന്നും അറിയപ്പെടുന്ന പപ്പായ്ക്ക് അല്പം പ്രിയമുണ്ടാകുന്നത് പഴുത്തു ചുവന്ന് നിൽക്കുമ്പോഴാണ്. കുട്ടികൾ ഓമത്തണ്ട് കളിക്കാനെടുക്കാറുണ്ട്. പപ്പായയുടെ ഇല വീശി നിൽക്കുന്നത് ഒരു തണ്ടിലാണ്. തണ്ടിന്റെ ഉൾവശം പൊള്ളയായതിനാൽ അത് ഒരു പൈപ്പ് പോലെ ഉപയോഗിക്കാം. ഗ്ലാസിൽ വെള്ളമെടുത്ത് പപ്പായത്തണ്ടിന്റെ ഒരറ്റം വെള്ളത്തിലും മറ്റേ അറ്റം ചുണ്ടിലും വെച്ച് ജലം വലിച്ചെടുക്കാം. ജലത്തിലേക്ക് ശ്വാസം ഊതിവിട്ട് വിവിധ തരം ശബ്ദങ്ങൾ ഉണ്ടാക്കാം, കുമിളകൾ സൃഷ്ടിക്കാം. അങ്ങനെ കുറെ കളികൾ ഓമത്തണ്ടിലൂടെ കുട്ടികൾ സാധ്യമാക്കാറുണ്ട്. ആധുനിക മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ചില രോഗങ്ങൾക്ക് സാരമായ ശമനമുണ്ടാക്കുവാൻ നാം ഇതുവരെ തള്ളിക്കളഞ്ഞിരുന്ന പല ഭക്ഷ്യവസ്തുക്കളും നല്ലതാണെന്ന് തെളിഞ്ഞതോടെ ആളുകൾ അതിനായി പരക്കം പാഞ്ഞു തുടങ്ങി. അത്തരമൊരു പദവിയിലിപ്പോൾ പപ്പായയും സ്ഥാനം പിടിച്ചിരിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് പപ്പായ കഴിക്കുന്നത് നല്ലതാണെന്ന് തെളിഞ്ഞപ്പോൾ ഓമയെന്ന ഓമനപ്പേര് വീണ്ടും മനുഷ്യർ പൊടിതട്ടിയെടുത്തു. കുപ്പക്കുഴിയിൽ അവഗണിച്ചിട്ടിരുന്ന പപ്പായയെ മാന്യസ്ഥാനത്ത് നട്ടുവളർത്താൻ തുടങ്ങി. മറ്റു ഫലവൃക്ഷങ്ങളെപ്പോലെ പരിചരിക്കുവാൻ തുടങ്ങി. ചിലയിടങ്ങളിൽ വൻതോതിൽ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും തടിയൻ പപ്പായകൾ നമ്മുടെ ചന്തകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. പപ്പായയുടെ ഇല, പച്ച ഓമയ്ക്കയുടെ കറ, പഴുത്ത പപ്പായ എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ പപ്പായ അപ്പാടെ ഔഷധ ഗുണമുള്ളതാണെന്ന് വ്യക്തമാക്കുന്ന ലേഖനങ്ങൾ കൂടി ആനുകാലികങ്ങളിൽ പ്രത്യക്ഷമായപ്പോൾ ഓമയ്ക്കയുടെ ശനിദശ മാറുകയും നല്ല കാലം ആരംഭിക്കുകയും ചെയ്തു. നമ്മുടെ വീടുകളിൽ, വൻകിട ഹോട്ടലുകളിലൊക്കെ പഴവർഗ്ഗങ്ങൾക്കിടയിൽ പപ്പായപ്പഴം സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഗൾഫ് നാടുകളിലും മറ്റും പപ്പായയുടെ പ്രാധാന്യം കുറെ മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു.
0: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയെക്കുറിച്ച് ഒന്ന് കേട്ടാലോ.
2: ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവേ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളിവെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.
0: ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇതുവരെ പറഞ്ഞില്ല. ചോദ്യം ഇതായിരുന്നു, കോട്ടയം ജില്ലയിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച വിള ഏതാണ്? ഉത്തരം, തലനാടൻ ഗ്രാമ്പു.
4: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന വിലാസത്തിലോ വയലും വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
5: വയലും വീടും

0: ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ.
1: ഫസ്റ്റ് പോസ്റ്റിംഗ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂര് ഒരു 7-8 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിക്കോട് പ്രൊമോഷനായിട്ട് പോയി, ആർട്ടിസ്റ്റ് ക്യൂറേറ്ററായിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്നും പ്രൊമോഷനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മ്യൂസിയം കം ഫോട്ടോഗ്രാഫിക് അസിസ്റ്റൻ്റ് ഫോറൻസിക് മെഡിസിൻ എന്ന വിഭാഗത്തിലേക്ക് വന്ന് ഞാനാണ് തുടങ്ങുന്നത്.
0: സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ എ ശിവരാമനുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8 മണിക്ക്.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കൃഷി വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന സംസ്ഥാനതല ഫലവൃക്ഷത്തെ നടീൽ പദ്ധതിക്കും വിദ്യാലയതല കതിര് കാർഷിക ക്ലബ്ബുകൾക്കും നാളെ തുടക്കമാകും. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. കൃഷിവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃഷി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ചടങ്ങിന്റെ ഭാഗമായി കൃഷിയിൽ മികച്ച നേട്ടം കൈവരിച്ച 5 കുട്ടികർഷകരെ മുഖ്യമന്ത്രി ആദരിക്കും. വിദ്യാലയങ്ങളിൽ ഹരിതവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഫലവൃക്ഷത്തൈകളും പച്ചക്കറി വിത്തുകളും അടങ്ങുന്ന പ്രത്യേക ഹരിത കിറ്റുകളും വിതരണം ചെയ്യും. ഓണക്കാലത്ത് സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറികളുടെയും പൂക്കളുടെയും ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്ന ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം 2026 പദ്ധതിയുടെ ഭാഗമായി സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ സജ്ജമാക്കിയ മാതൃകാ പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ ഇന്നു മുതൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8281200673. ചങ്ങനാശ്ശേരി തുരുത്തി മൃഗാശുപത്രിയിൽ 45 ദിവസത്തിന് മേൽ പ്രായമുള്ള ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളെ 130 രൂപ നിരക്കിൽ ഈ മാസം 7-ാം തീയതി രാവിലെ 9 മണി മുതൽ വിതരണം ചെയ്യുന്നു. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 9744927580. നമ്പർ ഒരിക്കൽ കൂടി 9744927580. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ എംടെക് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0494268621. റബ്ബർ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിവിധതരം നടീൽ വസ്തുക്കൾ, അവയുടെ തിരഞ്ഞെടുപ്പ്, റബ്ബർ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധിച്ച് കർഷകർക്കുള്ള സംശയങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ഫേബ ജോസഫ് നാളെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഫോണിലൂടെ മറുപടി നൽകും. കോൾ സെന്റർ നമ്പർ 0481257622. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547070773. മറ്റൊരു നമ്പർ 0487237773. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,500 രൂപ, ആലപ്പുഴ 23,600, ചെങ്ങന്നൂർ 28,000, കോട്ടയം 26,900, പാലാ 25,900, എറണാകുളം 22,800, കൊച്ചിറെഡി 23,500, ആലുവ 25,700, വടക്കൻ പറവൂർ 25,200. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,900, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരശ്ശി 21,850, എറണാകുളം 13,500, വടക്കൻ പറവൂർ 13,900. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,400 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,300, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, അടൂർ കായംകുളം എന്നിവിടങ്ങളിൽ 18,000, പുളിങ്കുന്ന് 22,000 രൂപ എന്ന നിരക്കിൽ വ്യാപാരം നടന്നു. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 24:55. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ഊർജ്ജ പങ്കാളിത്തം ഇന്ത്യ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ച് സംസ്ഥാന സർക്കാർ. മൊത്തം കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വ്യോമയാന മേഖലയ്ക്കായി ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്ര തീരുമാനം പൊതുജന താൽപര്യം മുൻനിർത്തിയെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. പരീക്ഷാ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനായി മുഖം തിരിച്ചറിയൽ സംവിധാനത്തിന് രൂപം നൽകി UPSC. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം തുടങ്ങി വിവിധ മേഖലകളിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഇരുനേതാക്കളും ധാരണയിലെത്തി. ലോകത്തെ ഏറ്റവും അധികം എണ്ണ ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നായ വെനസ്വേലയുമായി ശക്തമായ ഊർജ്ജ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിന് ഇന്ത്യ മുൻഗണന നൽകുമെന്ന് വിദേശകാര്യമന്ത്രാലയ സെക്രട്ടറി രുദേന്ദ്ര ടണ്ടൻ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. വരും വർഷങ്ങളിലെ ഏറ്റവും വിശ്വസനീയ ഉപഭോക്താവായാണ് ഇന്ത്യയെ വെനസ്വേല കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: The discussions also went into broadening the economic partnership to other areas, not just in the energy sector, but also in areas like mining, animal husbandry, transportation, agriculture equipment, automotive sector, and pharmaceuticals, to try and work out ways in which Indian commercial entities can enter the Venezuelan market successfully.
1: 5 ദിവസത്തെ സന്ദർശനത്തിനായാണ് വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്ന് ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വിർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി June 19 സമ്മേളനം പുനരാരംഭിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായാണ് ചെലവാകുന്നത്. നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളും ിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്നും ധവളപത്രത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്.
3: സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DADR കുടിശ്ശിക ഇനത്തിൽ 48,733 കോടി രൂപയുടെ ബാധ്യതയാണുള്ളത്. 21,000 കോടിയാണ് കിഫ്ബിയുടെ വായ്പാ ബാധ്യത. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 78,851 കോടിയാണ്. KSRTC, വാട്ടർ അതോറിറ്റി എന്നീ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണം. കിഫ്ബി സ്വതന്ത്രമായി വായ്പ എടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷൻ െ നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുത്തുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണമെന്നും നിർദ്ദേശമുണ്ട്. ശമ്പള, പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കണമെന്നും ധവളപത്രത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ ജനങ്ങളോട് തുറന്നു പറയുന്നതിനായാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും ഇത് രാഷ്ട്രീയ രേഖ അല്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ. പുതിയ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന്റെ പശ്ചാത്തലത്തിലാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതീവ രഹസ്യ സ്വഭാവമുള്ള ഔദ്യോഗിക രേഖകൾ പുറത്തു നൽകിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷം വിമർശനമുന്നയിച്ചു. ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത സംബന്ധിച്ച് LDF സർക്കാർ അറിയിച്ചിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ധവളപത്രം തെളിയിക്കുന്നതായി മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാന്റുകൾ ഗണ്യമായി കുറഞ്ഞതാണ് കടബാധ്യത ഉയരാൻ കാരണമെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 3,300 കോടി രൂപയായിരുന്ന പ്രതിമാസ റവന്യൂ വരുമാനം 11,000 കോടി രൂപയിലെത്തിക്കാൻ ഇടത് സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA മാധ്യമങ്ങളോട് പറഞ്ഞു. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഷിലോങ്ങിൽ നടന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിനുശേഷം സമൂഹമാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അവസരങ്ങളുടെ കേന്ദ്രമായി വടക്കുകിഴക്കൻ മേഖല മാറിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രതിരോധ മേഖലയിലെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കര വ്യോമ നാവികസേന ഫീൽഡ് കമാൻഡർമാരുടെ സാമ്പത്തിക അധികാര പരിധി ഇരട്ടിപ്പിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരാറുകളും പദ്ധതികളും വേഗത്തിലാക്കാനും പ്രതിരോധ സേനകൾക്ക് ആവശ്യമായ വിഭവങ്ങൾ യഥാസമയം ലഭ്യമാക്കാനും നടപടി സഹായിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമേഷ്യൻ പ്രതിസന്ധി കണക്കിലെടുത്ത് വ്യോമയാന മേഖലയ്ക്കായി 10,000 കോടി രൂപയുടെ ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം പൊതുജന താൽപര്യം മുൻനിർത്തിയാണെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. വിമാന സർവീസുകൾ സുഗമമാക്കുന്നതിനും യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പ്രഖ്യാപനം സഹായിക്കുമെന്നും വ്യോമയാന മന്ത്രാലയ ഡയറക്ടർ രോഹിത് രാജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിമാന ഇന്ധനത്തിന്റെ അസാമാന്യമായ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള താൽക്കാലിക സംവിധാനമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
5: Whenever international ATF prices rises above the benchmark level, that is the fixed price under this arrangement, the corpus will compensate OMCs, oil marketing companies, for the difference. When the fuel price moderates, the differential amount will be recovered from oil marketing companies and returned to the consolidated fund of India through a transparent mechanism.
1: പരീക്ഷാ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനും ആൾമാറാട്ടം തടയാനുമായി മുഖം തിരിച്ചറിയൽ സംവിധാനം വികസിപ്പിച്ച് UPSC. 2026 സിവിൽ സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പ്രിലിമിനറി പരീക്ഷകളിൽ ഈ സംവിധാനം വിജയകരമായി നടപ്പിലാക്കിയതായി കമ്മീഷൻ അറിയിച്ചു. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥി അപ്ലോഡ് ചെയ്ത ഫോട്ടോയും പരീക്ഷ എഴുതാനെത്തുന്ന ആളും ഒരാളാണെന്ന് ഉറപ്പാക്കുകയാണ് സംവിധാനത്തിന്റെ ലക്ഷ്യം. മൊബൈൽ അധിഷ്ഠിത വേരിഫിക്കേഷൻ സംവിധാനം ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ഇ ഗവേണൻസ് വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് വികസിപ്പിച്ചത്. കോടതികളിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച കരട് ചട്ടങ്ങൾ പുറത്തിറക്കി സുപ്രീംകോടതി. കേസ് മാനേജ്മെന്റ്, നിയമഗവേഷണം, വിവർത്തനം തുടങ്ങിയ സഹായ പ്രവർത്തനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാമെങ്കിലും വിധി പുറപ്പെടുവിക്കുവാനോ ശിക്ഷ നിശ്ചയിക്കുവാനോ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം പാടില്ലെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് ഈ മാസം 20 വരെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ബീഹാറിലെ മുസാഫർപൂരിൽ സ്വകാര്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 8 ജില്ലകളിലും മറ്റന്നാൾ 11 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോക ബോക്സിംഗ് റാങ്കിംഗിൽ മികച്ച നേട്ടവുമായി ഇന്ത്യൻ താരങ്ങൾ. 57 കിലോഗ്രാം വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ജെയ്സ്മിൻ ലംബോറിയ ഒന്നാമതെത്തി. ഏഷ്യൻ ചാമ്പ്യൻമാരായ പ്രിയ ഖൻഗാസ് 60 കിലോഗ്രാം വിഭാഗത്തിലും വിശ്വനാഥ് സുരേഷ് 50 കിലോഗ്രാം വിഭാഗത്തിലും മുന്നിലെത്തിയിട്ടുണ്ട്. നിഖത് സരീൻ, ലവ്ലീന ബൊർഗോഹെയ്ൻ എന്നീ പ്രശസ്ത താരങ്ങളും റാങ്കിംഗിൽ മികച്ച സ്ഥാനം നിലനിർത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ഊർജ്ജ പങ്കാളിത്തം ഇന്ത്യ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ച് സംസ്ഥാന സർക്കാർ. മൊത്തം കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വ്യോമയാന മേഖലയ്ക്കായി ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്ര തീരുമാനം പൊതുജന താൽപര്യാർത്ഥം മുൻനിർത്തിയെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. പരീക്ഷ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനായി മുഖം തിരിച്ചറിയൽ സംവിധാനത്തിന് രൂപം നൽകി UPSC. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: യുവസാഹിത്യം. യുവസാഹിതിയിലേക്ക് ഏവർക്കും സ്വാഗതം. യുവസാഹിതിയിൽ ഇന്നാദ്യം മുർഷിദ് അഹമ്മദ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
1: നിൻ വഴി തേടി. കാർമേഘക്കൂട്ടിൽ വെളുപ്പ് പടർന്നപ്പോൾ ഞാൻ ഓർത്തിരുന്നില്ല നീനിയും അകലുമെന്ന്. ജാലകപ്പഴുതിൽ തുഷാരമിനുങ്ങിയപ്പോഴും നടുമുറിഞ്ഞ മണ്ണിര പിടഞ്ഞു തുള്ളിയപ്പോഴും ഞാൻ നിനച്ചതേയില്ല എൻ ഓർമ്മപ്പൂക്കൾ കരിഞ്ഞുണങ്ങുമെന്ന്. കരിയില പൊതിഞ്ഞ കോലായ്ചുമരിൽ ഇന്നും ബാക്കിയുണ്ട് നിൻ ഓർമ്മകൾ നെയ്ത വർണ്ണവിസ്മയം. പറയാതെ കയറിയതൻ വാതിൽപ്പടിയിൽ അണയാതിപ്പോഴും ബാക്കിയുണ്ടാ കൈവിളക്ക്. വിധിയുടെ കണക്ക് പുസ്തകത്തിൽ വസന്തം വന്നില്ല. ഇവിടെ നിൽക്കുമ്പോൾ ഇടറുന്നു ചുണ്ടുകൾ, പതറുന്നു വാക്കുകൾ. സഹിക്കവയ്യാതെ അടുത്ത മേച്ചിൻപുറം തേടി ഞാനലഞ്ഞു ഏകനായി. എനിക്കു മുമ്പേ നീ നടന്നു കയറിയ വിധിയുടെ പടവുകൾ താണ്ടി. പെരുമഴക്കാലം. കോലായ്ചുമരിൽ ഇന്നും ബാക്കിയുണ്ട് ചിതൽപുറ്റുകൾ തീർത്ത വരകളുടെ വർണ്ണവിസ്മയം. വരികളിൽ ബാക്കിയാണ് മൂടിപിടിച്ച തുഷാരവൃത്തവും വരിവിട്ട് നീങ്ങിയ ഇടവഴികളും. പൂത്തുലഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന നോക്കുകുത്തിയല്ലാതെ മറ്റൊന്നും എന്റെ ദൃഷ്ടിയിൽപ്പെട്ടില്ല. കരിയിലകൾ ചവിട്ടിഞ്ഞരിച്ച് പിന്നിട്ട പടവുകൾ ഓർമ്മകൾ നെയ്ത പുലരികളോളം പോന്നില്ല. എങ്കിലും കഥകിൽ മുട്ടി വിളിക്കുന്ന പ്രതീക്ഷകളും ഇടയിൽ മന്ദസ്മിതം പൂണ്ട് അരികു ചേർക്കും കിടപ്പായയും ധൃതിയിൽ നടന്നു നീങ്ങുമെൻ സമയസൂചികയും വരിയിട്ട് നീങ്ങുന്ന ഉറുമ്പിൻ കൂട്ടം പോൽ ജീവിതമാമറകളിൽ നിറം ചാർത്തുമെൻ പെരുമഴക്കാലം. ഇവൾ കന്യക.

ഇത് കന്യക, കനലിൽ കനകം പോൽ കുരുത്തത്. കരിഞ്ഞുണങ്ങിയ വടവൃക്ഷത്തിനടിയിൽ ചൂളിപ്പോയ സ്വപ്നങ്ങൾ പേറി അടിവയറിനത്താണിയായവൾ, വലിച്ചെറിയലിന്റെ മിന്നായങ്ങൾക്കപ്പുറം തിരിച്ചറിവുകൾക്ക് ഈണം പകർന്നവൾ, അരപ്പട്ടിണിയിൽ അമരുമ്പോൾ കഥകിൽ മുട്ടിയ നോട്ടുകെട്ടുകൾക്കിടയിൽ ചാലിലെ ചൂരയുടെ മണമറിഞ്ഞവൾ, എന്നിട്ടും അജ്ഞതയുടെ കരിമേഘങ്ങൾ അവളെ മൂടി മറച്ചപ്പോൾ കുരച്ചു തുപ്പി നിഴലിനെ മറച്ചവൾ, ഇവൾ കന്യക. ഇടവഴികൾ.

നീ പോയ വഴിയിൽ നിന്നും പുൽനാമ മുളച്ചിട്ടേയില്ല. നാദം നിലച്ച ചിലങ്കയിൽ ഒട്ടിപ്പിടിച്ച ക്ലാവ് എന്നെ നോക്കി ചിരിച്ചു. മനമുടഞ്ഞ അസ്ഥിക്കൂടം കൊഞ്ഞനം കുത്തി പതിയെ നടന്നു. ഒരാവർത്തിയിരുന്നിട്ടും കൺമുന്നിലൂടെ കടന്നുപോയി എഴുതാൻ പിടിതരാത്ത നനവുള്ള ഓർമ്മകൾ. മായാതെ കിടക്കുന്നുണ്ട് മണ്ണിൻ്റെ മണവും ഓലമേഞ്ഞ കൗപ്പലക്കടിയിൽ ചാഞ്ഞിരുന്ന നുറുങ്ങ് ബാല്യവും. എഴുതിത്തീരും മുമ്പേ കളം നിറഞ്ഞ കലണ്ടർ കള്ളികൾ നോക്കി. നിറങ്ങൾ നിറച്ചൊരു വർണ്ണക്കൂടാരം ചില്ലുപെട്ടിയിൽ പൊതിഞ്ഞ് കണ്ണീർച്ചാലിൽ ഒലിച്ചു പോകുന്നു. വായിച്ചതൊക്കെയും തിരിച്ചടക്കുകയാണ് ഞാൻ. സുന്ദര സ്വപ്നങ്ങളെ കണ്ണടച്ചാലും പോവുകയാണ് ഞാൻ. ഇനി വരുമ്പോൾ കാഞ്ചനക്കൂടുണ്ടാവണമെന്നില്ല ഈ ഞാനും.

0: മാനം കറുക്കുവോളം വെയിലേറ്റവൾ, കണ്ണടക്കുവോളം ഹൃദയമിടിച്ചവൾ, ഉള്ളിൽ ആവി പുകയുമ്പോഴും കണ്ണു നനയാതെ ചോറൂട്ടിയവൾ, ഇതളുകളൊക്കെയും ചാലിലേക്കറിഞ്ഞപ്പോഴും പുഞ്ചിരിച്ചവൾ, സ്നേഹം പകർന്നവൾ, മറുപടിയില്ലാത്ത ചോദ്യങ്ങൾക്കുത്തരമായവൾ, കോലായ്പടിയിലെ നിലവിളികളിൽ നിന്നും വെളിച്ചം പകരാൻ നിനക്കും എനിക്കും തിരിച്ചറിയാനൊരു നിറവും മണവും തന്നവൾ അമ്മ.
1: മുർഷിദ് അഹമ്മദ് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. അടുത്തതായി റഹീന എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. ആൾക്കൂട്ടത്തിൽ തനിയെ.
2: അനോജിന് തീരെ ഉറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എന്തൊക്കെയോ ചിന്തകൾ തന്നെ അലട്ടുന്നത് പോലെ, ഒപ്പം വല്ലാത്ത കുറ്റബോധവും. തല പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. അനോജ് കിടക്കയിൽ നിന്നും എണീറ്റു. തന്റെ ഡയറി താളുകൾ ഒന്ന് മറച്ചു നോക്കി. ആ ഡയറിക്കിടയിൽ അനോജ് എന്തോ ഒന്ന് പരതുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഫോട്ടോ താഴേക്ക് പതിച്ചു. അനോജിന്റെ ശ്രദ്ധ ആ ഫോട്ടോയിലേക്ക് മാത്രമായി. തന്റെ അമ്മ കാർത്തിക. എന്ത് സുന്ദരിയായിരുന്നു അമ്മ. അനോജ് ആ ഫോട്ടോ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വിതുമ്പി. തന്റെ കുട്ടിക്കാലം അവൻ ഓർമ്മിച്ചു. അമ്മ തന്നെ സ്നേഹത്തോടെ പരിചരിച്ച രംഗങ്ങൾ, അച്ഛന്റെ മരണം, അതിനുശേഷമുള്ള കഷ്ടതകൾ, തന്നെ പഠിപ്പിക്കാനും ഒരു നേരത്തിന് ആഹാരം കണ്ടെത്താനുമുള്ള അമ്മയുടെ നെട്ടോട്ടം, ഇതെല്ലാം ഓർത്തെടുത്ത അനോജിന് താൻ എത്ര ക്രൂരനാണെന്ന് സ്വയം മനസ്സിലായി. ഇങ്ങനെ ചിന്തിക്കുന്നത് അനോജ് ആദ്യമല്ല. 20 വർഷം മുമ്പേ മനസ്സിലാക്കിയ നഗ്നസത്യം. അനോജിന് ഇന്ന് 45 വയസ്സ്. തന്റെ സന്തുഷ്ട ജീവിതത്തിനു വേണ്ടി, ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി അനോജ് ആ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നു. തന്റെ എല്ലാമെല്ലാമായിരുന്ന അമ്മയെ വൃദ്ധസദനത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. ആ തെറ്റ് 20 കൊല്ലം കൊണ്ട് മനസ്സിലാക്കിയിട്ടും തിരുത്താനാകാതെ 4 പേർ അടങ്ങുന്ന സ്വാർത്ഥ ജീവിതത്തിൽ ഹോമിച്ച് കുറ്റഭാരം പേറി ജീവിക്കുന്നു. മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനോ കരയാനോ വയ്യാതെ മറ്റാർക്കൊക്കെയോ വേണ്ടി അനോജ് ജീവിതം കെട്ടിയാടുന്നു. ആ പാവം അമ്മ 20 വർഷം കൊണ്ട് തന്റെ മകൻ ഗൾഫിലാണെന്നും മടങ്ങിവന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോകുമെന്നുള്ള പ്രതീക്ഷയിൽ കണ്ണും നട്ട് ആ വൃദ്ധസദനത്തിൽ കാലങ്ങൾ കഴിച്ചുകൂട്ടുന്നു. അനോജ് ചിന്ത അവസാനിപ്പിച്ച് ആ ഹൃദയഭാരത്തോടെ ഒന്ന് ഉറങ്ങാൻ കിടന്നു. അയാൾ മനസ്സിൽ ഒന്നുറച്ചു. രാവിലെ പതിവിലും നേരത്തെ ഉണർന്നു. ആരോടും ഒന്നും പറയാതെ ബസ് കയറി ആ വൃദ്ധസദനത്തിൽ എത്തി. എന്റെ അമ്മയെ എനിക്ക് വേണം, അനോജ് മാപ്പപേക്ഷിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വൃദ്ധസദനത്തിലെ രക്ഷാധികാരിയോട് പറഞ്ഞു. അനോജ് വളരെ വൈകിയിരിക്കുന്നു. കാലം അതിക്രമിച്ചിരിക്കുന്നു. അനോജിന്റെ അമ്മ പരലോകം പോകിയിട്ട് ഇന്നേക്ക് 1 വർഷം തികയുന്നു. രക്ഷാധികാരിയുടെ ഈ വാക്കുകൾ കേട്ട് അനോജ് സ്തബ്ധനായി വിറങ്ങലിച്ചു നിന്നു. മരണസമയത്തും അവർ തന്നെ തിരക്കുന്നുണ്ടായിരുന്നു, ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. ഇതൊരു അഗതി മന്ദിരമാ അല്ലേ, എന്നെ എന്റെ മകൻ ഉപേക്ഷിച്ചതാ അല്ലേ സാർ എന്ന് ചോദിച്ചുകൊണ്ട് അനോജിന്റെ അമ്മ അന്ത്യശ്വാസം വലിച്ചു. തലയാകെ മരവിച്ച അവസ്ഥയിൽ അനോജ് നേരെ തന്റെ അമ്മ കിടന്ന കിടക്ക ചോദിച്ചറിഞ്ഞ് അതിൽ കയറി കിടന്നു. തന്റെ പെറ്റമ്മയോട് ചെയ്ത മഹാപാപത്തിന് പ്രായച്ചിത്തമായി തന്റെ ജീവിതം ഈ വൃദ്ധസദനത്തിൽ ഹോമിക്കുന്നു. അനോജിന് ഇനി ആരുമില്ല. ആൾക്കൂട്ടത്തിൽ തനിയെ.
1: റഹീന എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇതുവരെ കേട്ടത്.

0: ആർ നായർ എഴുതി അവതരിപ്പിച്ച കവിത.
1: ഒരു വിയൽ പക്ഷിയുടെ ഗാനം.
2: ചിറകൊടിഞ്ഞൊരു വിയൽ പക്ഷി പാടുന്നു, തേങ്ങുന്നു നിത്യം വ്യതപോക്കതിങ്ങനെ. ചിറകൊടിഞ്ഞൊരു

രാവിൻ വിനാഴിക ഏറുന്ന നേരം പാതിരാക്കുയിൽ പാടുന്ന യാമം അരുവി തൻ ചാരത്തൊരത്തിമരത്തിൻ അങ്ങേ കൊമ്പിലെ ആ കുഞ്ഞു കൂട്ടിലായി

കൂർപ്പിച്ച കാതുകൾ കാലന്റെ കാലൊച്ച കേട്ടെന്ന പോലേറ്റം നടുങ്ങവേ അരുവി തന്നക്കരെ ചെറുകല്ലിടുക്കിലായി അന്തകനാമൊരു നാഗമിരിപ്പൂ അരുവി തന്നക്കരെ.

ക്കിനാൽ നങ്കൂരമിട്ടു ഹാ നിശാചരൻ. തൻ നാലു കുഞ്ഞിനേം നാഥനേം നാക്കിനാൽ നങ്കൂരമിട്ടു ഹാ നിശാചരൻ. അഞ്ചു പിഞ്ചോമന കൊഞ്ചിയ കൂട്ടിലിന്നഞ്ചിതം പൂണ്ടൊരു കുഞ്ഞു മാത്രമായി മാറിടം നനയ്ക്കുന്നു ചുടുകണ്ണുനീർകണം മാടി വിളിക്കുന്നു മാനസമരീചിക്ക മായാത്ത സ്മ

0: അവം വിയൽ പക്ഷിതൻ ഗാനം.
1: ഇപ്പോൾ കേട്ടത് മൃദുൽ ആർ നായർ എഴുതി അവതരിപ്പിച്ച കവിത.
2: ഇനി ജയലക്ഷ്മി ജയസ് എഴുതി അവതരിപ്പിക്കുന്ന പുസ്തക നിരൂപണമാണ്.
3: എന്റെ ലോകത്തിലേക്ക് എത്തുമ്പോൾ നാലപ്പാട്ട് ബാലാമണിയമ്മയുടെയും വി കെ എം നായരുടെയും പ്രിയപുത്രിയായി ജനിച്ച മാധവിക്കുട്ടി എന്ന കമലാസുരയ്ക്ക് വായനക്കാരന്റെ ഉള്ളം കീഴടക്കാൻ സാധിച്ചത് തന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പച്ചയായ ജീവിതത്തിന്റെയും അനുഭവതീക്ഷ്ണമായ ആഖ്യാനങ്ങളുടെയും വീതിയിലൂടെ സഞ്ചരിച്ചതുകൊണ്ടാണ്. എന്റെ കഥ എന്ന ആദ്യ ആത്മകഥാ സമാഹാരത്തിന് ശേഷം എന്റെ ലോകത്തിലേക്ക് വായനക്കാരനെ ക്ഷണിക്കുന്നത് പച്ചയായ മറ്റൊരു അധ്യായത്തിന് സാക്ഷിയാകാനാണ്. ഉള്ളിലെ ആശയങ്ങളുടെ വേലിയേറ്റത്തെ അടിച്ചമർത്താതെ അവയെ പ്രക്ഷുബ്ധമായ തിരമാല കൂട്ടങ്ങളെപ്പോലെ കടൽ തീരത്തെന്നോണം വായനക്കാരന്റെ ഉള്ളിലും കൊണ്ടെത്തിക്കാൻ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരിക്ക് സാധിച്ചു. പെണ്ണിന്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കാത്തൊരു സമയത്ത് തന്റെ അനുഭവം കൊണ്ട് ഒരു നാടിനെ മുഴുവൻ ഞെട്ടിക്കാൻ കമലയ്ക്ക് കഴിഞ്ഞു. ഒരുപക്ഷെ പറച്ചിലിനേക്കാൾ മൂർച്ചയുണ്ട് അവരുടെ ഓരോ അക്ഷരങ്ങൾക്കും അവ കൂടിച്ചേരുന്ന ഓരോ വാക്കിനും. പെണ്ണിന്റെ മൗനം ഭൂഷണമായി കരുതിയിരുന്ന കാലത്ത് തന്റെ തൂലികയുമായി മുന്നോട്ട് വന്ന മാധവിക്കുട്ടിക്ക് എഴുത്തുകാരുടെ ശ്രേണിയിൽ മുൻനിരയിലെത്താൻ അധികം നേരമൊന്നും വേണ്ടി വന്നില്ല. നീർമാതളം പൂത്തകാലവും നഷ്ടപ്പെട്ട നീലാംബരിയും നെയ്പായസവും എന്റെ കഥയും കടന്നു മുന്നോട്ട് വരുമ്പോൾ പിന്നെയും പിന്നെയും സദാചാര വേലിക്കെട്ടുകളെ പൊട്ടിച്ചെറിയാൻ ആഗ്രഹിക്കുന്ന പണ്ടത്തെ 16-കാരിയെ ഇന്നും കാണാൻ സാധിക്കും. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക, അത്ര തന്നെ. ഇതാണ് ഓരോ വ്യക്തിയും ഒരു ചോദ്യചിഹ്നമായി തന്റെ മുന്നിലെത്തുമ്പോൾ അവർ സ്വയം പറഞ്ഞിരുന്നത്. ഞാനും നീയും നിങ്ങളും നാം എല്ലാവരും ചേരുന്ന ഒന്നേ സമൂഹമാകുന്നുള്ളൂ. അവിടെ എല്ലാവർക്കും സ്ഥാനമുണ്ട്. വൃദ്ധയും വിധവയും വേശിയും വാതുവെപ്പുകാരനുമെല്ലാം കറകളഞ്ഞ ജീവിതത്തിന്റെ നീർക്കാഴ്ചകളാണ്. ഓരോ വ്യക്തിയെയും അയാളായിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കുന്ന മനോഭാവവും ഒരുപക്ഷെ അതായിരിക്കും സത്യത്തെ വിളിച്ചോതാനും

0: കമലാ സുരയ്യ എന്ന എഴുത്തുകാരിയെ സഹായിച്ചത്. ബോംബെ നഗരത്തിന്റെ സന്തത സഹചാരിയായി മാറിയ കമലാദാസ് തന്റെ വീട് എല്ലായ്പ്പോഴും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞതായിരിക്കും എന്ന് ആത്മകഥയിൽ പറയുന്നുണ്ട്. വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും പാത്രമാകേണ്ടി വന്നിട്ടുള്ള ഈ എഴുത്തുകാരിക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടും തുറന്ന മനസ്സാണ് ഉള്ളതെന്ന് കാണാൻ സാധിക്കും. കാര്യങ്ങളെ അതിന്റെ കാര്യഗൗരവ സഹിതം കാണുവാനുള്ള കഴിവായിരിക്കും ജീവിതത്തിൽ പകച്ചു നിൽക്കേണ്ടി വന്ന പല സാഹചര്യങ്ങളിലും ഒരുപക്ഷെ അവരെ പിടിച്ചു നിർത്തിയത്. എന്റെ കഥയുടെ പകർപ്പവകാശത്തെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴും തന്നെ സഹായിച്ച മുൾക്കുരാജ് ആനന്ദിനെ പോലെയും തന്നെ സ്വാധീനിച്ച വിർജീനിയ വുൾഫിനെ പോലെയുമുള്ള എഴുത്തുകാരുടെ ജീവിതാനുഭവം പ്രചോദനമായി കമല കണ്ടു. പലവട്ടം മരണക്കിടക്കയിൽ നിന്ന് രക്ഷപ്രാപിച്ച സ്ത്രീയാണ് അവർ. ആശുപത്രിയിൽ മുറിക്കു പുറത്ത് സന്ദർശകർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് കണ്ട് മരണവും ഒരുപക്ഷെ തന്നെ പിടിച്ച് തിരികെ പോയതാവാം എന്ന് ഹാസ്യരൂപത്തിൽ പറയുമ്പോഴും ഉള്ളിൽ നൊമ്പരങ്ങളും വ്യഥകളും കടിച്ചമർത്തിയ ഒരു സ്ത്രീത്വത്തെ കാണാൻ സാധിക്കും. എഴുത്തുകാരന് എഴുത്തുനിന്നാൽ മരണമാണ് ജീവിതത്തെക്കാൾ ഭേദം. ഞൊണ്ടിയായി തീർന്ന പന്തയക്കുതിരയുടെ ദയനീയ സ്ഥിതിയാണ് പിന്നീട് അയാളുടെ ജീവിതം. കുതിരകളെ വെടിവെക്കാം, പക്ഷെ എഴുതി തീർന്ന എഴുത്തുകാരനെയോ? ഈ ചോദ്യം ആത്മകഥയുടെ താളുകൾ മറിച്ച് അവസാനിപ്പിച്ച് പോകുന്ന ഓരോ വായനക്കാരന്റെയും ഉള്ളിൽ നിലനിൽക്കും. എപ്പോഴും പുതിയ വിഷയത്തെ അവതരിപ്പിക്കുമ്പോഴാണ് സ്വീകാര്യത ലഭിക്കുന്നത്. ആധുനിക സമൂഹം നേരിടുന്ന പല പ്രശ്നങ്ങളെയും തന്റെ ലോകത്തുനിന്ന് നോക്കിക്കണ്ട് കൃത്യമായ ബദൽ നൽകുവാൻ മാധവിക്കുട്ടിക്ക് കഴിഞ്ഞു. മനസ്സിന്റെയും ആത്മാവിന്റെയും കാപട്യങ്ങളെല്ലാം വേഷവിധാനങ്ങൾ എന്ന പോലെ അഴിച്ചുവെച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തിയുണ്ട്. കാരണം അപ്പോൾ എന്താണോ ശേഷിക്കുന്നത് അതായിരിക്കും യഥാർത്ഥ അസ്തിത്വം. തന്റെ ചെയ്തികളെ തുറന്നു പറയാൻ മടിച്ചു നിൽക്കുന്ന ഒരു തലമുറയിൽ വേറിട്ട് നിൽക്കുന്ന വനിതയായിരിക്കും കമലാ സുരയ്യ. 3 പ്രാവശ്യം ഹൃദയാഘാതം തന്നെ തളർത്തിയിരുന്നപ്പോഴും മകന് വേണ്ടി ജീവിക്കാൻ കൊതിച്ച ഒരമ്മ, ഭർത്താവിനെ അളവറ്റ് സ്നേഹിച്ച ഒരു ഭാര്യ, തുറന്നെഴുത്ത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ സഹോദരങ്ങൾക്കിടയിലും പരിഹാസപാത്രമായി മാറിയ ഒരു സഹോദരി, കോറിയിട്ട വരികൾക്കും അവ കൂടിച്ചേർന്ന വാക്കുകൾക്കും പിന്നീട് പുസ്തകമായി പരിണമിച്ചപ്പോൾ ഉണ്ടായ ആഘാതങ്ങൾക്കുമിടയിൽ പിടിച്ചു നിൽക്കേണ്ടി വന്ന ഒരു പെണ്ണ്, ഇങ്ങനെ പോകും ഒരായുഷ്കാലം അവർ അഭിനയിച്ചു തീർത്ത പച്ചയായ ജീവിത കഥാപാത്രങ്ങളുടെ ഒരു നിര. ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടാതിരുന്ന പോറ്റമ്മയാണ് സമുദായമെന്ന് ആത്മകഥാന്ത്യം സാക്ഷ്യപ്പെടുത്തുമ്പോഴും ആ പോറ്റമ്മയെ പ്രീതിപ്പെടുത്താൻ താൻ ചെയ്ത കോമാളി വേഷങ്ങളെക്കുറിച്ച് തികച്ചും ബോധവതിയാണവർ. സ്നേഹമെന്ന മതത്തിനു വേണ്ടിയായിരുന്നു മാധവിക്കുട്ടി എന്ന പെണ്ണ് അവസാനം വരെയും ആഗ്രഹിച്ചത്. നാലപ്പാട്ടെ തറവാടും വയലേലകളും ബന്ധുക്കളെയുമൊക്കെ മാറോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിച്ച് ആശ്രമം പിന്നീട് ഉപേക്ഷിച്ച വ്യക്തി കൂടിയാണ് പ്രിയ എഴുത്തുകാരി. ഇന്നും ആധുനികതയുടെ പുതിയ ചട്ട എടുത്തണിഞ്ഞ ലോകത്ത് സദാചാര വേലിക്കെട്ടുകൾ ധാരാളമുണ്ട്. അവിടെയാണ് കമലാ സുരയ്യ എന്ന മാധവിക്കുട്ടിയുടെ കൃതികൾ ചാട്ടുകുളി പോലെ ചെന്നു പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലമിനിയും കടന്നുപോയാലും ഈ മഹിളാ രത്നത്തിന് ഇനിയും വായനക്കാർ കൂടും.
1: ജയലക്ഷ്മി ജയസ് എഴുതി അവതരിപ്പിച്ച പുസ്തക നിരൂപണമാണ് ഇപ്പോൾ കേട്ടത്.
2: യുവസാഹിതി സമാപിക്കുന്നു.

0: തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ ഡയറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സൃഷ്ടികൾ പുറം ലോകം അറിയണമെന്ന ആഗ്രഹമുണ്ടോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ യുവവാണി നിങ്ങളെ കാത്തിരിക്കുന്നു. കഥകൾ, കവിതകൾ, പുസ്തക സിനിമ നിരൂപണങ്ങൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയൊക്കെ അവതരിപ്പിക്കാൻ യുവവാണി നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. നിങ്ങളുടെ സൃഷ്ടികൾ ഞങ്ങൾക്ക് അയയ്ക്കുക youth.air@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ഓൾ ഇന്ത്യ റേഡിയോ വഴുതക്കാട് തിരുവനന്തപുരം 14 എന്ന വിലാസത്തിലോ അയയ്ക്കാം. നിങ്ങളുടെ പ്രായം, ഫോൺ നമ്പർ എന്നിവ കൂടി ചേർക്കാൻ മറക്കരുത്.
1: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

0: ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ.
1: ഫസ്റ്റ് പോസ്റ്റിംഗ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂര് ഒരു 7-8 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിക്കോട് പ്രൊമോഷനായിട്ട് പോയി, ആർട്ടിസ്റ്റിക് ക്യൂറേറ്ററായിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്നും പ്രൊമോഷനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മ്യൂസിയം കം ഫോട്ടോഗ്രാഫിക് അസിസ്റ്റന്റ് ഫോറൻസിക് മെഡിസിൻ എന്ന വിഭാഗത്തിലേക്ക് വന്നു. അങ്ങനെയാണ് തുടങ്ങുന്നത്.
0: സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ എ ശിവരാമനുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8 മണിക്ക്.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

പ്രിയ ശ്രോതാക്കളെ, യുവസംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവസംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.airtvm@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി youth.airtvm@gmail.com. അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305. അറിയിപ്പ് കഴിഞ്ഞു.

നാളെ രാവിലെ 11:30 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 12:40 പ്രകാശധാരയിൽ ഫുഡ് അലർജി അറിയേണ്ട കാര്യങ്ങൾ കീർത്തി എൽദാസ് സംസാരിക്കുന്നു.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി
1: നേർമൊഴി.
2: പ്രിയ ശ്രോതാക്കളെ, ഭാരതത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ എ ശിവരാമനാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം മനീഷ് എം പി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയം ആണ് മ്യൂസിയം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് അല്ലാതെ തന്നെ ഒരുപാട് മ്യൂസിയങ്ങളുണ്ട്. നാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട്, ശ്രീചിത്ര ആർട്ട് ഗാലറി ഉണ്ട്, കുതിരമാളികയിൽ പാലസ് മ്യൂസിയം ഉണ്ട്, പാം ലിഫ് ആൻഡ് മാനുസ്ക്രിപ്റ്റ് മ്യൂസിയം ഉണ്ട്, പ്രിയദർശിനി പ്ലാനറ്റേറിയം, സോയിൽ മ്യൂസിയം, തുമ്പയിലെ സ്പേസ് മ്യൂസിയം, ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം, അങ്ങനെ എണ്ണി എണ്ണി പോയി കഴിഞ്ഞാൽ ഒരുപാട് മ്യൂസിയങ്ങളുടെയും കൂടി ഒരു നഗരമാണ് തിരുവനന്തപുരം. ആ മ്യൂസിയങ്ങളുടെ കൂടെ ഇതാ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഉള്ളൂരിൽ ഒരു മെഡിക്കൽ മ്യൂസിയം കൂടി തുറന്നിരിക്കുകയാണ്. സ്വകാര്യ മ്യൂസിയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഇന്ന് നമ്മുടെ അതിഥി ശ്രീ എ ശിവരാമൻ. സ്വാഗതം സർ. എങ്ങനെയാണ് ഒരു മെഡിക്കൽ മ്യൂസിയം എന്ന് പറയുന്നത്? താങ്കളുടെ സർവീസുമായി ബന്ധപ്പെട്ട ഇരിക്കുന്ന ഒരു കാര്യമാണ്. മെഡിക്കൽ കോളേജുകളിലാണ് ജോലി ചെയ്തിരിക്കുന്നത്. കായംകുളത്തുള്ള ഒരു ചെറുപ്പക്കാരൻ മാവേലിക്കരയിൽ നിന്ന് BFA പഠിക്കുന്നു. BFA പഠിച്ചിട്ട് എങ്ങനെയാണ് ഈ മെഡിക്കൽ മോഡലിംഗ് രംഗത്തേക്ക് വരുന്നത്?
4: അന്നത്തെ കാലം എന്ന് പറയുന്നത് നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ജീവിക്കുക എന്നുള്ളത് ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ജോലി എങ്ങനെങ്കിലും കിട്ടണം. അന്ന് ഈ ക്ലേ മോഡലിംഗ് അല്ലെങ്കിൽ സ്കൾപ്ചർ എടുത്തവർക്ക് ഡ്രോയിങ് ടീച്ചർ തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. എല്ലാവരും ഒരു 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡ്രോയിങ് ടീച്ചറായിട്ട് പോകുന്നത് നല്ല അവരുടെ ലൈഫ് സെക്യൂരിറ്റി കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഞങ്ങളെപ്പോലുള്ള സ്കൾപ്ചർ പഠിച്ച ആൾക്കാർക്ക് അങ്ങനെ ഒരു ജോലി പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പിന്നീട് സമരമൊക്കെ ചെയ്തപ്പോഴാണ് അതും സർട്ടിഫിക്കറ്റൊക്കെ ഏകീകരിച്ച് അങ്ങനെ നമുക്ക് കിട്ടി. പക്ഷേ ഞാൻ 4th year പഠിക്കുമ്പോഴത്തേക്ക് എൻ്റെ പ്രിൻസിപ്പാളായിട്ടുള്ള മേനോൻ സാറ്, അദ്ദേഹമാണ് ആ ക്ലാസ്സിൽ പ്യൂണിനെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, ശിവരാമനെ മേനോൻ സാറ് വിളിക്കുന്നത് അങ്ങോട്ട് എല്ലാം പറഞ്ഞു. അവിടെ ചെന്നപ്പം ദാ നീ ഇതിനകത്തൊരു വിജ്ഞാപനമുണ്ട്, നീ അത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിലേക്ക് മോഡലറായിട്ട് വിളിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് എന്തായാലും എനിക്ക് കിട്ടി. ഫസ്റ്റ് പോസ്റ്റിംഗ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂര് ഒരു 7-8 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിക്കോട് പ്രൊമോഷനായിട്ട് പോയി ആർട്ടിസ്റ്റ് ക്യൂറേറ്ററായിട്ട്. അത് കഴിഞ്ഞ് അവിടുന്നും പ്രൊമോഷനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മ്യൂസിയം കം ഫോട്ടോഗ്രാഫിക് അസിസ്റ്റൻ്റ് ഫോറൻസിക് മെഡിസിൻ എന്ന വിഭാഗത്തിലേക്ക് വന്ന് ഞാനാണ് തുടങ്ങുന്നത്. പക്ഷേ കോഴിക്കോട് ഇരിക്കുമ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എൻ്റെ ഒരു മാഡം ഉണ്ടായിരുന്നു, എൻഡോമോളജിയുടെ ഒരു മാഡം. അവരുടെ അടുത്തൊരു ഞാൻ പറഞ്ഞു, മാഡം എനിക്കൊരു മ്യൂസിയം ചെയ്യണം. അപ്പോൾ ആ മാഡം പറഞ്ഞു, ശരിയാണ് ശിവരാമൻ, 1996 ഒക്കെ പറഞ്ഞ. അപ്പോൾ അതിങ്ങനെ കിടന്ന് അതാണ് വളർന്ന് വളർന്ന് വളർന്ന് ഇങ്ങനെ വന്ന്
3: 30 വർഷങ്ങൾക്ക് ഇപ്പുറം
4: സാക്ഷാത്കരിക്കപ്പെട്ടു.
3: സാധാരണ മോഡലിംഗ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ കാണുന്ന രൂപങ്ങളൊക്കെ ആണല്ലോ ഉണ്ടാക്കുന്നത്.
4: അതെ,
3: മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് മോഡൽ ചെയ്യേണ്ടത് ഇതൊന്നും അല്ലല്ലോ.
4: അല്ലല്ല.
3: അപ്പൊ അവിടെ ചെന്നപ്പോ ഉണ്ടായിരുന്നൊരു എന്താണ് പ്രതീക്ഷിച്ചു പോയത്, എന്താണ് അവിടെ കണ്ടത്?
4: അതെ, അന്ന് അവിടെ ചെന്നപ്പോ ഞാൻ കുറച്ച് ഗൗരവമായിട്ട് ശില്പകലയെ കാണുന്ന ആളായിരുന്നു. ഗൗരവം എന്ന് പറയുമ്പോൾ അക്കാഡമിക് തലത്തില് ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്ന. പക്ഷേ മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ എംബ്രിയോളജിയാണ്, അത് വെറുന്ന ഗ്രാഫ് ചെറിയ സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഒരിക്കലും ഒരു തൃപ്തി വന്നില്ല. പിന്നെ അതുമായിട്ട് അങ്ങ് താരതമ്യം പ്രാപിച്ചു. അന്നേരമാണ് അതിനോട്ട് അത് ഇറങ്ങിയപ്പോൾ എംബ്രിയോളജി ഒരുപാട് ചെയ്യാനുണ്ട്, ഒരിക്കലും നമുക്ക് അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങളൊക്കെയാണ്. അതാണ് എംബ്രിയോളജിക്കകത്ത് ഉള്ളത്. അത് ഞാൻ ഇങ്ങനെ അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും, ഞാനത് ചെയ്ത്. അപ്പോൾ ഇതെല്ലാം പ്രൈവറ്റിൻ്റെ വർക്കും ആ കാലഘട്ടത്തിൽ വരുമായിരുന്നു. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്കൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് വരുമായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് 1-2 വർക്കൊക്കെ ഞാൻ എടുത്തു വെക്കുമായിരുന്നു. അപ്പം അതൊരു ശേഖരം പോലെ എൻ്റെ ഇതിൽ കിടന്ന്. അവസാനം വർക്ക് ചെയ്യുന്നതെല്ലാം വെക്കാൻ സ്ഥലമില്ലാതായി. സ്ഥലം മാറി പോകുന്നിടത്തെല്ലാം ഈ വർക്കുകളുമായിട്ട് പോകേണ്ട അവസ്ഥയുണ്ടായി. അപ്പം അതൊരു ഭയങ്കര കഷ്ടമായിരുന്നു. അപ്പം എങ്ങനെയാണ്, ഇപ്പം വൈഫാണ് എൻ്റെ പിൻബലം. അവള് പറഞ്ഞു, എന്തായാലും നമുക്കൊരു മ്യൂസിയം ഉണ്ടാക്കണം. അവളുടെ ഒരു പ്രാർത്ഥനയും ധൈര്യവുമാണ് ഞാൻ ഈ മ്യൂസിയം ഉണ്ടാക്കാൻ
3: കാരണം ഇതെല്ലാം കൊണ്ട് എന്താണ് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പോവുക, കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് വരിക,
4: ഇതെല്ലാം പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വാടക വീടുകളിലേക്ക് മാറുക. അപ്പൊ ഇതെല്ലാം ഈ വർക്കുകളും കൊണ്ട് പോവുക. മൊത്തം ഈ ഇതുപോലുള്ള സാധനങ്ങളാണ്, എന്റെ ശില്പങ്ങളും ചിത്രങ്ങളും ഇതുപോലുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ മാറി മാറി മാറി ഇങ്ങനെ പോവുക.
3: യാത്ര ചെയ്തുകൊണ്ട്
4: അവസാനം ആ സ്വപ്നം സാക്ഷാത്കരിച്ചു.
3: എംബ്രിയോളജിയിലാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു. പലതും നമ്മൾക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത സംഭവങ്ങൾ, അത് നമ്മൾ കാണാവുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ആ വലിപ്പത്തിലേക്ക് എന്താണ് രൂപപ്പെടുത്തുമ്പോൾ അതിന് കിട്ടിയിരുന്ന സഹായങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ശില്പിയുടെ ഒരു സിഗ്നേച്ചർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ആഡ് ചെയ്തിരുന്നു?
4: അതായത് നമുക്കൊരു എന്താണ് അത് ചെയ്യുമ്പോൾ ഒരു തൃപ്തി വരണമല്ലോ. ആ തൃപ്തി ആ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുമ്പം അത് നമ്മുടെ പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയും, ആ ഇത് നല്ലതായിരിക്കുന്നു ശിവരാമൻ, ഇത് നല്ല രസമുണ്ട്, നല്ല വർക്ക് എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഒരു വലിയ തൃപ്തിയായിട്ട് തോന്നിയത്. അതേപോലെ അവർ പലതും പറയുന്ന വർക്കുകളുണ്ട്, അതായത് ഇത് ഒന്ന് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ MBBS സ്റ്റുഡൻസിന് പഠിപ്പിക്കാനായിട്ട് അത് കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ മാസ്റ്റേഴ്സ് വരച്ച പടങ്ങളുണ്ട്, ആ പടങ്ങളിനെ 3D രൂപമാക്കി നമ്മളതിനെ മാറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതൊന്നും കൂടെ 2Dയെക്കാളും എത്രയോ നല്ല പഠിപ്പേര് അല്ലെങ്കിൽ അറിവ് കിട്ടും ഒരു 3D മോഡല് കിട്ടുമ്പോഴത്തേക്ക്. അതിനെ ഈ കാണാനും ടച്ച് ചെയ്യാനുമുള്ള പ്രതലം, ആ ഇതിങ്ങനാണ് അങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും, അവർക്കും ബോധ്യപ്പെടും.
3: കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ വ്യക്തത കിട്ടുന്നത്
4: 3D മോഡൽസിന് പടങ്ങൾ നമുക്ക് എല്ലാവർക്കും വരയ്ക്കാം. 3D മോഡല് അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ നല്ലതായിട്ട് വരുന്നത്.
3: മിക്കവാറും ഈ അച്ചുകളിൽ തീർത്ത കാര്യങ്ങൾ ഒരുപാട് മെഡിക്കൽ കോളേജുകളിൽ വരാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി സാർ എന്താണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്?
4: അതായത് അച്ചുകളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, അതിന് ചില ലോക്കുകളൊക്കെ ഉണ്ട്. അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി ചില ഡ്രോയിങ്സൊക്കെ ഇങ്ങനെയും കയറി അങ്ങനെയും കയറിയൊക്കെ വരും.
3: അച്ഛന് കണക്കാക്കി വളച്ചു കൊടുക്കുകയും
4: അങ്ങനെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എൻ്റെ അനാട്ടമി തന്നെ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ചെയ്യുകയാണ് നമ്മളല്ല. പിന്നെ നമുക്ക് അച്ഛനകത്തൂടെ ചെയ്യാം ലിവർ, ലങ്സ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യാം. അതിന് ഒരു ഈസി പ്രതലങ്ങളാണ്, അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം.
3: കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ചില സംശയമുണ്ടാകും, ഈ എന്താ മെഡിക്കൽ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ വന്നാൽ എന്താണ് കാണാൻ പറ്റുക?
4: ഇവിടെ വന്നു കഴിഞ്ഞാൽ എംബ്രിയോളജി അവർ കണ്ടിട്ടില്ല. ഒരു കുഞ്ഞ് അതിൻ്റെ ചക്രം, അതായത് ഒരു കുഞ്ഞുണ്ടാകാനുള്ള ഫസ്റ്റ് ഡേ തൊട്ട് അത് 10 മാസം ആകുന്നത് വരെയുള്ള അതിൻ്റെ വളർച്ചയുടെ ഒരു കാലഘട്ടം നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഇതിൻ്റെ ഹാർട്ട്, ലങ്സ്, ലിവർ എന്നുവേണ്ട നമ്മുടെ മനുഷ്യ ശരീരത്തിലെ സകല ഓർഗൻസും സകല സിസ്റ്റംസും എല്ലാം വളരുന്ന കാലഘട്ടമാണ് ഈ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഈ സമയത്ത്. ഇതെല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് വേറെങ്ങും പോയാൽ കാണാൻ പറ്റില്ല. പിന്നെ ഈ കടാവർ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്,
3: അതെ,
4: അതും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഇഞ്ചുറീസ്, അതായത് ഒരു മനുഷ്യനിൽ തന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഇഞ്ചുറീസ് വരുന്ന വൂണ്ട് മാൻ എന്ന് പറയും. കേരളത്തിലെങ്ങും ഇല്ല. ഇപ്പം ഞാൻ മിംസ് വയനാട്ടിൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ മ്യൂസിയത്തിലും അത് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്.
3: എപ്പോഴും ഒരു മോഡൽ ചെയ്യുമ്പോഴും ഒരു തൃപ്തി തോന്നുന്ന മോഡലിനെല്ലാം ഒരു റെപ്ലിക്ക ഉണ്ടാക്കി സൂക്ഷിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ചെയ്തത് എവിടെ വെച്ചിട്ടായിരിക്കും?
4: ഒരുപാട് വർക്കുകൾ നമുക്ക് പ്രൈവറ്റുകളിലേക്ക് വേണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരുണ്ട്. ഇന്ന് കേരളത്തിലുള്ള ഒരു 75% മെഡിക്കൽ കോളേജുകളിലെ ആ മ്യൂസിയങ്ങളിലെല്ലാം എൻ്റെ ചെറിയ ചെറിയ സംഭാവനകളുണ്ട്. അതുപോലെ തന്നെ നാമക്കല്ല് വിവേകാനന്ദ മെഡിക്കൽ കോളേജ്, ഇതൊക്കെ അവർ തരുമ്പോൾ ഞാനും കൂടെ പഠിക്കുകയാണ്. ഇപ്പം ഇവർ പറയുന്ന വർക്കെല്ലാം അവർ പറയുന്നു. അപ്പോൾ ഇവരുടെ ടീച്ചിങ് സ്റ്റൈലല്ല മറ്റവരുടെ ടീച്ചിങ് സ്റ്റൈല്. അപ്പോൾ ആ ഒരു വ്യത്യസ്തത ഈ വർക്കുകൾ തരുന്നതിനകത്തുണ്ടാകും. അതെല്ലാം എൻ്റെ മ്യൂസിയത്തിലും ഉണ്ടാവും.
3: രാജാ രവിവർമ്മ കോളേജിൽ നിന്ന് ഇറങ്ങി, അവിടെ നിന്ന് ഒരു പ്രസിഷനുള്ള ഒരു മറ്റേത് ശില്പത്തിന് പ്രസിഷൻ വേണ്ട നല്ല, എന്നാലും അതിൻ്റെ മെഡിക്കലിൻ്റെതായ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു മേഖലയിലേക്ക് വന്നതിൽ എപ്പോഴെങ്കിലും തിരിച്ച് ആ എന്താണ് ആ യുവാവ് നിന്ന് തിരിച്ച് വിളിക്കാറുണ്ടോ?
4: അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗരവമായിട്ട് എൻ്റെ ശില്പകലയെ സമീപിക്കാത്ത ആ സമയങ്ങളൊക്കെ നമുക്ക് എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ അതേ രീതിയിലൊക്കെ ആ വർക്കൊക്കെ ചെയ്ത് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ പോകാൻ പറ്റത്തില്ല. പക്ഷേ ഗൗരവമായിട്ട് നമ്മുടെ അക്കാഡമിയിൽ എല്ലാ വർഷവും പിന്നെ മത്സരത്തിന് വർക്ക് അയക്കുമായിരുന്നു. തൃശ്ശൂർ വർക്ക് ചെയ്യുമ്പം ഹൈലി കമൻഡഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. പക്ഷേ ഇങ്ങനെ പോകുമ്പോഴും അക്കാഡമിയായിട്ടുള്ള ബന്ധം ഞാൻ കളഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനകത്ത് മെഡിക്കൽ വർക്ക് അതിൻ്റെ പൈസയും കിട്ടും, നമുക്ക് ജീവിക്കുകയും ചെയ്യാം. അങ്ങനെ ആണ് ഇതുമായിട്ടങ്ങ് കൂടുതൽ ഇഴുകിച്ചേർന്നത്.
3: ഈ ശരീരത്തിന് അകത്തുള്ള ആന്തരിക അവയവങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്, മോഡൽ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് അല്ലെങ്കിൽ കൂടുതൽ സമയമെടുത്തത് എന്ത് ചെയ്യുമ്പോഴായിരിക്കും?
4: അത് ഏറ്റവും സമയം കൂടി ചെയ്യുന്നത് ബ്രെയിനാണ്. ബ്രെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പം ഇങ്ങനെ കാർവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് അങ്ങനെ അല്ലല്ലോ എന്ന് പിന്നീട് തോന്നും. അതിൻ്റെ ചുളിവുകൾ, അത് ഇത്തിരി വ്യത്യാസമാണ്. അത് കറക്റ്റ് അല്ലെങ്കിൽ പൊതുവായ ഒരു ശരിയുണ്ട് അതിനകത്ത്. ആ ശരി ശരിയായില്ലെങ്കിൽ അത് തെറ്റായി.
3: പൊതുവേ ഓരോ തലച്ചോറും മാൻ ടു മാൻ ഭയങ്കര വ്യത്യാസമുള്ളതാണല്ലോ.
4: അപ്പൊ
3: അതുകൊണ്ട് അങ്ങനെ ഒരു പൊസിഷൻ തലച്ചോറ് മോഡൽ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ടോ?
4: അല്ല, അതിന്റെ ശരിയുണ്ടല്ലോ. ബ്രെയിനിന് ഇങ്ങനെ കുറെ ലോബുകളുണ്ട്, ഇവിടുന്ന് വേറെ രീതിയിൽ ഇതുണ്ട്, അതങ്ങനെ വരണം. അതിന്റെ ആകൃതി വ്യത്യാസമാണെങ്കിലും അത് അങ്ങനെ തന്നെ വരും. മനസ്സിലായി? ഇപ്പൊ എന്റെ മുഖവും സാറിന്റെ മുഖം പോലെയും ആ വ്യത്യാസമല്ലേ? ആ വ്യത്യാസം ഇതിനകത്തുമുണ്ട്. രൂപത്തില്, സൈസില് ഇങ്ങനെയൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ടാണ് അത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത്. ഹാർട്ടൊക്കെ എളുപ്പമാണ്, അതിന് നാല് ചേമ്പറുണ്ട്, അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം.
3: ഈ നെർവ് സിസ്റ്റം ഒക്കെ സാർ ചെയ്തിട്ടില്ലേ?
4: ഉണ്ട്.
3: അതൊന്ന് പറയാം, അതിനൊരു പ്രേരണ എങ്ങനെയായിരുന്നു?
4: അത് ഇവര് തന്നെ വർക്ക് തരുന്നതാണ്. വളരെ പ്രയാസവുമാണ്, കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മൈന്യൂട്ട് സാധനങ്ങളാണ്, ആർട്ടറീസോ വെയിനോ പോലല്ല ഈ നെർവസ് സിസ്റ്റം. അത് അല്ലാതായിട്ട് നമ്മൾ ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ബ്രെയിനിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസ്, അതുപോലെ തന്നെ വെയിന്, ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ ചെയ്യണം. അതിങ്ങനെ ഒരു കൂട് പോലെയാണ്. അതിങ്ങനെ അതിനേക്കാളും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പിന്നീട് 15 വർഷത്തോളം ഫോറൻസിക് മെഡിസിനിലായിരുന്നു വർക്ക് ചെയ്തത്. അവിടെ എൻ്റെ ജോലി മ്യൂസിയം ഓഫ് ഫോട്ടോഗ്രാഫിക് അസിസ്റ്റൻ്റ് പോയി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കുക. അത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കിട്ടുന്ന സ്പെസിമൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് മൗണ്ട് ചെയ്ത് വെക്കുക. ഇതായിരുന്നു പിന്നീടുള്ള ജോലി.
3: അത് തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞു.
4: എൻ്റെ മാഡം ഡോക്ടർ രമ, മാഡം ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഒരുപാട് നല്ല പിൻബലവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കേസ് വരുവാണെങ്കിൽ മാഡം വിളിച്ചിട്ട് പറയും, ചുരാമ ക്യാമറ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതുപോലെ സ്പെഷ്യൽ കേസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു.
3: അത് സൂക്ഷിക്കുമായിരുന്നു. സാധാരണ സാറിൻ്റെ മീഡിയം എന്താണ് സാർ?
4: എല്ലാ മീഡിയത്തിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഇതിന് മീഡിയം എന്ന് പറഞ്ഞാൽ ഫൈബറും പി ഒ പി ആണ്. പിന്നെ മൾട്ടിവുഡിൽ ഈ റിലീഫ് ടൈപ്പ് വർക്കുകളൊക്കെ കാർവ് ചെയ്ത് എടുക്കുമായിരുന്നു. പിന്നെ വെങ്കലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, കല്ലിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ മീഡിയവും എനിക്ക് വഴങ്ങുന്നുണ്ട്.
3: നമുക്ക് ഇപ്പം മ്യൂസിയത്തിൽ കാണാൻ പറ്റുന്നതിൽ കൂടുതലും എന്തിലാണ്?
4: ഫൈബറിലും പി ഒ പിയിലും ഉള്ളതാണ്.
3: ഈ ഇപ്പോൾ ഇതൊരു ഡിജിറ്റൽ എറയാണ്, അപ്പോൾ അതിൻ്റെ അകത്ത് 3D ഡിജിറ്റൽ റെൻഡറിങ്ങുകളൊക്കെ ഉണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത്തരം സംവിധാനങ്ങൾ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
4: അത്തരം സംവിധാനങ്ങൾ കാലക്രമേണ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. കാരണം കാലം പോകുന്നതനുസരിച്ച് നമ്മൾ നീങ്ങിയില്ലെങ്കിൽ ഒന്നും ആകത്തില്ല.
3: ഈ മ്യൂസിയത്തിന്റെ ഒരു വലിയ പ്രത്യേകത ഇതെല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് മോഡൽസ് ആണ് എന്നുള്ളത് സാർ പറഞ്ഞു. സാറിന്റെ സർവീസിൽ അപ്പോഴപ്പോഴായി ശേഖരിക്കപ്പെട്ട ഒരു
4: വലിയ ശേഖരമാണ്.
3: അതിന് അങ്ങനെ ഒരു കൃത്യമായിട്ട് ലിസ്റ്റായിട്ടാണോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്? അതെങ്ങനെയാണ് ആ മ്യൂസിയത്തിന്റെ അടുക്ക് വന്നിരിക്കുന്നത്?
4: അത് അതിന്റെ അടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രിയോളജി ആണ് തുടങ്ങുന്നത്. തുടങ്ങുന്നത് മനുഷ്യൻ തീരാറാകുന്ന സമയമുണ്ടല്ലോ സാറേ, കടാവർ വരെ അങ്ങനെയൊക്കെയുള്ള സംഗതി. പിന്നെ ഈ സ്റ്റുഡൻസിന് പഠിക്കത്തക്ക രീതിയിലുള്ള ആർട്ടറീസ്, വെയിന്, അതുപോലെ മസിൽസ്, അതൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അത് കൂടുതൽ ഞാൻ അതിനകത്ത് ഇറങ്ങേണ്ടിയിരിക്കുന്നു. കാണാൻ ആഗ്രഹിച്ചു വരുന്നവർക്ക് ഉള്ള രീതിയിൽ നമ്മളും കൂടെ വളരണം.
3: അതുമായിട്ട് ചേർന്നിട്ടാണ് എൻ്റെ അടുത്ത ചോദ്യം. സാറിൻ്റെ മ്യൂസിയം സന്ദർശിക്കാൻ വരുന്ന ഒരാൾ, ഇപ്പം മ്യൂസിയത്തിൻ്റെ ഒരു ഒരാളുടെ സന്ദർശൻ്റെ സമയം ശരിക്കും സന്ദർശകനാണ് തീരുമാനിക്കുന്നത്. ചില ആൾക്കാർ പെട്ടെന്ന് വന്ന് ഒരു ഉന്നയ ഫ്ലാഷ് ഇറങ്ങിപ്പോവും, ചില ആൾക്കാർ ഓരോ എക്സിബിറ്റിൻ്റെയും അടുത്ത് നിന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി കണ്ട് വിശദീകരിച്ച് തരാൻ ആളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. സാറിൻ്റെ അവിടുത്തെ ഒരു രീതി എങ്ങനെയാണ് സാർ?
4: എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പം എംബ്രിയോളജി ആണെങ്കിലും ബാക്കിയുള്ള സംഗതി ആണെങ്കിലും ലേബറിൻ്റെ കുറേ സംഗതിയുണ്ട്. അപ്പോൾ ലേബറിൻ്റെ അത് 8-ാം മാസത്തിൽ കുട്ടി വരുന്നത് 7-ാം മാസത്തിൽ 5-ാം മാസത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നതിനെ കുറിച്ചുള്ള എല്ലാ ലേഖനങ്ങൾ ചെറിയ കുറിപ്പുകൾ എഴുതി നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അവർ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവർ പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
3: ഒരു സ്കൂൾ കുട്ടി അത് കാണാൻ വരികയാണ് എന്ന് വിചാരിക്കുക, അതുപോലെ ഒരു കോളേജിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുന്ന ഒരാൾ കാണാൻ വരികയാണെന്ന് വിചാരിക്കുക, അപ്പം അവർ ഇതിനകത്തുനിന്ന് ഒരു കാരണവശാലും നിങ്ങളത് മിസ് ചെയ്യരുത് എന്ന് ഒരു എക്സിബിറ്റ് സാറ് പറയുകയാണെങ്കിൽ അത് ഏത് പറയുമായിരിക്കും?
4: അത് നമ്മുടെ ബ്രെയിൻ തന്നെ. ബ്രെയിൻ എന്ന് പറയുന്നത് അതൊരു പ്രത്യേക തരം സാധനങ്ങളാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഈ സൈഡുകൾ നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിക്കുന്ന പല കാര്യങ്ങളുണ്ട്. കൈ നിയന്ത്രിക്കുന്ന ഭാഗം, പിന്നെ ചുണ്ട് നിയന്ത്രിക്കുന്ന ഭാഗം, അതുപോലെ കാല്, അതുപോലെ കണ്ണ്, വായ, നാക്ക്, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഏരിയകൾ, അത് വേറെങ്ങും ചെയ്തു വെച്ചിട്ടില്ല, നമ്മളാണ് ചെയ്യുന്നത്.
3: അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ അത് മിസ് ചെയ്യരുത്. ഇതുപോലെ സാർ ഈ ഒരു മ്യൂസിയം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ എക്സിബിറ്റുകൾക്ക് അപ്പുറം ഒരു ഹിസ്റ്ററി പ്രിസർവ് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്, അതൊന്ന് വിശദീകരിക്കാമോ?
4: അതായത് തുടങ്ങാനുള്ള ഒരു പ്രേരണ, ആ പ്രേരണയും പിന്നെ നമ്മുടെ ഡോക്ടേഴ്സ് അവർ വന്ന് വിലപ്പെട്ട സംസാരങ്ങൾ, അവരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അവർക്കാണ് ഇത് കൂടുതൽ അറിയാവുന്നവർ, അവർ എന്നെ കൊണ്ട് വർക്ക് ചെയ്യിച്ചവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പിന്നെ എന്നെ കൂടുതൽ ഈ വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചവരുണ്ട്. ഡോക്ടർ കുൽക്കർണി എന്ന് പറഞ്ഞ അവർ മരിച്ചുപോയി, ഡോക്ടർ ഏലിയാമഫൻ, ഡോക്ടർ എൽസി, ഡോക്ടർ ഗിരിജ, അങ്ങനെയുള്ള കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ വിലപ്പെട്ട ഈ കുൽക്കർണി മാഡം എന്ന് പറയുന്ന 3 പുസ്തകം എഴുതിയിട്ടുണ്ട് അനാട്ടമിയെ കുറിച്ചുള്ള, അതിൻ്റെ ഇല്ലസ്ട്രേഷൻ മൊത്തം ഞാനായിരുന്നു. അതുപോലെ തന്നെ ഷീല ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മാഡമുള്ള ഗൈനക്കോളജിയുടെ, ആ മാഡത്തിൻ്റെ ഒരു പുസ്തകം ഞാൻ ഇല്ലസ്ട്രേറ്റ് ചെയ്തിരുന്നു. അപ്പം ഇതൊക്കെ എൻ്റെ ഈ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഒരിക്കലും ഈ സമ്പത്തുണ്ടായിട്ട് ചെയ്തതല്ല.
3: ഒരു വീടുമായി ചേർന്ന് ഒരു മ്യൂസിയം സ്പേസ് ക്യൂറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ

0: കാര്യമല്ല, പ്രത്യേകിച്ച് സാമ്പത്തികമായി വളരെ കാര്യമായ ശ്രമം വേണ്ട ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്?
1: ബാലൻസ് അതിനകത്ത് ഒരു മുറിയുണ്ട്, ഒരു മുറിയേ ഉള്ളു. ആ മുറിക്കകത്ത് ഞാനും എൻ്റെ വൈഫും ഒരു മോള്, അവള് വെറ്റിനറി ഡോക്ടറാണ് ശിഖ, ഞങ്ങൾ മൂന്നുപേരും അതിനകത്ത് താമസിക്കുന്നത്. ബാക്കിയുള്ള ഭൗതിക സാഹചര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ ബാക്കിയുള്ള സ്ഥലമൊക്കെ നമ്മൾ ഈ മ്യൂസിയത്തിന് വേണ്ടി അങ്ങ് എടുത്തു, ദിവസവും അതിനെ ക്ലീൻ ചെയ്ത് ഇതെയ്ത് അങ്ങനെ അങ്ങ് കൊടുത്ത്. പിന്നെ നമ്മളുടെ പരിമിതികൾ, ഇപ്പോൾ അവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിനൊരു ബുദ്ധിമുട്ടാണ്. അത് വരുന്നവരതും മനസ്സിലാക്കിക്കൊള്ളും. പിന്നെ എപ്പോഴെങ്കിലും ഒരു സൗകര്യം വേറെ സ്വന്തം നിലയിൽ ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങോട്ടും മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
0: ശില്പങ്ങൾ തന്നെ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല കഠിനാധ്വാനം, നല്ല വളരെ കൃത്യമായ ശ്രദ്ധ ഇല്ലാന്നുണ്ടെങ്കിൽ
1: പറ്റില്ല,
0: അതെ മോശമായി പോകാൻ സാധ്യതയുണ്ട്. അവിടെ എന്താണ് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന്?
1: അതെ അതെ അതെ, വൈഫാണ് എൻ്റെ ലേഖയാണ് എൻ്റെ ശക്തി, അവളാണ് എല്ലാം ഇതിനു വേണ്ടി എല്ലാം എന്നെ പിടിച്ചുകൊണ്ട് പോയി ഇത് വർക്ക് ചെയ്യിക്കുന്നതെല്ലാം. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം അവൾ എം എസ് സി സുവോളജിയാണ്, ലാബ് ടെക്നീഷ്യൻ കഴിഞ്ഞതാണ്, ഇപ്പോൾ സയൻറ്റിഫിക് ഓഫീസറായിട്ട് ഗോകുലം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവൾക്ക് ഈ നമ്മുടെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം. അത് എനിക്ക് ഏറ്റവും വലിയ സഹായമായി ഈ വർക്ക് ചെയ്യുന്നതിലും. എനിക്കെന്തെങ്കിലും സംശയങ്ങൾ വരുന്നതിൽ, അതിൻ്റെ അർത്ഥപരമായിട്ടുള്ള സംഗതി വരുന്നതിനുമൊക്കെ അവളത് സംശയം ദൂരീകരിച്ച് ശരിയായ മാർഗത്തിലേക്ക് പോകാൻ ഇടയാക്കുന്നുണ്ട്.
0: അപ്പോൾ ഇതെല്ലാം പ്രിസർവ് ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമല്ല മൊത്തത്തിലൊരു മോട്ടിവേഷൻ ആയിട്ടും കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് ഒരു ഡെയിലി ഓപ്പറേഷൻ എങ്ങനെയാണ് ഇതിൻ്റെ സമയത്തിൻ്റെ സമയക്രമമൊക്കെ?
1: അതായത് 10 മണി തൊട്ട് 7 മണി വരെയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ആ ടിക്കറ്റ് സ്കൂൾ സ്റ്റുഡൻസിന് 30 രൂപയും അഡൾട്ടിന് 50 രൂപയും. അതുപോലെ തന്നെ 15-ാം തീയതി തൊട്ടാണ് ഫുൾ സിംഗിൾ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്.
0: എന്താണ് ഒരു ഫോർമൽ ഇനോഗ്രേഷൻ ഇപ്പോൾ കഴിഞ്ഞു
1: കഴിഞ്ഞു,
0: അത് കഴിഞ്ഞിട്ടുള്ള ഒരു റെസ്പോൺസ് ഇത്രയും ദിവസമായിട്ട് എങ്ങനെയാണ്?
1: എല്ലാവരും വിളിച്ച് അനുമോദനങ്ങൾ, അതായത് കൂടുതലും മെഡിക്കൽ മേഖലയിലുള്ള ആൾക്കാരാണ് നമ്മളെ വിളിച്ച് അനുമോദിക്കുന്നതും. നിങ്ങളെ ഒരു വലിയ സാഹസമാണ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർക്ക് ചെയ്യുമ്പോഴും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഞാനങ്ങ് തനിയെ ചെയ്യുകയാണ്. കാരണം ഞാൻ ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ ധൈര്യത്തിലാണ് ഈ വർക്കെല്ലാം ചെയ്യുന്നത്.
0: ഈ വർക്കുകളെല്ലാം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പാലറ്റ് വളരെ പ്രസിഷൻ വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് കളേഴ്സ് മാറ്റാൻ പറ്റില്ല
1: പറ്റില്ല.
0: അപ്പം അത് അത്തരത്തിലുള്ള ചില ടെംപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്.
1: അതായത് എംബ്രിയോളജിയിൽ ഫേസ് ഡെവലപ്മെന്റ് വരുമ്പോഴത്തേക്ക് അതിനൊരു കളർ കോഡുണ്ട്, നിശ്ചയിച്ചിരിക്കുന്ന ഒരു കളർ കോഡുണ്ട്. ആ കളർ കോഡല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല.
0: ഒരു എവല്യൂഷൻ ഓഫ് ആർട്ടിസ്റ്റ് ഒരു സ്വന്തം നിലയിൽ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ താങ്കളെ കുറിച്ച് എന്ത് പറയും?
1: ഗൗരവപരമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷേ അക്കാഡമി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്കെങ്കിലും അവളുടെ ക്യാമ്പുകൾക്കും ഇതിനുമൊക്കെ പോകാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇതിന് ഒരു ബൃഹത്തായ സംഭാവന ചെയ്യാൻ കഴിഞ്ഞല്ലോ, അതാണ് എൻ്റെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എൻ്റെ ഒരു സംഭാവന, അല്ലെങ്കിൽ ഒരു മിടുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത് വേറെ ആരും തുനിഞ്ഞിറങ്ങിയിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ.
0: ഒരു മ്യൂസിയത്തിനെ സംബന്ധിച്ചോളം അവിടെ രണ്ട് തരത്തിൽ അല്ലെ ആണ് പ്രധാനമായ ആൾക്കാർ
1: വരുന്നത്.
0: ഒന്ന് പഠിക്കുക എന്നൊരു ആഗ്രഹത്തോടു കൂടി, അത് ഏത് വിഷയമായാലും, ഇപ്പൊ സോയിൽ ആണെങ്കിലും ബയോഡൈവേഴ്സിറ്റി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും എന്ത് തന്നെയാലും അതുമായി ബന്ധപ്പെട്ട കാര്യമായ പഠനം ആഗ്രഹിച്ചു വരുന്നവർ, സാധാരണ കാണാൻ വന്നു പോകുന്ന ഒരു കൗതുകത്തിന് വരുന്നവർ, ഈ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരെയും എങ്ങനെയാണ് അവിടെ മ്യൂസിയം മാനേജ് ചെയ്യുന്നത്?
1: മാനേജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും നേരായിട്ടുള്ള ആൾക്കാരെ, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരെയോ കുറ്റങ്ങളില്ലാത്ത ആൾക്കാരെയോ കാണാൻ ആർക്കും വലിയ താല്പര്യമുണ്ട്. അതേസമയം അബ്നോർമലായിട്ടുള്ള, മുച്ചുണ്ട്, തല വലുതായിട്ടുള്ള, അങ്ങനെയൊക്കെയുള്ള വൈകല്യങ്ങളുള്ള സാധനങ്ങൾ നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കാണാനും അതിനെക്കുറിച്ച് ചോദിക്കാനും അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. അതേസമയം നമ്മൾ നോർമലായിട്ടുള്ളത് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും ആൾക്കാർ ചോദിക്കത്തില്ല. ഈ ടൈപ്പ് വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ മ്യൂസിയത്തിൽ ഇതാകുമ്പോഴത്തേക്ക് പൊതു വിജ്ഞാനം കൂടെ കണക്ക് ആക്കി, ഇപ്പോൾ അവരവിടെ ആ മ്യൂസിയം വന്ന് അവർക്ക് താല്പര്യമുള്ള എന്തെങ്കിലും കൂടെ നമ്മളവിടെ ചെയ്തു വെക്കണം. ഇപ്പം ഫോറൻസിക്കിൻ്റെ വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ, ഇപ്പം വൂണ്ട് മാൻ പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൂണ്ട് ഒരു മനുഷ്യൻ്റെ ദേഹത്ത് തന്നെ ചെയ്തേക്കുക. അതേപോലെ തന്നെ റൈഗർ മോർട്ടിസ് വരുന്ന ഒരു മനുഷ്യൻ്റെ ശരീരം, പ്രൈമറി ഫ്ലാസിഡിറ്റി വരുന്ന ഒരു ശരീരം, യേശുവിൻ്റെ പ്രശസ്തമായ ശില്പമുണ്ട്, പിയാത്തെ എന്ന് പറയും. ആ പിയാത്തെ ഞാൻ നമ്മുടെ ഫോറൻസിക് മെഡിസിൻ മ്യൂസിയത്തിൽ ചെയ്തു വെച്ചു. ആൾക്കാരൊക്കെ ചോദിച്ച്,

0: അതെന്തിനാ യേശുവിൻ്റെ പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചത്? അത് പ്രൈമറി ഫ്ലാസിഡിറ്റി എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുഴഞ്ഞങ്ങ് പോവും ശരീരം. അത് ഫസ്റ്റ് സ്റ്റേജാണ്. ആ സ്റ്റേജിൽ ഇങ്ങനെ പ്രൈമറി ഫ്ലാസിഡിറ്റി വന്നതങ്ങ് 2 മണിക്കൂർ കഴിയുമ്പോൾ അതങ്ങ് ഉറയ്ക്കും. ആ സമയത്ത് എങ്ങനെയാണോ കിടന്നത് അങ്ങനെ കിടക്കും. അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വേറെ എവിടെങ്കിലും കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ അവസ്ഥ മാറത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്തു വെക്കണം.
1: അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ മ്യൂസിയം നമുക്ക് ഒരു അവിടെ സന്ദർശിക്കുമ്പോൾ സാർ ഇത്രയും നേരം പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അവിടെ നിന്ന് കാര്യങ്ങൾ കണ്ട് എക്സിബിറ്റ്സ് വെറുതെ കണ്ടുപോവുക മാത്രമല്ല, നമുക്ക് ഒരു മനുഷ്യ ശരീരത്തെക്കുറിച്ച്, അതായത് എംബ്രിയോ മുതൽ കഡാവർ വരെയുള്ള, അല്ലെങ്കിൽ ഒരു ജനനത്തിൻ്റെ, ഒരു ജീവന്റെ ഉൽപ്പത്തി മുതൽ ഏറ്റവും അവസാനം വരെയുള്ള സംഗതി നമുക്ക് നേരിട്ട് കണ്ട് എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാവുന്നൊരു സംഭവമാണുള്ളത്. ആ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു ഭാവി സാർ എങ്ങനെയാണ് ആലോചിക്കുന്നത്?
0: ഭാവി അതൊരു പ്രശ്നമാണ്. അതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ആധുനികതയും കൂടെ കയറ്റി ഇതിനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ടുവരാനാണ്,
1: ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക
0: എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടം.
1: നമ്മളിപ്പം ആകാശവാണിയിൽ ഇരിക്കുകയാണല്ലോ, ആകാശവാണിയുമായും എന്തോ ചില ഓർമ്മകളൊക്കെ ഉള്ളതായിട്ട് കേട്ടു, എന്തായിരുന്നു സാർ അത്?
0: ഞാൻ ഇവിടെ ഒരു ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി എൻ്റെ വഴികാട്ടിയായ ഡോക്ടർ പി ശാന്ത, അവരുടെ ഭർത്താവ് കേളത്ത് രാമകൃഷ്ണപിള്ള, അവരുടെ വീട്ടിൽ വന്നിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രതിമ ചെയ്യുന്നത് ഇവർ ഒളിച്ചിരുന്ന് കാണുകയും അതിനെ നല്ലപോലെ ചെയ്യട എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ നല്ലപോലെ പാടുമായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ആകാശവാണിയിലോട്ട് പോ, ഞാൻ ഒരാളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും ഒരു പാട്ട് പാടാൻ അവസരം കിട്ടുവാണെങ്കിൽ അവിടെ പോയി പാടാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. എന്നിട്ട് എനിക്ക് ആളിൻ്റെ പേരോ ഒന്നും അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞ ആളിനെ വന്ന് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹം എന്നെ കൊണ്ട് 2 പാട്ട് പാടിപ്പിച്ചു. പക്ഷേ എൻ്റെ പാട്ടത്ര നല്ലതല്ലായിരുന്നു. എനിക്ക് ദൈവം ഇതായിരുന്നു വെച്ചത്. ഇന്ന് എനിക്കൊരു സന്തോഷമുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്. ഞാൻ ഇങ്ങനൊരു അവസ്ഥയിൽ ഇവിടെ എത്തിയതിൽ എന്റെ 2ാം തവണ.
1: അല്ല, ഒരു ഒരിക്കൽ സ്വപ്നങ്ങളുമായി വന്ന ഒരു സ്ഥലത്ത് മറ്റൊരു സ്വപ്നം സാക്ഷാത്കരിച്ചിട്ട് വരുന്നത് വലിയ വലിയൊരു സന്തോഷമാണ്.
0: വലിയൊരു സന്തോഷമാണ്
1: തീർച്ചയായും. കാലം അങ്ങനെയാണല്ലോ, നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കാലം നടത്തി തരും. നേരത്തെ 1-2 തവണ പേരുകളൊക്കെ സൂചിപ്പിച്ചു പോയെങ്കിലും കുടുംബത്തിനെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു.
0: എന്റെ വൈഫ് ലേഖ, അവള് ഗോകുല മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. മൂത്ത മകള്, അവള് NID പഠിച്ചിട്ട് ഡിസൈനറായിട്ട് സിഡ്നിയിൽ വർക്ക് ചെയ്യുന്നു. ഇളയ മോള് വെറ്റിനറി ഡോക്ടറായിട്ട് പേർക്കട ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇവര് 2 പേരും നല്ലതുപോലെ വരയ്ക്കുമായിരുന്നു. ഇവരാണ് അതിൻ്റെ ഡിസൈനൊക്കെ ചെയ്തത്,
1: മ്യൂസിയത്തിൻ്റെ മൊത്തം ഡിസൈൻ.
0: അവളിപ്പോൾ ഒരു മ്യൂസിയത്തിലാണ് വർക്ക് ചെയ്യുന്നത്, സിഡ്നിയിൽ.
1: എന്തായാലും തിരുവനന്തപുരത്ത് മറ്റൊരു മ്യൂസിയം കൂടി തുറന്നിരിക്കുകയാണ്. അത് വെറും മ്യൂസിയമല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മെഡിക്കൽ മ്യൂസിയമാണ്. ഓരോ മ്യൂസിയവും നമുക്ക് വെറും എക്സിബിറ്റ്സ് മാത്രമല്ല, ഒരുപാട് ചരിത്രം, വിവരങ്ങൾ, അതത് മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകളുടെ അക്ഷയഖനി കൂടിയാണ്. ഈ മെഡിക്കൽ മ്യൂസിയവും നമുക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തരുന്ന ഒരു അക്ഷയഖനിയായി മാറട്ടെ, അത് കൂടുതൽ പേരിലെത്തട്ടെ. സാറ് ആ മ്യൂസിയം കുറച്ചുകൂടി വിപുലപ്പെടുത്തി സാറിൻ്റെ കൂടുതൽ ക്രിയേറ്റിവിറ്റി മ്യൂസിയത്തിലൂടെ പുറത്തു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു സന്തോഷം. നന്ദി.
0: നന്ദി സർ.
2: ഭാരതത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ എ ശിവരാമനുമായി മനീഷ് MB നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം. ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും 38 ഭാഗം. നാടക രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ.

5:45 ഖുർആൻ പാരായണം ഓച്ചിറ അബ്ദുൽ വഹാബ് മൗലവി അവതരിപ്പിക്കുന്നു. 6:50 കേൾക്കാം വയലും വീടും. പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവനെ സംരക്ഷിക്കുക. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഭാമിനി എൽ എൻ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ.

നാളെ രാത്രി 7:35 കേൾക്കാം യുവവാണി പരിസ്ഥിതി ദിന പ്രത്യേക അഭിമുഖം. ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമാറോയുടെ സ്ഥാപക ശ്രീചന്ദന സി എസ് പങ്കെടുക്കുന്നു. 8:00 സാഹിത്യവേദിയിൽ മണി കെ ചന്ദാപുര, ഇജാസ് യൂനൂസ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥയും മഞ്ജു എസ് കെ, ആതിര എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും കേൾക്കാം. നാളെ രാത്രി 8:00 സാഹിത്യവേദിയിൽ.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ടൈപ്സ് ഓഫ് സെന്റൻസസ് ലിഷ എസ് തപസ് സംസാരിക്കുന്നു. 9:30 കേൾക്കാം ഇംഗ്ലീഷ് പരിപാടി ആകാശവാണി ആൻഡ് ദ ജേർണി ഓഫ് സയൻസ് കമ്മ്യൂണിക്കേഷൻ. ജി ജയലാൽ സംസാരിക്കുന്നു. നാളെ രാത്രി 10 മണിക്ക് സംഗീത സ്മൃതി, മദ്രാസ് കെ ബി ചെല്ലപ്പ പാടിയ കൃതികൾ.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് നമുക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് സ്വാധാർ ഗൃഹ് യോജന. കുടുംബകലഹം, മാനസിക പിരിമുറുക്കം, സാമൂഹിക ബഹിഷ്കരണം, അങ്ങനെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഭക്ഷണം, താമസം, വസ്ത്രം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പുനരധിവാസ പദ്ധതിയാണ് ഇത്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം മുൻപ് നടപ്പിലാക്കിയിരുന്ന സ്വാധാർ ഷോർട്ട് സ്റ്റേ ഹോംസ് എന്നീ പദ്ധതികൾ 2016 സമന്വയിപ്പിച്ചുകൊണ്ട് സ്വാധാർ ഗൃഹ് പദ്ധതി നിലവിൽ വന്നു. രാജ്യത്തെ ഓരോ ജില്ലയിലും 30 സ്ത്രീകളെയെങ്കിലും പാർപ്പിക്കാൻ സൗകര്യമുള്ള ഒരു സ്വാധാർ ഗൃഹ് സ്ഥാപിക്കുക, അവിടെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം തന്നെ കൗൺസിലിംഗ്, തൊഴിൽ നൈപുണ്യ വികസനം, നിയമസഹായം ലഭ്യമാക്കുക എന്നിവ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷ ഈ പദ്ധതി ഉറപ്പുവരുത്തുന്നു. വനിതാ വികസന കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ, കണ്ടോൺമെന്റ് ബോർഡുകൾ, ഇപ്പോൾ പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പബ്ലിക് ട്രസ്റ്റുകൾ, 1860 ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിലോ ഏതെങ്കിലും സംസ്ഥാന നിയമത്തിന് കീഴിലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ, വനിതാക്ഷേമം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിൽ പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുള്ള സിവിൽ സൊസൈറ്റി സംഘടനകൾ എന്നിവയ്ക്കൊക്കെ ഈ പദ്ധതിയുടെ ഭാഗഭാക്കാകാം. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലുള്ള സ്ത്രീകൾക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെ ആശ്രയിക്കാം? പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച സ്ത്രീകൾ ഭവനരഹിതരാകുകയും സാമൂഹികവും സാമ്പത്തികവുമായ പിന്തുണ ഇല്ലാതെയാവുകയും ചെയ്യുമ്പോൾ, ജയിൽ മോചിതരായ വനിതാ തടവുകാർ ഉപജീവന മാർഗമില്ലാതെ വീട് വിട്ടിറങ്ങുന്ന, ചൂഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ദാമ്പത്യ തർക്കങ്ങളുടെ പേരിൽ സാമൂഹികമോ സാമ്പത്തികമോ ആയ പിന്തുണ ഇല്ലാത്ത എയ്ഡ്സ് ബാധിച്ച സ്ത്രീകൾ, ഇത്തരം സാഹചര്യങ്ങളിലുള്ളവർക്ക് ഈ പദ്ധതിയെ ആശ്രയിക്കാം. സ്വാധാർ ഗൃഹങ്ങളിൽ പരമാവധി 5 വർഷം വരെയാണ് താമസിക്കാൻ അനുമതി. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റും.
2: മുൻപ് പറഞ്ഞ വിഭാഗങ്ങളിലെ സ്ത്രീകളെ അനുഗമിക്കുന്ന കുട്ടികൾക്കും ഈ പദ്ധതിയുടെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്.
1: പെൺകുട്ടികൾക്ക് 18 വയസ്സുവരെയും ആൺകുട്ടികൾക്ക് 12 വയസ്സുവരെയുമാണ് സ്വാധാർ ഗൃഹങ്ങളിൽ താമസിക്കാൻ അനുമതി.
2: സംസ്ഥാന സർക്കാരുകൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും കണ്ടോൺമെന്റ് ബോർഡുകൾക്കും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്കും മാത്രമേ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ ഗ്രാന്റ് അനുവദിക്കൂ.
1: പദ്ധതി ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുകളുമാണ് വഹിക്കുന്നത്. വടക്കുകിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ 90% പദ്ധതി ചെലവും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മുഴുവൻ ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കും. സാമ്പത്തികവും സാമൂഹികവുമായി വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരമൊരുക്കുക എന്നതാണ് സ്വാധാർ ഗൃഹ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഓപ്പൺ സോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവാരത്ത് സംസാരിക്കുന്നു. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. 10:00 ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടി. ഇതിൽ സൌമ്യ മിശ്ര അവതരിപ്പിക്കുന്ന മൈഥിലി നാടോടി ഗാനം, ബിജോയ് കുമാർ സമന്ത്രോയ് അവതരിപ്പിക്കുന്ന ഒഡിയ ഗാനം എന്നിവ കേൾക്കാം.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നാരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വിർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുന്ന പ്രധാനമന്ത്രി നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉൾപ്പെടെ 1,340 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി ജൂൺ 19 സമ്മേളനം പുനരാരംഭിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി V.D. സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കാണ് ചെലവാകുന്നത്. നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കൂവെന്നും ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ ജനങ്ങളോട് തുറന്നു പറയുന്നതിനായാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ പറഞ്ഞു. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് രഹസ്യരേഖകൾ അടക്കം പുറത്തു നൽകിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് മുൻ ധനമന്ത്രി K.N. ബാലഗോപാൽ വിമർശിച്ചു. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും പരിഹാരമാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വായ്പ അനുവദിക്കുന്നതിൽ നിന്ന് പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിതരണം പൂർത്തിയാക്കാനുമാണ് തീരുമാനം. കണ്ണൂർ AD ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. ശംഖു എന്ന കുഞ്ഞിനെ അംഗനവാടിയിൽ നിന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ സസ്പെൻഡ് ചെയ്തു എന്ന വ്യാജവാർത്ത സമൂഹമാധ്യമത്തിൽ കൂടി പ്രചരിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാന DGP പരാതി നൽകി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം. ഇത് തികച്ചും വ്യാജവും അടിസ്ഥാനരഹിതവുമായ വാർത്തയാണെന്ന് പരാതിയിൽ പറയുന്നു. കുട്ടിയെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ശുപാർശ ചെയ്തു എന്ന തരത്തിലും പ്രചാരണം നടക്കുന്നതായി പരാതിയിൽ പറയുന്നു. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി V.D. സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വനംവകുപ്പ് സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനംമന്ത്രി ഷിബു ബേബി ജോൺ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 8 ജില്ലകളിലും മറ്റന്നാൾ 11 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ 23 ഇനങ്ങളിലായി 500 കായിക താരങ്ങൾ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്നവരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 340 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 368 പേരാണ് അറസ്റ്റിലായത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി. ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഈണം പകർന്നത് ഗോപി സുന്ദർ. ഈ ഗാനം ആലപിച്ചത് ആൻസി ഗോഡ്ഫ്രേ.

ക്കാം, ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം, അത് പങ്കുവയ്ക്കാം. ഇതൊരു വലിയ കാര്യമാണ്. കാരണം ഇത് AI സാങ്കേതികവിദ്യയെ ജനാധിപത്യവൽക്കരിക്കുന്നു. വലിയ കോർപ്പറേഷനുകളുടെ സാമ്പത്തിക ഭാരം ഇല്ലാതെ ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് മുതൽ ഒരു സ്റ്റാർട്ടപ്പിന് വരെ ലോകോത്തര നിലവാരമുള്ള AI ടൂളുകൾ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയും. അടുത്തതായി ഓപ്പൺ സോഴ്സിന്റെ പ്രധാന നേട്ടങ്ങൾ, ഇന്നൊവേഷൻ, ട്രാൻസ്പെറൻസി, കോസ്റ്റ് എന്താണെന്ന് നമുക്ക് കാണാം. ഓപ്പൺ സോഴ്സ് AIക്ക് മൂന്ന് സുപ്രധാനമായ നേട്ടങ്ങളുണ്ട്. ഒന്നാമതായി സഹകരണത്തിലൂടെയുള്ള നവീകരണം, ഇന്നൊവേഷൻ ത്രൂ കൊളാബറേഷൻ, ചുരുക്കമായി നമുക്ക് പറയാം ITC. ലോകത്തിന്റെ വിവിധ കോണുകളിലിരിക്കുന്ന ഏറ്റവും കഴിവുള്ള ഡെവലപ്പർമാർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒരു മോഡലിലെ പിഴവുകൾ വേഗത്തിൽ കണ്ടെത്താനും അതിലേക്ക് പുതിയ ഫീച്ചറുകൾ കൂട്ടിച്ചേർക്കാനും സാധിക്കുന്നു. ഒരു ചെറിയ കമ്പനി ഒറ്റയ്ക്ക് ഒരു വർഷം കൊണ്ട് വികസിപ്പിക്കാൻ സാധ്യതയുള്ളത് ആയിരക്കണക്കിന് വിദഗ്ധർ ചേരുമ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുന്നു. ഇത് സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. രണ്ടാമതായി സുതാര്യതയും വിശ്വാസ്യതയും, അതായത് ട്രാൻസ്പെറൻസി ആൻഡ് ട്രസ്റ്റ്, TT. ഒരു മോഡൽ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക ഫലം നൽകുന്നത് എന്ന് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇതിനെ AI എക്സ്പ്ലെയിനബിലിറ്റി എന്ന് പറയും. കോഡ് തുറന്ന നിലയിൽ ലഭ്യമാക്കുമ്പോൾ ഗവേഷകർക്കും സാധാരണക്കാർക്കും അതിന്റെ പ്രവർത്തനം പരിശോധിക്കാൻ കഴിയും. ഒരു മോഡലിൽ വർഗപരമായോ ലിംഗപരമായോ ഉള്ള പക്ഷപാതം, ബയാസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാനും അത് തിരുത്താനും ഇത് സഹായിക്കും. മൂന്നാമതായി ചെലവ് കുറയ്ക്കൽ, കോസ്റ്റ് റിഡക്ഷൻ, CR. ചെറുകിട സംരംഭങ്ങളെ സംബന്ധിച്ചിടത്തോളം AI സോഫ്റ്റ്വെയറുകളുടെ ലൈസൻസിംഗ് ചെലവുകൾ ഭീമമാണ്. എന്നാൽ ഓപ്പൺ സോഴ്സ് AI ഉപയോഗിക്കുമ്പോൾ ലൈസൻസ് ഫീസ് നൽകേണ്ടതില്ല. ഇത് സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നു. കൂടാതെ സ്വന്തം കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ തന്നെ ഈ മോഡലുകൾ പ്രവർത്തിപ്പിക്കുവാനുള്ള സൗകര്യവും ലഭിക്കുന്നു. ഇതിലൂടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ചെലവുകൾ ലാഭിക്കാനും സാധിക്കും. ഇനി നമുക്ക് ഓപ്പൺ സോഴ്സ് AIയും പ്രാദേശിക ഭാഷകളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അല്പം ചിന്തിക്കാം. നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ ഓപ്പൺ സോഴ്സ് AIക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ മലയാളം പോലെയുള്ള പ്രാദേശിക ഭാഷകളിലെ സാങ്കേതിക വികസനം മന്ദഗതിയിലാകാനുള്ള ഒരു കാരണം ആവശ്യത്തിന് ഡേറ്റയുടെയും ടൂളുകളുടെയും അഭാവമാണ് എന്ന് നമുക്കറിയാമല്ലോ. ഓപ്പൺ സോഴ്സ് മോഡലുകൾ ഈ പ്രശ്നം പരിഹരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഡെവലപ്പർമാർക്ക് ഇപ്പോൾ നിലവിലുള്ള ട്രാൻസ്ഫോർമർ മോഡലുകൾ എടുത്ത് അതിലേക്ക് മലയാളം ഡേറ്റ മാത്രം നൽകി പരിശീലനം നൽകാം. ഇതിനെയാണ് ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ പ്രാദേശിക സംസാര രീതികളും സ്ലാങ്ങുകളും മനസ്സിലാക്കാൻ കഴിയുന്ന മലയാളം സ്പീച്ച് ടു ടെക്സ്റ്റ് സംവിധാനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. മറ്റൊന്ന്, നമ്മുടെ ചരിത്രരേഖകളോ സാഹിത്യഗ്രന്ഥങ്ങളോ വായിച്ച് മനസ്സിലാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള കഴിവ്. ആ കഴിവുള്ള പ്രാദേശിക ഭാഷാ മോഡലുകൾ, ലോക്കൽ ലാംഗ്വേജ് മോഡൽസ് രൂപപ്പെടുത്താൻ കഴിയും. ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ, ഭരണ, ആരോഗ്യ മേഖലകളിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കാരണം സാങ്കേതികവിദ്യയുടെ പ്രയോജനം ഇനി ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മാത്രമല്ല, സാധാരണക്കാർക്കും അവരുടെ മാതൃഭാഷയിൽ തന്നെ ലഭ്യമാകും. അടുത്തതായി വെല്ലുവിളികളും മുന്നോട്ടുള്ള വഴികളും, ചലഞ്ചസ് ആൻഡ് ദി പാത്ത് ഫോർവേഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്പൺ സോഴ്സ് AI അനന്തമായ സാധ്യതകൾ നൽകുന്നുണ്ടെങ്കിലും അതിന് ചില ഇരുണ്ട വശങ്ങൾ കൂടിയുണ്ട്. വലിയൊരു ശക്തിക്ക് എപ്പോഴും വലിയൊരു ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം നാം മറന്നുപോകരുത്. ഒന്നാമതായി ദുരുപയോഗം, മിസ്യൂസ്. കോഡ് എല്ലാവർക്കും ലഭ്യമായതുകൊണ്ട് ദുരുദ്ദേശത്തോടുകൂടിയുള്ള വ്യക്തികൾക്ക് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വ്യാജ വിവരങ്ങൾ, ഡീപ്പ് ഫേക്കുകൾ അല്ലെങ്കിൽ ക്ഷുദ്രകരമായ സൈബർ ആക്രമണങ്ങൾ എന്നിവ സൃഷ്ടിക്കാൻ കഴിയും. ഇത് സാമൂഹികമായ ധ്രുവീകരണത്തിനും വ്യക്തിഗത സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാകാം. രണ്ടാമതായി നിയന്ത്രണങ്ങളുടെ അഭാവം,
ലാക്ക്

0: ഓഫ് റെഗുലേഷൻ. തുറന്ന മനസ്സോടെയുള്ള ഈ വികസനം അതിവേഗം വളരുമ്പോൾ അതിനെ ധാർമ്മികമായി നിയന്ത്രിക്കാൻ ആവശ്യമായ നിയമങ്ങളും ചട്ടക്കൂടുകളും, എത്തിക്കൽ ഫ്രെയിംവർക്സ് എന്ന് നമുക്ക് പറയാം, ഇപ്പോഴും പൂർണ്ണമായി നിലവിൽ വന്നിട്ടില്ല. ഈ മോഡലുകൾ മനുഷ്യന് ദോഷകരമാകുന്ന ഫലങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? ഈ വെല്ലുവിളികളെ നമുക്ക് അതിജീവിച്ചേ മതിയാവൂ. ഇതിന് ഗവേഷകരും ഭരണകൂടവും സാധാരണ ഉപയോക്താക്കളും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഏതെല്ലാം രീതിയിൽ? AI മോഡലുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള റെഡ് ടീമിംഗ് പോലുള്ള പരിശോധനകൾ ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റികൾ സജീവമായി നടത്തണം. മറ്റൊന്ന്, ദുരുപയോഗം കണ്ടെത്തുന്നതിനും തടയുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കണം. എല്ലാറ്റിനും ഉപരിയായി AI സാക്ഷരത, AI ലിറ്ററസി വർദ്ധിപ്പിക്കണം. AI എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ് എന്ന് ഓരോ പൗരനും അറിഞ്ഞിരിക്കണം. അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഭാവി കാഴ്ചപ്പാട് കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. പ്രിയ ശ്രോതാക്കളെ, ഓർക്കുക, ഓപ്പൺ സോഴ്സ് AI എന്നത് വെറുമൊരു സാങ്കേതിക മുന്നേറ്റമല്ല, അത് അറിവിന്റെ പങ്കുവയ്ക്കലിൻ്റെയും കൂട്ടായ വികസനത്തിൻ്റെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയുടെയും പ്രതീകമാണ്. ഭാവിയിൽ AI എന്ന സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ ചെറിയ ഗ്രാമങ്ങളിലെ കൃഷി മെച്ചപ്പെടുത്താനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും അപൂർവ രോഗങ്ങൾ കണ്ടെത്താനും ഓപ്പൺ സോഴ്സ് ടൂളുകൾ സഹായിക്കും. ഒരു വലിയ കമ്പനിയുടെ ലാഭേച്ഛയ്ക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യരാശിയുടെ പൊതുനന്മയ്ക്കായി, ഫോർ ദി പബ്ലിക് ഗുഡ്, സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തുവാനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ് ഇത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഒന്നായ ഓപ്പൺ സോഴ്സ് AIയെ നമുക്ക് തുറന്ന മനസ്സോടെ സ്വീകരിക്കാം. അതിൻ്റെ വളർച്ചയിൽ നമ്മുടെ പങ്ക് വഹിക്കാം. അതുവഴി ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം. അറിവിൻ്റെ ഈ തുറന്ന ലോകം നമുക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും.
1: ഓപ്പൺ സോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കൊച്ചി തൃക്കാക്കര ഭാരതമാതാ കോളേജ് അധ്യാപകൻ ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത്.
2: സപ്ത സഹോദരിമാർ,
1: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ.
2: ആസാം, ഹിമാലയൻ താഴ്വരയുടെ കിഴക്ക് ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആസാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തുകൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്. സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്. ഇതിഹാസ രചനാ കാലഘട്ടത്തിൽ പ്രാഗ് ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടു. AD 743 കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുയാൻസാങ് 11-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെക്കുറിച്ച് പരാമർശമുണ്ട്. 1228 AD ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് അസമിന്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല്. കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ 6 നൂറ്റാണ്ടോളം ഇവിടം ഭരിച്ചു. ഈ പ്രദേശം കീഴടക്കിയ ബർമ്മക്കാരിൽ നിന്ന് 1826 ബ്രിട്ടീഷുകാർ യാന്തോബോ സന്ധിയിലൂടെ ഭരണം ഏറ്റെടുത്തു. 1963 നാഗാലാൻഡും മേഘാലയ, മിസോറാം എന്നിവ അസമിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ്. വിഭിന്ന സംസ്കാരങ്ങളും സമൃദ്ധമായ വനങ്ങളും കൊണ്ട് സമ്പന്ന

മായ ആസാം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്ഥാനമാണ്. ആസാമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിക്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിംഗ്ഡ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കേറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ് മാനസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവരോധിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് ആസാം. ബിഹു, റോങ്കൻ, ബൈശാഖ്, ജോബിലി മേള എന്നിവ ഈ ആഘോഷങ്ങളിൽ ചിലതാണ്.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗ്രാൻഡ് മാസ്റ്റർ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയത്, രചന ചിറ്റൂർ ഗോപി, സംഗീതം ദീപക് ദേവ്.

ഇനി കേൾക്കാം ആദം ജോൺ എന്ന ചിത്രത്തിൽ കാർത്തികും സംഘവും ആലപിച്ച ഗാനം. ഹരിനാരായണന്റെ വരികൾക്ക് സംഗീതം പകർന്നത് ദീപക് ദേവ്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. റഫീഖ് അഹമ്മദ് രചിച്ച് ഗോപി സുന്ദരീണം പകർന്ന് നരേഷ് അയ്യർ, അന്ന കത്രീന വലയിൽ എന്നിവർ പാടിയ ഗാനമാണ് ഇനി. ചിത്രം ഉസ്താദ് ഹോട്ടൽ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 39-ാം ഭാഗം. 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ബൈക്കിൾ നേപ്പാൾ, വഴികളും വിശേഷങ്ങളും. പ്രശോഭയൽ പങ്കെടുക്കുന്നു 2-ാം ഭാഗം.

0: സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 54 സെക്കൻഡും. ഇനി ദേശീയ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടി കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി ഹൈ. ആജ് കി രാഷ്ട്രീയ ക്ഷേത്രീയ ലോക എവം സുഗമ സംഗീത കെ കാര്യക്രം മേ ഹം സുൻവാ രഹേ ഹൈ മൈഥിലി ലോക സംഗീത, ജിസെ പ്രസ്തുത കർ രഹി ഹൈ ആകാശവാണി കി എ ശ്രേണി കി കലാകാർ സൗമ്യ മിശ്ര. സൗമ്യ മിശ്ര ബിഹാർ കെ മധുബനി ജില്ല കി നിവാസി ഹൈ. വേ ഏക് പ്രതിഭാശാലി ലോക ഗായിക ഹൈ, ജിനെ മൈഥിലി, ഹിന്ദി ഓർ ഭോജ്പുരി മേ അപ്നി ഭാവപൂർണ പ്രസ്തുതിയോ കെ ലിയേ വിശേഷ പഹചാൻ പ്രാപ്ത ഹൈ. ആപ്കി സംഗീത മേ മിഥില കി സമൃദ്ധ സാംസ്കൃതിക പരമ്പരാഓ കി ഗഹരി ഛാപ് ദിഖായി ദേതി ഹൈ. സാഥ് ഹി ഉസ്മേ ആധുനിക ശ്രോതാഓ കോ ആകർഷിത കർനേ വാലി നവീനതാ ഭി വിദ്യമാൻ ഹൈ. സൗമ്യ മിശ്ര ദേശഭർ കെ അനേക പ്രതിഷ്ഠിത സാംസ്കൃതിക സമാരോഹോ ഓർ മഞ്ചീയ കാര്യക്രമോ മേ അപ്നി മധുര എവം ഭാവപൂർണ ഗായകി സെ ശ്രോതാഓ കാ മൻ മോഹതി രഹതി ഹൈ. ആയേ സുനതേ ഹൈ ആകാശവാണി കി എ ശ്രേണി കി കലാകാർ സൗമ്യ മിശ്ര കി സ്വർബദ്ധ പ്രസ്തുതി മേ മൻമോഹക മൈഥിലി ലോകഗീത. ആജ് കെ കാര്യക്രം മേ സംഗത കർത്ത ഹൈ തബലേ പർ ഹരിഭൂഷൺ ഝാ, ഒക്ടോപാഡ് പർ ലളിത്, ഢോലക് പർ അമൻ കൃഷ്ണൻ ഓർ സിന്തസൈസർ പർ ശശിഭൂഷൺ ഝാ. സൗമ്യ മിശ്ര അപ്നി കാര്യക്രം കാ ആരംഭ കർ രഹി ഹൈ മഹാകവി വിദ്യാപതി കി ഏക രചന ചാനൻ ഭേൽ വിഷം സർ രേ സെ.
2: This is Akashwani. In tonight's National Program of Regional Folk and Light Music, we present Maithili Folk Song by Soumya Mishra, an A-grade artist of All India Radio. Soumya Mishra hails from Madhubani, Bihar. She is a gifted folk vocalist, acclaimed for her soulful renditions in Maithili, Hindi and Bhojpuri. Her music reflects a deep connection to the cultural traditions of Mithila, while carrying a freshness that appeals to contemporary audiences. Soumya Mishra has performed at numerous prestigious cultural festivals and stage programs across the country, enchanting listeners with her melodious voice and heartfelt expression. In today's program, the accompanists are Haribhushan Jha on tabla, Lalit Kumar on octopad, Aman Krishan on dholak, and Shashibhushan Jha on keyboard. She begins her rendition with a composition titled Chanan Bhel.

0: ആകാശവാണി. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ചത്.
1: വിശുദ്ധ ബൈബിളിൽ സുഭാഷിതങ്ങൾ എന്ന പുസ്തകം 22:6 സുന്ദരമായ ഒരു വാക്യമുണ്ട്. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. മൂല്യങ്ങളുള്ള ബോധ്യങ്ങളും ദർശനങ്ങളുമുള്ള ശാസ്ത്ര സാങ്കേതിക വളർച്ച സ്വപ്നം കാണുന്ന തലമുറയെ വാർത്തെടുക്കുക എന്നത് പരമപ്രധാനമാണ്. പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടന്റെ കുട്ടിക്കാലത്തെ വിനോദങ്ങളിൽ മുഖ്യമായത് തുറസായ സ്ഥലത്ത് മലർന്നു കിടന്ന് ആകാശത്തെ നിരീക്ഷിക്കുക എന്നതായിരുന്നു. സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് എങ്ങനെയെന്നും എല്ലാ സാധനങ്ങളും ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുന്നതുമൊക്കെ ആ കൊച്ചു ബാലന്റെ പഠന വിഷയമായി. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ന്യൂട്ടന്റെ നീക്കങ്ങൾ പലതും വലിയ ശാസ്ത്രീയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കി. 12 ന്യൂട്ടൻ തൻ്റെ തോട്ടത്തിൽ സ്വന്തമായൊരു സൂര്യ ഘടികാരമുണ്ടാക്കി. ഉന്നത വിഹായസിൽ വിരാജിക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെ തന്നെ അന്വേഷണ ഗവേഷണങ്ങളുടെ ഫലമായി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന് സമ്മാനിച്ച് 84 ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ശാസ്ത്ര നഫസിലെ ഒരു ഉജ്ജ്വല താരമായി സർ ഐസക് ന്യൂട്ടൻ ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. ഈ ഭൂമുഖത്ത് പിറന്നു വീണിട്ടുള്ള കോടാനുകോടി ജനങ്ങളിൽ ഓരോരുത്തർക്കും ഒരു ചലനപഥമുണ്ട്, പ്രവർത്തന മേഖലയുണ്ട്. അവിടെ കടന്നു ചെല്ലാനും ഉയർന്നു പറക്കാനും ശ്രമിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. കുട്ടിക്കാലം മുതൽ വളരാനും ഉയരാനുമുള്ള ശ്രമങ്ങൾ നടക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരേ ആകാശവും ഒരേ ഭൂമിയുമാണ് സൃഷ്ടാവ് നൽകിയിരിക്കുന്നത്. താൻ എവിടെയായിരിക്കുന്നുവോ എന്തായിരിക്കുന്നുവോ അതിൽ നിന്ന് ഉയരാനുള്ള ശ്രമമാണ് ഓരോ വ്യക്തിയും നടത്തേണ്ടത്. ഉത്സാഹിയായ മനുഷ്യന് ഉയരാൻ ഏതൊരു ദിവസവും ഏതൊരു നിമിഷവും പര്യാപ്തമാണ്. ആകാശം പോലെ വിശാല വിസ്തൃതമാണ് നമ്മുടെ പ്രവർത്തന മേഖല. ഒരു പ്രത്യേക രാജ്യത്തും കുടുംബത്തും ജനിച്ചുവെന്ന് കരുതി ഹിന്നതയെ ആകാവൂ എന്ന് വിചാരിക്കരുത്. പ്രസിദ്ധനായ കൊളംബസ് നെയ്ത്തുകാരനായിരുന്നു. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അച്ചടി ജോലിക്കാരനായിരുന്നു. കവി സാമ്രാട്ടായ ബേൺസ് ഒരു കർഷകനായിരുന്നു. കഥാകൃത്തായ ഈസോപ്പ് അടിമയായിരുന്നു. അങ്ങനെ നോക്കിയാൽ എത്രയെത്ര നിസാരന്മാർ വിശ്വോത്തര മണ്ഡലങ്ങളിലേക്ക് ഉയർന്നിട്ടുള്ളതായി കാണാം. ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് സമയബന്ധിതമായ പദ്ധതികളും പ്രവൃത്തികളും അനിവാര്യമാണ്. അതില്ലാതെ സ്വയം പഴിച്ചും ശവിച്ചും അവരനെ നോക്കി അസൂയപ്പെട്ടും അമർഷം കൊണ്ടും ജീവിച്ചാൽ ജീവിതം മുഴുവൻ പാഴായിപ്പോയെന്ന് വരാം. നമ്മുടെ ഭാവി നമ്മെ ആശ്രയിച്ചാണിരിക്കുന്നത്. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പ്രേമസംഗീതം എന്ന കവിതയിൽ ഇപ്രകാരം കുറിച്ചിട്ടുണ്ട്: നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമ്മളുണ്ടാക്കുന്ന ശബ്ദത്തിൻ്റെ പ്രതിധ്വനികളാണ് നാം കേൾക്കേണ്ടി വരിക. പഴിച്ചുകൊണ്ടിരിക്കുന്നവൻ ലോകത്തിൻ്റെ പഴി കേൾക്കേണ്ടി വരും. പ്രവാചകന്റെ പുസ്തകം 14:20 പറയുന്നു: ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവ്വം

0: പൂർവം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. ആഴമേറിയ പോസിറ്റീവ് ചിന്തയിൽ നിന്നാണ് സുഭാഷിതങ്ങൾ രൂപം കൊള്ളുക. 1491 ഡിസംബർ മാസത്തിൽ കൊളംബസ് സ്പെയിനിലെ രാജാവായ ഫെർഡിനാൻഡിനോട് കപ്പൽ യാത്രയ്ക്ക് സാമ്പത്തിക സഹായം ചോദിച്ചപ്പോൾ രാജാവ് ചോദിച്ചു, ഈ കപ്പൽ യാത്ര പരാജയപ്പെടുന്ന പക്ഷം സ്പെയിനിനുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? കൊളംബസിൻ്റെ മറുപടി ധീരോചിതമായിരുന്നു. മഹാരാജാവേ, ഈ യാത്ര വിജയിച്ചാൽ സ്പെയിനിനുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. കപ്പൽ യാത്ര വിജയിച്ചുവെന്നത് ചരിത്രമാണ്. വിജയിക്കണമെന്ന് തീർച്ചപ്പെടുത്തുകയാണ് പരാജയപ്പെടാതിരിക്കാനുള്ള എളുപ്പവിദ്യയെന്ന് പ്രശസ്ത എഴുത്തുകാരനായ റിച്ചാർഡ് ഷെറിഡൻ പറഞ്ഞ വാക്കുകൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. നന്മയുടെ നല്ല തലമുറ ഉദിച്ചുയരട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഫാദർ തോമസ് കുറ്റയിൽ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. സമയം 11 കഴിഞ്ഞ 4:55. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
2: This is Akashvani, the news read by Kiran Jha. Prime Minister Narendra Modi today held talks with acting President of Venezuela, Delcy Rodriguez, in New Delhi. The two leaders reviewed the full spectrum of bilateral relations and explored new avenues of cooperation in energy, trade, investment, healthcare and automobiles, among others. In a social media post, Mr. Modi said they had extensive discussions on expanding cooperation in energy, critical minerals, technology, agriculture, health and people-to-people ties. He said that as a valued partner in Latin America, India's close cooperation with Venezuela holds immense importance for the global South. He said both nations will continue to work together for the mutual benefit of the people of the two countries. Addressing media after the talks, Secretary East Rudrendra Tandon said Venezuela possesses one of the largest oil reserves in the world. He said today's discussions between the two sides focused on forging an energy partnership between the two countries as Venezuelan energy sector is undergoing a fundamental transformation. Union Home Minister Amit Shah today said that Narendra Modi government ended the era of violence in the northeast and transformed the region from the hotspot of disputes to that of opportunities. After attending the 73rd plenary session of the Northeastern Council, NEC, Mr. Shah, in a social media post, said, "Today NEC is serving as an institution for strategic planning for the development of region while fulfilling people's aspirations and promoting culture." In the NEC meeting, the Home Minister instructed CMs to shift the focus from law and order to shielding the rights of citizens as insurgency is no longer an issue. He also directed states to build AI, machine learning and blockchain infrastructure for new generations. Mr. Shah said that he also instructed to market Northeast potential in agarwood, foreign trade and health tourism. Prime Minister Narendra Modi today said yoga is India's timeless gift to humanity. Virtually joining the inaugural edition of the World Yogasan Sports Championship being held at the EK Arena in Ahmedabad, the Prime Minister said yoga unites mind, body and spirit and inspires a healthier and more harmonious world. He expressed confidence that the maiden World Yoga Championship will give Yogasan a global sports identity and open up a wide range of opportunities for the youth. Mr. Modi highlighted that every major sport brings among and along its own comprehensive ecosystem. He stated that Yogasan sports expand globally, it will create significant new possibilities and career paths for athletes. The Ministry of Women and Child Development has invited women students, scholars, social activists and teachers for its internship program during August-September term. The program is open to women students, scholars, social activists and teachers.

ആകാശവാണി ദില്ലി എഫ്എം ഗോൾഡ് ചാനൽ 100.1 MHz പർ രാത് സുർമയി ലേക്കർ മാധുരി ഹൈ ആപ് സഭി കെ സാത്ത് നമസ്കാർ. മൊഹബ്ബത് കാ കോയി സദ്മാ ഉഠാനാ ചാഹിയേ ഥാ, ഭുലായാ ഥാ ജിസേ വോ യാദ് ആനാ ചാഹിയേ ഥാ. ഔർ മേരി ആർസൂ ഔർ ഉസ്കി ആർസൂ മേ ഫർക് യേ ഥാ, മുഝേ ബസ് വോ ഉസേ സാരാ ജമാനാ ചാഹിയേ ഥാ.